ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 3, മലയാള വർഷം 1201 ഇടവം 10, 2026 മെയ് 24 ഞായറാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ജയകുമാർ രാമകൃഷ്ണൻ.
1: അമൂല്യമായ ജീവിതം ആത്മവിശ്വാസപൂർണമാവണം. നമ്മുടെ ജീവിതം വളരെ വിലപിടിപ്പുള്ളതാണ്. എന്നാൽ അതിനെക്കുറിച്ച് അധികം പേരും ബോധവാന്മാരല്ല. ഒരു കൊച്ചു കുഞ്ഞിന് രത്നഹാരത്തിൻ്റെ വിലയറിയാത്തതുപോലെ അത്തരക്കാരാണ് ഭൂരിപക്ഷവും. അനുഗ്രഹീതരായ കുറച്ചുപേർ മാത്രം ജീവിതത്തിൻ്റെ അമൂല്യതയെക്കുറിച്ച് തിരിച്ചറിയുന്നു. ലക്ഷ്യം തെറ്റി അലയുന്ന കപ്പലുകൾക്ക് ദിശാബോധം നൽകുന്ന ദീപസ്തംഭങ്ങൾ എന്നതുപോലെ മാനവകുലത്തിന് ദിശാബോധം നൽകുന്ന വെള്ളി നക്ഷത്രങ്ങളാണിവർ. ജീവിതത്തിൽ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുവരുന്നവരാണ് വാസ്തവത്തിൽ ഭാഗ്യവാന്മാർ. ഒരു കത്തി ചാണയിൽ ഉരയ്ക്കുമ്പോൾ അതിൻ്റെ മൂർച്ച കൂടുന്നത് പോലെ പ്രതിസന്ധികൾ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുമ്പോഴാണ് വ്യക്തിക്കുള്ളിലുള്ള ആത്മശക്തി ഉണരുന്നത്. ഒഴിവാക്കാനാവാത്ത പ്രതിസന്ധികളിൽ ആരോരുമില്ലാതെ നിൽക്കുമ്പോൾ മുടന്തൻ മല കയറുകയും മൂക്കൻ വാചാലനാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. പ്രതികൂല സാഹചര്യങ്ങളെ കീഴടക്കുവാനായി ആത്മശക്തിയെ പ്രകാശിപ്പിക്കുമ്പോഴാണ് ജീവിതം അമൂല്യവും അർത്ഥവത്തുമായി മാറുന്നത്. ഈ ലോകം ഭീരുക്കൾക്കുള്ളതല്ല, ഓടിക്കളയാൻ നോക്കേണ്ട എന്ന ശ്രീമദ് വിവേകാനന്ദ സ്വാമികളുടെ വചനം ഇതിനെ കൂടുതൽ വ്യക്തമാക്കുന്നു. നോക്കുക, ജീവിതത്തെ ആസ്വദിക്കുന്നത് വീരന്മാരാണ്. എന്നാൽ ആ വീരഭാവം മറ്റുള്ളവരുടെ നേരെയുള്ളതല്ല, മറിച്ച് അവരവരുടെ ദൗർബല്യങ്ങൾക്ക് നേരെയായിരിക്കണം. അതിനാൽ തന്നെ കായികമായോ ബുദ്ധിപരമായോ ആധ്യാത്മികമായോ നമ്മെ ദുർബലപ്പെടുത്തുന്ന ഏതൊന്നിനെയും വിഷം പോലെ വർജിക്കുകയും ഒപ്പം നമ്മെ ശക്തിപ്പെടുത്തുന്നതെന്തും അമൃത് പോലെ സേവിക്കുകയും വേണം. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് നമ്മുടെ ദൗർബല്യങ്ങളെ സൃഷ്ടിക്കുന്നത്. ഇഷ്ടം കൊണ്ട് മാത്രം ചെയ്യുകയും ഇഷ്ടമില്ലായ്മ കൊണ്ട് ചെയ്യാതിരിക്കുകയും പോലെ വിഡ്ഢിത്തരം വേറെയില്ല. അല്ലെങ്കിൽ ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും

0: പരാജയ കാരണം. പ്രമേഹ രോഗിക്ക് മധുരം വർജ്യമാണ്. എങ്കിലും ഇഷ്ടം കൊണ്ട് മാത്രം മധുരം കഴിച്ച് മരണം വരെ എത്തുന്ന സംഭവങ്ങൾ നമുക്ക് പരിചിതവുമാണ്. അതുപോലെ ആത്മവിശ്വാസപൂർണമായ ജീവിതശൈലിക്ക് പല കാര്യങ്ങളും ചെയ്യുകയും മറ്റു പല കാര്യങ്ങളും ചെയ്യാതിരിക്കുകയും വേണം. അതിനുള്ള തൻ്റെ ഇടം നാം കാണിക്കേണ്ടിയിരിക്കുന്നു. അതിലുള്ള അലംഭാവം നമ്മെ അലസനും പരാജിതനും രോഗിയും ആക്കി മാറ്റുന്നു. ആത്മവിശ്വാസമുള്ളവന് ലോകത്തിൽ എന്തും സാധ്യമാണ്. കാരണം ആത്മവിശ്വാസം അവനവനിലുള്ള ആത്മശക്തിയെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. തന്നിലും മറ്റുള്ളവരിലും സർവപ്രപഞ്ചത്തിലും ഏകമായി പരിലസിക്കുന്ന ചൈതന്യത്തെ ഉണർത്തുന്നതാണ് യഥാർത്ഥ ആത്മവിശ്വാസം. അത് ശരീരാസ്പദമായ വിശ്വാസത്തിൽ തുടങ്ങി ശരീരത്തിൻ്റെ പരിമിതികളെയെല്ലാം ഉല്ലംഘിച്ച് മഹത്തായ ഇച്ഛാശക്തിയായി പരിണമിക്കുന്നു. നമുക്കേവർക്കും ആത്മവിശ്വാസപൂർണമായ ജീവിതം ഉണ്ടാകുവാനും അതിലൂടെ ജീവിതം അമൂല്യമാണ് എന്ന് തിരിച്ചറിയുവാനും ഇടവരട്ടെ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. അവതരിപ്പിച്ചത് ജയകുമാർ രാമകൃഷ്ണൻ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് സി ജെ മണ്ണുമൂടിന്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് വിഷ്ണു പ്രദീപ്.

0: സുഖമോർമ്മകൾ.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് സി ജെ മണ്ണുമൂടിന്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് വിഷ്ണു പ്രദീപ്.

0: chasing a target of 197 runs set by Lucknow Super Giants. Punjab Kings scored 200 for 3 in 18 overs. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ, തൃശൂർ കലാസദൻ പാടിയത്. 6:35 വിളംബരം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 അക്ഷര കേരളം പുസ്തക പരിചയം. ബാബു എബ്രഹാം എഴുതിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നത് ലാവണ്യ മുല്ലശ്ശേരി. കവിത മാതൃഭാഷ, എഴുതിയത് പ്രീത വിജയ്, ആലാപനം സൂര്യമേനോൻ. 7:20 സൈവൻ സൈ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 90 നിറവിൽ ആകാശവാണി. ഡോക്ടർ ആനന്ദകേശവൻ, പി എസ് ഗോപാലകൃഷ്ണൻ, രഘുനാഥ് ടി കെ എന്നിവർ സംസാരിക്കുന്നു. 8:45 10:15 രാത്രി 8:15 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ബാലലോകം പുനഃപ്രക്ഷേപണം. വേനൽക്കാല ക്ലാസുകളിലൂടെ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര വിഷയങ്ങളോടുള്ള താൽപര്യം വളർത്തിയെടുക്കുന്നതിനായി തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിൽ സംഘടിപ്പിച്ച പ്രായോഗിക പരിശീലന കളരിയിലൂടെ. 10:00 ലളിത സംഗീത പാഠം. സുനിൽകുമാർ പനമണിയുടെ വരികൾ ഈണം നൽകി പഠിപ്പിക്കുന്നത് അറയ്ക്കൽ നന്ദകുമാർ, പഠിക്കുന്നത് ദിവ്യ എസ്. 10:25 റീഗൽ ജുവലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുടെ ഓർമ്മ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുത്തത് സുധാ കടവല്ലൂർ. 10:45 പദ്ധതികൾ ജനക്ഷേമത്തിനായി, പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. 11:00 നവഗീതികൾ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 തായമ്പക, കലാമണ്ഡലം ശശിയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, മോഹാലസ്യം, അറിയേണ്ട കാര്യങ്ങൾ. ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും, എഴുത്തുകാരനായ പി അനന്തപത്മനാഭൻ അവതരിപ്പിക്കുന്നത്. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടകഗാനങ്ങൾ. 2:30 കഥകളി പദങ്ങൾ, കലാമണ്ഡലം സുഗതനും സംഘവും അവതരിപ്പിച്ചത്. 3:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3:30 ഡോക്ടർ ആശാ ജയപ്രകാശിൻ്റെ സംഗീത കച്ചേരി. പേരൂർ ജയപ്രകാശ് വയലിൻ, മനോജ് കുമാർ പി കെ മൃദംഗം. 4:30 വനിതാവേദി പുനഃപ്രക്ഷേപണം. സ്ത്രീകളും സാമ്പത്തികാസൂത്രണവും, മായ ശ്രീകുമാറുമായി വൈ എസ് പൗർണമി നടത്തുന്ന അഭിമുഖ സംഭാഷണം. 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം. ഗാന്ധിയൻ സാഹിത്യത്തിന്റെ പ്രസക്തി വർത്തമാനകാല സമൂഹത്തിൽ എന്ന വിഷയത്തിൽ ഒരു ലഘുപ്രഭാഷണം. യു കെ രാഘവൻ എഴുതി ആലപിക്കുന്ന കവിത നമ്മുടെ ബാപ്പുജി. 5:10 സ്വാസ്ഥ്യം. 5:20 കഥകളതിസാദരം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 നാട്ടുചിന്ത്, പെരുമൺ സജീവകുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാടൻപാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്,

0: 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 പണ്ട്, 9:30 അക്ഷരസൗരഭം, നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ജി ആർ ഇന്ദുഗോപനുമായി അഭിമുഖം ആദ്യഭാഗം, 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ, ഹരിശങ്കർ ഭട്ടാചാര്യയുടെ സിത്താർ വാദനം, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: കേരളത്തിലും ലക്ഷദ്വീപിലും ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യത. കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും തീരങ്ങളിൽ കാറ്റിന്റെ വേഗം 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ,
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ സ്റ്റാൻഡ് കുന്നംകുളം.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജുവലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ് തൃശൂർ, ആരോഗ്യ ജീവിതം.
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ പ്രഭാതവന്ദനം. ഭക്തിഗാനങ്ങൾ പാടിയത് തൃശൂർ കലാസദൻ.

0: തൃശൂർ കലാസദൻ പാടിയ ഭക്തിഗാനങ്ങളാണ് പ്രഭാതവന്ദനത്തിൽ ഇതുവരെ കേട്ടത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ്.

0: and diamonds.
1: Thrissur Lane number 1 wholesale jewelry. Leo's Gold and Diamonds, Pandikulam Road, Thrissur.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
3: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
2: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
4: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55 പ്രയോജകർ
5: സിആർഎപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
7: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
8: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
9: ദൃശ്യം കണ്ണാശുപത്രി.
2: ആകാശവാണി തൃശൂർ.
10: വിളംബരം പത്രവാർത്തകൾ.
2: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാൻ കേരള പോലീസ് സ്കൂൾ അധ്യയന വർഷത്തിന്റെ തുടക്കമായ June 1 മുതൽ സംസ്ഥാന വ്യാപകമായി തൂഫാൻ എന്ന പേരിൽ ലഹരിവേട്ട ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഹൈസ്കൂൾ വരെയുള്ള പൊതുവിദ്യാലയങ്ങളിലെ താൽക്കാലിക അധ്യാപക നിയമനത്തിന് കേട്ടറ്റ് നിർബന്ധമാക്കി. അധ്യാപക യോഗ്യതാ പരീക്ഷ എല്ലാവരും പാസ്സാകണമെന്ന കഴിഞ്ഞ സെപ്റ്റംബറിലെ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. ഫോട്ടോ എടുക്കുന്നതിനിടെ ഇടഞ്ഞോടിയ ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയുടെ കലിയിൽ തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വൻ നാശനഷ്ടം. 1 മണിക്കൂറിലേറെ നാടിനെ മുൾമുനയിൽ നിർത്തിയ ആന 10 വാഹനങ്ങൾ തകർത്തു. 5 വീടുകൾക്കും നാശമുണ്ടാക്കി. പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നവരെ ഗുഡ് മോർണിംഗും നമസ്കാരവും പറഞ്ഞ് സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ SP റാങ്ക് മുതലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ തീരുമാനം. അപകീർത്തികരമായ ഉള്ളടക്കം സാമൂഹിക മാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കോടതി ഉത്തരവോ ബന്ധപ്പെട്ട സർക്കാർ അധികാരികളുടെ നിർദ്ദേശമോ വേണമെന്ന് ഹൈക്കോടതി. അല്ലാത്ത പക്ഷം ഇക്കാര്യത്തിൽ ഗൂഗിൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ബാധ്യതയില്ലെന്നും ജസ്റ്റിസ് എ സിയാദ് റഹ്മാൻ വ്യക്തമാക്കി. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ പരസ്പര സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. ലെബനനിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യക്കാരിയായ മേജർ അഭിലാഷ ബരാക്കിന് 2025 UN മിലിട്ടറി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ്. ജനജീവിതം ദുസ്സഹമാക്കി പൊതുമേഖലാ എണ്ണ കമ്പനികൾ പെട്രോളിന് ലിറ്ററിന് 87 പൈസയും ഡീസലിന് 91 പൈസയും കൂട്ടി. CNGക്കും 1 രൂപ വർദ്ധിപ്പിച്ചു. ക്രൂഡ് ഓയിൽ വിലയിലെ കുതിപ്പും രൂപയുടെ കനത്ത മൂല്യത്തകർച്ചയും കണക്കിലെടുത്താണ് നടപടി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് ഇന്ന് പാരീസിലെ റോളാൻ ഗാരോൺ സ്റ്റേഡിയത്തിൽ തുടക്കം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പുരുഷ വനിതാ സിംഗിൾസിലെ ആദ്യ മത്സരം. റാഞ്ചിയിലെ ബിർസാമുണ്ട സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക്സിൽ മലയാളിയായ കൃഷ്ണ ജയശങ്കറിന് ഷോട്ട്പുട്ടിൽ സ്വർണം. 17.35 മീറ്റർ ദൂരത്തേക്ക് ഷോട്ട് പായിച്ചാണ് കൃഷ്ണ മീറ്റിലെ 2nd മെഡൽ സ്വന്തമാക്കിയത്. ഇതുവരെ കേട്ടത്
10: വിളംബരം

0: ഇനി ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഗ്ലോബൽ ഡേ ഓഫ് പാരൻസ് അഥവാ ആഗോള രക്ഷാകർത്തൃ ദിനം എന്നാണ്? ചോദ്യം ആവർത്തിക്കാം. ഗ്ലോബൽ ഡേ ഓഫ് പാരൻസ് അഥവാ ആഗോള രക്ഷാകർത്തൃ ദിനം എന്നാണ്? ഉത്തരം രാവിലെ 7:55.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം.
3: നേത്ര രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7 മണിക്ക്
5: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ.
5: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യമൊരിക്കൽ കൂടി. ഗ്ലോബൽ ഡേ ഓഫ് പാരൻസ് അഥവാ ആഗോള രക്ഷാകർത്തൃ ദിനം എന്നാണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ.

അറിയിപ്പ്. കേരളത്തിൽ പലയിടങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതെയിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികളെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കണം. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. അറിയിപ്പ് കഴിഞ്ഞു.

രാവിലെ 7:05 അക്ഷര കേരളം പുസ്തക പരിചയം. ബാബു എബ്രഹാം എഴുതിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നത് ലാവണ്യ മുല്ലശ്ശേരി. കവിത മാതൃഭാഷ, എഴുതിയത് പ്രീത വിജയ്, ആലാപനം സൂര്യ മേനോൻ. 7:35 ശ്രോതാക്കൾക്കൊപ്പം തൊണ്ണൂറിന്റെ നിറവിൽ ആകാശവാണി. ഡോക്ടർ ആനന്ദകേശവൻ, PS ഗോപാലകൃഷ്ണൻ, രഘുനാഥ് TK എന്നിവർ സംസാരിക്കുന്നു. ബാലലോകം പുനഃപ്രക്ഷേപണം. വേനൽക്കാല ക്ലാസുകളിലൂടെ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര വിഷയങ്ങളോടുള്ള താല്പര്യം വളർത്തിയെടുക്കുന്നതിനായി തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിൽ സംഘടിപ്പിച്ച പ്രായോഗിക പരിശീലന കളരിയിലൂടെ. 10:30 പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുടെ ഓർമ്മ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുത്തത് സുധ കടവലൂർ. 6:43:45 ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ബ്രഷ് ബിഫോർ ബെഡ്.

0: with Willy White toothpaste. Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. Brush before bed.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജനാഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നിയമത്തെപ്പറ്റി നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജൂൺ 20 വരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. ഡെസ്ക് റിപ്പോർട്ട്.
2: 20 വർഷം മുൻപ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം കൊണ്ടുവന്ന നിയമമാണ് വികസിത് ഭാരത് ജി റാംജി ആക്ട്. ഒരു സാമ്പത്തിക വർഷം 125 തൊഴിൽ ദിനങ്ങൾ നിയമപരമായി ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി, ഗ്രാമീണ തൊഴിലുറപ്പ് കൌൺസിൽ, ഭരണച്ചെലവ്, പരാതി പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സമയബന്ധിതവും സുതാര്യവും വിശ്വസനീയവുമായ വേതന വിതരണം പദ്ധതി ഉറപ്പാക്കുന്നു. നിശ്ചിത ദിവസങ്ങൾ തൊഴിൽ നൽകാൻ കഴിയാതെ വന്നാൽ തൊഴിലില്ലായ്മ വേതനം നൽകാനും പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്.
1: ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. ഭ്രമാത്മകതയും മിഥ്യാധാരണയും ക്രമരഹിതമായ സംസാരവും രോഗബാധിതരിൽ ഉണ്ടാകാം. ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗങ്ങളിൽ ഒന്നാണിത്. ജനിതക പാരമ്പര്യത്തിന്റെയും ചുറ്റുപാടുകളുടെയും സ്വാധീനമാണ് പലപ്പോഴും രോഗത്തിന് കാരണമാകുന്നതെന്ന് കരുതുന്നു. കോഴിക്കോട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആകാശക്കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവു നാടകവും അവതരിപ്പിക്കും. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ ഗവൺമെന്റ് വൻ അഴിച്ചുപണി നടത്തി. കണ്ണൂർ കളക്ടർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നൂഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. GST കമ്മീഷണറായിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയാക്കി. ആലപ്പുഴ ജില്ലാ കളക്ടർ കെ എംബശേഖറാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: കൊച്ചിൻ സ്മാർട്ട് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി വി നായരാണ് പുതിയ ആലപ്പുഴ കലക്ടർ. കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി. KSIDC മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന പി വിഷ്ണുരാജിനെ കണ്ണൂരിൽ കലക്ടറായി നിയമിച്ചു. കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് പുതിയ പ്രവേശന പരീക്ഷാ കമ്മീഷണർ. പാലക്കാട് ജില്ലാ കലക്ടറായിരുന്ന MS മാധവിക്കുട്ടിയെ കോഴിക്കോട് കലക്ടറാക്കി. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ സുധീറിനെ പകരം പാലക്കാട്ട് നിയമിച്ചു. പത്തനംതിട്ട കലക്ടർ S പ്രേംകൃഷ്ണൻ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി. കില ഡയറക്ടർ A നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കലക്ടർ. കൊല്ലം കലക്ടർ N ദേവദാസിനെ കിലയുടെ ഡയറക്ടറായും നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആനി ജൂല തോമസ് ആണ് പുതിയ കൊല്ലം ജില്ലാ കലക്ടർ. ആലപ്പുഴ സബ് കലക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആകെ 14 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. എല്ലാവരും തിങ്കളാഴ്ച ചുമതലയേൽക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശമുണ്ട്.
1: മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. കൊയ്തെടുത്ത നെല്ലും കൊയ്യാനിരിക്കുന്ന നെല്ലും പൂർണ്ണമായി സംഭരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസത്തെയും സംഭരണം അവലോകനം ചെയ്ത് PRS നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കും. കർഷകർക്ക് നൽകേണ്ട തുക വൈകാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വന്യമൃഗശല്യം പരിഹരിക്കാനും നഷ്ടപരിഹാരം നൽകാനും അനുകൂല നടപടിയുണ്ടാകുമെന്നും ടി സിദ്ദിഖ് അറിയിച്ചു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി കൽപ്പറ്റയിലെ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യം.

0: നടത്തുന്നതെന്നും അതിന് കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. അട്ടപ്പാടി അടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി കെ എ തുളസി പറഞ്ഞു. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ കെ എ തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. മന്ത്രി എൻ ഷംസുദ്ദീന് മണ്ണാർക്കാട്ടും യു ഡി എഫ് പ്രവർത്തകർ സ്വീകരണം നൽകി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയിരുന്ന അനുമതി റദ്ദാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന അതിർ അടയാളക്കല്ലുകൾ ഇനി നീക്കം ചെയ്യാം. സാമൂഹ്യ പ്രത്യാഘാത പഠനമടക്കം ഗവൺമെന്റ് പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും റദ്ദാക്കിയിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും സിബിഎസ്ഇ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ് മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ ഉച്ച മുതൽ മറ്റന്നാൾ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കാസർകോട് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന കാസർകോട് ബീച്ച് റൺ ഇന്ന്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: ഇന്ന് രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൌസിൽ നിന്ന് ആരംഭിച്ച് നെല്ലിക്കുന്ന് ബീച്ച്, കസബ ബീച്ച് റോഡ്, പുലിമുട്ട് വഴി മണൽപ്പരപ്പിലൂടെ 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ വീണ്ടും ലൈറ്റ് ഹൌസിൽ തന്നെ സമാപിക്കും. ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്ന എല്ലാ പങ്കാളികൾക്കും മെഡലുകൾ സമ്മാനിക്കും. ബീച്ച് റണ്ണിന്റെ മുന്നോടിയായി നഗരസഭാ അധികൃതരുടെയും DTPC വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ നെല്ലിക്കുന്ന് ബീച്ചിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ബീച്ച് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ 68ാമത് തിരുവനന്തപുരം ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. തനത് ആയോധന കലകളെ പരിപോഷിപ്പിക്കുമെന്നും യുവതലമുറയുടെ ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും കളരിപ്പയറ്റ് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്തനംതിട്ടയെ തോൽപ്പിച്ച് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ 1-ാം സ്ഥാനക്കാരായി. പത്തനംതിട്ടയെ 5 വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത്. ആലപ്പുഴയ്ക്കാണ് 2-ാം സ്ഥാനം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5 നട തുറക്കും. പ്രതിഷ്ഠാദിനാഘോഷത്തിന് ശേഷം ചൊവ്വാഴ്ച രാത്രി 10 നടയടയ്ക്കും. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ MLA അറിയിച്ചു. MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തഞ്ചാലിൽ റെജിൻ ലാലും മരിച്ചു. റിജിൻലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകളിലും റോഡരികിലെ അനധികൃത കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ടാഗ് ചെയ്യാത്ത മുഴുവൻ കേബിളുകളും സമയബന്ധിതമായി നീക്കം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി TV സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന ഐ വി എഫ് സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 9048255333.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തോടുകൂടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0499332622.

0: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തോടുകൂടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം,
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-26-2262.
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 8547-07-07-73, മറ്റൊരു നമ്പർ 0487-23-70-773. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം 9:00 മുതൽ വൈകിട്ട് 4 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9188-24-8481. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 8547-07-07-773, മറ്റൊരു നമ്പർ 0487-23-70-773. വിളിക്കേണ്ട സമയം 10:00 മുതൽ വൈകിട്ട് 4 വരെ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടിയ SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ CELKAU.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 15 ജൂൺ. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റിൽ സന്ദർശിക്കുക. സംശയങ്ങൾക്ക് CELKAU@gmail.com ഇമെയിലായോ 0487-24-38567 അല്ലെങ്കിൽ 8547-83-7256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടുക. ഒട്ടുമാവിൻ തൈകളുടെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്ന് ഉണങ്ങി കരിഞ്ഞു പോകുന്നതായി പലയിടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. കൊമ്പുണക്കം എന്ന ഈ രോഗത്തിന്റെ രോഗഹേതു ഒരു കുമിളാണ്. ഉണക്ക് എവിടം വരെയായിട്ടുണ്ടോ അതിന് തൊട്ട് താഴെ വെച്ച് മൂർച്ചയുള്ള കത്തി കൊണ്ട് കൊമ്പ് മുറിച്ചു മാറ്റണം. അതിനുശേഷം ബോഡോ കുഴമ്പ് പുരട്ടുകയും 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കുകയും ചെയ്യണം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
4: പ്രയോജകർ: വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
5: മൗലാന IVF സെന്റർ, പെരിന്തൽമണ്ണ.
6: ഗാന സന്ദേശം: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജകർ:
7: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലൈ, തൃശൂർ.
8: ഫോൺ 9497-45-79-70.
9: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്,
10: തൃശൂർ, എടപ്പാൾ, കുറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ഉച്ചയ്ക്ക് 1 ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എഴുത്തുകാരനായ P. അനന്തപത്മനാഭൻ അവതരിപ്പിക്കുന്നത്.

ത്തിൻ്റെയും അദൃശ്യകരങ്ങൾ വന്നു ചേരുമ്പോൾ അത് മുന്തിയ ഇനം വീഞ്ഞായി പരിണമിക്കുന്നു. ബാബു എബ്രഹാമിൻ്റെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ആത്മകഥ വായിച്ചു തീർക്കുമ്പോൾ വായനക്കാരന്റെ ഉള്ളിൽ അവശേഷിക്കുന്നതും ഇതേ ബോധ്യമാണ്. ഇതൊരു കേവല സ്മരണാപുസ്തകമല്ല, മറിച്ച് പട്ടിണിയുടെയും പരിഹാസത്തിന്റെയും ചുരങ്ങൾ താണ്ടി പാരീസിലെ പ്രകാശ ഗോപുരങ്ങളിലേക്ക് പടവുകൾ കയറിയ ഒരു സാധാരണക്കാരന്റെ അസാധാരണമായ അതിജീവനഗാഥയാണ്. ഇടുക്കിയുടെ മലയോര മണ്ണിൽ നിന്ന് യൂറോപ്പിന്റെ സാംസ്കാരിക ഹൃദയത്തിലേക്കുള്ള ഈ ദൂരം അളക്കേണ്ടത് കിലോമീറ്ററുകൾ കൊണ്ടല്ല, മറിച്ച് ആ വഴിയിൽ ഒഴുക്കിയ കണ്ണീരും വിയർപ്പും കൊണ്ടാണ്. ഈ പുസ്തകം മുന്നോട്ടു വെക്കുന്ന ദർശനം ലളിതവും എന്നാൽ അതീവ ഗൗരവമേറിയതുമാണ്. വീണു പോകുമ്പോഴല്ല, വീണിടത്തുനിന്ന് എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്. പുസ്തകത്തിലെ ജീവിതകഥയുടെ കേന്ദ്രബിന്ദു ബാബുവിന്റെ അമ്മയായ മേരിയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കാൻ കഴിയാത്ത വേദനയിൽ മക്കളെയും ചേർത്ത് പിടിച്ച് ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞ ആ അമ്മയുടെ ചിത്രം വായനക്കാരന്റെ കണ്ണു നിറയിക്കും. എന്നാൽ മരണത്തെയല്ല ജീവിതത്തെയാണ് തോൽപ്പിക്കേണ്ടതെന്ന തിരിച്ചറിവിൽ ആ പഴയ ചിന്തകളെല്ലാം ഉപേക്ഷിച്ച് മേരി തന്റെ മക്കൾക്കായി കരുത്തോടെ പോരാടാൻ തീരുമാനിച്ചു. ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചത് ബാബുവിനെയായിരുന്നു. പഠിക്കാനുള്ള മോഹം ബാബുവിനെ എത്തിച്ചത് അനാഥാലയത്തിന്റെ ഇരുളടഞ്ഞ ഇടനാഴികളിലേക്കാണ്. അവിടെ വിശപ്പിനേക്കാൾ ഭയാനകമായിരുന്നു മനുഷ്യൻ മനുഷ്യനോട് കാട്ടുന്ന ക്രൂരതകൾ. താൻ സംരക്ഷിക്കപ്പെടുമെന്ന് കരുതിയ ഇടത്തുനിന്ന് നേരിടേണ്ടി വന്ന ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ബാബുവിന്റെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവുകളായി മാറി. 12 വർഷത്തോളം ഭർത്താവില്ലാതെ 4 മക്കളെ പട്ടിണിക്കിടാതെ വളർത്താൻ ആ സ്ത്രീ നടത്തിയ പോരാട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. SSLC പരീക്ഷയിൽ 338 മാർക്ക് വാങ്ങി ജയിച്ച ബാബുവിനെ ലോകം മുഴുവൻ കുറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചത് ആ അമ്മയാണ്. പള്ളിക്കൂടത്തിൽ മാർക്ക് കിട്ടിയതുകൊണ്ടായില്ല, ജീവിതത്തിൽ ഫസ്റ്റ് ക്ലാസ് മേടിക്കുന്നതാണ് പ്രധാനമെന്ന അമ്മയുടെ വാക്കുകൾ ഈ പുസ്തകത്തിന്റെ ആത്മാവാണ്. കോളേജ് അഡ്മിഷന് പണമില്ലാതെ മടങ്ങേണ്ടി വന്നപ്പോഴും റേഡിയോ മെക്കാനിക് കോഴ്സ് പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും ആ അമ്മ മകനെ തള്ളിപ്പറഞ്ഞില്ല, പകരം കൂടെ മണൽ വാരാൻ വിളിച്ച് അധ്വാനത്തിന്റെ വില മനസ്സിലാക്കി കൊടുത്തു. പുരുഷാധിപത്യം നിറഞ്ഞ തൊഴിലിടങ്ങളിൽ മുണ്ടുമടക്കി കുത്തി നിന്ന് സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോഴും തന്റെ മകൻ ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നടക്കണമെന്ന സ്വപ്നം അവർ ഉള്ളിൽ പേറി. 10-ാം ക്ലാസ് കഴിഞ്ഞ ഒരു വർഷം മകനെ കൊണ്ട് കഠിനമായ കൂലിപ്പണി ചെയ്യിച്ച അമ്മയുടെ തീരുമാനത്തെ കന്യാസ്ത്രീകൾ പോലും ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ പണമുണ്ടാക്കാനുള്ള വിഷമവും ജീവിതത്തിന്റെ കഷ്ടപ്പാടും മനസ്സിലാക്കിയിട്ട് അവൻ കോളേജിൽ പോകട്ടെ എന്ന അമ്മയുടെ മറുപടി പ്രായോഗിക ജീവിതത്തെക്കാൾ വലിയൊരു സർവകലാശാല മറ്റൊന്നുമില്ലെന്ന തിരിച്ചറിവാണ്. ബാബുവിന്റെ കൗമാരകാലത്തെ ഏറ്റവും വലിയ മുറിവ് തന്റെ ഉള്ളിലെ നീറുന്ന ദാരിദ്ര്യവും അത് പുറം ലോകം അറിയാതിരിക്കാൻ അദ്ദേഹം കാത്തുസൂക്ഷിച്ച ആത്മാഭിമാനവും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടമായിരുന്നു. വിശപ്പും അപകർഷതാബോധവും വേട്ടയാടുമ്പോഴും ഇംഗ്ലീഷ് ഭാഷയെ ഒരു ആയുധമാക്കി മാറ്റി പ്രതിസന്ധികളെ അതിജീവിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിന്റെ അടയാളമാണ്. 1991 തുടക്കത്തിൽ 12 വർഷത്തെ അനാഥത്വത്തിന് അറുതി വരുത്തിക്കൊണ്ട് അപ്പൻ മടങ്ങിയെത്തുന്ന രംഗം വായനക്കാരന്റെ ഉള്ളുലയ്ക്കുന്നതാണ്. രോഗം ബാധിച്ച് വിരൂപനായ ആ മനുഷ്യനെ അപ്പൻ എന്ന് വിളിക്കാൻ ബാബു തയ്യാറാകുന്നില്ല. തന്തയില്ലാത്തവൻ എന്ന് തന്നെ വിളിച്ച് പരിഹസിച്ച ലോകത്തിനു മുന്നിൽ ഈ മനുഷ്യനെ എങ്ങനെ അംഗീകരിക്കും എന്ന ബാബുവിന്റെ ചോദ്യം ന്യായമായ ഒന്നായിരുന്നു. കൊച്ചിനെ സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ ഇനി പഴയതുപോലെ അടിക്കാനും തെറിവിളിക്കാനും പറ്റില്ല എന്ന് ഉറച്ച വ്യവസ്ഥകൾ വെക്കുന്ന അമ്മ തന്റെ ദാമ്പത്യത്തോട് പുലർത്തുന്ന വിശ്വസ്തത അത്ഭുതപ്പെടുത്തുന്നതാണ്. മക്കളുടെ എതിർപ്പുകൾക്ക് മുന്നിൽ അമ്മ നൽകുന്ന മറുപടി ലോകത്തിലെ എല്ലാ അമ്മമാരുടെയും സ്നേഹത്തിന്റെ പ്രഖ്യാപനമാണ്. കുടുംബം ഒരു താളം കണ്ടെത്തുമ്പോഴാണ് സഹോദരി ജെസ്സി തന്റെ സന്യാസമോഹം വെളിപ്പെടുത്തുന്നത്. ജെസ്സിയുടെ പാത പിന്തുടർന്ന് ബാബുവും വൈദികനാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഭക്തിയേക്കാളേറെ മലയോര ഗ്രാമങ്ങളിൽ വൈദികർക്ക് ലഭിക്കുന്ന സാമൂഹികമായ നിലയും വിലയുമാണ് ആ 16-കാരനെ ആകർഷിച്ചത്. സെമിനാരി ജീവിതം ഉപേക്ഷിച്ച് മടങ്ങിയെത്തുന്ന ബാബുവിനെ വരവേറ്റത് മദ്യപിച്ചാടുന്ന അപ്പനും അടികൊണ്ട് തളർന്ന അമ്മയുമാണ്. ദുർഗന്ധം വമിക്കുന്ന ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനല്ല, മറിച്ച് അതിനെ മാറ്റിയെടുക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. 1992 മുരിക്കാശ്ശേരി പാവനാത്മാ കോളേജിൽ പ്രീഡിഗ്രിക്ക് ചേർന്നതോടെ ബാബുവിന്റെ ജീവിതം കഠിനമായ ഒരു ചിട്ടയിലേക്ക് മാറി. വെളുപ്പിന് 4:30 ഒറ്റയ്ക്ക് ഒരു ജീപ്പ് മണൽ വാരി കയറ്റി ആ കാശുണ്ടാക്കി വേണം അദ്ദേഹത്തിന് പഠിക്കാൻ പോകാൻ. 8 കിലോമീറ്റർ അകലെയുള്ള കോളേജിലേക്ക് നടന്നു പോകുന്ന ആ 16 കിലോമീറ്റർ യാത്ര അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ അളവുകോലായിരുന്നു. പണമില്ലാത്തതിനാൽ നടന്നേ തീരൂ എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കി. എന്നാൽ കലാലയ രാഷ്ട്രീയത്തിന്റെ
ചതിക്കുഴികളിൽ വീഴാൻ തുടങ്ങിയ ബാബുവിനെ രക്ഷിച്ചത് സിസ്റ്റർ ആനി എന്ന അധ്യാപികയാണ്. മകന്റെ ഭാവി നശിക്കുമെന്ന് ഭയന്ന അമ്മ അധ്യാപകന്മാരുടെ മുന്നിൽ വെച്ച് ബാബുവിന്റെ കരണത്തടിക്കുന്നു.

0: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ. അക്ഷര കേരളം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. അക്ഷരകേരളത്തിൽ ഇന്നാദ്യം പുസ്തക പരിചയം. ബാബു എബ്രഹാം എഴുതിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നത് ലാവണ്യ മുല്ലശ്ശേരി.
2: മനുഷ്യജീവിതം ചിലപ്പോൾ വക്കുപൊട്ടിയ ഒരു കൽഭരണി പോലെയാണ്. ദാരിദ്ര്യത്തിന്റെ കയ്പും അവഗണനയുടെ ഉപ്പും നിറഞ്ഞൊഴുകുന്ന ആ പാത്രത്തിലേക്ക് സ്നേഹത്തിന്റെയും അതിജീവന

അത് മറ്റൊരു അതിജീവന സമരമായിരുന്നു. നീ മാത്രമാണ് ഞങ്ങളുടെ ഏക പ്രതീക്ഷ എന്ന അമ്മയുടെ വാക്കുകൾ ബാബുവിനെ വീണ്ടും പഠനത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. ഡിഗ്രി പഠനത്തിനായി ചങ്ങനാശ്ശേരി SB കോളേജിലെ ഹോസ്റ്റലിൽ എത്തുമ്പോൾ ബാബുവിനെ വരവേൽക്കുന്നത് കാരുണ്യത്തിന് പകരം അവജ്ഞ നിറഞ്ഞ നോട്ടങ്ങളാണ്. നല്ല കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന ഹോസ്റ്റൽ എന്ന വാർഡനച്ഛന്റെ പരാമർശം പണത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പേരിൽ മനുഷ്യരെ തരംതിരിക്കുന്ന സംവിധാനങ്ങൾക്കുള്ളിലെ ജീർണതയെ തുറന്നുകാട്ടുന്നു. ഈ ആത്മകഥയുടെ മറ്റൊരു മനോഹരമായ തലം മനുഷ്യബന്ധങ്ങളിലെ വൈവിധ്യവും അത് ഒരു വ്യക്തിയുടെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതുമാണ്. അത്തനേഷ്യസ് തിരുമേനിയുടെ കാരുണ്യവും സിസ്റ്റർ ആനിയുടെ കർക്കശമായ സ്നേഹവും ഇക്ബാൽ സാറിന്റെ മാനവികതയും ഒടുവിൽ കൊളയത്ത് എന്ന ഫ്രഞ്ച് അമ്മയുടെ അപാരമായ മാതൃത്വവും ഒരേ ചരടിൽ കോർത്ത മുത്തുകൾ പോലെ ബാബുവിന്റെ ജീവിതത്തെ മനോഹരമാക്കുന്നു. 1995-96 കാലഘട്ടം ബാബുവിന്റെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങളുടേതായിരുന്നു. ജെസ്സി സന്യാസിനിയായി ഇറ്റലിയിലേക്ക് പറന്നു. ലാലിയുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. എന്നാൽ ആ സന്തോഷങ്ങൾക്കിടയിലും അപ്പന്റെ മദ്യപാനം ഒരു കരിനിഴലായി തുടർന്നു. ലാലിയുടെ വിവാഹത്തിന് സ്ത്രീധനമായി നൽകാൻ 1.5 പവൻ സ്വർണത്തിന്റെ കുറവുണ്ടായപ്പോൾ സ്വന്തം സഹോദരന്റെ പരിഹാസത്തിന് മുന്നിൽ നിസ്സഹായയായി നിൽക്കേണ്ടി വന്ന മേരി എന്ന അമ്മയുടെ ചിത്രം വേദനിപ്പിക്കുന്നതാണ്. അവിടെയാണ് നാം മാനവികതയുടെ ഉന്നത രൂപങ്ങളെ കാണുന്നത്. ബാബുവിന്റെ പഠനത്തിനും ലാലിയുടെ വിവാഹത്തിനുമായി സഹായിച്ച അത്തനേഷ്യസ് തിരുമേനിയെ വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ ബാബു ആഗ്രഹിച്ചില്ല. ഈ സന്ദർഭത്തിലാണ് മൂന്നാറിലെ വർഗീസ് ജേക്കബ് അച്ഛനും അദ്ദേഹത്തിന്റെ ഭാര്യയും അവതാര പുരുഷന്മാരാകുന്നത്. സ്വന്തം വള ഊരി നൽകി ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തിയ ആ കൊച്ചമ്മയുടെ മുഖം ബാബുവിന്റെ മനസ്സിൽ ദൈവത്തിന്റെ മുഖമായി പതിഞ്ഞു. ബാബു ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെയും ആനന്ദിന്റെയും മാധവിക്കുട്ടിയുടെയും എഴുത്തുകളുടെ ലഹരിയിൽ കഴിയുമ്പോഴാണ് ഇടുത്തി പോലെ ആ വാർത്ത വരുന്നത്. തന്റെ മക്കളുടെ പഠനവും വിവാഹവും മുടങ്ങുമെന്ന ഭയത്താൽ സ്വന്തം ശരീരത്തിലെ ക്യാൻസർ എന്ന മഹാമാരിയെ 2 വർഷത്തോളം ഒളിപ്പിച്ചു വെച്ച മേരിയുടെ ത്യാഗം വിവരിക്കാൻ വാക്കുകളില്ല. ക്യാൻസർ 4ാം സ്റ്റേജിലാണെന്ന തിരിച്ചറിവിലും ബാബുവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് ആ അമ്മ തന്നെയാണ്. ബാബു തന്റെ ഉപരിപഠനത്തിനായി ഡൽഹിയിലെ ജാമിയ മിലിയ സർവകലാശാലയിലേക്ക് പോകുമ്പോഴും അമ്മയുടെ രോഗാവസ്ഥ അദ്ദേഹത്തെ വേട്ടയാടി. എങ്കിലും പഠനത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ല. ഡൽഹിയിലെ കൊടും തണുപ്പിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അലയുമ്പോഴും അമ്മയുടെ മുഖം അദ്ദേഹത്തിന് കരുത്തായി. ഡൽഹിയിലെ പഠനകാലത്ത് പ്രൊഫസർ ഹുസൈനെ പോലുള്ളവരിൽ നിന്ന് അവജ്ഞയും അവഹേളനങ്ങളും നേരിടേണ്ടി വരുമ്പോഴും ഇക്ബാൽ സാറിനെ പോലുള്ളവരുടെ പിന്തുണ ബാബുവിന് വലിയ ആശ്വാസമായി. ഫ്രാൻസിലേക്ക് ഗവേഷണത്തിനായി പോകാനുള്ള അവസരം ലഭിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി. അവിടെ വെച്ച് കൊളയത്ത് എന്ന ഫ്രഞ്ച് അമ്മയെ ബാബു കണ്ടെത്തുന്നു. നിറത്തിനും ഭാഷയ്ക്കും അപ്പുറം മനുഷ്യനെ സ്നേഹിക്കുന്ന കൊളയത്ത് ബാബുവിനെ മറ്റൊരു ജന്മം നൽകുകയായിരുന്നു. തന്റെ സ്വന്തം അമ്മ മരണത്തോട് മല്ലിടുമ്പോൾ തിരികെ നാട്ടിലെത്താൻ വിമാന ടിക്കറ്റുമായി നിൽക്കുന്ന കൊളയത്ത് വിശ്വമാനവികതയുടെ പ്രകാശമായി മാറുന്നു. ഹൈറേഞ്ചിലെ കുന്നിൻ പുറങ്ങളിൽ നിന്ന് ലൂർദിലെ മരച്ചുവടുകളിലേക്ക് പടർന്ന ആ സ്നേഹബന്ധം ജാതിക്കും മതത്തിനും വർണ്ണത്തിനും അപ്പുറം മനുഷ്യത്വമാണ് പരമപ്രധാനമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 2000 February 15 ആ പ്രകാശം അണയുമ്പോൾ ബാബു എന്ന യുവാവ് തനിച്ചായിരുന്നില്ല. മറിച്ച് ലോകത്തെ അഭിമുഖീകരിക്കാൻ കരുത്തുള്ള ഒരു മനുഷ്യനായി അദ്ദേഹം മാറിയിരുന്നു. മരിക്കുന്നതിന് തലേന്ന് പോലും അപ്പന്റെ ഭാവി സുരക്ഷിതമാക്കാൻ മക്കളോട് നിർദ്ദേശിക്കുന്ന അമ്മയുടെ കരുതൽ അപാരമാണ്. അമ്മയുടെ വേർപാടിന് ശേഷം അപ്പനും ബാബുവും തമ്മിലുള്ള ആത്മബന്ധം ദൃഢമാകുന്നതും അപ്പൻ മകനെ ലക്ഷ്യത്തിലേക്ക് യാത്രയാക്കുന്നതും ഹൃദയസ്പർശിയാണ്. അപ്പൻ തന്റെ മദ്യപാനം ഉപേക്ഷിച്ച് മകന്റെ ഭാവിക്കായി പ്രാർത്ഥിക്കുന്നതും അദ്ദേഹത്തെ എത്രയും വേഗം വിദേശത്തേക്ക് അയക്കാൻ സഹോദരിമാരോട് ആവശ്യപ്പെടുന്നതും ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾക്കിടയിലെ സുന്ദരമായ നിമിഷങ്ങളാണ്. എന്റെ ജീവിതം ഒരു കൃതജ്ഞതാബലിയാണ് എന്ന് ബാബു പറയുമ്പോൾ അവിടെ പരാതികളില്ല. പകരം കടന്നുപോന്ന കനൽ വഴികളോട് നന്ദി മാത്രമേ ഉള്ളൂ. ഈ ആത്മകഥയിലെ ഏറ്റവും മനോഹരമായ ബിംബം ചങ്ങാടമാണ്. പ്രളയം വരുമ്പോൾ പേടിച്ച് നിലവിളിക്കാതെ ഒഴുകി വരുന്ന മരക്കഷ്ണങ്ങൾ കാട്ടുവള്ളികൾ കൊണ്ട് കൂട്ടിക്കെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കി കരപറ്റണം എന്ന അമ്മയുടെ ഉപദേശം ഏതൊരു പ്രതിസന്ധിയിലും തളരാത്ത മനസ്സിനെ ഉടമയാകാൻ ബാബുവിനെ സഹായിച്ചു. അതിനേക്കാൾ ഉപരിയായി താൻ സുരക്ഷിതനായി കഴിയുമ്പോൾ ആ ചങ്ങാടം മറ്റൊരാൾക്ക് വേണ്ടി വെള്ളത്തിലേക്ക് തള്ളിവിടണം എന്ന ചിന്ത മാനവികതയുടെ ഉന്നതമായ പാഠമാണ്. ബാബു എബ്രഹാം തന്റെ ചങ്ങാടം ഇപ്പോൾ വായനക്കാർക്ക് വേണ്ടി വെള്ളത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. അതിൽ കയറി സുരക്ഷിതമായ തീരത്തേക്ക് നമുക്കും യാത്ര ചെയ്യാം. തികഞ്ഞ സത്യസന്ധതയാണ് ഈ പുസ്തകത്തിന്റെ കരുത്ത്. തന്റെ പരാജയങ്ങളെയും വഴികേടുകളെയും അപകർഷതാബോധത്തെയുമെല്ലാം ബാബു ഒളിച്ചുവെക്കാതെ തുറന്നെഴുതുന്നു. അതുകൊണ്ട് തന്നെ വായനക്കാരനെ ഈ ജീവിതത്തോട് വേഗത്തിൽ താദാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നു.
ഒരു ചലച്ചിത്രം കാണുന്ന വേഗതയിൽ

0: വായനക്കാരനെ തന്റെ ജീവിതത്തിലൂടെ കൊണ്ടുപോവാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട്. ഹൈറേഞ്ചിന്റെ വശ്യതയും അവിടുത്തെ ജീവിതത്തിന്റെ പരുക്കൻ ഭാവങ്ങളും പുസ്തകത്തിലുടനീളം നിഴലിക്കുന്നു. ബാബുവിന്റെ ജീവിതം പാരീസിലെത്തിയ ശേഷവും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ഭാഷ പഠിക്കാനും ജോലി കണ്ടെത്താനും നടത്തിയ ശ്രമങ്ങൾ ഇന്നും ആ നാട്ടിൽ പോയി പച്ചപിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പാഠമാണ്. തന്റെ ഗവേഷണത്തിന് മാർക്ക് കുറച്ച ഹുസൈൻ പ്രൊഫസറെ പോലുള്ളവർ തന്റെ വഴി തടയാൻ ശ്രമിച്ചുവെങ്കിലും ഇക്ബാൽ സാർ പറഞ്ഞതുപോലെ നിന്റെ മത്സരം നിന്നോട് തന്നെയാണ് എന്ന ബോധം ബാബുവിനെ ഉന്നതിയിലേക്ക് എത്തിച്ചു. 100-ൽ വെറും 47 മാർക്കിട്ട് തോൽപ്പിക്കാൻ ശ്രമിച്ച പ്രൊഫസർക്ക് മുന്നിൽ പാരീസ് സർവകലാശാലയിൽ സ്കോളർഷിപ്പോടെ അഡ്മിഷൻ വാങ്ങിയാണ് ബാബു പ്രതികാരം ചെയ്യുന്നത്. വിജയമാണ് ഏറ്റവും വലിയ പ്രതികാരമെന്ന് ബാബു ലോകത്തെ പഠിപ്പിച്ചു. അവസാനമായി, ഈ പുസ്തകം ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല, മറിച്ച് കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും കഥയാണ്. കമ്പളിക്കണ്ടത്തെ കൽഭരണിയിൽ ആരൊക്കെയോ കോരി നിറച്ച വെള്ളം പഴക്കമുള്ള മുന്തിയ ഇനം വീഞ്ഞായി മാറിയിരിക്കുന്നു. ആ വീഞ്ഞിന്റെ ലഹരി സഹനത്തിന്റേതാണ്, അതിജീവനത്തിന്റേതാണ്, എല്ലാറ്റിലും ഉപരി സ്നേഹത്തിന്റേതാണ്. ബാബു എബ്രഹാം തന്റെ ജീവിതത്തിലൂടെ നൽകുന്ന സന്ദേശം ഇതാണ്. ലക്ഷ്യങ്ങൾ തീവ്രമാണെങ്കിൽ അതിലേക്കുള്ള യാത്രയിൽ ദൈവം മനുഷ്യരുടെ രൂപത്തിൽ നമുക്ക് മുന്നിലെത്തും.
1: പുസ്തക പരിചയമാണ് ഇതുവരെ കേട്ടത്. ബാബു എബ്രഹാം എഴുതിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിയത് ലാവണ്യ മുല്ലശ്ശേരി. അക്ഷരകേരളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം. പ്രീത വിജയ് ചേലക്കര എഴുതിയ കവിത മാതൃഭാഷ. ആലപിക്കുന്നത് സൂര്യ മേനോൻ.

0: പ്രീത വിജയ് ചേലക്കര എഴുതിയ മാതൃഭാഷ എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് സൂര്യ മേനോൻ.
1: അക്ഷര കേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: അക്ഷര കേരളം.
3: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
4: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
5: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
4: ഫോൺ 9387168444.
6: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ
1: പ്രായോജികർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487299329.
3: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
4: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
3: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശ്ശൂർ വരെ പോകണ്ടല്ലോ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശ്ശൂർ റോഡ് കാഞ്ഞാണി.
2: ഫോൺ 0487299329.
5: സഹപ്രായോജകർ തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
6: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
7: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
6: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
5: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
0: കാണം അല്ലെങ്കിൽ വെറുമ്പാട്ട അവകാശ ഭൂമിക്ക് ജന്മം അനുവദിച്ച് ക്രയ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ ലാൻഡ് ട്രൈബ്യൂണൽ ആൻഡ് ഡെപ്യൂട്ടി കളക്ടർ നാളെ കളക്ട്രേറ്റിൽ നടത്താനിരുന്ന എല്ലാ SM കേസുകളുടെയും വിചാരണ ജൂലൈ 20 തീയതിയിലേക്ക് മാറ്റിയതായി ഡെപ്യൂട്ടി കളക്ടർ LR അറിയിച്ചു. മണ്ണുത്തി ചിറക്കേക്കോട് KNR റോഡിലെ ആണ്ടോണി ദേവർ ക്ഷേത്രം മുതൽ വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്ക് വരെ ഇന്റർലോക്ക് ടൈൽ വർക്കും കലിംഗ് പ്രവൃത്തിയും നടക്കുന്നതിനാൽ ഈ മാസം 26 തീയതി മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഈ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടും. ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ മാടക്കത്തറ SNLP സ്കൂളിന് മുൻവശത്തെ കശുമാവ് റോഡിലൂടെ തിരിഞ്ഞു പോകണമെന്ന് പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗം പുഴയ്ക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തൃശൂർ പുറനാട്ടുകര PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ 11 ക്ലാസ് ബയോളജി സ്കീമിൽ SC ST വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റിലും ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലും 12 ക്ലാസ് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് സ്ട്രീമുകളിലും ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ള രക്ഷിതാക്കൾ നാളേക്കകം വിദ്യാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്ത് ആവശ്യമായ രേഖകൾ സഹിതം സ്കൂൾ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. വെബ്സൈറ്റ് വിലാസം ഇനി പറയാം. TIRUCHUR.KVS.AC.IN. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കോങ്ങാട് ആൺകുട്ടികളുടെയും മുണ്ടൂർ പെൺകുട്ടികളുടെയും ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. 10% സീറ്റ് മറ്റ് വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. നിശ്ചിത ഫോമിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രം എന്നിവ സഹിതം നാളെ വൈകിട്ട് 5 മണിക്കകം പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8547630126 നമ്പർ ആവർത്തിക്കാം. 8547630126. സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
1: പ്രായോജികർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487299329.
5: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
9: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
9: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശീലനം.
10: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
11: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
0: ആകാശവാണി തൃശൂർ. സമയം 7 കഴിഞ്ഞ് 24:53. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
12: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി ഇബ്രഹാം. പ്രധാന വാർത്തകൾ. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം

0: മാറ്റി. കെ സുധീരാണ് പുതിയ പാലക്കാട് കളക്ടർ. പത്തനംതിട്ട കളക്ടർ എസ് പ്രേംകൃഷ്ണനെ ആരോഗ്യവകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. കിലാർ ഡയറക്ടർ എ നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കളക്ടർ. കൊല്ലം കളക്ടർ എൻ ദേവിദാസ് കിലാർ ഡയറക്ടറാകും. വ്യവസായ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി ആനിജൂല തോമസാണ് പുതിയ കൊല്ലം കളക്ടർ. ആലപ്പുഴ സബ് കളക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയംപര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
2: പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കൾക്കൊപ്പത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ചയും നമുക്കൊരു വിശേഷ ദിവസമുണ്ട്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന ബക്രീദ് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് കത്തുകളിലേക്ക് കടക്കാം.
3: കേൾവിയുടെ വസന്തം തീർത്തുകൊണ്ട് എത്തിയ റേഡിയോ നാടകോത്സവത്തെക്കുറിച്ച് നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. ഓരോ നിലയത്തിന്റെയും നാടകങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വളരെ വിശദമായി തന്നെയാണ് ഓരോരുത്തരും കത്തുകൾ അയച്ചിട്ടുള്ളത്.
2: ശബ്ദത്തിലൂടെയും സംഭാഷണങ്ങളിലൂടെയും സംഗീതത്തിലൂടെയും കഥ പറയുന്ന ശ്രവ്യകലയാണ് റേഡിയോ നാടകം. ദൃശ്യങ്ങൾക്ക് പകരം ശബ്ദവിന്യാസങ്ങളും പശ്ചാത്തല സംഗീതവും ഉപയോഗിച്ചുകൊണ്ട് ശ്രോതാക്കളുടെ ഭാവനയിലാണ് റേഡിയോ നാടകങ്ങൾ പൂർണ്ണതിലെത്തുക. ഏറെ സ്വീകാര്യതയുള്ള ആകാശവാണിയുടെ നാടകങ്ങൾക്ക് ഇത്തവണയും നിരവധി അഭിനന്ദന കത്തുകളും സന്ദേശങ്ങളും ലഭിക്കുകയുണ്ടായി.
3: വളരെയധികം സന്തോഷത്തോടെ തന്നെ ആ കത്തുകൾ വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആകാശവാണിയിൽ അഖില കേരള നാടകോത്സവത്തിൽ തൃശൂർ നിലയം ചെയ്ത നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം നല്ല നിലവാരം പുലർത്തിയ നാടകമായിരുന്നു. ഇങ്ങനെ കത്ത് ആരംഭിച്ചിരിക്കുന്നത് എ രമണപ്രസാദാണ്. അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ റിട്ടയേർഡ് മാനേജറാണ്. പാലക്കാട് നിന്നാണ് കത്തയച്ചിരിക്കുന്നത്. സ്ഥിരമായി കത്തെഴുതുന്ന ഒരു ശ്രോതാവല്ല എന്ന് തോന്നുന്നു.
2: നമ്മുടെ റേഡിയോ നാടകം കേട്ട് ആകാശവാണിയിലേക്ക് കത്തയച്ച ശ്രീ രമണപ്രസാദിന് ആകാശവാണി കുടുംബത്തിലേക്ക് സ്വാഗതം.
3: സ്നേഹം നിറഞ്ഞ അഭിനന്ദനത്തോടെ അദ്ദേഹം കത്ത് തുടരുകയാണ്. ഞാൻ ചെറുപ്പകാലത്ത് നാടകം ഏറെ ആസ്വദിച്ചിരുന്നു. 1967 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാലക്കാട് ജോലിയിൽ പ്രവേശിച്ചു. ആ സമയത്ത് പാലക്കാട് ലളിത കലാരംഗം എന്നൊരു കലാസംഘടന ഉണ്ടായിരുന്നു. അതിൽ പല സംഘങ്ങളുടെയും നല്ല നിലവാരം പുലർത്തുന്ന നാടകങ്ങൾ കാണുവാൻ അവസരം ലഭിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് നല്ല നാടകങ്ങൾ കാണുവാൻ അവസരം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് തൃശൂർ നിലയം അവതരിപ്പിച്ച രാജേഷ് വിശ്വംഭരൻ രചിച്ച് വൈ എസ് പൗർണമി സംവിധാനം ചെയ്ത നാടകം എല്ലാ തരത്തിലും നല്ല നിലവാരം പുലർത്തുകയും പാലക്കാടുള്ള കൽപ്പാത്തിയിൽ പോയ പ്രതീതി ഉളവാക്കുകയും ചെയ്ത നാടകമാണ്. റേഡിയോ പഠനകാലം മുതലുള്ള ആത്മസുഹൃത്തായിരുന്നു, കുടുംബാംഗമായിരുന്നു, ഇപ്പോഴും അത് ചേർത്ത് നിർത്തുകയാണ് എന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വളരെ വിശദമായ ഒരു കത്ത് തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അടുത്ത കത്ത് ആലപ്പുഴയിൽ നിന്നാണ്. പത്തിയൂർ ശ്രീകുമാരനാണ് കത്തെഴുതിയിരിക്കുന്നത്. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം കേൾക്കുകയായിരുന്നില്ല, കാണുകയായിരുന്നു. രചനയുടെ ഗരിമ അവതരണത്തിലൂടെ അനുഭവിപ്പിച്ചു. മുഴുവൻ പിന്നണി പ്രവർത്തകർക്കും നേതൃത്വം വഹിച്ച വൈ എസ് പൗർണമിക്കും കേൾവിയിലൂടെ നാടകലോകം സൃഷ്ടിച്ച ശബ്ദപ്രതിഭകൾക്കും ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ.
2: കേരളത്തിലെ എല്ലാ നിലയങ്ങളും നാടകോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, ഈ നാടകത്തെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നാടകങ്ങൾ കേട്ട, പ്രത്യേകിച്ച് തൃശൂർ നിലയത്തിന്റെ നാടകം കേട്ട് അഭിപ്രായം അറിയിച്ച എല്ലാവർക്കും നന്ദി.
3: ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നാടകങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ് എന്ന ആമുഖത്തോടെയാണ് പത്തിയൂർ ശ്രീകുമാർ കത്ത് എഴുതിയിരിക്കുന്നത്. അടുത്തത് ടോബിയോ പി ഡി അയച്ചിരിക്കുന്ന വാട്സപ്പ് സന്ദേശമാണ്. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്ത സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം ശ്രദ്ധിച്ചു. രാജേഷ് വിശ്വംഭരന്റെ രചനയിൽ വൈ എസ് പൗർണമി സംവിധാനം ചെയ്ത നാടകം പ്രമേയപരത കൊണ്ടും അവതരണ ഭംഗി കൊണ്ടും വളരെയധികം മികച്ചു നിന്നു എന്ന് പറയാം. ഇതുവരെ കേട്ട റേഡിയോ നാടകങ്ങളിൽ മികച്ചതായിരുന്നു തൃശൂർ നിലയത്തിന്റെ നാടകം എന്ന് പറയുന്നത്.

0: അതിയായ സന്തോഷമുണ്ട്. എല്ലാ കഥാപാത്രങ്ങളെയും ഓരോ അഭിനേതാവും വളരെ ഭംഗിയോടെ തന്നെ അവതരിപ്പിച്ചു. ശ്രീമതി മനീഷ കെ എസ്, കാഞ്ഞൂർ മത്തായി, YS പൗർണമി, ശ്രീമൂലനഗരം പൊന്നൻ എന്നീ അഭിനേതാക്കൾ വളരെ മികവായി തന്നെ അഭിനയിച്ചു. രഥോത്സവവും അതുപോലെ തന്നെ ആ പശ്ചാത്തല സംഗീതവും എല്ലാം ഈ നാടകത്തിന് മിഴിവേകി എന്ന് തന്നെ പറയാം. ഇങ്ങനെയൊരു നാടകം ഞങ്ങൾക്ക് തന്നതിന് വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ നന്ദി അറിയിക്കുകയാണ് ഞാൻ ടോബിയോ പി ഡി.
1: സന്തോഷം.
0: അടുത്ത വാട്സപ്പ് സന്ദേശം പ്രിയ മുണ്ടൂരിന്റേതാണ്. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം നാടകം ഗംഭീരമായിട്ടുണ്ട്, സൂപ്പർ. മറ്റ് നാടകങ്ങളും കേട്ടു. അടുത്തത് ഷഹാന മജീദ് കൂർക്കഞ്ചേരിയിൽ നിന്ന് അയക്കുന്ന വാട്സപ്പ് സന്ദേശമാണ്. ആകാശവാണി തൃശൂർ നിലയം ശ്രോതാക്കൾക്കായി അണിയിച്ചൊരുക്കിയ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം വ്യത്യസ്തമായ പ്രമേയം കൊണ്ടും അവതരണ ശൈലി കൊണ്ടും ഏറെ ശ്രദ്ധേയമായി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഹൃദയനാഥനും അനന്തനും സേതുലക്ഷ്മിയും പാട്ടിയമ്മയുമെല്ലാം ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ ആകാശവാണിക്കും ഈ നാടകത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്കും.
1: ശ്രീ രാജേഷ് വിശ്വംഭരന്റെ രചനയിൽ പിറന്ന ഈ നാടകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഏവർക്കും അഭിനന്ദനങ്ങൾ.
0: അടുത്തത് പി കെ ചന്ദ്രൻ പെരുമണ്ണൂർ മലയിൽ നിന്ന് അയക്കുന്ന സന്ദേശം. അദ്ദേഹത്തിന് അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഏറ്റവും ഇഷ്ടമായത് മോഹൻലാൽ കഥാപാത്രമായുള്ള കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകമാണ്. സിനിമാ ശൈലിയിൽ മാത്രമല്ല നാടക ശൈലിയിലും അഭിനയ മികവ് തെളിയിച്ച മഹാനടന്റെ സാന്നിധ്യമാണ് ഈ നാടകത്തെക്കുറിച്ച് അഭിപ്രായം എഴുതാൻ പ്രേരകമായത്. എം ജി ധരൻ തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ അനന്തരാമന്റെ ജീവിതകഥയിൽ ചില സംശയങ്ങൾ ബാക്കിയാകുന്നു. സേതുലക്ഷ്മിയുടെ മരണകാരണം നെയ്യ് മറിഞ്ഞതിലൂടെ നടന്നു വരുമ്പോൾ വഴുതി തലയടിച്ചു വീണതുകൊണ്ടാണോ അതോ തിളച്ച എണ്ണയിൽ വീണതാണോ? അഭിനയ സംവിധാന മികവ് നാടകത്തെ ശ്രദ്ധേയമാക്കി എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നെയ്യിൽ ചവിട്ടി വഴുക്കി വീണതുകൊണ്ട് തിളച്ച എണ്ണയിലേക്ക് വീഴുകയും അങ്ങനെ പൊള്ളിയാണ് സേതുലക്ഷ്മി മരിക്കുന്നത്. അഖില കേരള റേഡിയോ നാടകോത്സവത്തെക്കുറിച്ച് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര ഇങ്ങനെ എഴുതുന്നു. നിലയുടെ പോഷകനദിയായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തമിഴ് ബ്രാഹ്മണർ അധിവസിക്കുന്ന അഗ്രഹാരങ്ങളുടെ ഇടയിലെ ഒരു വലിയ കുടുംബത്തിലെ കുടുംബ ബന്ധങ്ങളുടെയും ദുരന്തങ്ങളുടെയും കഥ പറഞ്ഞ നാടകം. കഥാപാത്രങ്ങളുടെ ബാഹുല്യം ഒരു പോരായ്മയായി തോന്നി. അഭിനേതാക്കൾ നല്ല പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹം സുഭാഷിതം, ഹരിതം, സ്വാസ്ഥ്യം, സമകാലികം, ജാഗ്രത തുടങ്ങി എല്ലാ പരിപാടികളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. സുനിൽകുമാർ, സുനി, കണ്ണൻ, ആമി എന്നിവർ പനമണ്ണ സൌത്തിൽ നിന്ന് അഖില കേരള റേഡിയോ നാടകോത്സവത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു വാട്സപ്പ് സന്ദേശമാണ് അയച്ചിരിക്കുന്നത്. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം പേരുപോലെ തന്നെ വ്യത്യസ്തമായ പ്രമേയം കൊണ്ട് ശ്രദ്ധേയമായി. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ എല്ലാം തന്നെ പൊതുവെ നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചു. സേതുലക്ഷ്മി, കനകസുന്ദരാമ്പാൾ എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കെ എസ് മനീഷ, YS പൗർണമി എന്നിവരുടെ പ്രകടനം ഗംഭീരമായി. ഡോക്ടർ കൃഷ്ണദാസ് എളേടത്തിന്റെ വാട്സപ്പ് സന്ദേശത്തിലേക്ക്. അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ഏഴ് നാടകങ്ങളും കേട്ടു, ഏഴും ഒന്നിനൊന്നു മെച്ചം. നാടകങ്ങളുടെ പേരിൽ എന്നെ ഏറെ ആകർഷിച്ചത് കാണുക കടലിനെ കൺതുറക്കാതെ എന്നതായിരുന്നു. സിനിമയിലും സീരിയലുകളിലും ഉള്ള പ്രമുഖർ ശബ്ദവിസ്മയം തീർത്തപ്പോൾ ഓരോ നാടകവും രംഗക്കാഴ്ചകൾ തന്നെയായി. ഏറെ കാലത്തിനു ശേഷം വീണ്ടും നാടകോത്സവം എത്തിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. നാടകോത്സവം മനോഹരമാക്കിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നിട്ടുണ്ട് അദ്ദേഹം. തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്ത നാടകത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. സംവിധായക നല്ല അഭിനേത്രി കൂടിയാണ് എന്ന് കനകസുന്ദരാമ്പാൾ എന്ന കഥാപാത്രം മനസ്സിലാക്കി തന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നാടകത്തിന്റെ അണിയറ പ്രവർത്തകർക്കും നിർവഹണം നടത്തിയ ജയ സിയാറിനും അഭിനന്ദനങ്ങളുടെ വാടാമലരുകളാണ് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. ഓരോ നാടകത്തെക്കുറിച്ചും വളരെ വിശദമായി തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ ഇവിടെ വായിക്കാൻ സമയമില്ല, എങ്കിലും ആ അഭിപ്രായങ്ങളൊക്കെ ഉൾക്കൊള്ളുകയാണ്. വിപിൻ വെള്ളിയാട്ട് ചേലക്കരയിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു. ഒരിടവേളയ്ക്ക് ശേഷം റേഡിയോ നാടകോത്സവം തിരിച്ചു വന്നതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. സ്കൂൾ കാലഘട്ടത്തിലേക്ക് എന്നെ ഒരിക്കൽ കൂടി തിരിച്ചുകൊണ്ടുപോയിരിക്കുന്നു ഈ നാടകോത്സവം. എല്ലാ നാടകങ്ങളും വൈവിധ്യമാർന്ന പ്രമേയം കൊണ്ട് മികച്ചു നിന്നു. കാറളം രാമചന്ദ്രൻ നമ്പ്യാരുടെ അഭിപ്രായത്തിലേക്ക്. ജിജ്ഞാസയോടെ കാത്തിരുന്ന ആകാശവാണിയുടെ നാടകങ്ങൾ സാഗൂതം കേട്ടു. ആകാശവാണി എക്കാലവും ശ്രോതാക്കളുടെ ഇംഗിതങ്ങൾക്കനുസൃതമായി പഴയകാല നാടകോത്സവങ്ങളുടെ പ്രതാപകാലത്തെ അനുസ്മരിക്കാൻ ഉതകുന്ന വിധത്തിൽ മനോഹരമായി നാടകങ്ങൾ ഒരുക്കി. തൃശൂർ ആകാശവാണിയുടെ നാടകമാണ് ഞങ്ങൾക്ക് അഭികാമ്യമായത് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മുരളി മേലേപ്പാട്ട് റേഡിയോ നാടകോത്സവത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു. ഏഴ് വ്യത്യസ്ത നാടകങ്ങൾ, വ്യത്യസ്ത പ്രമേയങ്ങൾ, വ്യത്യസ്ത അവതരണ ശൈലികൾ. 2020

0: ഇരുപതിനുശേഷം വീണ്ടും നാടകോത്സവം എത്തിയപ്പോൾ കണ്ണുകാണാത്തവർക്ക് പോലും കേൾക്കാനും ആസ്വദിക്കാനും കഴിയുന്ന മനസ്സിന്റെ തിയേറ്ററായി ആകാശവാണി മാറി. ഇപ്പോഴും റേഡിയോ നാടകങ്ങൾ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. അടുത്ത ദിവസം ഞങ്ങളും ഒരു അവലോകനം സംഘടിപ്പിക്കാനുള്ള ആലോചനയിലാണ് എന്നും അദ്ദേഹം എഴുതിയിരിക്കുന്നു. തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകത്തിൽ ഹൃദയനാഥന് ശബ്ദം നൽകിയ ശ്രീമൂലനഗരം പൊന്നൻ, അനന്തന് ശബ്ദം നൽകിയ എം കെ കൃഷ്ണൻ പോറ്റി, മെജോ കനകസുന്ദരാമ്പാൾ പാട്ടിയമ്മയ്ക്ക് ശബ്ദം നൽകിയ വൈ എസ് പൗർണമി, നേഴ്സായി വന്ന ബിനിത ഗോപിനാഥ്, ധനലക്ഷ്മിക്ക് ശബ്ദം നൽകിയ ജയലക്ഷ്മി തുടങ്ങി ഓരോ കഥാപാത്രങ്ങളെയും എടുത്തെടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം അഭിനന്ദനങ്ങൾ നേർന്നിരിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം എന്ന നാടകവും വളരെയധികം ഇഷ്ടമായി. ശ്രീ ജനാർദ്ദനന്റെ രചനയിൽ റൂബി ബാബുവിന്റെ സംവിധാനത്തിൽ ആ നാടകം മികച്ചുനിന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഓരോ നാടകത്തെക്കുറിച്ചും ഇദ്ദേഹവും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. മണികണ്ഠൻ സൗത്ത് കൊണ്ടാരിയുടെ അഭിപ്രായത്തിലേക്ക്, റേഡിയോ നാടകോത്സവത്തിലെ എല്ലാ നാടകങ്ങളും കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേട്ട നാടകങ്ങളിൽ തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നീ നാടകങ്ങൾ നന്നായിരുന്നു. ഗിരിജ പെരുവമ്പ് റേഡിയോ നാടകോത്സവത്തെക്കുറിച്ചും ആകാശവാണി തൃശൂർ നിലയം ഒരുക്കിയ നാടകത്തെക്കുറിച്ചും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. രചനയെക്കാളും മികച്ചു നിന്നത് സംവിധാനവും അഭിനയവുമാണ്. രഥോത്സവ സമയത്ത് കൽപ്പാത്തി അഗ്രഹാരത്തിലൂടെ നടന്നാൽ നമ്മുടെ കാതോരം എത്തുന്ന ശബ്ദങ്ങളൊക്കെയും നാടകത്തിൽ സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ് എന്ന് ഗിരിജ പെരുവമ്പ് അഭിപ്രായപ്പെടുന്നു. തമിഴ് പേശുന്ന പ്രായമായവരുടെ വിറയാർന്ന ശബ്ദവും മൂളലും ഞരങ്ങലും നീട്ടിയുള്ള വിളിയും സ്നേഹവാത്സല്യങ്ങളും ഒക്കെയായി അഗ്രഹാരത്തിലെ പാട്ടിയമ്മയെയും നിങ്ങൾ അനശ്വരമാക്കി എന്ന് അവർ എഴുതിയിരിക്കുന്നു. അക്ഷര ബാലകൃഷ്ണൻ മലഞ്ചിറ്റി നാടകോത്സവം കേട്ട ശേഷം കത്ത് ഇങ്ങനെ എഴുതുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവമാണ് എനിക്കേറെ ഇഷ്ടമായത്. ഒരുപക്ഷെ കൽപ്പാത്തിയും രഥോത്സവവും ക്ഷേത്രങ്ങളും സുപരിചിതമായതുകൊണ്ടുകൂടിയാകാം. അതിനപ്പുറം രാജേഷ് വിശ്വംഭരന്റെ രചനയിലെ മികവുകൊണ്ടും വൈ എസ് പൗർണമിയുടെ സംവിധാന തികവുകൊണ്ടും സ്വാഭാവികമായ അഭിനയശൈലി കൊണ്ടും നാടകം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇവിടെയാണ് നാടകം ശ്രോതാവിന്റെ ഉള്ളുലച്ച് ഹൃദയത്തിൽ തൊട്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു.
1: നന്ദി.
0: ശൈലജ രാജശേഖരൻ അരികന്നിയൂർ ഗുരുവായൂരിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ഒരു കാലത്ത് ചിരിയുടെ തമ്പുരാനായി അരങ്ങു തകർത്ത തിക്കൊടിയനെയും ഒപ്പം മൺമറഞ്ഞ സർഗപ്രതിഭകളെയും പരിചയപ്പെടാൻ ആ നാടകം സഹായിച്ചു. കെ വി ശരത്ചന്ദ്രന് അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നു ശൈലജ രാജശേഖരൻ.
1: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രോഗ്രാം മേധാവിയായ ശ്രീ കെ വി ശരത്ചന്ദ്രന്റെ ശക്തവും ശ്രദ്ധേയവുമായ രചനയിൽ പിറന്ന നാടകമാണ് കാണുക കടലിനെ കൺതുറക്കാതെ എന്ന മനോഹരമായ നാടകം. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ അഭിപ്രായം അദ്ദേഹത്തെ അറിയിക്കാം.
0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ എല്ലാ നാടകങ്ങളും കേട്ടു. മൊത്തത്തിൽ നാടകങ്ങളെക്കുറിച്ച് ആധികാരികമായി വിലയിരുത്തുകയാണെങ്കിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ നാടകങ്ങളായിരുന്നു ചിലത് എന്ന് ആചാരി തിരുവത്ര അഭിപ്രായപ്പെടുന്നു. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, കണ്ണൂർ നിലയത്തിന്റെ മൗനം സാക്ഷി, കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ എന്നീ നാടകങ്ങളായിരുന്നു ഒരുവിധമെങ്കിലും കഷ്ടിച്ച് രക്ഷപ്പെട്ട നാടകങ്ങൾ എന്ന് ആചാരി അഭിപ്രായപ്പെടുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം പേരുപോലെ തന്നെ സുന്ദരമായിരുന്നു. രാജേഷ് വിശ്വംഭരൻ, വൈ എസ് പൗർണമി, ഷിബു എം ജോസ് മച്ചാട് ടീം പരമാവധി ആ നാടകത്തെ ഉയർച്ചയുടെ പടവുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. കഥാപാത്രങ്ങളെല്ലാം അവരവരുടെ ഭാഗങ്ങൾ നന്നായി അവതരിപ്പിച്ചു. രാജേഷ് വിശ്വംഭരൻ, വൈ എസ് പൗർണമി, ജയ സി ആർ, ഷിബു എം ജോസ് മച്ചാട് എന്നിവർക്കും നിലയത്തിനും ആശംസകൾ എന്ന് എഴുതിയിരിക്കുന്നു നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. അനന്തനാരായണന്റെ ചെറുപ്പത്തിലെ ശബ്ദം നൽകിയ മെജോ വേറിട്ട അനുഭവമാണ് കാഴ്ചവെച്ചത് എന്നും അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആകാശവാണിയുടെ റേഡിയോ നാടകോത്സവം ഒരു ആഘോഷമായി തോന്നി എന്നാണ് ലതിക കുറ്റുമുക്ക് എഴുതിയിരിക്കുന്നത്. മലയാളികളുടെ സ്വീകരണമുറിയിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവത്തെക്കുറിച്ച് പി വി ഉമ്മർ എടപ്പാളിൽ നിന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്. സി കൃഷ്ണകുമാർ രചനയും സംവിധാനം നിർവഹിച്ച നാടകം കോഴിക്കോട് നിലയം അവതരിപ്പിച്ചത്. മടക്കം കേട്ടു. കോഴിക്കോട് നിലയത്തിനും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ തിരനോട്ടം തന്നെ ശ്രദ്ധേയമായി എന്നാണ് പി എം വാസുദേവൻ നമ്പൂതിരി മടിപ്പാക്കം ചെന്നൈയിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. ഒരു ചിത്രകാരൻ തന്റെ ഭാവനയിൽ വിരിയുന്ന ചിത്രം ക്യാൻവാസിൽ ഔട്ട്ലൈനായി വരയ്ക്കുന്നതുപോലെ പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സിനിമാ ടാക്കീസിൽ വരുന്ന സിനിമാ പരസ്യത്തിൽ കഥയുടെ ബാക്കി ഭാഗം സ്ക്രീനിൽ എന്നെഴുതുന്നതുപോലെ എല്ലാ നാടകങ്ങളുടെയും ചെറുവിവരണം ആസ്വാദ്യകരമായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. രാജി മരത്തങ്കോട് തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകത്തെക്കുറിച്ച് വിശദമായി തന്നെ

0: അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമായി നാടകം, എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ തകർത്ത് അഭിനയിച്ചു എന്നാണ് രാജി എഴുതിയിരിക്കുന്നത്. ദേവി രാമചന്ദ്രൻ രാമചന്ദ്രൻ എന്നിവർ കോണത്തുകുന്നിൽ നിന്ന് ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നാടകങ്ങൾക്കായി കാതോർത്തിരുന്നത് വെറുതെയായില്ല. 7 നാടകങ്ങളും കേട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. ഓരോ നാടകത്തിനും ഓരോ സന്ദേശമുണ്ടായിരുന്നു. പ്രിയ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം ഹൃദയസ്പർശിയായി എന്നും അവർ എഴുതിയിട്ടുണ്ട്. കനകസുന്ദരാമ്പാൾ ശരിക്കും കരയിപ്പിച്ചു. കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി എന്ന നാടകം മറ്റുള്ളതിനേക്കാൾ വിഭിന്നമായിരുന്നു എന്ന അഭിപ്രായം അറിയിച്ചവരും ഉണ്ട്. അക്ഷര ബാലകൃഷ്ണനും അത്തരത്തിൽ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. റേഡിയോ നാടകോത്സവത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പരിഗണിച്ചതിനാൽ മറ്റു പരിപാടികളെക്കുറിച്ചുള്ള എല്ലാ കത്തുകളും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വരും ആഴ്ചയിൽ തീർച്ചയായും ആ കത്തുകൾ ഉൾപ്പെടുത്താം. ലോക മാതൃദിനത്തിന്റെ ഭാഗമായി അമ്മ എന്ന വാക്ക് വരുന്ന ഗാനങ്ങൾ എഴുതി അയച്ച ഗിരിജ പെരുവെമ്പിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനമഞ്ജരി വളരെ ഇഷ്ടപ്പെട്ടു എന്ന് സുബ്രഹ്മണ്യൻ വി ജി തളിക്കുളം എഴുതിയിട്ടുണ്ട്. മാതൃദിനത്തിൽ ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്ത ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും സ്വാതി അവതരിപ്പിച്ചത് കേട്ടു. നല്ല അവതരണം, തിരഞ്ഞെടുത്ത ഒരുപിടി നല്ല മെലഡികൾ, ഇവയാൽ സമ്പുഷ്ടമായിരുന്ന പരിപാടിയായിരുന്നു അത് എന്ന് ആചാരി തിരുവത്ര അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഈ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് ഷഹാന മജീദും എഴുതിയിട്ടുണ്ട്. അമ്മ എന്ന രണ്ടക്ഷരം ആർക്കാണ് മറക്കാൻ കഴിയുക. പാട്ടോർമകൾ എന്ന പരിപാടിയിൽ 8 മുതുകൃഷിയിലെ ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് വളരെ നന്നായി തന്നെ അമ്മയോടുള്ള അതിരറ്റ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. സുന്ദരമായിരുന്നു ആ പരിപാടി എന്ന് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അറിയിക്കുന്നു. ഒപ്പം ബക്രീദ് ആശംസകളും നേർന്നിട്ടുണ്ട് നഫീസ.
1: തുടർന്നും കത്തുകൾ അയക്കുക, നന്ദി.
0: 90 നിറവിൽ ആകാശവാണി എന്ന പരിപാടിയിൽ 65 നാടകരംഗത്ത് പ്രവർത്തിച്ച അബൂപാലിയത്ത്, തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് വിരമിച്ച അനൗൺസർ കാഞ്ചിയോട് ജയൻ, ശ്രോതാവായ ഹേമലത ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചത് ആ പരിപാടിയെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തി എന്നാണ് നഫീസ കുഞ്ഞിപ്പ അറിയിച്ചിരിക്കുന്നത്. രാജി മരത്തങ്കോട് ഈ പരിപാടിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. ഗായകനും ബാങ്ക് ഉദ്യോഗസ്ഥനുമായ മുരളീധർ ഷേണായി റേഡിയോ അനുഭവങ്ങളെക്കുറിച്ചും ശ്രവണശീലം, ഉച്ചാരണശുദ്ധി, മലയാള ഭാഷാ പ്രാവീണ്യം, ഗായകരെ പരിചയപ്പെടുന്നത് ഒക്കെ ശ്രോതാക്കളുമായി പങ്കുവച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഷീലാരാജിന്റെ ശബ്ദം ഏവർക്കും ഓർമ്മയുള്ളതാണ്. അവരുടെ ഔദ്യോഗിക ജീവിതത്തിലെ സന്തോഷകരമായ ദിനങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചതിനും സന്തോഷം. രഞ്ജിനി എന്ന പരിപാടിയിലൂടെയും എഴുത്തുപെട്ടിയിലൂടെയും ഒക്കെ ഞങ്ങളൊക്കെ എഴുതിയ അക്ഷരങ്ങളെ സ്നേഹത്തോടെ അവർ ചേർത്തുവെച്ചിരുന്നു. പരിപാടി തയ്യാറാക്കിയവർക്ക് അഭിനന്ദനങ്ങൾ. ഞായറാഴ്ചയിലെ അക്ഷര കേരളം സ്വസ്ഥമായിരുന്നു കേൾക്കാറുണ്ട് എന്ന് ആശാ ബാബുരാജ് പൊറത്തിശ്ശേരിയിൽ നിന്ന് എഴുതുന്നു. രാവണ്യയുടെ രാ എന്ന പുസ്തകം ദർശന കെ ആർ പരിചയപ്പെടുത്തിയത് അതീവ ഹൃദ്യമായി. അതുപോലെ തന്നെ 19 കഥകളതിസാദനം എന്ന പരിപാടി മെജോ അവതരിപ്പിച്ചത് വളരെയധികം മനസ്സിനെ നോവിക്കുന്നതായി മാറി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ശാരീരികാരോഗ്യത്തിന് കാലുകളുടെ പേശീക്ഷമത, ഈ വിഷയത്തെക്കുറിച്ച് സ്വാസ്ഥ്യം പരിപാടിയിൽ ഫിറ്റ്നസ് ട്രെയിനറായ അജീഷ് കുമാർ TS വൈ എസ് പൗർണമി നടത്തിയ അഭിമുഖം ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വരരാഗലയം എന്ന പുതിയ പരിപാടിയിൽ CS അനുരൂപ് വയലിൻ തന്ത്രികളിൽ ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ മീട്ടിയ എല്ലാ ഗാനങ്ങളും ഹൃദ്യമായി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. MP പൗലോസ് മാസ്റ്റർ പട്ടിമറ്റവും അക്ഷരകേരളം പരിപാടിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കുന്നംകുളം താജ്മഹൽ എന്ന പാട്ടു നോവലിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് 3 ഞായറാഴ്ച അക്ഷര കേരളത്തിൽ പ്രൊഫസർ സ്വപ്ന നടത്തിയ പ്രഭാഷണം മികച്ചു നിന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു.
1: ശ്രോതാക്കൾക്കൊപ്പത്തിന്റെ സമയം ഏകദേശം അവസാനിക്കുന്നു.
0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ. ശബ്ദ സന്ദേശങ്ങളിലേക്ക്.
2: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, ഞാൻ അജിത രാമകൃഷ്ണൻ, തിരുവില്ലാമല. അഖില കേരള നാടകോത്സവത്തിൽ ആകാശവാണിയുടെ ഓരോ നിലയങ്ങളും അവതരിപ്പിച്ച നാടകങ്ങൾ ഓരോന്നും ഇതിവൃത്തങ്ങളിൽ വ്യത്യസ്തത പുലർത്തിയതും ഒന്നിനൊന്ന് മികവുറ്റതും ആയിരുന്നു. ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം ഏറെ ഹൃദ്യമായി തോന്നി. കഥാപാത്രങ്ങളായ സേതുലക്ഷ്മിയും മുത്തുലക്ഷ്മിയും പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. നാടകം നിർമ്മിച്ച രാജേഷ് വിശ്വംഭരനും അവതരിപ്പിച്ച YS പൗർണമിക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.
3: 10 ലോക മാതൃദിനം, അമ്മ എന്ന ആ രണ്ടക്ഷരത്തെ ആർക്കാണ് മറക്കാൻ കഴിയുക. 10/5/26 4:30 വനിതാ വേദിയിൽ തൃശൂർ പ്രോഗ്രാം മേധാവി ജയ CR, അവനൂർ ശാന്ത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക മായാദേവി, മാജിദ റഷീദ്, പൂജ, ശീതൽ മേനോൻ, ഐശ്വര്യ MS, എലിസബത്ത് ജോസഫ് തുടങ്ങി ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത് സംസാരിച്ച അന്നത്തെ വനിതാ വേദി കൂടുതൽ ആ ദിവസത്തിന് കൊഴുപ്പൊഴുകി.

0: കുഞ്ഞിപ്പ, പന്താവൂർ, മലപ്പുറം.
1: കഴിഞ്ഞ ശനിയാഴ്ച ലതാ മുരളീധരൻ അവതരിപ്പിച്ച സുഭാഷിതവും പിറ്റേന്ന് ഞായറാഴ്ചയിലെ 90-ന്റെ നിറവിൽ എന്ന പരിപാടിയും ബാലലോകവും നന്നായിരുന്നു. ചൊവ്വാഴ്ച YS പൗർണമി മേടം അവതരിപ്പിച്ച ആരോഗ്യക്കുറിപ്പും ബുധനാഴ്ച ഡോക്ടർ KS രജിതൻ അവതരിപ്പിച്ച ആരോഗ്യക്കുറിപ്പും നന്നായിരുന്നു. ഞാൻ മണികണ്ഠൻ പുറത്തുകൊണ്ടായി.
2: ഞാൻ MS രാജൻ ചൊവ്വന്നൂർ 17/5/2026 ചൊവ്വന്നൂർ മോഹനനും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട് ഭക്തി നിർഭരവും ശ്രദ്ധേയവുമായിരുന്നു.
3: KS ചങ്കരമണം പള്ളിക്കര 16/5/2026 ലതാ മുരളീധരൻ അവതരിപ്പിച്ച സുഭാഷിതവും 6 ഉഷപുലരിയിലെ യൂസുഫലി എഴുതിയ കവിത വായിച്ച അദ്ദേഹത്തിനും അഭിനന്ദനം അറിയിക്കുന്നു.
4: തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
5: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806631.
4: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ CR, YS പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി.
4: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
5: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ.
6: മൃദുല ഫർണിച്ചർ വേൾഡ്.
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ആകാശവാണി തൃശൂർ.
9: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം.
10: പ്രായോജകർ ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
11: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
12: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
10: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
12: മെഡിസപ് ആനുകൂല്യങ്ങൾ.
10: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
12: ഫോൺ 8078788881.
8: ചോദ്യം ഇതായിരുന്നു, ഗ്ലോബൽ ഡേ ഓഫ് പാരന്റ്സ് അഥവാ ആഗോള രക്ഷാകർതൃദിനം എന്നാണ്? ഉത്തരം 1 ജൂൺ. ഐക്യരാഷ്ട്രസഭ 1 ജൂൺ ആഗോള രക്ഷാകർതൃദിനമായി ആചരിക്കുന്നു. 2026 ആഗോള രക്ഷാകർതൃദിനത്തിന്റെ പ്രമേയം രക്ഷിതാക്കൾക്കായി ഒരുമിച്ച് എന്നുള്ളതാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം, ഗ്ലോബൽ ഡേ ഓഫ് പാരന്റ്സ് അഥവാ ആഗോള രക്ഷാകർതൃദിനം എന്നാണ്? ഉത്തരം 1 ജൂൺ. ഐക്യരാഷ്ട്രസഭ 1 ജൂൺ ആഗോള രക്ഷാകർതൃദിനമായി ആചരിക്കുന്നു. 2026 ആഗോള രക്ഷാകർതൃദിനത്തിന്റെ പ്രമേയം രക്ഷിതാക്കൾക്കായി ഒരുമിച്ച് എന്നുള്ളതാണ്. ഇനി ചിന്താവിഷയം. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പുള്ളതാണ്, പക്ഷേ ഫലം മധുരമുള്ളതാണ്. അരിസ്റ്റോട്ടിൽ. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പുള്ളതാണ്, പക്ഷേ ഫലം മധുരമുള്ളതാണ്. അരിസ്റ്റോട്ടിൽ.

0: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
2: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
3: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: States the Economic Times, as new policy for US immigration may force permanent residency seekers to return home for paperwork. And finally, the Sunday Times reports that only 6 states now have fertility rate above replacement level. The paper refers to latest sample registration report of 2024. And with that, it's back to you, Anucha.
1: Thank you, Saira. And now before we end the bulletin, the headlines once again. External Affairs Minister Dr. H. Jayashankar to hold bilateral talks with U.S. Secretary of State Marco Rubio in New Delhi today. Ayushman Bharat scheme to be rolled out in West Bengal from July. Swasthya Sathi beneficiaries to be included. Maharashtra SIT files charge sheet against 4 accused in Nashik DCS sexual assault and religious conversion case. U.S. President Donald Trump says Iran deal including reopening of Strait of Hormuz largely negotiated. IMD forecasts severe heat wave conditions in some parts of northern, central and eastern India, including Delhi today. And in athletics, Gurinderweep Singh wins men's 100-meter gold with new national record at Federation Cup in Ranchi. And with that, we end the morning news. Have a nice day.
2: Agashavani, Trishur. 90-ന്റെ നിറവിൽ ആകാശവാണി.
3: 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്.
1: ദിസ് ഈസ് ആകാശവാണി.
2: ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി. സ്വരമാധുര്യമായി ആകാശവാണി ജനഹൃദയങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് 90 വർഷങ്ങൾ. സംഗീതമായി, വാർത്തകളായി, വിജ്ഞാനമായി ശ്രവ്യ വിരുന്നൊരുക്കുന്നു ആകാശവാണി. കാതോട് കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ, പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി എന്നും ശ്രോതാക്കൾക്കൊപ്പം.
3: വിവിധ സംസ്ഥാനങ്ങൾ, നിരവധി ഭാഷകൾ, അനവധി മൊഴികൾ,
2: ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു.
3: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി
2: തൊണ്ണൂറിന്റെ നിറവിൽ ആകാശവാണി.
3: ഈ പരിപാടിയിൽ തങ്ങളുടെ ജീവിത വിജയത്തിൽ ഒപ്പം നടന്ന ആകാശവാണിക്കാലം ഓർത്തെടുക്കുന്ന പ്രമുഖരുണ്ട്. പ്രക്ഷേപണമെന്ന കലയ്ക്കായി ജീവിതം സമർപ്പിച്ചവരുടെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളുണ്ട്.
2: ഹൃദയസ്വരങ്ങൾ പ്രശസ്തിയുടെ വെളിച്ചത്തിലേക്ക് ഒപ്പം നടന്ന ആകാശവാണിക്കാലം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗത്തിലെ ഡോക്ടർ ആനന്ദ കേശവൻ.
4: തൊണ്ണൂറിൻ്റെ നിറവിൽ നിൽക്കുന്ന ആകാശവാണിക്ക് എല്ലാ അഭിനന്ദനങ്ങളും. പലപ്പോഴും ആരോഗ്യ ബോധവൽക്കരണ പരിപാടി ആകാശവാണിയിൽ കൂടി കേൾക്കാമെന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പലതരത്തിലുള്ള ശാസ്ത്ര വിഭാഗം, അത് ആയുർവേദമാവട്ടെ, ഹോമിയോയാവട്ടെ, അലോപ്പതി ആവട്ടെ, അതുപോലെ തന്നെ അലോപ്പതിയിൽ തന്നെ വിവിധ തരത്തിലുള്ള സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ക്ലാസ്, ബോധവൽക്കരണ ക്ലാസ് വളരെയധികം ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ആകാശവാണിയുടെ വയലും വീടും പരിപാടിയും ചലച്ചിത്ര ഗാനങ്ങളും ന്യൂസും പ്രാദേശിക വാർത്തകളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. മിക്കവാറും യാത്ര ചെയ്യുമ്പോഴാണ് ഇത് കേൾക്കാനുള്ള അവസരം കിട്ടുന്നത്. ഏതായാലും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ആകാശവാണി ഇനിയും പോകട്ടെ. നമ്മൾ തുടങ്ങിയ ആദ്യത്തെ വാർത്താ മാധ്യമം ആകാശവാണിയല്ലോ. അതിനുശേഷമാണ് ഇന്നത്തെ പുതിയ പുതിയ മറ്റുള്ള സോഴ്സ് വരുന്നത്. ആകാശവാണി സംബന്ധിച്ചും വേറൊരു പ്രധാനപ്പെട്ട കാര്യം സത്യസന്ധമായ കാര്യങ്ങളായിരിക്കും ആകാശവാണി പറയുന്നത്. നമ്മളത്തെ പുതിയ പുതിയ തലമുറ കൂടി കൂടുതൽ ആകാശവാണിയിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സമയമാണ്. സത്യസന്ധമായ വാർത്തകളും വാർത്താധിഷ്ഠ പ്രോഗ്രാമുകളും മാത്രമല്ലോ, വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാം. യുവതലമുറ ഒന്നുകൂടി ആകാശവാണി പോലെയുള്ള പരിപാടിയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ തീർച്ചയായും.

0: അറ്റം അത് അവർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആകാശവാണിക്ക് എല്ലാവിധ ആശംസകളും നേടുന്നതോടുകൂടി ഭാവിയിലും കൂടുതൽ കൂടുതൽ ശ്രോതാക്കൾ ഉണ്ടാവട്ടെ, കൂടുതൽ കൂടുതൽ പ്രചരണം കിട്ടുമെന്ന് ആശംസിക്കുന്നു.
1: കാതോട് കാതോരം പ്രക്ഷേപണത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ. ആകാശവാണിയിലെ ഭരണവിഭാഗം അസിസ്റ്റന്റായി വിരമിച്ച പി എസ് ഗോപാലകൃഷ്ണൻ.
2: ആകാശവാണി 90 നിറവിൽ എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമേ തന്നെ അതിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. റേഡിയോയെയും റേഡിയോയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് റേഡിയോ മാത്രമായിരുന്നു ഒരു വിനോദോപാധിയായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങൾക്കും വാർത്തകളറിയാനും പാട്ട് കേൾക്കാനൊക്കെ റേഡിയോയെ പണ്ടുമുതലേ ഞാൻ ആശ്രയിച്ചിരുന്നു. ശരിക്കും റേഡിയോ ഒരു കൂട്ടുകാരൻ

0: റേഡിയോയെയും റേഡിയോയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് റേഡിയോ മാത്രമായിരുന്നു ഒരു വിനോദോപാധിയായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങൾക്കും വാർത്തകളറിയാനും പാട്ട് കേൾക്കാനൊക്കെ റേഡിയോയെ പണ്ട് മുതലേ ഞാൻ ആശ്രയിച്ചിരുന്നു. ശരിക്കും റേഡിയോ ഒരു കൂട്ടുകാരനെ പോലെ തന്നെയായിരുന്നു. റേഡിയോയിലെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് പോയി നിൽക്കുമായിരുന്നു എപ്പോഴും. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് തന്നെയാണ് റേഡിയോ ഇപ്പോഴും. കാരണം ഇപ്പോഴും ഞാൻ റേഡിയോയിലെ ആകാശവാണി തൃശ്ശൂരിൻ്റെ പരിപാടികൾ ധാരാളമായി കേൾക്കുന്ന ആളാണ്. പരിപാടികൾ കേട്ട് അതിൻ്റെ അഭിനന്ദനങ്ങൾ ഇവിടെ അറിയിക്കാറുമുണ്ട്. ഞാൻ ആകാശവാണിയിൽ ആദ്യമായിട്ട് ജോലി ചെയ്തത് 1988 February 2. എൻ്റെ പണ്ട് മുതലുള്ളൊരാഗ്രഹമായിരുന്നു ആകാശവാണി പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെന്നുള്ളത്. എന്തോ ദൈവാധീനം കൊണ്ട് തന്നെയായിരിക്കാം ആകാശവാണിയിൽ തന്നെ എനിക്ക് ജോലി കിട്ടിയത്. കോഴിക്കോട് ആകാശവാണിയിലായിരുന്നു എൻ്റെ ആദ്യ നിയമനം. അവിടെ ജോയിൻ ചെയ്ത് അധികം താമസിയാതെ തന്നെ ഞാൻ അവിടുത്തെ ഡ്രാമ വിഭാഗത്തിലും ലളിത സംഗീത വിഭാഗത്തിലും ഞാൻ ഓഡീഷൻ ടെസ്റ്റ് പാസ്സായി. കുറച്ചൊക്കെ പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട്. ഇന്നും ഞാൻ ചലച്ചിത്രങ്ങൾ കേൾക്കാൻ റേഡിയോയെ തന്നെയാണ് ആശ്രയിക്കാറ്. കോഴിക്കോട് 32 ജോലി ചെയ്തതിന് ശേഷമാണ് ഞാൻ തൃശ്ശൂർ ആകാശവാണിയിലേക്ക് വന്നത്. ഏതാണ്ട് 4.5 മേലെ ഞാൻ തൃശ്ശൂരും ജോലി ചെയ്തതിന് ശേഷമാണ് വിരമിച്ചത്. തൃശ്ശൂർ ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെല്ലാം തന്നെ നല്ല നിലവാരം പുലർത്താറുണ്ട്. ഈ പരിപാടികൾ മിക്കവാറും തന്നെ ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് ആസ്വദിക്കാറുണ്ട്. ആകാശവാണി 90 നിറവിൽ എന്ന് പറയുമ്പോൾ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത്രമാത്രം ജനസ്വാധീനമുള്ള ഒരു മാധ്യമം തന്നെയാണ് ആകാശവാണി ഇന്നും. ഒട്ടേറെ മറ്റ് മാധ്യമങ്ങൾ വന്നെങ്കിലും ആകാശവാണിയുടെ ആ ഒരു പ്രാധാന്യം ഒട്ടും കുറച്ച് കാണാൻ നമുക്ക് കഴിയില്ല. കാരണം ആകാശവാണിക്ക് അതിൻ്റേതായ കുറേ മേന്മകളുണ്ട്. രാവിലെ തിരക്ക് പിടിച്ച ജോലികൾക്കിടയിൽ റേഡിയോ തുറന്നു വെച്ചാൽ നമുക്കതിനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ പരിപാടികൾ കേട്ടാൽ മതി. കൃത്യമായ സമയത്ത് തന്നെയാണ് അതിൻ്റെ ഓരോരോ പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ സമയം മനസ്സിലാക്കി നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. റേഡിയോൻ്റെ പ്രാധാന്യം ഇനിയും കുറയുകയല്ല, കൂടുകയുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും 90 പിന്നിടുന്ന ആകാശവാണിക്കും ആകാശവാണിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ ആശംസകളും ഞാൻ ഈ സമയത്ത് നേരുകയാണ്.
1: ഓർമ്മച്ചിപ്പ്. ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളിലൂടെ. ശ്രോതാവും എഴുത്തുകാരനുമായ ടി കെ രഘുനാഥ്.
2: ആകാശവാണി എന്ന് പറയുമ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ 2006 മുമ്പും 2006 ശേഷവും എന്നൊരു വേർതിരിവ് കാണാൻ കഴിയും. 2006 എൻ്റെ വീട്ടിൽ വൈദ്യുതീകരണം നടന്നത്. അതുവരെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലും ബാറ്ററിയുടെ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന റേഡിയോയിൽ നിന്നും മാത്രമാണ് ഞാനെന്ന വ്യക്തിയുടെ വ്യക്തിത്വം രൂപീകരണത്തിനുള്ള ഊർജം പശ്ചാത്തലം ഉണ്ടായത്. അതിർത്തിയിലെ കുരങ്ങുകൾ, ആത്മവൃക്ഷത്തിൻ്റെ തണലിൽ, അങ്ങനെ 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കവിതയുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും നിർണായകമായ ഒരു കാരണം ആകാശവാണിയുടെ സാഹിത്യരംഗം, യുവവാണി, ഇങ്ങനെയുള്ള സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളാണ്. അത് കാത്തിരുന്ന് കേൾക്കുക, അതൊരു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഓളപ്പമണ്ണ, അക്കിത്തം, ONV, KG ശങ്കരപിള്ള, സച്ചിദാനന്ദൻ, ഇങ്ങനെയുള്ള മഹാനുഭാവന്മാരുടെ കവിതകൾ കേട്ടുകൊണ്ട് നമ്മൾ ഉറക്കം പിടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2006 ശേഷം പിന്നീട് കാലഘട്ടത്തിൻ്റെ പോക്കിനനുസരിച്ച് നമ്മളും മാറേണ്ടതായിട്ട് വന്നു. അതിനു മുമ്പ് ഒരു ദിവസം ആരംഭിക്കുന്നത് വളരെ മംഗളകരമായ ഒരു ശബ്ദത്തിലൂടെയാണ്. രാവിലെ ക്ലോക്കിൽ അലാറം വയ്ക്കും, വന്ദേമാതരം തുടങ്ങി. വന്ദേമാതരം കഴിഞ്ഞാൽ കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് സുഭാഷിതം കഴിഞ്ഞ് പ്രഭാതവന്ദനം നടക്കുന്നതോടുകൂടി പ്രാഥമിക പരിപാടികളൊക്കെ നടന്നിരിക്കും. ഇത് വലിയ ശബ്ദത്തിൽ വയ്ക്കുമ്പോൾ വീട്ടിലെല്ലാവർക്കും കേൾക്കാം. എല്ലാവരും കൃത്യമായ സമയബന്ധിതമായി ഈ പരിപാടികൾക്കനുസരിച്ച് വീട്ടിലെ പണികൾ ക്രമീകരിച്ചിരുന്നു. 6:45 വെൺമണി വിഷ്ണുവിൻ്റെയോ, വെൺമണി വിഷ്ണുവിൻ്റെ പേര് മാത്രമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ആ പ്രാദേശിക വാർത്ത കേൾക്കുന്നു. അതിനുശേഷം കേൾക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കുന്നത് 7:05 കാവ്യാഞ്ജലി, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7:25 വാർത്ത, സുഷമ അല്ലെങ്കിൽ സത്യചന്ദ്രൻ, വിദ്യാഭ്യാസ രംഗം, അല്ലെങ്കിൽ അതിനു മുമ്പ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്നായിരുന്നു ആ പരിപാടിയുടെ ആദ്യത്തെ പേര്, പിന്നീട് വിദ്യാഭ്യാസ രംഗം എന്നായി മാറി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഓരോരോ കാലഘട്ടങ്ങൾ. പിന്നീട് 7:50

വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് രണ്ട് പാട്ട് കേൾക്കാൻ പറ്റും. ആ പാട്ട് കഴിഞ്ഞാൽ 8 മണിയാവും. 8 മണിക്ക് ഇംഗ്ലീഷ് വാർത്ത, നമുക്ക് ജോലിക്ക് പോകാനുള്ള സമയമായി. ഇങ്ങനെയാണ് ഒരു ദിവസത്തിൻ്റെ ആരംഭം. പിന്നെ പ്രത്യേകിച്ച് ഒരു ഓർമ്മ വരുന്നത് ഞായറാഴ്ചകളിലാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് വളരെ വിശേഷപ്പെട്ടൊരു പരിപാടി ഉണ്ടാവും. ഒന്നുകിൽ പല്ലാവൂർ സഹോദരന്മാരുടെ പഞ്ചവാദ്യം, അല്ലെങ്കിൽ പല്ലാവൂർ അപ്പുമാരാരുടെ തായമ്പക, തൃത്താല കേശവ പൊതുവാളുടെയോ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണ പൊതുവാളുടെയോ അങ്ങനെയുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള കല്ലൂർ രാമൻകുട്ടിമാരുടെയൊക്കെ ആയിട്ടുള്ള തായമ്പക, ഇനി അതല്ലെങ്കിൽ മാണി മാധവ ചാക്യാരുടെ ചാക്യാർകൂത്ത്. പക്ഷേ റേഡിയോ പ്രോഗ്രാമിലെ ഏറ്റവും ആകർഷിക്കപ്പെട്ട ഒരു പരിപാടി എന്നുള്ളത് കഥാപ്രസംഗമാണ്. കഥാപ്രസംഗ കലയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സാംബശിവനോ അല്ലെങ്കിൽ ചേർത്തല ബാലേന്ദ്രൻ കെടാമംഗല സദാ ഇവരൊക്കെ ഉണ്ടെങ്കിലും ഹരിപ്പാട് കെ സരസ്വതി അമ്മാളുടെ കഥാപ്രസംഗമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ദുശ്ശള എന്നുള്ളൊരു കഥാപ്രസംഗം പലതവണ അത് പുനഃ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അത്രയും വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴും പുതുമയോടുകൂടി നമ്മളത് ശ്രദ്ധിച്ച് കേട്ടിട്ടുള്ളൊരു പരിപാടിയാണ്. അതുപോലെ ഞായറാഴ്ചകളിലുള്ള തുടർനാടകം, സാഹിത്യരംഗങ്ങൾ, സാഹിത്യമാസിക, ഇതൊക്കെ അനവധി പരിപാടികളായിട്ട് നമ്മുടെ ബോധത്തിൽ ഇപ്പോഴും അതങ്ങനെ കിടക്കുകയാണ്. വേറെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്കിപ്പോൾ 83 വയസ്സായിട്ടുണ്ട്. 2006 20 വർഷം മുമ്പാണ്, 63 വയസ്സൊക്കെ ആ സമയത്ത് ഏത് മന്ത്രിസഭയുടെ മന്ത്രിമാരുടെ പേരും അല്ലെങ്കിൽ അന്നത്തെ കാലത്തുള്ള സകല രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കൃത്യമായി മനപ്പാടമാണ്. ഇങ്ങനെയൊക്കെയാണ് പൊതുവായ പരിപാടികളെക്കുറിച്ചുള്ള ഓർമ്മ. പിന്നെ ആകാശവാണിയിലെ കലാകാരന്മാരെക്കുറിച്ചാണ് ഓർമ്മിക്കാനുള്ളത്. അതിൽ ആദ്യം വരുന്നത് ഒരു കുടുംബത്തിലെ കാരണവരെ പോലെയുള്ള ഒരാളാണ്, കെ വി മണികണ്ഠൻ നായർ, ആർ ശ്രീകണ്ഠൻ നായർ, സി പി രാജശേഖരൻ, കെ ആർ ഇന്ദിര, എം തങ്കമണി എന്ന ഹീറോയിൻ, ചാർലി, പൗർണമി, ഇവരെല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണ്. നമ്മുടെ എം ഡി രാജേന്ദ്രൻ എന്നുള്ള ഒറ്റയാനെ പറ്റി നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. അതിൽ ശ്രീകണ്ഠൻ നായരൻ അതുപോലെ സി പി രാജശേഖരനും ഈ കത്തുകൾ വായിക്കുന്ന സമയത്തും ഒക്കെയാണ് കുറച്ചുകൂടി വ്യക്തിപരമായ കാര്യങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ കെ വി മണികണ്ഠൻ നായരുടെ മകളാണ് പൗർണമി എന്നുള്ളത് മനസ്സിലാക്കിയത്. അതുപോലെ കെ ആർ ചാർലിയും പൗർണമിയും ചേർന്നുകൊണ്ട് ഒരു ചലച്ചിത്രഗാന പരമ്പര നടത്തിയിരുന്നു. അത് വിശകലനം ചെയ്തുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. 1000 പാദസരങ്ങൾ എന്നാണ് ആ പരിപാടിയുടെ പേര്. ആ ഒരൊറ്റ പരിപാടി മതി ആകാശവാണി തൃശ്ശൂർ നിലയത്തിൻ്റെ എല്ലാ കാലത്തേക്കും ഓർമ്മിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുദ്ര, ഒരു കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ നടത്തിയ ഒരു പരിപാടി എന്ന് തന്നെ പറയാം. ആ പരിപാടിയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള പാട്ട്, അത് തുടർച്ചയായിട്ടുള്ള പരിപാടിയാണ്. അതിലെ ഓരോ പാട്ടിനെയും ഇഴകീറി പരിശോധിച്ച് അതിൻ്റെ വ്യക്തമായ അർത്ഥങ്ങളും അതിൻ്റെ സംഗീത പ്രാധാന്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു പരിപാടി അതെനിക്കിപ്പോഴും മനസ്സിലുണ്ട്. തുമ്പി തുമ്പി വാവ എന്ന ആ പാട്ടിലെ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊരു സാധാരണ ഒരു കുഞ്ഞിനു വേണ്ടി പാടുന്ന ഒരു പാട്ടാണെന്നാണ് നമ്മൾ ധരി.

പക്ഷേ ആയിരം പാദസരങ്ങൾ എന്ന പരിപാടിയിൽ ഈ പാട്ട് ഉൾപ്പെടുത്തിയിട്ട് ആ പാട്ടിൻ്റെ സാഹചര്യത്തെപ്പറ്റി അവതരിപ്പിച്ചപ്പോഴാണ് അതിന് ഇത്രമാത്രം ഒരു ഘനം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പറയുന്നുണ്ട്, കുഞ്ഞ് അച്ഛനെവിടെ അമ്മ എന്ന് ചോദിച്ചപ്പോൾ അമ്മ മറുപടിയായിട്ട് കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ കവളത്ത് ഒരു ഉമ്മയാണ്. ആ ഉമ്മ കരുവാളിച്ചൊരു മറുകായെങ്ങനെ കരളിയിൽ തന്നെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആ പാട്ടിൻ്റെ രചനയും അതിൻ്റെ മൊത്തം ഡെപ്തും നമുക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അവതാരകർക്ക് കഴിഞ്ഞിട്ടുണ്ട്.

0: ആ ഒരു പരിപാടി ശ്രദ്ധിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അനവധി പരിപാടികൾ ഇന്നും ആകാശവാണിയുണ്ട്. ആകാശവാണിയിലെ കലാകാരന്മാരെ ചില ഭാഗങ്ങളിലൊക്കെ ചില ഇടങ്ങളിലൊക്കെ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. പൂർവാധികം ഭംഗിയോടുകൂടി നമ്മുടെ ആകാശവാണി തിരിച്ചു വരട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.
1: പ്രക്ഷേപണത്തിൻ്റെ 9 ദശകങ്ങൾ, 90-ൻ്റെ നിറവിൽ ആകാശവാണി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു M ജോസ് മച്ചാട്. സഹകരണം മെജോ.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം നരസിംഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

പാട്ടുകളുടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു ശബ്ദത്തോട് പ്രണയം തോന്നുക, വല്ലാതെ നമ്മളെ പിടിച്ചടുപ്പിക്കുക എന്നൊക്കെ തോന്നിയ ആ ഒരു മാന്ത്രികത തോന്നിയത് ഒരു പുരുഷ ശബ്ദമല്ല, അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. എസ് ജാനകി എന്ന അഭൗമ ഗായിക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എഥീറിയൽ സിംഗർ. ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം കാണുന്നതും അവരിഷ്ടപ്പെടുന്നതും. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് വാസ് ദി പ്ലേസ് വെയർ നേച്ചർ കോൺസ്പയർഡ് മൈ കൺസെപ്ഷൻ. എൻ്റെ ജനനത്തെ ഈ പ്രപഞ്ചം രൂപീകരിച്ചത് ഈ മുറികൾക്കുള്ളിൽ വെച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം.

0: 45 വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം, പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: എസ് രമേശൻ നായർ എഴുതി, മുരളി എ ബി ഇടമിട്ട്, സന്തോഷ് കേശവ്, ഗോപിക, പൂർണിമ എന്നിവർ പാടിയ ഗാനം. ചിത്രം നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെ കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: Gumam. പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്.

0: ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
0: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
1: ഹായ്.
3: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ജി വേണുഗോപാൽ പാടിയ ഗാനം. ചിത്രം ഒറ്റയാൾ പട്ടാളം. ഗാനരചന PK ഗോപി. സംഗീതം ശരത്.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
1: വെള്ളി രാവിലെ 7:20
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
6: ഓ ലവ്ലി, വെൽ ഡൺ.
5: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറ് വാങ്ങിക്കാം. അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
7: RBI പറയുന്നു,
5: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
8: ചിത്രം മിസ്റ്റർ ബട്ട്ലർ. ഗായകർ MG ശ്രീകുമാർ, ഹരിണി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

0: പാട്ടുകളുടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു ശബ്ദത്തോട് പ്രണയം തോന്നുക, വല്ലാതെ നമ്മളെ പിടിച്ചടുപ്പിക്കുക എന്നൊക്കെ തോന്നിയ ആ ഒരു മാന്ത്രികത തോന്നിയത് ഒരു പുരുഷ ശബ്ദമല്ല, അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. എസ് ജാനകി എന്ന അഭൗമ ഗായിക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എഥീറിയൽ സിംഗർ.
1: നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
5: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ
5: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഗാനശില്പികൾ K.J. കുമാർ, രവീന്ദ്രൻ. ഗായകൻ യേശുദാസ്. ചിത്രം മഴ.

0: കഥ ഒരു ഗ്രഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ്
0: എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ?
2: ആ
0: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
2: വേണ്ട,
0: കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
2: ഒന്നുകൂടി
0: വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
2: അടിപൊളി,
0: എന്നാ വേഗം വിട്ടോ.
3: ആർബിഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
7: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
6: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
7: ഗാന്ധിമാർഗം.

0: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
1: വേണ്ട,
0: ആദ്യം സേവിങ്സ്.
1: ആദ്യം ജിമിക്കി.
0: ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെ ആകൂ ടെൻഷൻ ഫ്രീ.
1: എന്നാലും ആ ജിമിക്കി
0: പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ?
2: ആർബിഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
4: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
3: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
4: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
3: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
5: കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണമിട്ട് എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ദേവദൂതൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ. ബാലലോകം.

0: ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്കും അജ്ഞതയിൽ നിന്ന് അറിവിലേക്കുമുള്ള പയനമായിരുന്നു മനുഷ്യരാശിയുടെ ചരിത്രം. അറിയാനുള്ള അഭിവാഞ്ച മനുഷ്യനെ മുന്നേറാൻ സഹായിച്ചു. പുസ്തകങ്ങളിലൂടെയുള്ള അറിവിനെ ഓർമ്മയുടെ തലങ്ങളിൽ സ്ഥിരപ്പെടുത്തുന്നതും പരിപൂർണമാക്കുന്നതും പ്രായോഗിക പരിശീലന കളരികളാണ്. വേനൽക്കാല ക്ലാസുകളിലൂടെ വിദ്യാർത്ഥികളിൽ ശാസ്ത്രവിഷയങ്ങളോടുള്ള താല്പര്യം വളർത്തിയെടുക്കുന്നതിനായി തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിൽ സംഘടിപ്പിച്ച പ്രായോഗിക പരിശീലന കളരിയെക്കുറിച്ചാണ് ഇന്നത്തെ ബാലലോകം. പ്രായോഗിക പരിശീലനത്തിലൂടെയുള്ള ശാസ്ത്രപഠന ക്യാമ്പിനെ കുറിച്ച് തൃശൂർ വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിലെ സ്പെഷ്യൽ ഓഫീസറായ സി ടി അജിത് കുമാർ പറയുന്നത് കേൾക്കാം.
1: ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു ശാസ്ത്ര സ്ഥാപനമാണ് വിജ്ഞാൻ സാഗർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക്. ഇവിടെ നമ്മൾ വെക്കേഷൻ ടൈമുകളിൽ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് പരീക്ഷണങ്ങളിലുള്ള ട്രെയിനിങ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് 4-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് അതിലൊരു താല്പര്യം ഉണ്ടാക്കി ജനിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം. ഏതാണ്ട് 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ നമ്മൾ വിവിധ ലാബുകളിൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, സ്പേസ്, ഇലക്ട്രോണിക്സ് എന്നിങ്ങനെയുള്ള ലാബുകളിലും അതിൻ്റെ ഡെമോൺസ്ട്രേഷനും ഒക്കെ തന്നെ ഉള്ള പ്രോജക്റ്റുകളാണ് ചെയ്തു കൊടുക്കുന്നത്. ഓരോ ദിവസവും ഓരോ ക്ലാസ്സിലുള്ള കുട്ടികളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇതിൻ്റെ പരീക്ഷണങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 20-30 സയൻറ്റിസ്റ്റുകളും പ്രൊഫസർമാരും ഇതുമായിട്ട് ഈ വെക്കേഷൻ കാലത്തിലൂടെ ബന്ധപ്പെടുന്നുണ്ട്. കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, ആ സ്റ്റാൻഡേർഡിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രവർത്തനങ്ങളിൽ അവർ ചെയ്യുന്നത്. അതൊരു ഒരു അരമണിക്കൂർ ആയിരിക്കും ഈ ക്ലാസ്സുകളുള്ളത്. ബാക്കി എല്ലാ സമയവും അവർക്ക് പ്രായോഗിക പരീക്ഷണങ്ങളാണ്. അതിലവർക്ക് കുട്ടികൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ജനിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ അത് വലിയ ക്ലാസ്സുകളിലൊക്കെ അവർ പോകുമ്പോൾ, ഡിഗ്രി ലെവലിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിലോ ഒക്കെ പോകുമ്പോൾ ഈ പ്രായോഗികമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിൽ ഈ താല്പര്യം ഇപ്പോഴേ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്കത് വളരെ എളുപ്പമായിട്ട് അവരുടെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു പരിപാടി തൃശ്ശൂർ ജില്ലയിൽ 1-2 സ്ഥലത്ത് കൂടിയുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് വിജ്ഞാൻ സാഗർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാ കുട്ടികളെയും എല്ലാ വെക്കേഷൻ കാലത്തും ഈ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ താല്പര്യപൂർവ്വം ക്ഷണിക്കുന്നു. വെക്കേഷൻ അല്ലാത്ത സമയത്ത് ഇവിടുത്തെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ, ഓരോ സ്കൂളിൽ നിന്ന് ഓരോ ക്ലാസ്സിലുള്ള കുട്ടികൾ, 50 പേര്, 100 പേര് ഒക്കെ അടങ്ങുന്ന ടീം ഓരോ ദിവസവും ഇവിടെ വരികയും 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഉച്ചവരെയുള്ള സമയം കൊണ്ട് ഞങ്ങളിവിടെയുള്ള 80 പ്രദർശന വസ്തുക്കൾ ഇവിടെയുണ്ട്. അപ്പോൾ അതെല്ലാം സയൻസിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുക, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ എക്സ്പെരിമെൻറ്റും ഓരോ ഡെമോൺസ്ട്രേഷനും 10-15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കുകയും അവരുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുകയും അങ്ങനെ അതിനെ വെറുതെ കണ്ടുപോവുകയല്ല, അതിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതിൽ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അങ്ങനെ സ്കൂൾ കുട്ടികൾ, 5-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ, 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇവിടെ റെഗുലറായിട്ട് ജൂൺ മാസം മുതൽ എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട്. ഇനി ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും പോലും പ്രവർത്തിക്കാം. ഒരു 4 ജില്ലകളിലുള്ള കുട്ടികളോട് വരാറുണ്ട്. പിന്നെ അതുകൂടാതെ തമിഴ്നാട്ടിൽ നിന്ന്, കോയമ്പത്തൂർ ജില്ലയിൽ നിന്നും ധാരാളം കുട്ടികൾ ഇവിടെ വരാറുണ്ട്. ഇവരൊക്കെ സൈറ്റിലൊക്കെ ഇത് കണ്ടിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇവിടെ നേരത്തെ ബുക്ക് ചെയ്ത് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ അധ്യാപകരെ നമ്മൾ കൊടുക്കും. ഒരു 10-15 കുട്ടികൾക്ക് ഒരു അധ്യാപകർ എന്നുള്ള നിലയിലായിരിക്കും മിക്കവാറും ഇവിടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അതിലൊക്കെ അവർക്ക് താല്പര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഏത് സ്കൂളിലും 2 ദിവസം തുടർച്ചയായിട്ട് ഈ ലാബുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ 2 ദിവസം, ഒരു ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഇവിടെ വരുന്നു, 3 മണിക്ക് പോകുന്നു, അതുപോലെ ഞായറാഴ്ചയും പോകും. അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ആ 2 ദിവസത്തേക്ക് മാത്രമായിട്ട് ഇവർക്ക് വർഷം മുഴുവൻ പരിപാടികൾ ചെയ്തു കൊടുക്കാനൊക്കും. അത് നമ്മുടെ ഈ വർഷം പ്ലാൻ ചെയ്യുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. അപ്പോൾ കാരണം കുട്ടികൾക്ക് വെക്കേഷൻ ടൈമിൽ കുട്ടികൾ നേരത്തെ തന്നെ പല പരിപാടികളും പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് തുടർച്ചയായിട്ട് 20 ദിവസം ഇവിടെ വരിക എന്നുള്ളത് പല

എപ്പോഴും അവരെ കിട്ടുന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ ശനി എല്ലാ ശനിയും ഞായറും കുട്ടികൾക്ക് വേണ്ടി, അതാ സ്കൂളുകൾ താല്പര്യം എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫീസും വാങ്ങിയെന്നുണ്ട്. അതിന് നമ്മൾ ശനി ഞായർ അവർക്ക് ലാബ് ചെയ്തു കൊടുക്കാനൊക്കും. ഇത് അവരുടെ ഒരു താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലൊരു സ്ഥാപനം തൃശ്ശൂരിൽ വേറെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ, കാരണം തൃശ്ശൂരിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ആണ് ഈ സ്ഥാപനം എന്നുള്ളത് കൊണ്ടും ഇതും പരമാവധി കുട്ടികൾ ഉപയോഗിക്കണം, ടീച്ചേഴ്സ് അതിൽ താല്പര്യം ഉണ്ടാക്കണം, എങ്കിൽ മാത്രമേ ഈ സ്ഥാപനം മുമ്പോട്ട് വളർന്ന് വരികയുള്ളൂ. ഇത് കൂടാതെ ഞങ്ങൾ ചെയ്യുന്നത് കോളേജ് കുട്ടികൾക്കുള്ള ഇൻറ്റേൺഷിപ്പാണ്. ഈ വർഷം നന്നായിട്ട് ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഇൻറ്റേൺഷിപ്പിന് കുട്ടികൾ രണ്ട് 60 മണിക്കൂറാണ്. അവർ ആ ദിവസം ഇവിടെ വരുമ്പോൾ അവർക്കൊരു ചെറിയ അസൈൻമെൻറ്റ് കൊടുക്കും. അത് ലാബ് ഓറിയൻറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലുള്ള ഈ സയൻറ്റിസ്റ്റുകൾ റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്തുകൊണ്ട് ഈ വർഷം അത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. ഒരു 5-6 കോളേജുകളിൽ നിന്നുള്ള കുട്ടികൾ 100 കുട്ടികൾക്കടുത്ത് ഈ വർഷം ഞങ്ങൾക്ക് ചെയ്യാനൊത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് വിപുലീകരിക്കാൻ, അടുത്ത വർഷം വിപുലീകരിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യമിടുന്നത്. നമ്മൾ അടുത്ത വർഷത്തെ ക്യാമ്പ് സ്വാഭാവികമായിട്ടും ഏപ്രിൽ മാസം ഒരു ക്യാമ്പ്

0: ചെയ്തുകൊണ്ട് ഈ വർഷം അത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. ഒരു 5-6 കോളേജുകളിൽ നിന്നുള്ള കുട്ടികൾ 100 കുട്ടികൾക്കടുത്ത് ഈ വർഷം ഞങ്ങൾക്ക് ചെയ്യാൻ ഒത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് വിപുലീകരിക്കാൻ, അടുത്ത വർഷം വിപുലീകരിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യമിടുന്നത്.
1: നമ്മൾ അടുത്ത വർഷത്തെ ക്യാമ്പ് സ്വാഭാവികമായിട്ടും ഏപ്രിൽ മാസം ഒരു ക്യാമ്പ് നടത്തും, മെയ് മാസത്തിൽ ഒരു ക്യാമ്പ് നടത്തും. അത് 20 ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കാം. ഒരു പക്ഷേ ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നത് 10 ദിവസമുള്ള 4 സെഗ്മെൻ്റായിട്ട് ചെയ്യാനാണ്. അപ്പോൾ കുട്ടികൾക്ക് വരാൻ കുറച്ച് ഈസി ആയിരിക്കും. വെക്കേഷൻ ടൈമിൽ കുട്ടികൾ ഇപ്പോൾ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 10 ദിവസം കൊണ്ട് നിൽക്കുന്ന 4 സെഗ്മെൻ്റായിട്ട് നടത്തുന്നതായിരിക്കും നല്ലത്. അതിലേത് വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാം. അതേപോലെ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശനി ഞായറുകളിൽ സ്കൂളുകൾക്ക് എന്നുള്ള കുട്ടികൾക്ക് ഇവിടെ 2 ദിവസം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3:30 വരെ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്ക് 2 ദിവസത്തെ പാക്കേജ് പോലെ വേറെ ഒരു അഡീഷണൽ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഒരു കുട്ടിക്ക് 1 ദിവസത്തേക്ക് 250 രൂപ വെച്ചിട്ട് 2 ദിവസം 500 രൂപ വെച്ചിട്ടായിരിക്കും അതിന് വാങ്ങാവുന്നത്. അപ്പോൾ അവർ ഫുഡ് കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് ഇവിടെ എത്തുകയും വൈകുന്നേരം 3 മണിക്ക് ഇവിടെ നിന്ന് പോവുകയും ചെയ്യാം. സ്കൂളുകളെല്ലാം അതുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ആ പരിപാടി നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാനൊക്കെ.
2: ക്യാമ്പിൽ ക്ലാസ്സുകൾ എടുക്കുന്ന സെയിൻറ് തോമസ് കോളേജ് രസതന്ത്ര അധ്യാപകൻ അജി.
3: വിജ്ഞാൻ സാഗറുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് എല്ലാ വർഷവും ഞാനിവിടെ വരാറുണ്ട്. ഈ സ്ഥാപനം എന്ന് പറയുന്നത് കുട്ടികളിലെ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വം നടത്തുന്ന വളരെ ശ്രദ്ധേയമായൊരു സ്ഥാപനമാണിത്. അതിൻ്റെ ഭാഗമാകാനായിട്ട് എനിക്ക് ഏറെ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ വർഷവും ഇവിടെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് വരാറുണ്ട്. ഇവിടുത്തെ കുട്ടികളെന്ന് പറയുന്നത് ജില്ലയിലെ പല ഭാഗത്തുനിന്ന് വരുന്ന കുട്ടികളാണ്. അവരുടെ മുന്നിൽ നമ്മൾ ശാസ്ത്രത്തിൻ്റെ വലിയൊരു ഭാഗം നമ്മൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ച് ഈ ഒരു വെക്കേഷനിലെ ശാസ്ത്രം എന്താണെന്നും അതിൻ്റെ പല മേഖലകൾ എന്താണെന്നും അത് തൊട്ടും കേട്ടും അനുഭവിച്ചും അറിയുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഈ വിജ്ഞാൻ സാഗർ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, നൈസർഗികമായിട്ടൊരു ശാസ്ത്ര അഭിരുചി ഉണ്ടായിരിക്കും. ആ അഭിരുചിയെ നമ്മൾ കൂട് തുറന്ന് പുറത്തേക്ക് വിടുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് അതേ ഇഷ്ടം ചോദ്യങ്ങൾ ചോദിക്കാനും അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു വലിയ അവസരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ ലാബുകൾ, പരീക്ഷണ സ്ഥലങ്ങൾ, ഇപ്പോൾ കെമിസ്ട്രിക്കായാലും ഫിസിക്സിനായാലും മാത്തമാറ്റിക്സിനായാലും ഒക്കെ ഓരോ ലാബുകളുണ്ട്. ഒരുപാട് കാലം മുൻപൊക്കെ നമുക്ക് ഒരുപാട് പഠിച്ചാൽ മാത്രം സാധ്യമാകുമായിരുന്ന പല പരീക്ഷണങ്ങളും ഇവിടെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഒരു കണ്ടെത്താനും അത് ആസ്വദിക്കാനും അതിൻ്റെ പിന്നിലെ രഹസ്യം മനസ്സിലാക്കുവാനും അങ്ങനെ ശാസ്ത്രത്തിൻ്റെ വഴിയിലേക്ക് നമ്മുടെ ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ഈ പറയുന്ന ക്യാമ്പ് എന്ന് പറയുന്നത്.
2: ശൂന്യാകാശ വിസ്മയങ്ങളെക്കുറിച്ച് ഭാഭ ആറ്റമിക് റിസർച്ച് സെൻ്ററിൽ നിന്ന് വിരമിച്ച ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോവിന്ദൻകുട്ടി.
4: ഞാൻ ഭാഭ ആറ്റമിക് റിസർച്ച് സെൻ്ററിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ 40 കൊല്ലം വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ റിട്ടയർ ചെയ്തിട്ട് നാട്ടിലേക്ക് മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോൾ എനിക്ക് വിജ്ഞാസാഗർ എന്നുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. അന്ന് ഡോക്ടർ സി വി കൃഷ്ണൻ, ഇൻ്റർനാഷണൽ നോൺ സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇവിടെ ഒരു അദ്ദേഹത്തിൻ്റെ ചീഫ് അഡ്വൈസറായി. അപ്പോൾ അദ്ദേഹം എൻ്റെ ഓഫീസ് വർക്ക് ചെയ്താണ്. അദ്ദേഹം എന്നെ വിളിച്ചു, വൈറ്റ് യു കം ഇയർ. അങ്ങനെ ഞാൻ ഇവിടെ വിജ്ഞാസാഗറിൽ വന്നു. അപ്പോൾ ഞാൻ ഡോക്ടർ ഡയസ്, ഡോക്ടർ സി വി കൃഷ്ണൻ, പിന്നെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഷീല വിജയകുമാർ, ഇവരെ കൂടിയിട്ട് ഞങ്ങൾ അന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ ഡോക്ടർ എസ് എൻ പോറ്റി, പ്രൊഫസർ സി എൽ ജോഷി, പ്രൊഫസർ വിമൽകുമാർ, ഡോക്ടർ വിമല മാഡം, ഇവരൊക്കെ ഉണ്ടായിരുന്നു. വലിയ കമ്മിറ്റി ഉണ്ടാക്കി ഞങ്ങൾ. ദെൻ വി സ്റ്റാർട്ടഡ് മേക്കിംഗ് ലാബ്സ്. അങ്ങനെ ഞങ്ങളിവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇലക്ട്രോണിക്സ് ലാബ് ഉണ്ടാക്കി. വി അപ്രോച്ച് ഐ എസ് ആർ ഒ അപ്രോച്ച് ചെയ്ത് ശീല വിജയകുമാർക്ക് പേഴ്സണലായിട്ട് ഇൻട്രസ്റ്റ്, ISRO ഒരു പൗലിയൻ അവർ തരാൻ സംബന്ധിച്ചു. അങ്ങനെ പൗലിയൻ ഇവിടെ കൊണ്ടുവന്നു. പൗലിയൻ കൊണ്ടുവന്നിട്ട് പൗലിയൻ്റെ ഉദ്ഘാടനം ചെയ്ത് അന്നത്തെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ കെയിം ഹിയർ ആൻഡ് ഈ ഇനോഗ്രേറ്റഡ് ദിസ് ലാബ്. അങ്ങനെ ISRO പൗലിയൻ വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. കുട്ടികൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആവുക അവിടെയാണ്. എങ്ങനെ റോക്കറ്റ് മുകളിലേക്ക് അയക്കുക, എങ്ങനെ റോക്കറ്റ് വർക്ക് ചെയ്യണം, എന്താണ് GSLV, PSLV എന്ന സാധനങ്ങളൊക്കെ, പിന്നെ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3, പിന്നെ നമ്മൾ ഗഗനയാൻ ചെയ്യാൻ പോകണു, മംഗൾയാൻ, എന്തെല്ലാം സാറ്റലൈറ്റ്, ഇങ്ങനെ സാറ്റലൈറ്റ് വർക്ക് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ അവിടെ മോഡലുകൾസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കും. നമ്മളെങ്ങനെ ചന്ദ്രയാനെ അവിടെ എത്തിച്ചത്, എന്തിനാ എൻ്റെ പിന്നിലെ സയൻസ്, എങ്ങനെ റോക്കറ്റ് മുളകി പോകണം, വെയിറ്റ് ഇസ് നോട്ട് കമ്മിങ് ഡൗൺ, പല കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കും. പിന്നെ നമ്മളവിടെ GPS, നമ്മളിപ്പോൾ എല്ലാ കാറിലെ GPS ഇങ്ങനെ വർക്ക് ചെയ്യണേ. ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു GPS ഉണ്ട്. നമ്മളിപ്പോൾ അമേരിക്കയുടെ GPS, അമേരിക്ക നമ്മൾ ഗൂഗിളിൻ്റെ GPS ഉപയോഗിക്കുന്നത്. അത് അമേരിക്ക നമുക്ക് എപ്പോഴും സ്റ്റോപ്പ് ചെയ്യാം. സോ വി ആർ അവർ ഓൺ GPS. അതിൻ്റെ പേര് നാവിക് എന്നാണ്, NAVIC. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അതിനകത്ത് സാറ്റലൈറ്റ് വേണം, കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും. അവിടെ നിന്ന് കുട്ടികൾക്ക് സിനിമ കാണാം, ഇങ്ങനെ സ്പേസ് ലോഞ്ചൊക്കെ ഇങ്ങനെ റോക്കറ്റിൻ്റെ മുകളിലൊക്കെ അയക്കണം.

0: അപ്പോൾ വീഡിയോ ഡിഫറെൻ്റ് സ്റ്റേജസ്, ഫസ്റ്റ് സ്റ്റേജ് പൊട്ടിവിഴും, സെക്കൻഡ് സ്റ്റേജ് പൊട്ടിവിഴും, തേർഡ് സ്റ്റേജൊക്കെ എത്തിക്കഴിയും, അപ്പോൾ സാറ്റലൈറ്റ് സ്പേസിൽ പോകും. സാറ്റലൈറ്റിൽ എന്തൊക്കെ പാർട്ടുകളുള്ളത്, ഏതൊക്കെ സാറ്റലൈറ്റ് ഉപയോഗിക്കണം, നമ്മൾ എല്ലാ കാര്യങ്ങളും. സ്പേസ് പോയിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായത്, ഹൗ ദിസ് വേൾഡ് ഇസ് ഒറിജിനൽ, ഈ യൂണിവേഴ്സ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തിട്ട്, അപ്പോൾ അവിടെ എന്ന് എങ്ങനെ സൺ ഉണ്ടായത്, നമ്മുടെ നമ്മുടെ ഭൂമി ഇപ്പം ഉണ്ടായി, നമ്മുടെ ഭൂമി ഉണ്ടായിട്ട് ഇപ്പം എത്ര കാലമായി, ഭൂമിയിൽ എങ്ങനെ സൂര്യനത്ത് ഇത്ര ടെമ്പറേച്ചർ വരണം, അപ്പോൾ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് സൂര്യനിലാണ്, അതെങ്ങനെ നടക്കുന്നത്, അതിൻ്റെ പിന്നിലുള്ള, പിന്നെ സൂര്യനെന്ത് സംഭവിക്കും, എല്ലാ സ്ഥലങ്ങളും മരിക്കും, അപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മുടെ സൺ മരിക്കും. സണ്ണിപ്പോൾ സണ്ണിപ്പോൾ മധ്യവയസ്ക എന്നാണ് ഞങ്ങൾ പറയാം. അപ്പോൾ സൺ മധ്യവയസ്സാക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സണ്ണിൻ്റെ കാലം കഴിയും, അപ്പോൾ ഇന്ന് സണ്ണെന്ത് സംഭവിക്കും. അപ്പോൾ സ്റ്റാറുകൾ മരിക്കുമ്പോൾ സ്റ്റാറുകൾ ബ്ലാക്ക് ഹോൾ ആവാം, സ്റ്റാർ ന്യൂട്രോൺ സ്റ്റാറാവും, സ്റ്റാറുകൾ വൈറ്റ് ഡ്വാർഫ് ആവാം. അപ്പോൾ മൂന്നുതല സ്റ്റാറുകളുണ്ടാവും, അങ്ങനെ അവസാന അന്ത്യം മൂന്ന് വിധത്തിലാണ്. അപ്പോൾ അതൊക്കെ കുട്ടികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മുടെ ഗലാക്സി, മിൽക്കി ഗലാക്സിൽ, മിൽക്കി ഗലാക്സിൽ 400 ബില്യൺ സ്റ്റാറുണ്ടെന്ന് പറഞ്ഞു, 40,000 കോടി സ്റ്റാറുകളുണ്ടെന്ന്. അപ്പോൾ ആ സ്റ്റാറുകൾ എങ്ങനെയാവും മൂവ് ചെയ്യണേ, ഈ മിൽക്കി വേയിലെ ഓരോ സ്റ്റാറുകളും എല്ലാം കംപ്ലീറ്റ് വേണം, കുട്ടികൾ ഭയങ്കര അത്ഭുതമാവും. അപ്പോൾ നമ്മളെ ഇമ്പോർട്ടൻസ് ഇല്ലേ, നമ്മൾ ഈ മിൽക്കി ഗലാക്സിൽ ചെറിയ ഡോട്ടാണ്, 40,000 സ്റ്റാറിൽ വി ആർ ഓൺലി 1 സ്റ്റാർ. ഈ സ്റ്റാറിലാണ് നമ്മൾ ജീവിക്കണേ, നമ്മുടെ സ്റ്റാർ ഏറ്റവും വലിയ സ്റാറൊന്നുമല്ല, നമ്മുടെ ഗലാക്സി ഏറ്റവും വലിയ ഗലാക്സി അല്ല, നമ്മുടെ പ്ലാനറ്റ് ഏറ്റവും വലിയ ഗലാക്സി അല്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എത്ര ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാവും, ഹൗ സിമ്പിൾ വി, ഹൗ സില്ലി വി ആർ. നമ്മൾ ഈ കടത്തിലത്തെ നമ്മൾ മണത്തിരി എങ്ങനെ നോക്കിയല്ലേ, കടത്തിലത്തെ മണത്തിരി പോലെ ഉള്ളൂ നമ്മൾ. എന്താണ് സ്പേസ് ജേണി, എങ്ങനെ സ്പേസ് ജേണിൻ്റെ വലിയ ബുദ്ധിമുട്ടുകൾ, പിന്നെ എങ്ങനെയാണ് സ്പേസിൽ വേറെ ജീവനുണ്ടോ, ഏലിയൻസ് പറയില്ലേ, ഏലിയൻസ് ഉണ്ടോ, ഏലിയൻസിനെ എങ്ങനെ കണ്ടുപിടിക്കുക, ദർ സം ഇക്വേഷൻ, ഡ്രേക്ക് ഇക്വേഷൻ, ആ ഡ്രേക്ക് ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എത്ര പ്രോബബിലിറ്റി ഓഫ് ലൈഫ്. ടെലസ്കോപ്പുകൾ, ഹബിൾ ടെലസ്കോപ്പ്, ജെയിംസ് വെബ്, ചന്ദ്ര, കെപ്ലർ, അതിൻ്റെ ഉപയോഗങ്ങൾ, പിന്നെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നമ്മൾ കാണാറില്ല, ISS, അതെങ്ങനെ വർക്ക് ചെയ്യണം, അതിൽ ആരൊക്കെ വർക്ക് ചെയ്യണം, 6 സയൻറ്റിസ്റ്റ്മാർ വർക്ക് ചെയ്യേണ്ടതുണ്ട് എപ്പോഴും, അവരെന്തൊക്കെ ചെയ്യണേ, അവിടെ ഈ സ്പേസിൽ എങ്ങനെ ജീവിക്കുക, പിന്നെ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെ ട്രാവൽ ചെയ്യുക, സ്പേസ് സൂട്ടുകൾ, ആരെ ആദ്യം ചന്ദ്രനിൽ പോയി, പിന്നെ ന്യൂട്ടൻ്റെ ലോ ഓഫ് മോഷൻസ്, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, പിന്നെ സൗണ്ട്, റെസൊണൻസ്, ഈ A+B ഓൾസ്ക്ക് ഇടയ്ക്കില്ലേ, അവൻ പൈത്തഗോറസ് തിയറം, അതിൻ്റെ എന്താ അതിൻ്റെ കൺസെപ്റ്റ് എന്താ, A+B, A²+B²=C², അതെല്ലാം അതിൻ്റെ പിന്നെ കൺസെപ്റ്റ്. പിന്നെ ഓരോ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഇല്ലേ, സ്ക്വയർ, ക്യൂബ്, സിലിണ്ടർ, അതേമാതിരി 3-dimensional ഫിഗേഴ്സ്, അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്, എല്ലാവരും മോഡൽസ് ഉണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ലാബുണ്ട്, ഇലക്ട്രോണിക്സ് ലാബിൽ ഫിസിക്സ് ഫണ്ടമെൻ്റൽ, എന്താണ് കപ്പാസിറ്റർ, എന്താണ് റെസിസ്റ്റൻസ്, എന്താണ് റെസിസ്റ്റർ, എന്താണ് ഓരോരോ കാര്യങ്ങൾ, വോൾട്ട്, കറണ്ട്, ആംബിയർ, കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു കൊടുക്കും.
1: ശാസ്ത്രപഠന ക്യാമ്പിൽ പങ്കെടുത്ത ഏതാനും കൊച്ചുമിടുക്കരെ നമുക്ക് പരിചയപ്പെടാം.
2: സിനിമയിൽ ബ്ലഡ് കണ്ടിട്ടില്ലേ, ആ ബ്ലഡ് നമ്മൾ ഫേക്ക് ആയി, കെമിക്കലി ആണ് നമ്മൾ ഉണ്ടാക്കണം, നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലഡ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ നമ്മൾ ഫേക്ക് ആയിട്ട് ബ്ലഡ് ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 chemicals ആണ് ഇവിടെ യൂസ് ചെയ്യണേ. ഒരു കെമിക്കലാണ് ഫെറിക്ലോറൈഡ് എന്ന് പറയും, FeCl3 ആണ് ഫെറിക്ലോറൈഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിൽ ഫെറിക്ലോറൈഡ് ഒരു സ്പാച്ചുല ആഡ് ചെയ്യണം, ആഡ് ചെയ്തിട്ട് അതിലേക്ക് അത് സൊല്യൂഷൻ ഉണ്ടാക്കണം കേട്ടോ, ഓരോരുത്തരും ഉണ്ടാക്കിക്കോ.
1: 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മഹാദേവൻ
3: സാന്ദീപനിയിലാണ്. ഫേവറേറ്റ് ലാബ് കെമിസ്ട്രി ആയിരുന്നു. പിന്നെ ആ കെമിസ്ട്രിയിൽ കുറേ എക്സ്പീരിമെൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോഡിയം വെള്ളത്തേലൊക്കെ ഇട്ടു, അപ്പോൾ അത് ചെറിയ തരത്തിൽ തീ കൊണ്ട് പൊട്ടിത്തെറിക്കും. പിന്നെ ബയോളജി ലാബിൽ ഞങ്ങൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ സ്റ്റെയിനൊക്കെ വെച്ചിട്ട് നോക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ചില സാധനങ്ങൾ. ഫിസിക്സ് ലാബിൽ ഞങ്ങൾ കുറേ ഗ്ലാസ് പ്രിസമും ഒക്കെ പഠിച്ചു. പിന്നെ പിന്നെ ISROലാണെങ്കിൽ ഞങ്ങൾ ഒരു പവലിയൻ ഉണ്ടായിരുന്നു, അവിടെ ഫുൾ റോക്കറ്റിൻ്റെ മോഡൽസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ GSLV MK3, പിന്നെ അതിൻ്റെ നിക്നെയിം ബാഹുബലി, അതൊക്കെ പഠിച്ചു.
1: +1 വിദ്യാർത്ഥി ജീസ്.
4: എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ISROയിലായിരിക്കും, കാരണം നമ്മൾ കൂടുതൽ ഫാസിനേറ്റഡ് ആവുന്നത് സ്പേസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡലുകളും പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് രീതികളും നമ്മുടെ ഇന്ത്യൻ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് കൂടുതൽ കൂടുതൽ പറയുന്നുണ്ട്. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാറില്ല സ്കൂളുകളിൽ, ISRO എന്നുള്ള സബ്ജക്റ്റായിട്ട് നമ്മൾ എടുക്കാറില്ല. എന്നാൽ ഇവിടെ വെച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഇന്ത്യ എത്രത്തോളം വളർന്നു, കൊളോണിയൽ പീരീഡിൽ നമ്മൾ അത്രയും റിച്ചസ്റ്റ് കൺട്രി നിന്ന് പൂവറസ്റ്റ് കൺട്രി ഓവർ 200 years നിന്ന് ആയപ്പോഴേക്കും വീണ്ടും നമ്മളത് പെട്ടെന്ന് ഉയർന്ന് ISRO സ്പേസ് അതിലേക്കും, പിന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കുറെ വേൾഡ് റെക്കോർഡ്സ് ഉണ്ട്. ഏത് 104 satellites അറ്റ് ദ ടൈം ലോഞ്ച് ചെയ്തതിനെ പറ്റിയിട്ടും വൺ ഓഫ് ദ മോസ്റ്റ് ഡെവലപ്ഡ് റോക്കറ്റ്സ് ആയിട്ട് നമ്മൾ മാറുന്നുണ്ട്. ISRO എന്നുള്ളത് ഈ അടുത്തായിട്ട് ഉറപ്പായിട്ടും മേജർ ആയിട്ടുള്ള ഒരു സ്പേസ് സെന്ററായി മാറുമെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. പിന്നെ കൂടുതൽ ഇവിടെ സയൻസിലേക്ക് പറ്റിയിട്ടും

0: സയൻസ് ക്യാമ്പുകൾ സയൻസ് ലാബുകളായിരിക്കും, അതിൽ കൂടുതൽ കെമിസ്ട്രി ആയിരിക്കും. കാരണം നമ്മൾ കോളേജ് ലെവൽ ലാബുകളാണ് ഇവിടെ ഫിഫ്ത്ത് ഗ്രേഡ് തൊട്ട് ട്വൽത്ത് ഗ്രേഡ് വരെയുള്ളവർക്ക് കിട്ടുന്നത്. അത് നല്ലൊരു ക്യാമ്പ് രീതിയിലും അവർ പഠിപ്പിക്കുകയും നമുക്കത് എല്ലാവർക്കും ഇൻഡിവിജ്വലി നമുക്ക് ചെയ്യാൻ പറ്റുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ക്യാമ്പിൽ എനിക്ക് ശരി ആദ്യം വന്നത് എനിക്ക് ഒരു കരിയർ ഗൈഡൻസ് എന്ന രീതിയിലായിട്ട് ഞാൻ കണ്ടിട്ടാണ്. ഇപ്പോൾ സയൻസ് മാത്സ് ഇലക്ട്രോണിക്സ് അതിനെ പറ്റിയിട്ടൊക്കെ മാറുകയും എനിക്ക് കൂടുതൽ ഏതാണ് ഇഷ്ടപ്പെടുക അതും ആ മേഖലയിലേക്ക് മാറുവാനായിട്ട് ഇത് സഹായിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഞങ്ങൾക്ക് ഇവിടെ ഇടയ്ക്ക് വെച്ചിട്ട് രാത്രി സമയത്ത് ഒരു സ്പേസിൻ്റെ ഒരു എവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ മാർസ്, യുറേനസ്, ജൂപ്പിറ്റർ എന്നിവ പ്ലാനറ്റ്സ് ഒറ്റൊരു ലൈനിലേക്ക് കൊളൈഡ് ചെയ്യുന്നതും വരുന്നതും അറ്റ് ദ സെയിം ടൈം അതൊരു വിസിബിൾ ആവുന്ന ടൈമായിരുന്നു. അവർ പുറത്തു നിന്ന് വലിയ വിലയുള്ളൊരു ടെലിസ്കോപ്പ് ഫ്രീ ഓഫ് ചാർജിൽ നമ്മൾക്ക് വേണ്ടി കാണിച്ചു തരികയും മൂൺ, ജൂപ്പിറ്റർ ഇവരൊക്കെ നമുക്ക് കാട്ടുകയും ആ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഇമേജസ് നമ്മൾ ഇൻ്റർനെറ്റിൽ യൂട്യൂബിലും കാണുമ്പോഴും നമുക്ക് വെറുതെ അതും പിന്നെ കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള ഭയങ്കര വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഇവിടെ വെച്ച് കറക്റ്റ് കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതൊരു നല്ലൊരു സ്ഥലമാണ്. ഇവിടെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാനാണ് പറ്റുന്നത്. പറയുകയല്ല, പറഞ്ഞതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.
1: എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വേദിക കൃഷ്ണൻ.
2: ഞാൻ കാലിയൻ സിറിയൻ HSS സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ സ്കൂളിൽ ചെയ്യിപ്പിക്കുന്നത് ടീച്ചേഴ്സ് അത് ചെയ്ത് കാണിച്ചിട്ടാണ് ചെയ്യാറ്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. അപ്പോൾ നമ്മൾ തന്നെ ഓരോ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ നിരീക്ഷിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതെനിക്കിവിടെ ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ISRO എനിക്കൊരു സ്പേസിൽ പോകണം, അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്കൊരു ആസ്ട്രോണറ്റ് ആവണം എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. മോർണിംഗ് ടോക്ക് എപ്പോഴും ഉണ്ടാവും. മോർണിംഗ് ടോക്കിൽ പ്രശസ്തരായിട്ടുള്ള ഓരോ സാറന്മാർ വന്ന് പറയും. സുബ്രഹ്മണ്യൻ സാറ്, റാണി ടീച്ചറ് അത് തുടങ്ങിയ കുറേ പേര് വന്നിട്ട് നമ്മളോട് ചോദിക്കും. പിന്നെ ലാസ്റ്റ് ഗോവിന്ദൻകുട്ടി സാറ് ചോദ്യങ്ങൾ ചോദിക്കാൻ പറയും. നമുക്കും കൂടി ഒരു അവസരം തരും, കുട്ടികൾക്ക് അവസരം തരും. മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ എക്സ്പെരിമെൻസും എല്ലാം തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കെമിസ്ട്രി ലാബായാലും നമ്മൾ ഇപ്പോൾ ചെറിയ അപകടം വല്ലതും ഉണ്ടെങ്കിൽ മിസ് തന്നെയാണ് പറയാറ്, ഞാൻ തന്നെ ചെയ്തോളാം. ഇവിടെ ബയോളജി ലാബിൽ ബ്ലഡ് ടെസ്റ്റ് നടത്തിണ്ടായി, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ക്യാമ്പിന് പോയപ്പോൾ വായനശാലയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു, ജീവാ ലാബിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആർക്കും അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല. ബ്ലഡ് ആർക്കെങ്കിലും വേണോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആർക്കും അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തന്നെ ഒരു ധൈര്യമൊക്കെ കിട്ടിയത് ഇവിടെ തന്നെയാണെന്നാണ് ഞാൻ പറയണത്. ടീച്ചേഴ്സ് ഫ്രണ്ട്ലിയാണ്. മാത്രമല്ല നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും പറ്റും. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി. ഞാൻ വീണ്ടും വീണ്ടും വരുന്നതാണ് ഞാൻ പറയണത്. റിപ്പീറ്റേഷൻ ആയാലും എനിക്കതൊരു പ്രശ്നമില്ല, കാരണം വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ നമ്മുടെ പഠിത്തം മാത്രമല്ല ചെയ്യിക്കണത്, പഠിത്തം രസകരമായിട്ടാണ്. എന്നാലും ലഞ്ച് ബ്രേക്കിന് നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസായ ഡാൻസ്, സോങ്സ് അങ്ങനെയുള്ള അവതരിപ്പിക്കാനുള്ള സമയങ്ങളൊക്കെ നമുക്ക് തരും. അഥവാ ആരും അവതരിപ്പിക്കുക അല്ലെങ്കിൽ ടീച്ചേഴ്സ് തന്നെ ഗെയിംസ് നടത്തും. അപ്പോൾ നമുക്കൊരു മത്സരിക്കാനുള്ള ഒരു ആകാംക്ഷ വരും. അതൊക്കെ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്തിരി വിഷമവും എന്നാൽ രസകരമായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന അജിത്ത് സാറിനാണ് ഞാൻ ആദ്യം താങ്ക് യു പറയണത്.
1: ആറാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കൻ വേദാന്ത് കൃഷ്ണൻ.
3: ഞാൻ പഠിക്കുന്നത് കാലിയൻ സിറിയൻ HSS സ്കൂളിലാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം എൻ്റെ ചേച്ചി വന്ന പോലെയാണ്. ഇവിടെ ഞങ്ങൾ ആദ്യം ഇവിടത്തേക്ക് ആദ്യം നിരീക്ഷിച്ചു, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഏതൊക്കെ ലാബുകളാണ്. അങ്ങനെ നോക്കിയപ്പോൾ തന്നെ ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കെമിസ്ട്രിയാണ്. ഞങ്ങൾ ഫസ്റ്റ് പീരീഡ് ചെയ്തത് ആദ്യം ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ ക്ലാസ്സിലിരുത്തി ഓരോ ലാബിൽ. ആദ്യം അങ്ങനെ ചെയ്തപ്പോൾ തന്നെ കെമിസ്ട്രിയിൽ കയറി. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് നാളെ ഇതൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ കുറേ പറഞ്ഞപ്പോൾ തന്നെ നാളെ ഞങ്ങൾ ആകാംക്ഷയോടെ വന്നു. അപ്പോൾ തന്നെ കുറേ എക്സ്പീരിമെൻറ്റുകൾ ചെയ്യാനും അതിനുള്ള സമയം കണ്ടെത്തിയാണ് ഞങ്ങളുടെ ടീച്ചർമാർ ഇവിടെ ഓരോന്നും ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി.
1: പ്ലസ് വൺ വിദ്യാർത്ഥിനി മെഹനാസ് മുസ്തഫ.
4: ഞാൻ സെൻ്റ് ആൻ്റണീസ് പുത്തമ്പിയുടെ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇനി പ്ലസ് വണ്ണിലേക്കാണ്. ഇവിടെ എനിക്ക് വന്നതിൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി തോന്നിയത് ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് പ്രാക്ടിക്കലായി കാണാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇവിടെ വന്നതിൽ വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ആദ്യം കോമൺ ക്ലാസ് ആണുള്ളത്. അവിടെ വെച്ച് കുറേ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റി. അതേപോലെ വെക്കേഷൻ വെറുതെ വീട്ടിലിരിക്കുന്നതിന് പകരം എത്രയോ യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഒരു ക്യാമ്പിൽ വന്നിട്ട് ഇവിടെയുള്ള കുറേ പേരെ മിംഗിൾ ചെയ്യാൻ പറ്റി. സ്കൂളുകളിലൊക്കെ എപ്പോഴും നമുക്ക് അറിയുന്ന ആൾക്കാരായിട്ട് മാത്രമാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ. അതിന് പകരം ഇവിടെ വന്ന് ഒട്ടും അറിയാത്ത കുറേ പേരായിട്ട് പെട്ടെന്ന് തന്നെ മിംഗിളായി ക്യാച്ചപ്പ് ചെയ്തു. അതേപോലെ കുറേ ഗ്രൂപ്പായി തിരിച്ചു. അവിടെ എല്ലാം അവസാനത്തെ ഡേ ആകുമ്പോഴേക്കും എല്ലാവരും ഒരു

0: കുടുംബത്തിലുള്ള ആൾക്കാരെ പോലെ തന്നെ ഭയങ്കരമായിട്ട് ക്ലോസ് ആയി. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ISR ആണ്. ISR എന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് എന്ത് കാണുമ്പോഴും. ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഒരിക്കലും അത് ടീച്ചേഴ്സ് എന്നുള്ള ഡിസ്റ്റൻസ് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും ഞങ്ങളെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഇവിടെ മെയിനായിട്ട് എപ്പോഴും പറഞ്ഞിരുന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഒരുപാട് പേർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനർത്ഥം എല്ലാവരും അത്രത്തോളം ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. എല്ലാ ആരെയും ലീവ് ഔട്ട് ചെയ്യാണ്ട് എല്ലാവരും ഒരേപോലെ തന്നെ കണ്ടാണ് അവിടെ കൊണ്ടുവരുന്നത്. ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ചെറിയൊരടക്കം ഭയങ്കര സ്മാർട്ടായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി. 6 ലാബുകളായിരുന്നു ഉള്ളത്. ISRO, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ്. അതിൽ എല്ലാ ലാബും ഒരേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്നാലും കുറച്ചുകൂടി കെമിസ്ട്രി ഒക്കെ ആയിരിക്കും രസമായി തോന്നുക. കാരണം ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കണ്ടിട്ടാണ് കെമിസ്ട്രി ഒക്കെ ഞങ്ങൾ വരുന്നത്. പക്ഷെ അതൊക്കെ നേരിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാനും കാണാനും അതേപോലെ തന്നെ ടീച്ചേഴ്സ് ആയാലും എല്ലാം സ്വന്തമായി ചെയ്യാനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പുതിയ എക്സ്പീരിയൻസ് കിട്ടി. എന്തുകൊണ്ടും വെക്കേഷൻ വീട്ടിലിരിക്കുന്നേക്കാളും ഒരുപാട് യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഒരു ക്യാമ്പിൽ വരുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരോടും നന്ദി പറയുന്നു. ഇവിടെ വന്നില്ലെങ്കിൽ വലിയ നഷ്ടമായി. ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായത് അതായിരുന്നു. ഇവിടെ വരാണ്ടിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായേനെ. ഇവിടെ വന്ന ഒരാളും ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുന്നതിന് പകരം ഇവിടെ വന്നിട്ട് എല്ലാവരും തിരിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് പോയിട്ടുള്ളത്. ഒരുപാട് പുതിയ കാര്യങ്ങളും അറിയാൻ പറ്റി, കുറേ കാണാൻ പറ്റി, കുറേ പുതിയ ഫ്രണ്ട്സിനുണ്ടാക്കി. ഇവിടെ ഒരു ദിവസം വരുമ്പോൾ തന്നെ ബാക്കിയുള്ള ദിവസം ഫുൾ വരാനായിട്ട് ഫുൾ ഇൻട്രസ്റ്റോട് കൂടാണ് എല്ലാവരും ഇവിടെ വന്നിരുന്നത്. ഇവിടെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടായിരുന്നു പോയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റും ഉള്ളതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരിക്കലും പഠിക്കുക എന്ന് തോന്നിയിട്ടില്ല. എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യൂരിയസ് ആയ കുറേ സംഭവങ്ങൾ അറിയാനാണ് സാധിച്ചത്. ഇങ്ങനെയുള്ള ക്യാമ്പിൽ വരണം, ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കാണണം. ഇവിടെ ഒരു ദിവസം വന്നാൽ തന്നെ പിറ്റുള്ള ബാക്കിയുള്ള 19 ദിവസം വരാനായിട്ട് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും.
1: മൈ നെയിം ഈസ് ജെനി മരിയ സജീഷ്. ഭവൻസ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. കുറേ ISRO, കുറേ റോക്കറ്റ്സിനെ പറ്റിയിട്ടും കുറേ സാറ്റലൈറ്റ്സിനെ ഒക്കെ പറ്റിയിട്ട് പഠിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു.
2: അധ്യാപിക രേഖശ്രീ.
3: ഞാനിവിടെ വിജ്ഞാൻ സാഗറിലെ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മുടെ വെക്കേഷൻ സമയം നമ്മൾ എന്താണ് കളിയോടൊപ്പം തന്നെ നമ്മൾ പഠനത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും വരാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ 2 ക്യാമ്പുകളാണ് നടക്കുന്നത്. ഒന്ന് ഏപ്രിൽ മാസത്തിലും മറ്റൊന്ന് മെയ് മാസത്തിലും 20 ദിവസം നീളുന്ന ക്യാമ്പാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ എക്സ്പെരിമെൻസുകൾ നമുക്ക് കുട്ടികൾക്ക് തന്നെ ചെയ്തോക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ISRO പവലിയനുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഈ സ്പേസ് എന്ന് പറയുന്നത്, ISRO എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ റോക്കറ്റുകളെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ അതേപോലെ സാറ്റലൈറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് കണ്ടുകൊണ്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചേഴ്സ് പോലെ തന്നെ വോളണ്ടിയേഴ്സും എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ കൂടെ നിങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റീസും സ്വന്തമായിട്ട് തന്നെ, ഇപ്പോൾ കെമിസ്ട്രിയൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ഓരോ എക്സ്പെരിമെൻറ്റും നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് കാണുമ്പോൾ, നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ ചോക്കാണ് നമ്മുടെ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ, ഈ ക്യാമ്പിലേക്ക് വരുമ്പോൾ, നമുക്ക് ടെസ്റ്റ് ട്യൂബിൽ ഓരോ കാര്യങ്ങളും എടുത്ത് എല്ലാതും നമുക്ക് സ്വന്തമായിട്ട് തന്നെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും എല്ലാത്തിനും നമുക്ക് സാധിക്കും.
2: വേനൽക്കാല ക്ലാസ്സുകളിലൂടെ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര വിഷയങ്ങളോടുള്ള താല്പര്യം വളർത്തിയെടുക്കുന്നതിനായി തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിൽ സംഘടിപ്പിച്ച പ്രായോഗിക പരിശീലന കളരിയെക്കുറിച്ചാണ് ഇന്നത്തെ ബാലലോകത്തിൽ കൂട്ടുകാർ കേട്ടത്. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയ അധ്യയന വർഷത്തിൻ്റെ ആശംസകൾ ബാലലോകം നേരുന്നു. പുത്തൻ കൂട്ടും പുത്തൻ അറിവുകളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും ഒരു ബാലലോകത്തിൽ കണ്ടുമുട്ടാം. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. നിർവഹണ സഹായം വിനീത മനമൽ.

പാട്ടുകളുടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു ശബ്ദത്തോട് പ്രണയം തോന്നുക, വല്ലാതെ നമ്മളെ പിടിച്ചടുപ്പിക്കുക എന്നൊക്കെ തോന്നിയ ആ ഒരു മാന്ത്രികത തോന്നിയത് ഒരു പുരുഷ ശബ്ദമല്ല, അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. എസ് ജാനകി എന്ന അഭൗമ ഗായിക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എഥീറിയൽ സിംഗർ.

ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം കാണുന്നതും അവരിഷ്ടപ്പെടുന്നതും. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് വാസ് ദി പ്ലേസ് വെയർ നേച്ചർ കോൺസ്പയേർഡ് മൈ കൺസെപ്ഷൻ. എൻ്റെ ജനനത്തെ ഈ പ്രപഞ്ചം രൂപീകരിച്ചത് ഈ മുറികൾക്കുള്ളിൽ വെച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം.

നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.

0: ആകാശവാണി തൃശൂർ. ലളിത സംഗീത പാഠം നിറമാല ചാർത്തും എന്ന് തുടങ്ങുന്ന ഗാനം രചന സുനിൽകുമാർ പനമണ്ണ. ഈണം നൽകി പഠിപ്പിക്കുന്നത് അരക്കൽ നന്ദകുമാർ. പഠിക്കുന്നത് ദിവ്യ എസ്.
1: നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലളിതാനത്തിൻ്റെ പല്ലവിതട്ടം ഒന്നുകൂടെ ഒന്ന് പാടി നോക്കൂ.

0: ഇനി നമുക്ക് അതിന്റെ ചരണത്തിലേക്ക് പോവാം. ആദ്യം അതൊന്ന് എഴുതിയെടുത്തോളൂ. ആത്മാവിലാരോ
1: ആത്മാവിലാരോ
0: തന്ത്രികൾ മീട്ടിയൻ
1: തന്ത്രികൾ
0: മീട്ടിയൻ അനുരാഗാനം
1: അനുരാഗാനം
0: ആലപിച്ചു
1: ആലപിച്ചു.
0: അടുത്ത വരി നിലാവും താരവും
1: നിലാവും
0: താരവും നീലാകാശവും
1: നീലാകാശവും
0: താലങ്ങളേന്തി
1: താലങ്ങളേന്തി
0: കൈകൂപ്പി നിന്നു
1: കൈകൂപ്പി നിന്നു
0: പലതും പറഞ്ഞെന്നെ
1: പലതും പറഞ്ഞെന്നെ
0: നോക്കി നിന്നു
1: നോക്കി നിന്നു.
0: അതൊന്ന് വായിച്ചു നോക്കൂ.
1: ആത്മാവിലാരോ തന്ത്രികൾ മീട്ടിയൻ
0: മീട്ടിയൻ
1: മീട്ടിയൻ അനുരാഗാനം ആലപിച്ചു നിലാവും താരവും നീലാകാശവും താലങ്ങളേന്തി കൈകൂപ്പി നിന്നു പലതും പറഞ്ഞെന്നെ നോക്കി നിന്നു.
0: ഇതിന്റെ ഈണം അനുപലവി പോലെ തന്നെയാണ്. നമുക്കൊന്ന് പാടി നോക്കാം.

0: അവിടുന്ന് അങ്ങോട്ട് പോന്നു.
1: പലതും
0: പറഞ്ഞെന്നെ നോക്കി നിന്നു, പലതും

0: അപ്പൊ ഇത്രയും ഭാഗം മനസ്സിലായില്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ.
1: ഇതുവരെ കേട്ടത് ലളിത സംഗീത പാഠം, രചന സുനിൽകുമാർ പനമണ്ണ, ഈണം നൽകി പഠിപ്പിച്ചത് അരക്കൽ നന്ദകുമാർ, പഠിച്ചത് ദിവ്യ എസ്.
2: പാട്ടുകളുടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു ശബ്ദത്തോട് പ്രണയം തോന്നുക, വല്ലാതെ നമ്മളെ പിടിച്ചടുപ്പിക്കുക എന്നൊക്കെ തോന്നിയ ആ ഒരു മാന്ത്രികത തോന്നിയത് ഒരു പുരുഷ ശബ്ദമല്ല, അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. എസ് ജാനകി എന്ന അഭൗമ ഗായിക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എഥീറിയൽ സിംഗർ. ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം കാണുന്നതും അവരിഷ്ടപ്പെടുന്നതും. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് വാസ് ദി പ്ലേസ് വെയർ നേച്ചർ കോൺസ്പയേർഡ് മൈ കൺസെപ്ഷൻ. എൻ്റെ ജനനത്തെ ഈ പ്രപഞ്ചം രൂപീകരിച്ചത് ഈ മുറികൾക്കുള്ളിൽ വെച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം.

0: നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം, പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക്.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
3: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
3: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
0: ആകാശവാണി തൃശൂർ, സമയം 10 കഴിഞ്ഞ് 15. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അരയന്നങ്ങളുടെ വീട് ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

മധുര നൊമ്പരക്കാറ്റ്, ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന യൂസഫലി കേശേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സ്വർണവിലയിൽ മാറ്റമില്ല. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 14,580 രൂപയ്ക്കും പവന് 116,640 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
3: അറിവിന്റെ അക്ഷയഖനി,
4: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
3: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
4: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
3: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
4: വിദ്യാഭ്യാസ രംഗം.
3: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
4: വിദ്യാഭ്യാസ രംഗം.
5: പാട്ടുകളുടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു ശബ്ദത്തോട് പ്രണയം തോന്നുക, വല്ലാതെ നമ്മളെ പിടിച്ചടുപ്പിക്കുക എന്നൊക്കെ തോന്നിയ ആ ഒരു മാന്ത്രികത തോന്നിയത് ഒരു പുരുഷ ശബ്ദമല്ല, അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. എസ് ജാനകി എന്ന അഭൗമ ഗായിക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എഥീറിയൽ സിംഗർ. ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം കാണുന്നതും അവരിഷ്ടപ്പെടുന്നതും. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് വാസ് ദി പ്ലേസ് വെയർ നേച്ചർ കോൺസ്പയർഡ് മൈ കൺസെപ്ഷൻ. എൻ്റെ ജനനത്തെ ഈ പ്രപഞ്ചം രൂപീകരിച്ചത് ഈ മുറികൾക്കുള്ളിൽ വെച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം.

45 വർഷത്തെ ഭൂമിയിലെ വാസത്തിനിടയിൽ കഥകളുടെ മായാപ്രപഞ്ചം തീർത്ത് മടങ്ങിപ്പോയ താരകം, പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇക്കുറി ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്. മറക്കാതെ കേൾക്കുക ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമ്മയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് പാട്ടോർമ്മകളിൽ സ്മരണകൾ പങ്കുവയ്ക്കുന്നത് സുധ കടവല്ലൂരാണ്. ആദ്യം സുധ എഴുതിയ കത്ത് ഞാൻ വായിക്കാം. പ്രിയമുള്ള ആകാശവാണി, 65-ന്റെ നിറവിൽ ഈ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ ഓർമ്മകൾ കുട്ടിക്കാലത്തേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. രണ്ട് കുട്ടികളെ വളർത്തി അവർ കുടുംബമായി കഴിയുമ്പോൾ, അതെ, ഇപ്പോഴാണ് കൂടുതൽ സമയം കിട്ടുന്നത്. പേരക്കുട്ടികളെ ഓമനിച്ചും യാത്രകൾ ആസ്വദിച്ചും ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചും പിന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട റേഡിയോ പരിപാടികൾ കേട്ടും സമയം പോകുന്നു. 6-ാം ക്ലാസ് മുതൽ റേഡിയോ എന്റെ അടുത്ത കൂട്ടുകാരിയാണ്. പാട്ടോർമ്മയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആദ്യം ഓർക്കുന്ന ഗാനം കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം എന്ന ഗാനം തന്നെയാണ്. ആ ഗാനം കേൾക്കുമ്പോൾ എന്റെ സ്കൂൾ പഠനകാലം ഓർമ്മ വരും. തോടും പാടവും കടന്ന് സ്കൂളിൽ പോയിരുന്ന സുധ എന്ന കുട്ടി. വീടിന്റെ മുന്നിൽ തോടാണ്, ചങ്ങണം ചിറതോട്. മഴക്കാലത്ത് ആ തോട്ടിലൂടെ വെള്ളമൊഴുകും. തോട്ടിലൂടെ കുറച്ചു നടന്നാൽ പിന്നെ പാടമായി. അങ്ങനെ ഏറെ ദൂരം നടന്നു വേണം സ്കൂളിലെത്താൻ. മഴക്കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ മുട്ടിനു താഴെ വെള്ളമേ ഉണ്ടാകൂ. ചില ദിവസങ്ങളിൽ വൈകുന്നേരം സ്കൂൾ വിട്ടു വരുമ്പോൾ കലങ്ങിമറിഞ്ഞ വെള്ളവുമായി തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകും. പിന്നെ ആ ഒഴുക്ക് കഴിയുന്നതുവരെ പേടിയോടെ നിൽക്കും. വീട്ടിൽ അമ്മ പരിഭ്രമിച്ചു. ആ പാടവരമ്പത്തുകൂടെ നടക്കുമ്പോൾ സുരക്ഷിതത്വം തന്നിരുന്ന രുക്മിണി ടീച്ചർ കോമളത്തോടും ഉഷയോടും കിന്നാരം പറഞ്ഞ് ഭാരതപ്പുഴയിലെ ഓളങ്ങളെ നോക്കി രസിച്ചത്. നിളയുടെ തീരത്തായിരുന്നു ഞങ്ങളുടെ സ്കൂൾ. കണക്കിലെന്നു മോശമായ എന്നെ കളിയാക്കാൻ ക്ലാസ്സിലുണ്ടായിരുന്ന ബന്ധുകൂടിയായ മോഹൻ കണക്ക് പേപ്പർ കിട്ടുന്ന ദിവസം കൃത്യമായി വീട്ടിൽ വന്ന് അമ്മയോട് മാർക്ക് പറഞ്ഞുകൊടുത്തത് ഞാൻ പോലും അറിയാതെ എന്റെ ചുരുണ്ട മുടിയിൽ കുഞ്ഞിക്കല്ലുകൾ ഒളിപ്പിച്ച അഷ്റഫ് അലി, ചീനമുളകേ എന്ന് വിളിച്ച് കളിയാക്കിയ യൂസഫ്. ഓർമ്മകൾ അവസാനിക്കുന്നില്ല. നിള കവർന്നെടുത്ത എന്റെ പാദസരം, അച്ഛനും അമ്മയും ഞങ്ങൾ 5 മക്കളും ഒന്നിച്ചു കഴിഞ്ഞിരുന്ന ആ സ്വർഗം പോലത്തെ കൊച്ചു വീട്, ആ ബാല്യം തന്നെയാണ് ഈ ഗാനം കേൾക്കുമ്പോൾ എന്റെ ഓർമ്മകളിൽ. ആ ആദ്യാനുരാഗവും മറക്കുവതെങ്ങനെ? ഏകാന്തം എന്ന സിനിമയിൽ മോഹനരാഗത്തിൽ ദാസേട്ടൻ ആലപിച്ച കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം എന്ന ഗാനം എന്റെ പാട്ടോർമ്മയിൽ ഉൾപ്പെടുത്തും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ സസ്നേഹം സുധ കടവല്ലൂർ. സുധ കടവല്ലൂരിനോട് നമുക്കൊന്ന് സംസാരിച്ചാലോ?
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: തൃശ്ശൂർ ആകാശവാണിയുടെ പാട്ടോർമ്മകളിൽ നിന്നാണ് വിളിക്കുന്നത്.
2: എന്തൊക്കെയുണ്ട്?
1: നല്ല വിശേഷം.
2: വളരെ ഒരു ആസ്വാദകയാണ്. ഞാന് ചെറുപ്പം തൊട്ട് എന്ന് വെച്ചാൽ 65 വയസ്സായി. ഒരു 6-ാം ക്ലാസ് 7-ാം ക്ലാസ് മുതൽ റേഡിയോയായിരുന്നു അടുത്ത കൂട്ടുകാരി.
1: സ്കൂൾ പഠനകാലത്തെ ഓർമ്മകള് എഴുതിയിട്ടാണ് ഒരു കത്ത് വന്നിരിക്കുന്നത്.
2: നമ്മളെപ്പോഴും ഓർക്കുന്ന കാലം ആ കാലാണല്ലോ.
1: അതെ,
2: സ്കൂൾ പഠനകാലം, പിന്നെ കോളേജ് ഓർമ്മകളിൽ എന്നും സൂക്ഷിക്കാൻ. ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ഒരു സ്കൂൾ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, 10-ാം ക്ലാസ് ഗ്രൂപ്പ്. അതിലൊക്കെ സജീവമായി എല്ലാവരുമായിട്ട് കളിച്ചിരിച്ച് ആ ഓർമ്മകളെ വീണ്ടും കാൽവലിക്കുകയാണ്.
1: ഇപ്പൊ കുട്ടികള് വേനലവധി കഴിയാറായി തുടങ്ങി. ഇനിയൊരു 2 ആഴ്ച കൂടെ കുട്ടികൾക്കും ആ ഒരു കാലത്തെ കുറിച്ചൊക്കെ ഓർക്കാം വീണ്ടും. പക്ഷേ ഇന്നത്തെ കുട്ടികൾ ആസ്വദിക്കുന്ന ഒരു കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളല്ല അല്ലേ പണ്ടുള്ളവർക്ക്?
2: ശരിക്കും ഞങ്ങളുടെയൊക്കെ ആ പ്രായത്തിലുള്ള കുട്ടിക്കാലമായിരുന്നു ആ അവധിക്കാലം. അതായിരുന്നു ശരിക്കും തോട്ടോടുകളും പാടങ്ങളും കുറെ കളിസ്ഥലങ്ങള്. ഇന്നത്തെ കുട്ടികളെന്താ, കുറെ ടിവിയുടെ മുന്നില്, കമ്പ്യൂട്ടറിന്റെ മുന്നില് ഫോണ്. നമുക്ക് തന്നെ ആ കാലം അതൊന്നും ഇല്ലല്ലോ. തേക്ക് കസിൻസ് ആയിട്ടും പിന്നെ അടുത്ത വീട്ടിലെ കുട്ടികളായിട്ടുള്ള കളിച്ചിടിച്ച് കാലമായിരുന്നു.
1: പിന്നെ ഈ കത്തിലെ രുക്മിണി ടീച്ചറെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ബന്ധുകൂടിയായ മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയെ കുറിച്ചൊക്കെ.
2: അതെ, രുക്മിണി ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മള് പാടത്ത് കൂടിയിട്ട് നടന്നിട്ടാണ് സ്കൂളിൽ പോവുക. അപ്പൊ ടീച്ചർ മലയാളം ടീച്ചറാണ്. എന്നെ സംബന്ധിച്ച് ഞാനും മലയാളമായിരുന്നു പഠിച്ചത് ഡിഗ്രിക്കൊക്കെ. അപ്പൊ ഈ മലയാളം പഠിച്ചവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ, ഒരു പ്രത്യേക ഒരു സ്നേഹവാത്സല്യങ്ങൾ അവരുടെ ആ ഒരു മധുര ഭാഷണമായിരിക്കും എന്നാണ് എന്റെ ഒരു കണക്ക് കൂട്ടല്. അതായിരുന്നു രുക്മിണി ടീച്ചർ. ചെന്നുണ്ട് മേത്തൂര് സ്വാസ്ഥ്യയില് ടീച്ചർ വിശ്രമിക്കുകയാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ടീച്ചറെ പോയി കാണാറുണ്ട്. എന്റെ കുട്ടികളെ, പേരക്കുട്ടികളെ ഒക്കെ കൊണ്ട് കാണിക്കാറുണ്ട്. അന്നും ഇന്നും ടീച്ചർക്ക് എന്നോട് ആ ഒരു സ്നേഹമുണ്ട്. ഒരു വേള ടീച്ചർ ഹൈസ്കൂൾ ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ച ആ ഒരു ദോണ്ടാണ്.

0: ഞാൻ പിന്നീട് ഡിഗ്രിക്കും മലയാളം പഠിച്ചത്. പിന്നെ മോഹൻ എന്ന് പറഞ്ഞ ബന്ധുവായിരുന്നു കേട്ടോ. അപ്പൊ കണക്കിൽ ഞാൻ ഇത്തിരി മോശമായിരുന്നു. മോഹനാണെങ്കിൽ ക്ലാസ്സിൽ കണക്കിൽ നല്ല ഫസ്റ്റ്. ആ മാർക്ക് കിട്ടി അന്ന് വരും. എന്റെ അമ്മയുടെ പേര് ബാമാനായിരുന്നു. ബാം ചേച്ചി കണക്ക് ടീച്ചർ കിട്ടി. ഇവളൊരു മണ്ടൂസാണ്, ഇവൾക്ക് ഇത്രയും മാർക്കുള്ളൂ. പിന്നെ നൂറിൽ നൂറ്. അതെ, എന്നെ ഞാനാണെങ്കിൽ അമ്മോടത് പറയാതെ ഇങ്ങനെ കണക്ക് പേപ്പർ കിട്ടിയ കാര്യം മിണ്ടാതെ ഇങ്ങനെ പറയുകയും വീടിറങ്ങിയാൽ തന്നെ നല്ലൊരു തോടായിരുന്നു. അപ്പൊ മഴക്കാലത്താണെങ്കിൽ നിറഞ്ഞു കവിഞ്ഞ അങ്ങോട്ട് നമ്മൾ കടക്കും. പക്ഷെ ഇങ്ങോട്ടാവുമ്പോഴേക്കും ചിലപ്പോ വെള്ളം വന്ന് തോട്ടില് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അതിങ്ങനെ ഒഴിയണ വരെ കാത്തു നിൽക്കുക. അപ്പൊ നമ്മളന്ന് തോട്ടിലൂടെ ഒക്കെ വെള്ളം തട്ടി തെറിപ്പിച്ച് പാടത്ത് കൂടി ചിലപ്പോ അതിൽ വീഴും. പക്ഷെ എന്നാലും ആ ചിലപ്പൊക്കെ നനഞ്ഞാലും നമുക്കതൊന്നൊരു വിഷയമല്ല. കളിച്ചിരിച്ചു പോയിരുന്ന കാലം. ശരിക്കും പറഞ്ഞാൽ ആ ബാല്യം ഒന്നും കൂടി വന്നെങ്കിൽ എന്നെ എപ്പോഴും മോഹിക്കാലോ.
1: അതെ അതെ,
0: മോഹൻ തോന്നാറുണ്ട്. പിന്നെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളാണ് കോമളം, ഉഷ. അവരൊക്കെ എപ്പോഴും നല്ല സ്നേഹബന്ധം നിലനിൽക്കുന്നുണ്ട്.
1: പിന്നെ അഷ്റഫലിയെ കുറിച്ചും യൂസഫിനെ കുറിച്ചും

0: പേപ്പർ കിട്ടിയ കാര്യം മിണ്ടാതെ ഇങ്ങനെ പറയുകയും വീടിറങ്ങിയാൽ തന്നെ നല്ലൊരു തോടായിരുന്നു. അപ്പൊ മഴക്കാലത്താണെങ്കിൽ നിറഞ്ഞു കവിഞ്ഞു അങ്ങോട്ട് നമ്മൾ കടക്കും, പക്ഷെ ഇങ്ങോട്ടാവുമ്പോഴേക്കും ചിലപ്പോ വെള്ളം വന്ന് തോട്ടിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അതിങ്ങനെ ഒഴിയണ വരെ കാത്തു നിൽക്കുക. അപ്പൊ നമ്മളന്ന് തോട്ടിലൂടെയൊക്കെ വെള്ളം തട്ടി തെറിപ്പിച്ച് പാടത്തുകൂടി ചിലപ്പോ അതിൽ വീഴും, പക്ഷെ എന്നാലും ആ ചെറുപ്പൊക്കെ നനഞ്ഞാലും നമുക്കതൊന്നും ഒരു വിഷയമല്ല. കളിച്ചു ചിരിച്ചു പോയിരുന്ന കാലം, ശരിക്കും പറഞ്ഞാൽ ആ ബാല്യം ഒന്നും കൂടി വന്നെങ്കിൽ എന്നെ എപ്പോഴും മോഹിക്കാലോ മോഹം തോന്നാറുണ്ട്. പിന്നെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളാണ് കോമളം, ഉഷ, അവരൊക്കെ എപ്പോഴും നല്ല സ്നേഹബന്ധം നിലനിൽക്കുന്നുണ്ട്.
1: പിന്നെ അഷ്റഫ് അലിയെ കുറിച്ചും യൂസഫിനെ കുറിച്ചും
0: വെച്ചാല് നമ്മളിപ്പോ സ്കൂളിലൊക്കെ പോയിരുന്നാല് അന്നത്തെ ഇത് വല്ല ബിരുദന്മാരായിരുന്നു, നല്ല ചുരുണ്ട കുറച്ച് തലമുടിയുണ്ടായിരുന്നു, അതിലൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു കല്ലുകള്, അമ്മ വേറെടുക്കുമ്പോഴാണ് ഈ കല്ലുകളൊക്കെ വീഴുന്നത്, പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഒരു എന്റെ ഒരു വിളിപ്പേരായിരുന്നു എനിക്ക് ചീനമുളകേന്ന്. അപ്പോഴും അവരൊക്കെ കാണുമ്പോ ആ ചീനമുളക എന്നുള്ള വിളിയൊന്നും അവര് മറന്നിട്ടില്ല. അന്നതിൽ ഭയങ്കര കുറുമ്പ് കാട്ടിയിട്ട് ദേഷ്യം വന്നിരിക്കും, പക്ഷെ ഇന്നാണ് ശരിക്കും ആ വിളികളൊക്കെ ആസ്വദിക്കുന്നത്.
1: ഏത് സ്കൂളിലായിരുന്നു പഠിച്ചത്?
0: ഞാൻ തൃത്താല ഹൈസ്കൂളില്.
1: സ്വദേശം പാലക്കാട് ജില്ലയിലാണ് അല്ലേ?
0: ആ പാലക്കാട് ജില്ലയിലാണ് തൃത്താല. ഞങ്ങളുടെ സ്കൂളിന്റെ സമീപത്ത് കൂടിയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. അപ്പൊ ഞങ്ങൾ ആ പുഴയുടെ തീരത്തിരുന്നിട്ടാവും ഊണും കഴിക്കുക. ഞങ്ങൾ പെൺകുട്ടികളൊക്കെ വട്ടൊക്കെ ഇരുന്ന് അപ്പൊ പുഴയിൽ ഇറങ്ങിയിട്ട് തന്നെ ആ ചുറ്റുപാത്രമൊക്കെ കഴുകുക. പക്ഷെ നല്ല വർഷക്കാലായാൽ പുഴയിലിറങ്ങുന്നതില് ടീച്ചർമാർക്ക് ഈ വിരോധം ഉണ്ടായിരുന്നു. എന്നാ ഈ കോമളം എന്നുള്ളവരൊക്കെ തോണി കടന്നാ വരിക, അന്നൊക്കെ അവരോട് നമുക്ക് ഭയങ്കര സുഖമായിരുന്നു. സോ അവരൊക്കെ ഇങ്ങനെ തോണിയിൽ വരുന്നു, അവർക്കൊരു പ്രത്യേക പരിഗണനയൊക്കെ ഉണ്ട്. പിന്നെ മഴയത്തൊക്കെ വരുമ്പോ അവർക്ക് ടീച്ചർമാരുടെ കൂടെ നേരെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ, അപ്പൊ ടീച്ചർമാർക്കൊക്കെ ഒരുപാട് വാത്സല്യം അവരോട് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് എന്റെ അമ്മ ഒരു കുറിയൊക്കെ വെച്ച് വളരെ മോഹിച്ചിട്ടാണ് എനിക്കൊരു വെള്ളിപ്പാദസ്വരം വാങ്ങിച്ചു തന്നത്. അങ്ങനെ അവർക്ക് ഈ പുഴയിലൂടെ നടക്കുമ്പോ അതിലൊരു പാദസ്വരം, അന്നൊക്കെ നമുക്കൊരു പാദസ്വരമൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലം അതൊക്കെ ഒരു നഷ്ടം തന്നെയായിരുന്നു. അപ്പൊ ആ പാദസ്വരമൊക്കെ പോയതും അപ്പൊ ആ പുഴ കാണുമ്പോഴൊക്കെ ഞാൻ എന്റെ ആ നഷ്ടപ്പെട്ട പാദസ്വരം ഇപ്പോഴും തിരയാറുണ്ട്. അപ്പം രണ്ടു കുട്ടികളാണ്, മകൻ മംഗളം പത്രത്തിലെ ചീഫ് ന്യൂസ് എഡിറ്ററാണ്, അവന്റെ ഭാര്യ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ രണ്ടാൺകുട്ടികള്, മകള് വിദേശത്താണ് ഖത്തറില്, അവൾക്കും ഒരു ആൺകുട്ടി, പിന്നെ രണ്ടാമതൊരു മോള്. ഞാനും മിക്കവാറും ഖത്തറിൽ തന്നെയാണ് പോവാറ്.
1: വീട്ടമ്മയാണോ?
0: വീട്ടമ്മയാണ്, വീട്ടമ്മയാണ്.
1: വിവാഹത്തിന് ശേഷമാണോ ഇങ്ങോട്ട് തൃശ്ശൂർക്ക് വന്നത്?
0: അതെ അതെ, അദ്ദേഹത്തിന്റെ വീട് പെരുമ്പലാവിലായിരുന്നു, പെരുമ്പലാവ് എന്ന് പറയും. പിന്നെ നമ്മള് കടവല്ലൂര്, അമ്മയുടെ സ്ഥലം ഇവിടെയായിരുന്നു. അപ്പൊ കടവല്ലൂര് ഇവിടെ വീട് വെച്ച് താമസം. കടവല്ലൂർ അന്യോന്യം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ കടവല്ലൂർ അന്യോന്യൊക്കെ ഇവിടെ പ്രസിദ്ധമാണ്. കടവല്ലൂർ ഏകാദശി ആയാലും കടവല്ലൂർ ഉത്സവമായാലും എപ്പോഴും ഓരോ പരിപാടികൾ ഉണ്ടാവുന്ന നല്ലൊരു ഗ്രാമമാണ് കടവല്ലൂര്.
1: ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് എത്തി അല്ലേ?
0: ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക്.
1: എന്തായാലും ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഇരുന്നിട്ട് പാലക്കാട് ജില്ലയിലെ തൃത്താല സ്കൂളിലെ ഓർമ്മകളും കൂട്ടുകാരെയും ഒക്കെ വീണ്ടും ഓർത്തെടുക്കാം.
0: അത് മേഴത്തൂരും ഒരു തന്നെയായിരുന്നു.
1: അതെ.
0: അപ്പൊ മേഴത്തൂരും ഒരു നല്ലൊരു ഗ്രാമം, നല്ലൊരു സ്ഥലം. അവിടെ നിന്ന് കടവല്ലൂരിലേക്ക്.
1: ഏകാന്തം എന്ന സിനിമയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
0: ആ ഗാനമാണ് എപ്പോഴും ഓർക്കാനുള്ള.
1: നമ്മുടെ മനസ്സുകളിലെല്ലാം ഈ ഒരു കുട്ടിക്കാലം കയ്യെത്തും ദൂരത്ത് തന്നെയാണ് അല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും. എന്നും നമുക്ക് ഏത് പ്രായത്തിലായാലും ഒരു കുട്ടിയായിരിക്കാൻ, ആ ബാല്യത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ആർക്കായാലും ഇഷ്ടമുണ്ടാവുമല്ലോ.
1: അപ്പൊ നമുക്ക് പാട്ടോർമകളിലൂടെ ഈ ഗാനം ആസ്വദിക്കാം.
0: തീർച്ചയായിട്ടും.
1: 2007 മധു കൈതപ്രത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചലച്ചിത്രമായിരുന്നു ഏകാന്തം. വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലും നിരാശയും പ്രമേയമായി വരുന്ന ചിത്രത്തിൽ ആധുനിക ജീവിതത്തിലെ ബന്ധങ്ങളെയും അവതരിപ്പിക്കുന്നുണ്ട്. തിലകൻ, മുരളി, മനോജ് കെ ജയൻ, മീരാ വാസുദേവ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തി. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ, ആലാപനം കെ ജെ യേശുദാസ്.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 6806-3-1.
1: പാട്ടോർമകൾ സമാപിച്ചു. ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് സുധ കടവല്ലൂർ. നിർവഹണ സഹായം സ്മിത രാജേഷ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കു

0: വയ്ക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി.
1: ആകാശവാണി തൃശൂർ.
2: പദ്ധതികൾ ജനക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പദ്ധതികൾ ജനക്ഷേമത്തിനായി എന്ന ഈ പരിപാടിയിൽ ഇന്ന് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജനയെക്കുറിച്ച് അറിയാം. ആയിരത്തി തൊള്ളായിരത്തി 1947 സ്വാതന്ത്ര്യത്തിലേക്ക് പിച്ചവെച്ചുകൊണ്ടിരുന്ന ഭാരതത്തിന് സ്വന്തമായി ഒരു ഔഷധ നിർമ്മാണ വ്യവസായം ഉണ്ടായിരുന്നില്ല. പാശ്ചാത്യ കമ്പനികൾ ഉയർന്ന വിലയ്ക്ക് മരുന്നുകൾ വിറ്റുകൊണ്ട് ഇന്ത്യൻ ഔഷധ വിപണിയെ നിയന്ത്രിച്ചിരുന്ന കാലമായിരുന്നു അത്. ഇതുമൂലം ജീവൻരക്ഷാ മരുന്നുകളുടെ വില താങ്ങാൻ സാധിക്കാതെ രാജ്യത്തെ സാധാരണക്കാർ നെട്ടോട്ടമോടുന്ന സാഹചര്യമുണ്ടായി. രോഗികൾക്ക് തങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ നൽകാൻ സാധിക്കാതെ ഭാരതത്തിന്റെ ആരോഗ്യമേഖല വലിയൊരു സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴാണ് 1970 കേന്ദ്ര സർക്കാർ ദ ഇന്ത്യൻ പാറ്റന്റ്സ് ആക്ട് എന്ന നിയമനിർമ്മാണം കൊണ്ടുവരുന്നത്. അക്കാലമത്രയും വിദേശ കമ്പനികളുടെ മരുന്ന് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പുതിയ നിയമം മൂലം രാജ്യത്തെ ശാസ്ത്രജ്ഞർക്ക് അതേ മരുന്നുകൾ വ്യത്യസ്ത രാസപ്രക്രിയയിലൂടെ നിർമ്മിക്കാൻ അനുമതി ലഭിച്ചു. ഈ വിപ്ലവകരമായ നിയമമായിരുന്നു രാജ്യത്ത് ജനറിക് മരുന്നുകൾക്ക് തുടക്കം കുറിച്ചത്. സാധാരണക്കാരനെ മരുന്നുകൾ തങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന വിലയ്ക്ക് ലഭ്യമാകുന്ന സ്ഥിതിയും നിലവിൽ വന്നു. ഇന്ത്യയുടെ ഈ ജനറിക് ഔഷധ വിപ്ലവം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ വർഷമായിരുന്നു 2001. ലോകം HIV AIDS എന്ന മഹാവ്യാധി മൂലം ദുരിതമനുഭവിക്കുന്ന കാലമായിരുന്നു അത്. രോഗപ്രതിരോധത്തിന് മരുന്നുകൾ വിപണിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം തന്നെ വൻകിട മരുന്നു കമ്പനികൾ വലിയ വിലയ്ക്ക് വിൽക്കുന്നവയായിരുന്നു. സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യർ രോഗം വന്ന് മരിച്ചു വീഴുന്ന ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഈ വില കൂടിയ മരുന്നുകളുടെ ജനറിക് പതിപ്പ് വിപണിയിൽ ഇറക്കുന്നത്. ഭാരതത്തിന്റെ ആ മാനുഷിക സമീപനം HIV എന്ന മാരക വൈറസിനെ പ്രതിരോധിക്കാൻ സാധാരണക്കാരനെയും സജ്ജമാക്കി. നമ്മുടെ രാജ്യത്തെ 60% വരുന്ന മരണങ്ങൾ ജീവിതശൈലീ രോഗങ്ങൾ മൂലമാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ തന്നെ 26% മരണങ്ങൾ ഹൃദയസംബന്ധമായ രോഗങ്ങൾ മൂലമാണെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രമേഹ രോഗത്തിന്റെ തലസ്ഥാനം എന്നുപോലും നമ്മുടെ രാജ്യം അറിയപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ജീവിത ചിട്ടകളിൽ മാറ്റം വരുത്തുന്നതോടൊപ്പം പ്രധാനമാണ് രോഗം വന്നാൽ കൃത്യമായി മരുന്നുകൾ കഴിക്കുക എന്നത്. ഭാരതം വികസ്വര രാജ്യമാണ്. ഇടത്തരക്കാരും പാവപ്പെട്ടവരും ജനസംഖ്യയുടെ ഭൂരിഭാഗം വരുന്ന നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് താങ്ങാൻ പാകത്തിന് മരുന്നുകൾ ലഭ്യമാക്കുക എന്നത് ഒരു സർക്കാരിന്റെ കടമയാണ്. ഈ ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും വിലക്കുറവിൽ മരുന്നുകൾ ലഭിക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന ജനക്ഷേമ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നവംബറിലാണ് കേന്ദ്ര ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ജൻ ഔഷധി സ്കീം അവതരിപ്പിക്കുന്നത്. 50% മുതൽ 90% വരെ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് മരുന്നുകൾ ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ജനറിക് മരുന്നുകളുടെ ഈ സംരംഭം ആരംഭിക്കുമ്പോൾ രാജ്യത്താകമാനം 240 ജൻ ഔഷധി സ്റ്റോറുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതെത്തി നിൽക്കുന്നത് രാജ്യത്താകമാനം 2100 മരുന്നുകളും 300 സർജിക്കൽ ഉപകരണങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന 19,000 ജൻ ഔഷധി കേന്ദ്രങ്ങളായാണ്. ഈ സ്കീം ആരംഭിക്കുമ്പോൾ ഉണ്ടായ പ്രധാന പ്രതിസന്ധി എന്നത് ജനറിക് മരുന്നുകളുടെ ഗുണമേന്മയെക്കുറിച്ചായിരുന്നു. വിലകുറഞ്ഞ മരുന്നുകൾക്ക് ഫലമുണ്ടാകില്ല എന്നൊരു പ്രചരണം അന്നും ഇന്നും നിലനിൽക്കുന്നു. ജനറിക് മരുന്നുകളുടെ ഗുണമേന്മയെക്കുറിച്ചും ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ഏറ്റവും പുതിയ പഠനങ്ങളെ ഉദ്ധരിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ഷഹബാസ് MPC.
3: ഒരു ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ രോഗികൾക്കൊരു മരുന്ന് എഴുതുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ പ്രൈസിംഗ് എന്ന് പറയുന്ന സംഭവം. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് ഒരു മരുന്ന് തന്നെ നമുക്ക് പല ബ്രാൻഡുകളിൽ കിട്ടും. ഈ പല ബ്രാൻഡുകൾക്കും പല വിലയാണ്. നാട്ടിലുള്ള പൊതുവായിട്ടുള്ളൊരു ചിന്താഗതിയാണ് അല്ലെങ്കിൽ

0: മനുഷ്യരുടെ തന്നെ ഒരു പൊതുവായിട്ടുള്ളൊരു ചിന്താഗതിയാണ്, വില കുറഞ്ഞത് മോശമായിരിക്കും, അതുപോലെ വില കൂടിയത് നല്ലതായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിലല്ലേ വില കൂടുള്ളൂ. അപ്പം അങ്ങനെ ഒരു ചിന്താഗതി എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതേ ഒരു ചിന്താഗതി പല ഡോക്ടർമാർക്കുമുണ്ട്. അപ്പോൾ എനിക്കും തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ വീട്ടുകാർക്കോ വേണ്ടപ്പെട്ടവർക്കോ നമുക്ക് ആവശ്യമുള്ള ആർക്കെങ്കിലും നമ്മളൊരു മരുന്ന് വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് തന്നെ മരുന്ന് വാങ്ങിക്കുമ്പോഴോ നമുക്ക് ഈ സംശയം ഉണ്ടാവാറുണ്ട്, വില കൂടിയ മരുന്ന് തന്നെ വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ ആ സംശയത്തിനൊരു അവസാനം വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ 2026 തുടക്കത്തിൽ തന്നെ ഒരു പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ആബി ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് ഇതേ സംശയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ലിവറിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അധികം രോഗികളും ഒരുപാട് എക്സ്പെൻസീവ് മരുന്നുകളും ഒരുപാട് കാലയളവിൽ കഴിക്കേണ്ട ഒരു ആവശ്യകത ഈ ഒരു രോഗത്തിനുണ്ട്. അപ്പോൾ ഈ ഡോക്ടറിന് വരെ പേടിയായിരുന്നു, എങ്ങനെയാണ് നമ്മുടെ സർക്കാരിൻ്റെ മരുന്നുകളുണ്ടല്ലോ, ഇപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജനൌഷധി ആവട്ടെ, ഈ മരുന്നുകളൊക്കെ കൊടുക്കാവോ? കാരണം നമ്മൾ ഒരുപാട് പ്രചരണങ്ങൾ കേൾക്കുന്നതാണ്, അതായത് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത് വളരെ മോശമായി പെട്ടെന്ന് ഈ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ വില കുറഞ്ഞ മരുന്ന് കഴിച്ചപ്പോൾ. അതുപോലെ മറിച്ചും കേൾക്കാറുണ്ട്, ഒരുപാട് വർഷങ്ങളായി ഈ പറഞ്ഞ ജനൌഷധിയുടെ ആണെങ്കിലും KMSLD ആണെങ്കിലും ഒക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നാൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടും മറിച്ചും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാരുടെ ഇടയിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൺഫ്യൂഷനാണ് ആബി ഫിലിപ്സ് എന്ന് പറയുന്ന ഡോക്ടറും അവരുടെ ടീമും മെഷ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഇവർക്ക്. അപ്പോൾ ഇവിടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്ലി ഫണ്ടഡ് ആയിട്ടാണ് ഇത്തരം പഠനങ്ങൾ നടത്തുക. അതായത് നമ്മുടെ ജനൌഷധി നിന്നും പല ബാച്ചുകൾ എടുത്തു, അതുപോലെ നമ്മുടെ സർക്കാർ മരുന്നുകൾ KMSL കേരള സ്റ്റേറ്റിൻ്റെ പല മരുന്നുകളും എടുത്തു, അതുപോലെ ഏറ്റവും വില കൂടിയ ബ്രാൻഡഡ് മരുന്നുകളൊക്കെ എടുത്തു, എന്നിട്ട് നോക്കുമായിരുന്നു. അതായത് ഈ പറയുന്ന മരുന്നുകളിൽ ഇവർ അവകാശപ്പെടുന്ന പോലെ തന്നെയുള്ള കമ്പോണൻറ്റുകൾ ഉണ്ടോ? അതായത് ഉദാഹരണത്തിന് ഒരു പാരസെറ്റമോൾ എടുത്തു എന്ന് വിചാരിക്കുക, ഈ പാരസെറ്റമോൾ 500 mg എന്ന് എഴുതിയിട്ടുണ്ടാവും ലേബലിൽ, പക്ഷേ ഇതിൻ്റെ അകത്ത് ശരിക്കും 500 mg ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഇവർ ശ്രമിച്ചത്. അത് ഞാൻ ഒരു പാരാമീറ്ററാണല്ലോ പറഞ്ഞത്. ഇങ്ങനെ പല പാരാമീറ്ററുകൾ, അതായത് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവോ, ഇത് പെട്ടെന്ന് അലിയുമോ, അങ്ങനെ എല്ലാ പാരാമീറ്ററും ഇവർ പരിശോധിച്ചു. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലാബിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്തത്, FDA അപ്രൂവ്ഡ് ലാബായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഈ മരുന്നുകളൊക്കെ പരിശോധിച്ചു. അങ്ങനെ ഒരുപാട് പരിശ്രമത്തിൻ്റെ അവസാനമായിട്ട് ആണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് ആക്ച്വലി വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതായത് പഠനം ചെയ്ത ഡോക്ടർമാർ തന്നെ 1-2 times വീണ്ടും റീടെസ്റ്റ് ചെയ്യാനായിട്ട് ലാബുകാരോട് പറഞ്ഞു. കാരണം അത്രയും സർപ്രൈസിംഗ് ആയിട്ടുള്ള റിസൾട്ടായിരുന്നു. അതായത് ഏറ്റവും വില കുറഞ്ഞ മരുന്നാവട്ടെ, ഏറ്റവും വില കൂടിയ മരുന്നാവട്ടെ, ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു ഇതിൻ്റെ ഒക്കെ അകത്തുള്ള മോളിക്യൂൾസിൻ്റെ ശതമാനവും അതിൻ്റെ അകത്തുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ഇവർ മറ്റു ചില പാരാമീറ്റേഴ്സും നോക്കിയിട്ടോ, അതായത് ഈ അഡൾട്രൻസ് ഉണ്ടോ എന്ന് വരെ നോക്കി. അഡൾട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് വരെ നോക്കി. അങ്ങനെ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്തതിൽ ഏറ്റവും വില കുറഞ്ഞ മരുന്നാവട്ടെ, ഏറ്റവും വില കൂടിയ മരുന്നാവട്ടെ, ഓൾമോസ്റ്റ് എവറിത്തിങ് ഇസ് ദ സെയിം. അപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം എനിക്ക് വളരെ ഐ ഓപ്പണിംഗ് ആയിരുന്നു. കാരണം നമ്മുടെ ആ മുൻവിധി അങ്ങ് പോയി. ഓക്കെ, അതിനുശേഷം ഞാൻ എൻ്റെ രോഗികളോട് തന്നെ ഇപ്പോൾ ഒരുപാട് കാലം എടുക്കേണ്ട ചില മരുന്നുകളുണ്ട്, അപ്പോൾ അതിലാണ് ഇതിൽ ആക്ച്വലി വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കുക. ഇപ്പോൾ BP മരുന്നാവട്ടെ, ഷുഗറിൻ്റെ മരുന്നാവട്ടെ, കൊളസ്ട്രോളിൻ്റെ മരുന്നാവട്ടെ, അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ ആൾക്കാർ ഒരുപാട് കാലം വാങ്ങിക്കുക, അല്ലെ ഹാർട്ടിൻ്റെ മരുന്നുകളാവട്ടെ. അപ്പോൾ ഞാൻ ഇപ്പോഴും അവരോട് പറയുന്നത് ജനൌഷധിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരള സർക്കാരിൻ്റെ മരുന്നുകളോ വാങ്ങിച്ചാൽ മതി. കാരണം ദേ ആർ ഗുഡ് ഇനഫ്. നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ട് ഈ പറഞ്ഞ മറ്റ് ബ്രാൻഡുകൾ മേടിക്കേണ്ട. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഗ്യാസിൻ്റെ മരുന്നുണ്ട്, പാൻഡോപ്പ് എന്നാണ് അതിൻ്റെ പേര്, പാൻഡോപ്രസോൾ എന്നാണ് ആ മോളിക്യൂളിൻ്റെ പേര്. അപ്പോൾ ഈ മരുന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഈ മരുന്ന് പല രീതിയിൽ വരുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോലെ സർക്കാരിൻ്റെതും വരുന്നുണ്ട്, അതുപോലെ ബ്രാൻഡായിട്ടും വരുന്നുണ്ട്. ഈ ബ്രാൻഡും ഈ പറഞ്ഞ ഏറ്റവും വില കുറഞ്ഞ സർക്കാരിൻ്റെ മരുന്നും നോക്കുമ്പോൾ 40 times പ്രൈസ് ഡിഫറൻസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ ₹1 നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഗ്യാസിൻ്റെ ഗുളിക നിങ്ങൾ ₹40 കൊടുത്താണ് വാങ്ങിക്കുന്നത്. നമ്മൾ ഒരു ഗുളികയല്ലോ വാങ്ങിക്കുന്നത്, നമ്മൾ ഇഷ്ടംപോലെ ഗുളിക വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് അനാവശ്യമായിട്ട് പണം ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. മുമ്പായിരുന്നെങ്കിൽ നമുക്കൊരു ഒരു ഊഹമായിരുന്നു, പക്ഷെ ആ ഒരു സംശയമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പഠനം വന്നോടെ പോയി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, നിങ്ങൾക്ക് ബ്രാൻഡഡ് മേടിക്കണമെങ്കിൽ ബ്രാൻഡഡ് മേടിക്കുക, ഈ പറഞ്ഞ ജനൌഷധിയുടെയോ കേരള സർക്കാരിൻ്റെയോ ഏത് മരുന്നുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം. പക്ഷേ എൻ്റെ മെസ്സേജ് സ്പെസിഫിക്കലി പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും ആണ്. കാരണം നിങ്ങൾക്ക് പണമില്ല എന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങിക്കാതിരിക്കേണ്ട ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു സുവർണാവസരം ഉപയോഗപ്പെടുത്തുക.
1: രണ്ടായിരത്തി 2015-16 കാലഘട്ടത്തിലാണ് ജനൌഷധി പദ്ധതി പ്രധാനമന്ത്രി ജനൌഷധി പരിയോജനയായി രൂപമാറ്റം സംഭവിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഗുണമേന്മക്കുറവ് എന്ന പ്രചരണത്തെ മറികടക്കാൻ ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള GMP സർട്ടിഫിക്കേഷൻ ഉള്ള ജനറിക് മരുന്നുകൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് കർശനമാക്കി. ജനൌഷധി കേന്ദ്രങ്ങളിലെ മരുന്നുകളെപ്പറ്റി നമ്മോട് സംസാരിക്കുന്നത് ജനൌഷധി കേന്ദ്രത്തിൽ ഫാർമസി സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന ലിയോ ജോസ്.
2: നമ്മൾ

0: ജനൌഷധി മരുന്നുകളെ പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മൾ ഫാർമസിയിൽ രോഗികൾക്ക് നമ്മൾ ബ്രാൻഡ് വൈസ് അല്ല കൊടുക്കുന്നത്. നമ്മളത് കണ്ടൻറ്റ് വൈസ് നോക്കിയിട്ടാണ്, കറക്റ്റ് ഡോസും കറക്റ്റ് കണ്ടൻറ്റും നോക്കിയിട്ടാണ് നമ്മൾ മരുന്നുകൾ പേഷ്യൻസിന് വിതരണം ചെയ്യുന്നത്. ഇത് ഒരുപാട് റേറ്റ് കുറവിനാണ് വിൽക്കപ്പെടുന്നത്. പക്ഷേ പല പേഷ്യൻസിനും ഇത് എന്തുകൊണ്ടാണ് വിലക്കുറവിൽ ഇങ്ങനെ വിതരണം ചെയ്യുന്നതെന്ന് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ഇംഗ്ലീഷ് മരുന്നുകൾ ഒരുവിധം എല്ലാവിടെയും ലഭ്യമാകുന്നതാണ്, അത് ആരും റേറ്റ് കുറവിന് കൊടുക്കുന്നില്ല, MRP റേറ്റിനാണ് കൊടുക്കുന്നത്. അത് കണ്ടൻറ് വൈസും ആണ്, പക്ഷേ അതിലെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ബ്രാൻഡ് മെഡിസിൻ ആണ്. ബ്രാൻഡ് നെയിം നോക്കിയിട്ടാണ് ഓരോ ഫാർമസിയിലും ഫാർമസിസ്റ്റുകൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ രണ്ട് മരുന്നുകളും ജനൌഷധി മരുന്നുകളാണെങ്കിലും ഇംഗ്ലീഷ് മരുന്നുകളാണെങ്കിലും രണ്ടും ഒന്നു തന്നെയാണ്. ജനൌഷധി മരുന്നുകൾ റേറ്റ് കുറവിന് കൊടുക്കപ്പെടുന്നു, ഇംഗ്ലീഷ് മരുന്നുകൾ അതിൻ്റെ റേറ്റിൽ കൊടുക്കപ്പെടുന്നു. 90% കസ്റ്റമേഴ്സിന് അത് സംശയമാണ്, തെറ്റിദ്ധാരണയാണ്, ഈ ജനൌഷധി മരുന്നുകൾ കഴിച്ചാൽ ഫലമുണ്ടാകുമോ, സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുമോ, വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ ഉണ്ടാകുമോ എന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് പരമമായ സത്യം. അത് വേണ്ട വിധത്തിൽ ഫാർമസികളിലെ ഫാർമസിസ്റ്റുകൾ അത് പേഷ്യൻ്റ് കൗൺസിലിംഗ് വഴി നമ്മൾ സംശയങ്ങൾ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇംഗ്ലീഷ് മരുന്നുകളും അതേപോലെ തന്നെയാണ്. ചിലർക്ക് ഭയങ്കര തെറ്റിദ്ധാരണയാണ്, സെയിം പേരിൽ തന്നെ വേണം, സെയിം പേരിൽ കിട്ടിയാലേ, സെയിം കളർ തന്നെ ആവശ്യപ്പെടുന്ന, നിർബന്ധം പിടിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്കത് അവരോട് വേണ്ട രീതിയിൽ പേഷ്യൻ്റ് കൗൺസിൽ ചെയ്യേണ്ടതായിട്ട് വരുന്ന സാഹചര്യം വരുന്നു. അപ്പോൾ ചുരുക്കി പറയാനുള്ളത്, രണ്ട് മരുന്നും ജനൌഷധി മരുന്നുകളാണെങ്കിലും ഇംഗ്ലീഷ് മരുന്നുകളാണെങ്കിലും ഒന്ന് തന്നെയാണ്. അതിൽ ക്വാളിറ്റി കുറവോ ക്വാണ്ടിറ്റി കുറവോ ഒന്നും തന്നെ ഇല്ല. ആദ്യം പറഞ്ഞതുപോലെ നല്ല റേറ്റ് കുറവിനാണ് കേന്ദ്ര സർക്കാർ ഇറക്കിയ ഈ സംരംഭമായ ജനൌഷധി മരുന്നുകൾ വിൽക്കപ്പെടുന്നത്.
1: വലിയ വിലക്കുറവിൽ ജനത്തിന് തങ്ങളുടെ രോഗങ്ങൾക്ക് മരുന്നുകൾ എത്തിക്കുക എന്നതിലുപരി ജനൌഷധി കേന്ദ്രങ്ങൾ ഓരോ പ്രദേശത്തും സ്ഥാപിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് സ്വയം സംരംഭകരാകാനും തൊഴിൽ സാധ്യതകൾ തുറന്നുകൊടുക്കുന്നതിനും സാഹചര്യമൊരുക്കുന്നു. ഇന്ന് മരുന്നുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പദ്ധതിയല്ല പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന എന്നത്. ജനൌഷധി സുവിധ എന്ന പദ്ധതിയുടെ ഭാഗമായി 2018 മുതൽ ജനൌഷധി കേന്ദ്രങ്ങളിൽ 1 രൂപയ്ക്ക് പരിസ്ഥിതി സൗഹൃദമായ ബയോഡീഗ്രേഡബിൾ സാനിറ്ററി പാഡുകളും നൽകിപ്പോരുന്നുണ്ട്. ജനൌഷധി സുഗം എന്ന മൊബൈൽ ആപ്പിലൂടെ അടുത്തുള്ള ജനൌഷധി സ്റ്റോറുകൾ അറിയാനും ഇപ്പോൾ സാധ്യമാണ്. ഇന്ന് ലോകത്ത് ജനറിക് മരുന്നുകളുടെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഭാരതം. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിലേക്കും നമ്മളുടെ ജനറിക് മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ലോകമെമ്പാടും അംഗീകാരമുള്ള ഇന്ത്യൻ ജനറിക് മരുന്നുകൾ രാജ്യത്തെ സാധാരണക്കാരിലേക്ക് കുറഞ്ഞ വിലയിൽ എത്തിക്കാൻ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന എന്ന പദ്ധതിക്ക് തീർച്ചയായും സാധിച്ചിട്ടുണ്ട്.
2: പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജനയെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
1: പദ്ധതികൾ ജനക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.

ആകാശവാണി തൃശൂർ. നവഗീതികൾ. നവഗീതികളിൽ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ഭഗവന്ത് കേസരി ഈ ചിത്രത്തിൽ എസ് പി ബി ചരൺ പാടിയ ഗാനമാണ് ഇന്നത്തെ നവഗീതികളിൽ ആദ്യം. രചന അനന്ത ശ്രീറാം, സംഗീതം തമൻ എസ്.

വരികൾ താമരൈ, സംഗീതം അനിരുദ്ധ് രവിചന്ദർ, അബിവി ശ്രുതിക സമുദ്രള എന്നിവർ പാടിയത്. ചിത്രം ഇന്ത്യൻ 2.

ചിത്രം ലാപ്പത ലേഡീസ്. സ്വാനന്ദ് കിർക്കിരയുടെ വരികൾക്ക് രാം സമ്പത്ത് ഈണം പകർന്ന് ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം.

വിനായക് ശശികുമാർ എഴുതി, ലിഡിയൻ നാദസ്വരം ഈണം പകർന്ന് മോഹൻലാൽ പാടിയ ഗാനം ഇനി കേൾക്കൂ. ചിത്രം ബറൂസ്.

777 ചാർലി. ഈ ചിത്രത്തിൽ ആർണ ഷെട്ടി, പൂജ റാവു, മേഘന കുൽക്കർണി എന്നിവർ പാടിയത്. കീർത്തന്റെ വരികൾക്ക് നോബിൻ പോൾ.

ചിത്രം ഹൃദയപൂർവം. രാജശേഖരന്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകർ ഈണം പകർന്നിരിക്കുന്നു. ആലാപനം മധുശ്രീ.

വിശാൽ മിശ്ര, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. ചിത്രം ലക്കി ഭാസ്കർ. ശ്രീമണിയുടെ വരികൾക്ക് ജി വി പ്രകാശ് കുമാർ ഈണം പകർന്നിരിക്കുന്നു.

വിഷ്ണു എടവന്റെ വരികൾക്ക് അനിരുദ്ധ് ഈണം പകർന്ന് സുബ്ബലക്ഷ്മി, അനിരുദ്ധ് രവിചന്ദർ എന്നിവർ പാടിയത്. ചിത്രം കൂലി

വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഇലക്ട്രോണിക് കിളി ഈണം പകർന്നു പാടിയ ഗാനം. ചിത്രം വാഴ, ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്.

അമിതാഭ് ഭട്ടാചാര്യയുടെ വരികൾക്ക് എ ആർ റഹ്മാൻ ഈണം പകർന്ന് ശ്രേയ ഘോഷാൽ പാടിയത്. ചിത്രം മിമി.

ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഈ ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കൂ. രചന ആലാപനം സെബാ ടോമി, സംഗീതം ജേക്സ് ബിജോയ്.

ചിത്രം ലിയോ. വരികൾ വിഷ്ണു ഇടവൻ, അസർ കോലാർ. ഈണം പകർന്നത് അനിരുദ്ധ് രവിചന്ദർ. വിജയ്, അനിരുദ്ധ് രവിചന്ദർ, അസർ കോലാർ എന്നിവർ പാടിയത്.

0: കലാമണ്ഡലം ശശിയും സംഘവും അവതരിപ്പിച്ച തായം വകയാണ് ഇതുവരെ കേട്ടത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
5: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
4: വല്ലതും ബാക്കിയുണ്ടോ?
5: 5000 ബാക്കിയുണ്ട്.
4: പുതിയൊരു സാരി വാങ്ങിയാലോ?
5: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട. ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
4: അടിപൊളി.
5: എന്നാ വേഗം വിട്ടോ.
4: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ, ധനികയായ സ്ത്രീ.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
7: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ സാധ്യതയേറെയെന്നും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 27-28 തീയതികളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആഫ്രിക്കയിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. നിലവിൽ ഈ രാജ്യങ്ങളിൽ താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരുമായ ഇന്ത്യക്കാർ ജാഗ്രത പുലർത്തണമെന്നും പ്രാദേശിക ഭരണകേന്ദ്രങ്ങൾ നൽകുന്ന ആരോഗ്യ മാർഗനിർദ്ദേശം

0: ദേശം കർശനമായി പാലിക്കണമെന്നും വിദേശകാര്യ ആരോഗ്യ മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയിൽ ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കി. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനം തന്നെയാണെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യസംസ്കരണം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് ധാരാളം സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായം തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞ സർക്കാർ കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യവസായ മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സൌകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു കേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജലസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നത്. ഫിറ്റ്നസ് കിട്ടാൻ 6 വകുപ്പുകളുടെ അനുമതി വേണമെന്ന മുൻപത്തെ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചത് സ്കൂളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. പുതിയ ഉത്തരവ് പ്രകാരം മുൻവർഷങ്ങളിലേതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ മതിയാകും. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ പ്രകാരം തദ്ദേശ വകുപ്പ് എഞ്ചിനീയറിംഗ് ആരോഗ്യ വിഭാഗങ്ങളാണ് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കുക. അതേസമയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB, അഗ്നിരക്ഷാസേന, വനം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ പരിശോധനകൾ തുടരും. സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പും നടത്തുന്നുണ്ട്.
0: ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും 2 ദിവസം അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകുന്നതിന് മുൻപ് കൊയ്ത്ത് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പുഞ്ചകൃഷി ചെയ്യുന്ന ജില്ലയിലെ അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നായ വേമം പാടത്ത് ജലസേചന സൗകര്യമുള്ളതിനാൽ തന്നെ 210 ഏക്കറിലാണ് കൃഷി. 1 ഏക്കർ കൃഷിക്ക് ഏകദേശം 3 ലക്ഷം രൂപയാണ് ഉൽപാദന ചെലവ്. 1 ക്വിന്റൽ നെല്ല് 3000 രൂപയ്ക്കാണ് സർക്കാർ സംഭരിക്കുന്നത്. വളത്തിന് വില കൂടിയതും ഇടയ്ക്കിടയ്ക്ക് പെയ്ത ചെറുമഴയും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാകും. കൊയ്തെടുത്ത നെല്ലുകൾ ഉണങ്ങുന്നതിനും സംഭരിക്കുന്നതിനുമായി പ്രത്യേക ഒരുക്കങ്ങളും കർഷകർ പൂർത്തിയാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി.

0: ദേശീയപാത പുനർനിർമ്മാണം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളും കായലോര ടൂറിസവും പ്രതിസന്ധിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ആലപ്പുഴ ജില്ലയിൽ ഇന്നലെയും ഇന്നുമായി കനത്ത മഴയാണ് ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. റോഡുകളിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് യാത്ര ദുരിതപൂർണമാക്കി. ദേശീയപാത നവീകരണം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള 100-ലധികം വീടുകളിൽ വെള്ളം കയറി. കായലോര ടൂറിസം മേഖലയെയും മഴ ബാധിച്ചിട്ടുണ്ട്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന 2 മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125th പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25th ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്.

0: സ്തംഭിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള 100-ലധികം വീടുകളിൽ വെള്ളം കയറി. കായലോര ടൂറിസം മേഖലയെയും മഴ ബാധിച്ചിട്ടുണ്ട്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന 2 മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരം ജിയോവാനി എംബദഷി പെരിക്കാർഡാണ് ജോക്കോവിച്ചിന്റെ എതിരാളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 1178 00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26 പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം രാത്രി 10 നട അടയ്ക്കും. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 116,640 രൂപയും ഗ്രാമിന് 14,580 രൂപയുമാണ് ഇന്നത്തെ വില. വയനാട് ടൗൺഷിപ്പ് സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സമ്പൂർണ്ണ പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അതിനായി കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട പറക്കോട് നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് ഉറങ്ങിക്കിടന്ന വീട്ടമ്മ മരിച്ചു. പറക്കോട് സ്വദേശിനി മറിയം ബീവിയാണ് മരിച്ചത്. പുലർച്ചെ 3:00 അപകടം. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് കാർ കത്തി യുവതി മരിച്ച സംഭവത്തിൽ പൊള്ളരേറ്റ് ചികിത്സയിലായിരുന്ന ഭർത്താവും മരിച്ചു. ചെറുവണ്ണൂർ സ്വദേശി രജിൻ ലാലാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം. കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ സാധ്യത ഏറെയെന്നും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ 1 കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 27-28 തീയതികളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: മോഹാലസ്യം. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുന്നു.
1: സിൻകോപ്പി അഥവാ മോഹാലസ്യം വളരെ സാധാരണയായി കാണുന്ന ഒന്നാണിതെങ്കിലും നിങ്ങളിൽ എത്ര പേർക്ക് ഈ വാക്ക് സുപരിചിതമാണ്, എത്ര പേർക്ക് അതിനെപ്പറ്റി കൂടുതലായി അറിയാമെന്ന് ആലോചിക്കുകയായിരുന്നു. അതെന്താണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ വിവരിക്കാം. ഐശ്വര്യ എന്ന മിടുക്കിക്കുട്ടി പതിവ് പോലെ നല്ല ഉത്സാഹത്തിലാണ് അന്ന് സ്കൂളിൽ പോയത്. സ്കൂൾ അസംബ്ലി ഉണ്ടായിരുന്ന ദിവസമായിരുന്നു അത്. ഇളം വെയിലും കൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് അത് സംഭവിച്ചത്. ഐശ്വര്യയ്ക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി. ഒരു വല്ലായ്മ, ദേഹമാസകലം ഒരു മരവിപ്പ്. അവൾ വല്ലാതെ വിയർക്കാൻ തുടങ്ങി. തലയ്ക്ക് ഒരു ഭാരവുമില്ലാത്തതുപോലെ, കാഴ്ച മങ്ങുന്നു, തല കറങ്ങുന്നത് പോലെ, കണ്ണിൽ ഇരുട്ട് കയറുന്ന പ്രതീതി. പിന്നെ ഒന്നും ഓർമ്മയില്ല. കണ്ണു തുറക്കുമ്പോൾ അവൾ കണ്ടത് നിലത്ത് കിടക്കുന്ന അവളുടെ ചുറ്റും അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സഹപാഠികളെയും അധ്യാപകരെയുമാണ്. ആരോ മുഖത്ത് വെള്ളം തളിക്കുന്നു. കൂട്ടുകാരി മുഖത്ത് തട്ടി വിളിക്കുന്നു. ചമ്മലോടെ എഴുന്നേൽക്കാൻ തുടങ്ങി. വേണ്ട, കുറച്ചു നേരം കൂടി കിടക്കൂ, ആരോ പറഞ്ഞു. മറ്റൊരു സംഭവം, ഇവിടെ കഥാനായകൻ സിറിയക് ചേട്ടനാണ്. 75 വയസ്സുകാരൻ, സുമുഖൻ, കൊച്ചുവെളുപ്പാൻ കാലത്ത് മൂത്രമൊഴിക്കാൻ

കെട്ടി എഴുന്നേറ്റ് പോയി നിന്ന് മൂത്രമൊഴിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തളർച്ച തോന്നി. കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ പൈപ്പിൽ തലയിടിച്ചാണ് വീണത്. ഇവിടെ വിവരിച്ച സംഭവങ്ങൾ പോലെയൊന്ന് മിക്കവാറും എല്ലാവരും നേരിട്ട് അനുഭവിച്ചറിയുകയോ നേരിൽ കാണുകയോ ആരെങ്കിലും പറഞ്ഞു കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ആശുപത്രിയിൽ പോയി കുത്തിവയ്പ്പെടുക്കുമ്പോൾ ലാബിൽ രക്തപരിശോധനയ്ക്കായി രക്തം കുത്തിയെടുത്തപ്പോൾ വെയിലത്ത് കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന എന്തോ കണ്ടപ്പോൾ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടപ്പോൾ ഡെങ്കിപ്പനി ബാധിച്ച രോഗി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ ഒരു സുപ്രധാന വ്യക്തിയുടെ സുരക്ഷയ്ക്കായി നട്ടുച്ച വെയിലത്ത് നിൽക്കുകയായിരുന്ന നല്ല കായികക്ഷമതയുള്ള കമാൻഡോ കുഴഞ്ഞു വീണിട്ട് നാലുപേർ ചേർന്ന് താങ്ങിയെടുത്തു കൊണ്ടുപോകുന്ന ചിത്രം പത്രത്തിൻ്റെ മുൻപേജിൽ വന്നതും നമ്മുടെ മനസ്സിലുണ്ട്. ഇതാണ് സിങ്കോപ്പി അഥവാ മോഹാലസ്യം. ക്ഷണികമായ അഥവാ താത്കാലികമായി ഉണ്ടാവുകയും തനിയെ ഭേദമാവുകയും ചെയ്യുന്ന ബോധക്ഷയം മൂലം ഒരാൾ കുഴഞ്ഞു വീഴുകയും വളരെ പെട്ടെന്ന് തന്നെ ചികിത്സയൊന്നും കൂടാതെ തന്നെ സുഖം പ്രാപിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. നിങ്ങൾക്കറിയാമോ, ഏതാണ്ട് 40 മുതൽ 50% പേർക്കും അവരുടെ ജീവിതകാലത്ത് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇതുണ്ടാകാറുണ്ട് എന്ന്. എന്താണിവിടെ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് തലച്ചോറിലേക്ക് നിരന്തരമായ രക്തയോട്ടം ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തടസ്സം അത് വന്നാൽ 3 മുതൽ 5 നിമിഷങ്ങൾക്കകം മോഹാലസ്യമുണ്ടാകും. ഒട്ടുമുക്കാൽ സന്ദർഭങ്ങളിലും ഇത് തന്നെയാണ് കാരണമാകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യം ബോധക്ഷയം വരുന്നതിൻ്റെ കാരണം സിങ്കോപ്പി മാത്രമല്ല എന്നതാണ്. ജെന്നി, കോമ, ഷോക്ക്, ഹൃദയസ്തംഭനം, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറയുക, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അതുണ്ടാകാം. എന്താണിതിൻ്റെ കാരണം? അത് പ്രധാനമായും മൂന്നായി തിരിക്കാം. റിഫ്ലക്സ്, ശരീരത്തിൻ്റെ യാന്ത്രികമായ പ്രതികരണം. പെട്ടെന്നുണ്ടായ വേദന കൊണ്ടോ ഭയം മൂലമോ കുറേ സമയം നിൽക്കേണ്ടി വരുന്നത് കൊണ്ടോ നിർത്താതെയുള്ള ചുമ കാരണമോ മൂത്രമൊഴിച്ചു കഴിഞ്ഞ ഉടനെയോ ഇത് സംഭവിക്കാവുന്നതാണ്. അതുപോലെ തല പെട്ടെന്ന് വെട്ടിക്കുക, കഴുത്തിൽ ഷേവ് ചെയ്യുക, ഷർട്ടിൻ്റെ കോളർ മുറുകിയിരിക്കുക എന്നിവയും ഇതിന് കാരണമാകാം. ഓർത്തോസ്റ്റാറ്റിക്, കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന ആൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്നത്. നിർജ്ജലീകരണം, ചില മരുന്നുകൾ എന്നിവ ഇതിന് കാരണമാകാം. 3, ഹൃദയ സംബന്ധമായ കാരണങ്ങൾ. ഹൃദയമിടിപ്പ് ക്രമാതീതമായി കൂടുകയോ വളരെയധികം കുറയുകയോ ചെയ്യുന്ന അവസ്ഥ, ഹൃദയാഘാതം, ഹൃദയപേശികളുടെ അസ്വാഭാവികമായ വികാസം തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. എന്താണിതിൻ്റെ പ്രാഥമിക ചികിത്സ? സ്വയം അനുഭവിക്കാനോ മറ്റൊരാൾക്കിത് സംഭവിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടാകാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാഥമിക ചികിത്സ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരാൾ കുഴഞ്ഞു വീഴാൻ പോകുമ്പോൾ അയാളുടെ ഭാവവും വിളർച്ചയും കണ്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ വീണു പരിക്ക് പറ്റാതിരിക്കാൻ അയാളെ സഹായിക്കുക. പിടിച്ച് സാവധാനം നിങ്ങൾക്കും രോഗിക്കും സുരക്ഷിതമായ ഒരിടത്ത് നിലത്ത് കിടത്തുക. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടി 2 കാലുകളും ഏതാണ്ട് 1 അടി ഉയർത്തി വയ്ക്കുക. വസ്ത്രങ്ങൾ മുറിയിരിക്കുന്നെങ്കിൽ അയച്ചു കൊടുക്കണം, പ്രത്യേകിച്ചും കോളർ, അത് ഗുണം ചെയ്യും. അയാളുടെ ചുറ്റും ആൾക്കാർ കൂടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അയാളുടെ 2 തോളിലും തട്ടി ഉറക്കെ വിളിക്കുക. അയാൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ എന്നറിയാനാണിത്. ശ്വാസമെടുക്കുന്നുണ്ടോ എന്നറിയാൻ അയാളുടെ വയറും നെഞ്ചും ഉയർന്നു താഴുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നാഡിമിടിപ്പ് അഥവാ പൾസ് നോക്കാൻ അറിയാമെങ്കിൽ മാത്രം നോക്കുക. ബോധം കെട്ടുകിടക്കുന്ന ആൾ പ്രതികരിക്കുന്നില്ല, ശ്വാസവും നാഡിമിടിപ്പും ഇല്ല എങ്കിൽ CPR അഥവാ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ആരംഭിക്കണം. ശ്വാസവും നാഡിമിടിപ്പും ഉണ്ടെങ്കിൽ അയാളോടൊപ്പം തുടരുക. ബോധം വന്നയുടൻ എഴുന്നേൽക്കാൻ സമ്മതിക്കരുത്. അയാൾക്ക് മനോധൈര്യം കൊടുക്കുക. ബോധം കെട്ടുകിടക്കുന്ന ആളിൻ്റെ മുഖത്ത് വെള്ളമൊഴിക്കുകയോ തളിക്കുകയോ ചെയ്യാൻ പാടില്ല. പൂർണ്ണമായി ബോധം തെളിയുന്നതിന് മുൻപ് വെള്ളം കുടിപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അടിയന്തരമായി വൈദ്യസഹായം തേടേണ്ടത് എപ്പോഴാണ് എന്നതാണ്. ബോധം കെട്ടുകിടക്കുന്നയാൾ വയസ്സായ ആളോ ഗർഭിണിയോ ഒരു ഹൃദ്രോഗിയാണെന്ന് നിങ്ങൾക്കറിയാവുന്ന ആളോ ആണെങ്കിൽ, 1-2 മിനിറ്റിനുള്ളിൽ ഉണരുന്നില്ലെങ്കിൽ, അയാൾക്ക് ശ്വാസതടസ്സമുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ബോധം വന്നയുടനെ നെഞ്ചുവേദനയോ നെഞ്ചിടിപ്പോ ഉണ്ടെന്ന് അയാൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ, വീഴ്ച മൂലം ക്ഷതം പറ്റിയിട്ടുണ്ടെങ്കിൽ, നല്ല രക്തസ്രാവമുണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ വൈദ്യസഹായം തേടേണ്ടതാണ്. മോഹാലസ്യം വരുന്നതിന് മുൻപ് മിക്കവർക്കും ഒരു മുന്നറിയിപ്പ് പോലെ ചില വല്ലായ്മകൾ തോന്നാറുണ്ട്.
ഐശ്വര്യയ്ക്ക്.

0: തോന്നിയതുപോലെ. ക്ഷീണം, തലയ്ക്ക് ഭാരക്കുറവ്, തലകറക്കം, കൂടുതലായുള്ള വിയർപ്പ്, ഓക്കാനം, വയറിൻ്റെ മുകൾ ഭാഗത്തു വേദന, ശരീരം മുഴുവൻ മരവിപ്പ് തുടങ്ങിയവ. ഈ സമയത്ത് രോഗിക്ക് തന്നെ ചില മുൻകരുതലുകൾ എടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ സ്ഥലത്ത് പതുക്കെ മലർന്നു കിടക്കുക. കാലുയർത്തി വയ്ക്കാൻ പറ്റുമെങ്കിൽ നന്ന്. സഹായത്തിന് ആരെയെങ്കിലും വിളിക്കുക. ഇറുകിയ വസ്ത്രങ്ങൾ അയയ്ക്കുക. ഗർഭിണിയാണെങ്കിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നത് ഗുണം ചെയ്യും. ഭൂരിഭാഗം ആൾക്കാരിലും നിമിഷങ്ങൾക്കുള്ളിൽ ബോധം തെളിയും. ബോധം തെളിഞ്ഞാൽ 10-15 മിനിറ്റ് കൂടി ആ രീതിയിൽ കിടക്കുകയാണ് ഉചിതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ ക്ഷണികവും താനെ ഭേദമാകുന്നതുമായ അവസ്ഥയാണിതെങ്കിലും ചില പ്രധാനപ്പെട്ട ഗൗരവമായ അസുഖങ്ങളുടെ ലക്ഷണം കൂടിയാകാമിത്. അതുകൊണ്ട് തന്നെ രോഗിയെ തീർച്ചയായും ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അദ്ദേഹം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം പരിശോധിക്കുകയും രോഗനിർണയത്തിനു വേണ്ടി ചിലപ്പോൾ ചില ടെസ്റ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രോഗിയെ തീർച്ചയായും ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അദ്ദേഹം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം പരിശോധിക്കുകയും രോഗനിർണയത്തിനു വേണ്ടി ചിലപ്പോൾ ചില ടെസ്റ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്യും. സാധാരണ ചെയ്യുന്ന രക്തപരിശോധനയും ECG കൂടാതെ ചില സന്ദർഭങ്ങളിൽ എക്കോകാർഡിയോഗ്രാഫി, എക്സ്റേ, CT സ്കാൻ, MRI, MRA, EEG തുടങ്ങിയവയും ആവശ്യമായി വരാം. എന്താണ് ഇതിനുള്ള ചികിത്സ? ഭൂരിഭാഗം പേർക്കും പ്രത്യേകിച്ച് ഒരു ചികിത്സയുടെയും ആവശ്യമുണ്ടാവില്ല. മറ്റുള്ളവരിൽ നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിച്ച് ടെസ്റ്റുകൾ നടത്തി രോഗനിർണയം നടത്തിയതിനു ശേഷം അതിനുവേണ്ട ഉചിതമായ ചികിത്സ, അതൊരു പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നിൻ്റെ ഡോസ് വ്യത്യാസപ്പെടുത്തുന്നതാവാം, പേസ് മേക്കർ വയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയ തന്നെയാകാം. ഇത് വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. അവരെ കണ്ടുപിടിക്കേണ്ടതും അവർക്ക് വിദഗ്ധ ചികിത്സ കഴിവതും വേഗം ആരംഭിക്കേണ്ടതും അത്യാവശ്യമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
1: മോഹാലസ്യം. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 കഴിഞ്ഞ് 49:55. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി J.P. നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, തന്ത്രപരമായ സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിലെ സുസ്ഥിരമായ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ US കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചു. ആഗോള നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും അടുത്തു പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ന്യൂഡൽഹിയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ

0: റുബിയോയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ശക്തരായ പങ്കാളികൾ എന്ന നിലയിൽ സുതാര്യവും ഫലപ്രദവുമായ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: We have a very deep, very broad-based cooperation and a relationship that impacts and influences other regions and the world. And that is because we have converging interests on many issues and in many parts of the world. So I look forward to our conversation today. These are complicated times, but strong partners, I'm very confident, will have very open and productive discussions.
0: കോഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് US സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തിയത്. ഈ മാസം 26 നടക്കുന്ന കോഡ് യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കും. സ്വതന്ത്രവും വിശാലവുമായ ഇൻഡോ പസഫിക്കിനായി മുൻഗണനാ മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. നിലവിലുള്ള കോഡ് സംരംഭങ്ങളിലെ പുരോഗതിയും യോഗം വിലയിരുത്തും. ഇസ്രായേലുമായും മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാനുമായുള്ള സമാധാന കരാറിനെക്കുറിച്ച് പ്രധാനമായും ചർച്ചകൾ നടത്തിയതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായും ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിൽ എത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശമന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രതികരിച്ചു. എബോള രോഗബാധയെ തുടർന്ന് കോംഗോയിൽ മരണസംഖ്യ 204 ഉയർന്നു. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ മറ്റു രാജ്യങ്ങളിലും എബോള വൈറസ് ബാധയുടെ ഭീഷണിയുള്ളതായി ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ രോഗബാധിത രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. 2025 VBG റാംജി നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാർ. കരടിന്മേലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 21 സമർപ്പിക്കാമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ ഒരു സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് ദിനങ്ങൾ 100 നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ഈ വർഷം July 1 പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. CBSEയുടെ 12 ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 സമയം നൽകിയതായി CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23 ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
3: We as policy makers give you infrastructure, but that is only going to remain as a hardware. The software is the doctor. The software are the people who are working in the field of health. I am also happy to note that today we have started 11 new courses. I really congratulate NBEABS for this initiative that they have taken.
0: ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. 27 നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28 കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും 2 അവധി ആയിരിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്.

0: കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ 125-ാമത് പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിടുന്ന നൊവാക് ജോക്കോവിച്ച് ഇന്ന് ഫ്രഞ്ച് താരത്തെ നേരിടും. ലോക ഒന്നാം നമ്പർ താരങ്ങളായ ജാനിക് സിനറും അരീന സബലങ്കയും മത്സരരംഗത്തുണ്ട്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി, എൻ ശ്രീറാം ബാലാജി എന്നിവരും മത്സരിക്കുന്നുണ്ട്. പശ്ചിമബംഗാളിലെ ഫൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 9-ാം റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ BJP സ്ഥാനാർത്ഥി ദബാംഷു പാണ്ഡേ 34,000-ത്തിലധികം വോട്ടുകളുടെ ലീഡ് നേടി. CPIM സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമി 2-ാമതും കോൺഗ്രസ് 3-ാമതും തൃണമൂൽ കോൺഗ്രസ് 4-ാമതുമാണ്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 82. 201 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അറിയിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ രണ്ട് കുട്ടികൾ. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. GST കമ്മീഷണറായി PB നൂഹിനെയും തൽസ്ഥാനം വഹിച്ചിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പുതിയ ഉത്തരവനുസരിച്ച് കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലാ കളക്ടർമാരെ മാറ്റി നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും USA തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ. ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും. എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനും ആകാശവാണി അനൗൺസറുമായിരുന്ന P. പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ P. അനന്തപത്മനാഭനാണ് ഇന്ന് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്.
2: നമസ്കാരം, ഞാൻ അനന്തപത്മനാഭൻ, എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായിരുന്ന പത്മരാജന്റെ മകനാണ്. തൃശൂർ ആകാശവാണിയിലിരിക്കുമ്പോൾ ഒരു ജന്മത്തിൻ്റെ ഒരു വിരൽ വന്നെന്നെ തൊടുന്ന പോലെ തോന്നുന്നു. ഈ സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം കാണുന്നതും അവരിഷ്ടപ്പെടുന്നതും. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദിസ് വാസ് ദി പ്ലേസ് വെയർ നേച്ചർ കോൺസ്പയേർഡ് മൈ കൺസെപ്ഷൻ. എൻ്റെ ജനനത്തെ ഈ പ്രപഞ്ചം രൂപീകരിച്ചത് ഈ മുറികൾക്കുള്ളിൽ വെച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം.

എൻ്റെ അമ്മയായിരുന്നു ഇവിടുന്നുള്ള ആദ്യത്തെ സ്ത്രീകളുടെ ഫസ്റ്റ് ലൈവ് വോയിസ്. സ്ത്രീകളുടെ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടുന്ന് ലൈവായിട്ട് പോയ ആദ്യത്തെ ശബ്ദ പ്രക്ഷേപണം അമ്മയുടെ ശബ്ദത്തിലായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ വച്ച് 1965 അച്ഛനും അമ്മയും പരസ്പരം കാണുന്നത്. അമ്മ ജോയിൻ ചെയ്ത് ഒന്നോ രണ്ടോ ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് അച്ഛനെ കാണുന്നത്. അന്നിവിടെ അനൗൺസേഴ്സായിട്ട് പുതിയ ചെറുപ്പക്കാർ വരുന്ന സമയമായിരുന്നു. ആദ്യം വന്നത് അമ്മയായിരുന്നു, അതിന് തൊട്ടു പിന്നാലെ അച്ഛൻ.

ും വെൺമണി വിഷ്ണുവും അദ്ദേഹം കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളാണ്, സീനിയറായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ശേഷമാണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത് തിരുവിഴ ജയശങ്കർ പോലുള്ള കലാകാരന്മാർ വരുന്നത്, ശബ്ദകലാകാരന്മാർ. അവർ ശബ്ദം മാത്രമല്ല, തിരുവിഴയെ പോലുള്ള ആളുകൾ സംഗീത കലാകാരന്മാർ കൂടിയായിരുന്നല്ലോ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ആകപ്പാടെ ഈ എൻജിനീയേഴ്സ് ഒഴികെ ഇവരും ഒരു മൂന്നാല് പേരെ ഉള്ളൂ. ആദ്യത്തെ ഒരു കുറച്ച് കാലം മൂന്ന് പേരെ ഉള്ളായിരുന്നു, ഇവർ മൂന്ന് പേർ മാത്രമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവരുടെ പ്രണയം വീട്ടിലറിയുകയും അമ്മയുടെ ജോലി രാജി വെപ്പിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ടായി. അമ്മ പറയുന്നത് ഞങ്ങൾ തമ്മിൽ അന്ന് നല്ല സൗഹൃദം മാത്രമായിരുന്നു എന്നും, പരസ്പരം പേര് വിളിച്ചിരുന്നു, പപ്പു എന്നാണ് വിളിച്ചിരുന്നത് അമ്മ. എൻ്റെ അനിയത്തിയുടെ മകനെ ഇപ്പം അമ്മ അങ്ങനെയാണ് വിളിക്കുന്നത്, ഞങ്ങളെല്ലാം പപ്പു എന്നാണ് വിളിക്കുന്നത് ആ ഓർമ്മയിൽ. ആകാശവാണിയിൽ പലപ്പോഴും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും സാഹിത്യരംഗത്തിൽ അല്ലെങ്കിൽ കഥാവേളയിലൊക്കെ. തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്, കൊച്ചിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ പല സ്ഥലത്തും അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആകാശവാണിയുമായിട്ട് ഇങ്ങനൊരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു സഭാകമ്പം തോന്നിയിരുന്നില്ല, അകൽച്ചയും തോന്നിയിരുന്നില്ല, നമ്മുടെ ഒരു സ്വന്തം സ്ഥലം പോലെയാണ് തോന്നുന്നത്. ഞാൻ പ്രവർത്തിക്കുന്നതും ശബ്ദം കൊണ്ടല്ലെങ്കിൽ പോലും ഒരു സംപ്രേഷണം നടക്കുന്ന ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ്. അച്ഛനും അമ്മയും സംഗീതവുമായി ബന്ധമുള്ള ആളുകളായിരുന്നതുകൊണ്ടും എനിക്ക് പാട്ടിനോട് സവിശേഷമായ ഒരു ഇഷ്ടമുള്ളതുകൊണ്ടും ആകാശവാണിയിൽ പലപ്പോഴും പാട്ടുകൾ അവതരിപ്പിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട്. പല പാട്ടുകൾ മനസ്സിലുണ്ട്. പാട്ടുകൾ മാത്രമല്ല, ഞാൻ തൃശ്ശൂർ വന്നിരിക്കുമ്പോൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകളുമായി ചേർന്ന പാട്ടുകൾ ആയിരിക്കും അവതരിപ്പിക്കുന്നത്. പാട്ടുകളുടെ ഓർമ്മയിൽ എൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു ശബ്ദത്തോട് പ്രണയം തോന്നുക, വല്ലാതെ നമ്മളെ പിടിച്ചടുപ്പിക്കുക എന്നൊക്കെ തോന്നിയ ആ ഒരു മാന്ത്രികത തോന്നിയത് ഒരു പുരുഷ ശബ്ദമല്ല, അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. എസ് ജാനകി എന്ന അഭൗമ ഗായിക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, എഥീറിയൽ സിംഗർ. പലപ്പോഴും മറ്റ് സിംഗേഴ്സൊക്കെ നമ്മുടെ ഭൂമിയിൽ കാലുറച്ച് നിന്ന് പാടുന്നതായിട്ടാണ് തോന്നിയത്, പക്ഷേ എസ് ജാനകി പാടുമ്പോൾ അവരേതോ ഒരു വിണ്ണിൻ്റെ ചീളു പോലെയാണ് അവർ പാടുന്നത്. എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരുടെ പല പാട്ടുകളും എല്ലാ കാലത്തേക്കും എൻ്റെ ഫേവറേറ്റ്സാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിൽ ആദ്യം പറയാൻ തോന്നുന്നത് സ്ഥിരം പറയുന്ന പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായ ചില പാട്ടുകൾ പറയാം. എനിക്ക് ബാബുരാജിൻ്റെ സൂര്യകാന്തി, സൂര്യകാന്തിയുടെ ആദ്യത്തെ ഹമ്മിങ് പോലെ ഒരു മാധുര്യം ഉള്ള ഒരു ഹമ്മിങ് ഞാൻ സമീപകാലത്ത് പോലും കേട്ടിട്ടില്ല, അത്രയ്ക്ക് മാന്ത്രികതയാണ് ഭാസ്കരമാഷിൻ്റെ വരികളിൽ.

ഇതുപോലെ മറ്റൊരു ഹമ്മിങ് എൻ്റെ അടുത്ത് ഒരിക്കൽ ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി, അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ ഗിരീഷ് ചേട്ടനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആ നിമിഷത്തിൻ്റെ ആ സോങ്ങ് അതിൻ്റെ ആദ്യത്തെ ചരണം വരെ ആരെങ്കിലും ഒരു കുട്ടി നന്നായി പാടിയാൽ അയാളെ അല്ലെങ്കിൽ അവളെ ഏത് സംഗീത പരിപാടിക്കും, കോമ്പറ്റീഷനായിട്ടുള്ള സംഗീത പരിപാടിക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന്. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ശരിക്കൊരു കവിതയാണ്. ശ്രീകുമാരൻ തമ്പി കവിതയെ എം എസ് വിശ്വനാഥൻ ഗാനമാക്കിയതാണ്. അത് അതിമനോഹരമായിട്ടാണ്. അതിൽ ദാസാറിൻ്റെ ഒരു വേർഷനുണ്ട്. പക്ഷേ ജാനകിയമ്മ പാടുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സവിശേഷമായ ഒരു അധിക ശോഭ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിലും ഇതുപോലൊരു ഹമ്മിങ്ങാണ്, അതിമനോഹരമായ ഗാനമാണ്.

അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അമ്മയെക്കാട്ടിലും പ്രായത്തിൽ ഇളയാളായിരുന്നു, ഒന്നര വയസ്സിന് താഴെയായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നത് അതൊരു വളരെ ഗാഢമായ ഇഷ്ടം, ഇപ്പോഴത്തെ കാലത്ത് ബെസ്റ്റി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇഷ്ടം മാത്രമേ ഉണ്ടായിരുന്നു. വീട്ടുകാർ വളരെ യാഥാസ്ഥിതികരായ പാലക്കാടുള്ള ഉത്തരവാട്ടുകാരായിരുന്നു. അപ്പോൾ ആ ശാഖയിൽ നിന്ന് ആദ്യമായിട്ട് തൊഴിലിന് വേണ്ടി പോയ സ്ത്രീ അമ്മയായിരുന്നു. അത് അവർക്ക് തീരെ താങ്ങുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ചും തിരുവിതാംകൂറുകാരനായ ഒരാളെ പ്രണയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എത്രയും പെട്ടെന്ന് ജോലി രാജിവെപ്പിച്ച് വീട്ടിക്കൊണ്ട് നിർത്തുകയായിരുന്നു. അത് കഴിഞ്ഞുള്ള 4 വർഷം അവർ പരസ്പരം കണ്ടിരുന്നില്ല. ഏതാണ്ട് 3.5 വർഷത്തോളം പരസ്പരം കത്തുകളിലൂടെയാണ് വിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ സ്നേഹം അറിയിച്ചത്. അമ്മ പറയുന്ന അപ്പോഴാണ് ഞങ്ങൾ ശരിക്കും പ്രണയിച്ചു തുടങ്ങിയത്. അതുവരെയും പ്രണയമൊന്നും ഇല്ലായിരുന്നു, വെറും സൗഹൃദമായിരുന്നു എന്നും, ഇത് വന്നപ്പോൾ വാശിയായി, എന്നാൽ പിന്നെ പ്രണയിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറയുകയും അങ്ങനെയാണ് ആ പ്രണയം ഉടലെടുക്കുന്നത്. ആ 3.5 വർഷം അവർ കത്തുകളിലൂടെ എന്ന് പറഞ്ഞല്ലോ, കത്തുകൾ എന്ന് പറയുന്നത് അമ്മയ്ക്ക് അയക്കുന്ന കത്തുകൾ അമ്മയ്ക്ക് നേരിട്ട് അയക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ്റെ കത്തുകൾ വന്നിരുന്നത് അമ്മയുടെ ഒരു ചെറിയമ്മയുടെ മകൻ ഒരു മോഹൻമേനോൻ

അങ്ങനെയുണ്ട്. അപ്പോൾ അമ്മ പറയുന്നത് അവൻ ബംഗാളിലാണ് പഠിച്ചത്, അമ്മയെക്കാട്ടും ജൂനിയറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വരുന്ന കഥകൾ അദ്ദേഹം വളരെ റിലീജിയസ്ലി അമ്മയുടെ കൈ കൊണ്ട് ഏൽപ്പിക്കും. അദ്ദേഹത്തിന് മറ്റേ അപകടവും ഇല്ല, വായിക്കാൻ പറ്റില്ല, മലയാളം അറിയില്ല, ബംഗാളിൽ പഠിച്ചതുകൊണ്ട്. മുനുമാമ ഇപ്പോഴും ഉണ്ട്, ഈ കഥകളൊക്കെ പറഞ്ഞ് ചിരിക്കാറുണ്ട്. അങ്ങനെ അമ്മയുടെ കത്തുകൾ അങ്ങോട്ട് വേറെ ഏതോ വഴിക്കാണ് അയച്ചുകൊണ്ടിരുന്നത്. അമ്മ ഡെയിലി ഒരു കത്ത് എഴുതിയ സ്റ്റേജൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നും 365 ദിവസവും. അച്ഛനും അങ്ങനെ ആയിരുന്നു. ആ കത്തുകളൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഞങ്ങളെ കാണിച്ചിട്ടില്ല. ചില കത്തുകൾ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്, മുഴുവൻ കവിതയാണ്, പ്രത്യേകിച്ച് അച്ഛൻ്റെ കത്തുകൾ എന്ന് പറഞ്ഞാൽ. അന്ന് പ്രണയം മൂത്തു നിൽക്കുന്ന സമയമാണല്ലോ, 10-20 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ, അതും വളരെ കാല്പനികമായ ഭാഷയിൽ എഴുതുന്ന ഒരാളുടെ കത്തുകൾ നമുക്ക് ഊഹിക്കാം. അപ്പോൾ പലതും ഞാൻ വായിക്കണം എന്ന് പറയുമ്പോൾ അമ്മ തരാറില്ല, എൻ്റെ മരണശേഷം അങ്ങ് കത്തിച്ച് കളഞ്ഞേക്കണമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഞാനത് ഒരിക്കലും ചെയ്യില്ല. ഒരുപാട് പേര് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പോഴേ വന്നിട്ടുണ്ട്. അത് എന്ത് വേണമെന്നുള്ള, അതും അമ്മ പറയുന്നുണ്ട് ഇനി അഥവാ കൊടുക്കുകയാണെങ്കിൽ സെൻസർ ചെയ്തിട്ടേ കൊടുക്കാവുള്ളൂ, എല്ലാം ഒന്നും എടുത്ത് കൊടുക്കാൻ പറ്റുന്നതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓർമ്മകളാണ് എനിക്ക് തൃശ്ശൂർ ആകാശവാണിയെപ്പറ്റി നേരിട്ടുള്ളത്. ഞാൻ സംഗീതം പഠിച്ചിട്ടുള്ള ആളല്ല, പക്ഷേ സംഗീതത്തോട് വളരെയധികം താല്പര്യവും ചില രാഗങ്ങൾ കേട്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അച്ഛനും അമ്മയൊക്കെ ശാസ്ത്രീയമായി സംഗീതം പഠിച്ചാണ്. അച്ഛൻ ചില പാട്ടുകൾ പണ്ട് ട്യൂൺ ചെയ്തിട്ട് കേട്ടിട്ടുണ്ട്. അത് സിനിമകൾക്കൊന്നുമല്ല, അത് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുമല്ല, എന്നോടത് പറഞ്ഞത് ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹം അച്ഛൻ്റെ ഒരു ബന്ധുവാണ്. അവർ വളരെ ചെറുപ്പത്തിൽ ആർട്സ് ക്ലബ്ബൊക്കെ അവരുടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത്, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ചില പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ വരികൾ, ഹരിപ്പാട് ശ്രീകുമാരൻ തമ്പി എന്നറിയപ്പെട്ട് തുടങ്ങുന്ന ഒരു കവിയാണ്, അദ്ദേഹത്തിൻ്റെ വരികൾ അച്ഛൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിലെ പല പാട്ടുകളും, അതിൻ്റെ ഈ ചെപ്പോ ചെപ്പോ കണ്ണാടി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ചെപ്പോ ചെപ്പോ ചെപ്പോ ചെപ്പോ കണ്ണാടി ചെപ്പു കൊടുക്കയിലെന്തുണ്ട്, ഇങ്ങനെ പോകുന്നൊരു അദ്ദേഹത്തിൻ്റെ വരികൾ ട്യൂൺ ചെയ്തതാണ് ശ്രീകുമാരൻ തമ്പിയുടെ. ഞാൻ ആലോചിച്ചപ്പോഴത് പഹാടി എന്ന് പറയുന്ന രാഗമാണ്. പഹാടി വളരെ അപൂർവമായിട്ട് മാത്രം മലയാളത്തിലൊക്കെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള, പിന്നീട് വന്നിട്ടുണ്ടാകാം, വളരെ ചെറുപ്പത്തിൽ അച്ഛനത് പ്രയോഗിച്ചിട്ടുണ്ട്. കാഞ്ചീരേ കാഞ്ചീരേ പ്രീതമേരി സാധി എന്ന് പറയുന്നതന്നെ, ചെപ്പോ ചെപ്പോ ചെപ്പോ ചെപ്പോ കണ്ണാടി. പക്ഷേ എനിക്ക് പ്രിയപ്പെട്ട രാഗം വലച്ചിയാണ്. വലച്ചി കലാവതി എന്ന് പറയുമല്ലോ ഹിന്ദുസ്ഥാനിയിൽ. കലാവതിയിൽ അല്ലെങ്കിൽ വലച്ചിയിൽ ജാനകിയമ്മ പാടിയ ചില പാട്ടുകളുണ്ട്. മിഡ് നൈറ്റ് രാഗ എന്നാണ് പൊതുവെ വലച്ചി അറിയപ്പെടുന്നത്, അർദ്ധരാത്രിയുടെ സംഗീതം. അതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, അധികം അങ്ങനെ കേട്ടിട്ടില്ല, പക്ഷേ ചില കോമ്പറ്റീഷൻസിൽ ചില കുട്ടികൾ പാടി കേട്ടിട്ടുണ്ട്. സുന്ദരരാവിൻ ചന്ദനമുകിൽ എന്ന് പറയുന്ന അതിമനോഹരമായ ഗാനം, അത് ജാനകിയമ്മ പാടുമ്പോൾ നമ്മളേതോ രാവിൻ്റെ അഭൗമമായിട്ടുള്ളൊരു സൗന്ദര്യത്തിൽ മുഴുകിപ്പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം.

വീണ്ടും വലച്ചി തന്നെ പറയാനാണ് തോന്നുന്നത്. ആ രാഗത്തിൽ വന്ന എനിക്ക് പ്രിയപ്പെട്ട മറ്റൊരു ഗാനം, അധികം ഈ അടുത്ത് കേൾക്കാറില്ല, അതൊരു ഡ്യുവറ്റാണ്, ദാസാറും ജാനകിയമ്മയും കൂടി ചേർന്നിട്ടുള്ളതാണ്, ദക്ഷിണാമൂർത്തിയുടെ സംഗീതമാണെന്നാണ് എൻ്റെ ഓർമ്മ, ഭാസ്കരൻ മാഷ് വരികൾ എന്നാണ് ഓർക്കുന്നത്. പ്രേമ കൗമുദി മലർമഴ ചൊരിഞ്ഞു ഭൂമിയും വാനവും നിറഞ്ഞു, ഇത് കൃത്യം വലച്ചിയാണ്. ആ രാത്രിയുടെ ഒരു സംഗീതം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിച്ച ഒരു ഗാനരംഗം കൂടിയാണ്. പ്രണയശീർഷിയിലെ ജോഡിയുടെ കെമിസ്ട്രി ഏറ്റവും മനോഹരമായി അനാവരണം ചെയ്യപ്പെട്ട ഒരു പാട്ടുരംഗമാണ്. സിനിമ ഓർക്കുന്നില്ല ഏതാണെന്ന്, പക്ഷേ ആ ഗാനരംഗം മനസ്സിലുണ്ടിപ്പോഴും.

എനിക്കിവിടെ വരുമ്പോൾ ജന്മം കൊണ്ട് കടപ്പെട്ട ഒരു ഭൂമിയിൽ നിന്ന് ഞാൻ നിൽക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഇങ്ങനൊരു ആകാശവാണി ഇവിടെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ പാലക്കാട്ടുകാരിയായ രാധാലക്ഷ്മിയും മുതുകുളത്തുകാരനായ പത്മരാജനും പരസ്പരം കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു ജന്മം പോലും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ അത് ഒരു ജന്മനിയോഗമായിട്ട് കാണുന്നു ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കുന്നതിൽ. മുമ്പ് വന്നിട്ടുണ്ട്, ശ്രീ എം ടി രാജേന്ദ്രൻ മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് ഒരു പ്രോഗ്രാം ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അന്നാണ് ഞാൻ ശരിക്കും ഇതിൻ്റെ അകങ്ങൾ കാണുന്നത്. അതിന് മുമ്പൊരിക്കൽ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ വർഷങ്ങൾക്ക് ശേഷം ആകാശവാണിയിൽ വന്നത് ഓർക്കുന്നു. വെറുതെ ഒരു പഴയകാലം അയവിറക്കാൻ വേണ്ടി ഇവിടെ വന്ന് പഴയ സഹപ്രവർത്തകരെയൊക്കെ കണ്ടത് ഓർക്കുന്നുണ്ട്. അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നവർ മിക്കവാറും ഒക്കെ അന്ന് പിരിഞ്ഞു പോയിരുന്നു. വളരെ അപൂർവം അമ്മയുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 66 തൊട്ട് അച്ഛൻ തിരുവനന്തപുരത്താണ്. അച്ഛനൊരുതരം പണിഷ്മെൻ്റ് ട്രാൻസ്ഫറായിരുന്നു ഇവിടുന്ന്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അന്ന് അമ്മയുടെ ജോലി രാജിവെക്കാൻ കാരണമായ ആൾ എന്ന നിലയ്ക്ക് അച്ഛനൊരു ശിക്ഷ കൊടുക്കുന്ന പോലെയായിരുന്നു തിരുവനന്തപുരത്തേക്ക്. വാസ്തവത്തിൽ അച്ഛനതൊരു വലിയ രക്ഷയായിരുന്നു. എന്ന് മാത്രമല്ല, വലിയൊരു തുറവിയായിരുന്നു. ഒരുപാട് ബന്ധങ്ങളിലേക്കുള്ള, അല്ലെങ്കിൽ കൾച്ചറൽ ബസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൾച്ചറൽ ഹബ്ബ് എന്ന് പറയുന്ന തിരുവനന്തപുരമായിരുന്നു. അതുകൊണ്ട് സാഹിത്യവും സിനിമയും ഒക്കെ ആയിട്ട് കൂടുതൽ അടുക്കുവാനും തിരുവനന്തപുരം കാരണമായി. പിന്നീട് 70 ആണ് അവർ കല്യാണം കഴിക്കുന്നത്. 66 തൊട്ട് 70 വരെ അവർ പരസ്പരം കണ്ടിട്ടില്ല. ആ ദിവസങ്ങളിൽ അച്ഛൻ തിരുവനന്തപുരത്തായിരുന്നു. പക്ഷേ ആ ദിവസങ്ങളിൽ അച്ഛൻ തൃശ്ശൂർ വരുമായിരുന്നു. അച്ഛൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഒരുപാട് പേർ, ശ്രീ ഉണ്ണിമേനോൻ, ശ്രീ മണികണ്ഠൻ നായർ, പിന്നീട് പഴയ ബന്ധങ്ങൾ, ശോഭന പരമേശ്വരൻ നായർ, രാമുക്കരിയാട്ട് പോലുള്ള അച്ഛൻ ജ്യേഷ്ഠന്മാരെ പോലെ കരുതിയിരുന്ന ആളുകൾ ഒക്കെ

അടങ്ങുന്ന വലിയൊരു സൗഹൃദ കൂട്ടായ്മ ഇവിടെ തൃശ്ശൂരുണ്ടായിരുന്നു. ആ വരവുകളിലാണ് പലപ്പോഴും അച്ഛൻ തൃശ്ശൂരിൻ്റെ കഥകൾ അറിഞ്ഞത്. 65-66 ഒരൊറ്റ വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 66-70 വരെയുള്ള കാലഘട്ടത്തിൽ അച്ഛൻ നിരന്തരം വരുമായിരുന്നു ഇവിടെ, ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ആ വരുന്ന സമയങ്ങളിലുള്ള പല അറിവുകളാണ് പിന്നീട് പല സാഹിത്യ സൃഷ്ടികൾക്കും ചിലപ്പോഴൊക്കെ ചില സിനിമയ്ക്കും പ്രചോദനമായത്. ഉദാഹരണം, ഉദകപ്പോള എന്ന നോവൽ തൃശ്ശൂരിൻ്റെ ഒരു സാംസ്കാരിക ചിത്രം കൂടിയാണല്ലോ. 66-70 ആ ഒരു കാലഘട്ടം, 70-കളുടെ തുടക്കമൊക്കെ. ഉദകപ്പോളയാണ് പിന്നീട് എത്രയോ ജനപ്രിയമായ തൂവാനത്തുമ്പികളായത്. ഉദകപ്പോള അല്ലെങ്കിൽ തൂവാനത്തുമ്പികളെല്ലാം ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പ്രചോദനത്തിൽ രചിക്കപ്പെട്ടതാണ്. ഇപ്പോഴും ആ സിനിമയും ആ പുസ്തകവും ബെസ്റ്റ് സെല്ലറായി പോകുന്നു എന്നത് ഈ ഒരു മണ്ണിൻ്റെ ഒരു പുണ്യമായിട്ട് ഞാൻ കാണുന്നു, അല്ലെങ്കിൽ അച്ഛനോടുണ്ടായിരുന്ന ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു തെളിവായിട്ട് ഞാൻ കാണുന്നു. അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര സുഹൃത്ത്, വെറും ചലച്ചിത്ര സുഹൃത്ത് മാത്രമല്ല, വ്യക്തിപരമായും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആത്മാവിൻ്റെ ഒരു ഭാഗം എന്നൊക്കെ പറയുന്ന ആളാണ് ഭരതൻ. ഭരതൻ വടക്കാഞ്ചേരിക്കാരനാണ്, തൃശ്ശൂർക്കാരനാണ്. സ്വാഭാവികമായിട്ടും തൃശ്ശൂർ വരുമ്പോൾ ഭരതമ്മാവനെ ഭരതമ്മാവൻ എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. അദ്ദേഹം താടിയില്ലാത്ത ഭരതമ്മാവനെ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും കാണുന്നു. കല്യാണത്തിനൊക്കെ മുമ്പുള്ള പ്രയാണത്തിൻ്റെ സമയത്തുള്ള ഭരതമ്മാവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഗം ഹിന്ദോളമാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പടങ്ങളിലും മിക്കവാറൊക്കെ ഹിന്ദോളത്തിലുള്ള പാട്ടുകൾ വരും. അദ്ദേഹം ട്യൂൺ ചെയ്ത അതിമനോഹരമായ ഗാനം ഹിന്ദോളത്തിലെ താരം വാൽക്കണ്ണാടി നോക്കി, കെ എസ് ചിത്രയുടെ അതിമനോഹരമായ ആലാപനം, ഈ പറഞ്ഞാലും മണ്ണിൽ നിലയുറച്ചു നിൽക്കുന്നൊരു ശബ്ദം, അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി പാടിയൊരു ഗാനം താരം വാൽക്കണ്ണാടി നോക്കി.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി അക്കൗണ്ടൻസ് അക്കാഡമി. ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
4: സിആർഎപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:50.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
0: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7:00.
7: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
8: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
0: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
10: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
11: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും തുടരുന്നു.
12: ഇനി പറയാനുള്ള മറ്റൊരു തൃശ്ശൂർക്കാരനെ പറ്റിയാണ്. ഒരു തൃശ്ശൂർക്കാരനാണെങ്കിലും അത് സംഭവിക്കുന്നത്, ആ ഗാനം പിറവി സംഭവിക്കുന്നത് തൃശ്ശൂർ വെച്ചാണ്. അതാണ് ഈ പാട്ട് പറയാനുള്ള ഒരു കാരണം. ശ്രീ എം ഡി രാജേന്ദ്രൻ തൃശ്ശൂർ ആകാശവാണിയുടെ ഒരു ഇവിടുത്തെ ഒരു വലിയ ഐശ്വര്യമായിരുന്നു, ചൈതന്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പലപ്പോഴും വളരെ മധുരതരമായിട്ടുള്ള ഗാനങ്ങൾ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു ഗാനം, ശ്രീ ജോൺസൺ, തൃശ്ശൂർക്കാരനായ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ജോൺസൺ സംഗീതം നൽകിയ ഒരു ഗാനം. ഈ ഗാനം സംഭവിക്കുന്നത് തൃശ്ശൂർ വെച്ചിട്ടാണ്. ആ സിനിമ നിർമ്മിച്ചിരുന്നത് ഡേവിഡ് കാച്ചപ്പള്ളി എന്ന് പറയുന്ന മറ്റൊരു തൃശ്ശൂർക്കാരനാണ്. ഇതിൻ്റെ കമ്പോസിങ് നടക്കുമ്പോൾ, ഈ പാട്ടിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, ഡേവിഡ് കാച്ചപ്പള്ളിയുടെ സഹധർമ്മിണി, അവരിപ്പോൾ നമ്മോടൊപ്പമില്ല, വളരെ ചെറുപ്പത്തിലെ നമ്മളുമായി വേർപെട്ടു പോയ ഒരാളാണ്, നന്നായി പാടുമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു കഥ ഒരു നുണക്കഥ എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടുകളാണ് അന്ന് അവർ പ്ലാനിങ്ങിലിരിക്കുന്നത്. ആ സമയത്ത് അടുക്കളയിലോ അതോ ഡൈനിങ് ഹാളിലോ മറ്റോ ഇരുന്നിട്ട് ആ ചേച്ചി ജോലി ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ ഒരു പാട്ട് പാടി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലതാജിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു പാട്ടാണ് പരിചയ് എന്ന് പറഞ്ഞ പടത്തിലെ, ആർ ഡി ബർമൻ ഗുൽസാറാണെന്നാണ് ഓർമ്മ. അപ്പോൾ ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്തിരുന്ന് രാജേന്ദ്രൻ ചേട്ടനും ജോൺസേട്ടനും പെട്ടെന്ന് അവരുടെ ഒരു ഗാനത്തിലേക്ക് അവർക്കൊരു വഴി തുറന്നു കിട്ടി. അങ്ങനെയാണ് അറിയാതെ അറിയാതെ, അതുതന്നെയാണ് ഭീത്തിനാഭീത്തായിരേന. അപ്പോൾ ഇങ്ങനൊരു കഥ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്, രാജേന്ദ്രൻ ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും അതിമനോഹരമായ ഗാനങ്ങളാണ്, അതിൻ്റെ പ്രചോദനം മാത്രമാണ്. എങ്കിലും ആ പ്രചോദനം നൽകിയ ആ മഹതിയെ ഓർത്തുകൊണ്ട്, ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ഡേവിഡ് ഏട്ടൻ്റെ സഹധർമ്മിണിയെ ഓർത്തുകൊണ്ട് ഈ പാട്ട്

ചില കഥകൾ വായിക്കുമ്പോൾ മറ്റു ചില കഥകൾ ഓർമ്മ വരുന്ന പോലെ, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഇതിനോട് സാമ്യമുള്ള മറ്റൊരു പാട്ട് ഓർമ്മ വരും. ഈ രണ്ട് പാട്ടുകൾ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും. അത്തരം ഒരു പാട്ട് പറയാൻ ആലോചിക്കുന്നു. സ്വർണ്ണ പൂഞ്ചോല ചോലയിൽ, എൻ്റെ ഓർമ്മ അത് ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ചെയ്തിരിക്കുന്നത്. അതേ സമയത്തിറങ്ങിയ ചിത്രം മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, അത് ദേവരാജനാണ്. അപ്പോൾ അതാണ്, ഈ രണ്ട് മാസ്റ്റേഴ്സാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ രാഗ പദ്ധതികളുടെ ഒരു സാമ്യമായിരിക്കാം. ഒരേ രാഗത്തിലൊക്കെ വരുന്ന പാട്ടുകൾക്കുണ്ടാകാവുന്ന ചില സാമ്യങ്ങളായിരിക്കാം. ഈ രണ്ട് പാട്ടുകൾ ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. എങ്കിലും അധികം കേൾക്കാത്ത സ്വർണ്ണപ്പൂഞ്ചോല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു ഡ്യുവറ്റാണ്, അത് ഒന്ന് കേൾക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്.

0: രാഗങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ കല്യാണിയിൽ 18-20 പാട്ടുകൾ ജോൺസെറ്റൻ ചെയ്തിട്ടുണ്ട്, മോഹനത്തിൽ 35 പാട്ടിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട് ദേവരാൻ മാഷ്. അപ്പം ചില സംഗീത സംവിധായകർക്ക് ചില രാഗങ്ങൾ അതിമനോഹരമായി വഴങ്ങും. അവരെങ്ങനെ ചെയ്താലും അതേ രാഗത്തിലുള്ള പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ചെയ്താലും അതിമനോഹരമായിരിക്കും. കല്യാണിയിലുള്ള ഒരുപാട് പാട്ടുകൾ എനിക്ക് വളരെ, എമൻ കല്യാണിലൊക്കെ ഉള്ള പല പാട്ടുകളും എനിക്കിഷ്ടമാണ്. അത്തരം ഒരു ജോൺസൺ പാട്ട് ഒന്ന് ഓർക്കട്ടെ, പാതിമേ മറഞ്ഞതെന്തേ.
1: പാതിമേ മറഞ്ഞതെന്തേ

ഇതേ രാഗം തന്നെയാണ് അനുരാഗിണി ഇതായൻ, അതേ രാഗം തന്നെയാണ് ദേവാംഗണങ്ങൾ. ഇതൊക്കെയാണെങ്കിലും എല്ലാ പാട്ടുകളും അതിമനോഹരമാണ്. അതിൽ നിന്നും പാതിമേയ് മറഞ്ഞതെന്തേ ഞാൻ തിരഞ്ഞെടുക്കുന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ അതിമനോഹരമായ കവിതയാണ് ആ പാട്ടിൻ്റെ ഏറ്റവും വലിയ ശക്തി.

അതിമനോഹരമായ ഗാനങ്ങൾ സംഭാവന ചെയ്ത സലീൽ ചൗധരിയെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ സാഗരമേ ശാന്തമാക നീ, ശ്രീപദം, ഏത് പാട്ടാണ് മോശം? എല്ലാ പാട്ടുകളും അതിമനോഹരമാണ്. നേരത്തെ പറഞ്ഞ വലച്ചീൽ അദ്ദേഹം ചെയ്ത കാടാറുമാസം നാടാറുമാസം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഗാനം ദ സ്വാൻ സോങ് എന്ന് പറയുന്നത് മലയാളത്തിൽ ചെയ്ത കാതിൽ തേന്മഴയായി പാടൂ എന്ന് പറയുന്ന പാട്ടാണ്. എപ്പോൾ കേട്ടാലും അത് തരുന്ന ഒരു മനസ്വാസ്ഥ്യം അല്ലെങ്കിൽ ഒരു വിശ്രാന്തി വളരെ അപൂർവ ഗാനങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഹംസഗീതമായിപ്പോയി, അദ്ദേഹത്തിൻ്റെ അവസാന ഗാനമായിപ്പോയി. എനിക്ക് തോന്നിയിട്ടുണ്ട് വലിയ കലാകാരന്മാർക്ക് നിയതി അങ്ങനെ ഒരു ഇളവ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഉദാരത കൊടുക്കുന്നുണ്ട്. അവരുടെ അവസാന സൃഷ്ടികൾ വളരെയധികം ഓർക്കപ്പെടുകയും ആളുകൾ അത് വീണ്ടും വീണ്ടും സന്ദർശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരത്തെ മദൻമോഹൻ്റെ കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ബാബുരാജിൻ്റെ എത്തീം എന്ന് പറയുന്ന ചില പാട്ടുകൾ, ഒരുപാട് സംഗീത സംവിധായകർക്ക് അങ്ങനെ ഒരു ഇളവ് നിയതി കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ കാണുന്ന ഒന്നാണ് സലീൽ ചൗധരിയുടെ അവസാനത്തെ ഹംസഗാനം കാതിൽ തേന്മഴയായി പാടൂ. അതിമനോഹരമായി ദാസാർ അത് പാടിയിട്ടുണ്ട്.

ഇതുവരെ പറഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ ഒരു പാട്ട് പറയാതെ പോകുന്നത് ശരിയല്ല. പ്രത്യേകിച്ചും തൃശ്ശൂരുമായി ഇത്രയും ആത്മബന്ധമുള്ള ഒരാൾ ഒരിക്കലും അത് വിട്ടുപോരുതല്ലോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ്റെ പാട്ടുകൾ പലതും ഉണ്ട്. മിക്കവാറും അച്ഛൻ്റെ ചിത്രങ്ങളിലെ പാട്ടുകളൊക്കെ നല്ലതായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഗന്ധർവൻ, എല്ലാവരും പറയുന്ന ദേവാങ്കണങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് ദേവി എന്ന ഗാനമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അത് ജോൺ സേട്ടനാണ് ചെയ്തത്. ഇവിടെ തൃശ്ശൂരിരുന്നായിരുന്നു എൻ്റെ കമ്പോസിങ്. അതുകൊണ്ട് തന്നെ ആ ഗാനം എനിക്കൊന്ന് ഇവിടെ കേൾക്കണം എന്ന് തോന്നുന്നു. ദേവാങ്കണങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു വിഷമം

മറ്റൊരു മനോഹരമായ ഗാനത്തോടുകൂടി കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. ഇവിടെ വന്നിരിക്കുമ്പോൾ വീണ്ടും മറ്റൊരു തൃശ്ശൂർക്കാരനെ ഓർക്കുന്നു, ഭാസ്കരൻ മാഷ്. ഭാസ്കരൻ മാഷും ആകാശവാണിയുമായും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നല്ലോ. അദ്ദേഹം എഴുതി എ ടി ഉമ്മർ സംഗീത സംവിധാനം ചെയ്ത തെക്കൻ കാറ്റിലെ പ്രിയമുള്ളവളെ എന്ന ഗാനം, ബ്രഹ്മാനന്ദൻ്റെ അതിമനോഹരമായ ആലാപനം. ഒരുപക്ഷെ ബ്രഹ്മാനന്ദൻ്റെ പാട്ടുകളുടെ ഏറ്റവും മുകളിൽ ഞാൻ സ്ഥാനം നൽകുന്നത് പ്രിയമുള്ളവളേക്കായിരിക്കും. ഒരിക്കലും മരണമില്ലാത്ത ഒരു ഗാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.

എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനും ആകാശവാണി അനൗൺസറുമായിരുന്ന പി പത്മരാജന്റെ പുത്രനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനാണ് ഇന്ന് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിച്ചത്. നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി തൃശൂർ നിലയത്തിലേക്ക് എഴുതുക. അയക്കേണ്ട വിലാസം: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം PO, പിൻകോഡ് 6806031.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: അറിവിന്റെ അക്ഷയഖനി,
3: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
2: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
3: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
2: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
3: വിദ്യാഭ്യാസ രംഗം.
2: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
3: വിദ്യാഭ്യാസ രംഗം.

0: ഉഴവുചാൽ എന്ന നാടകത്തിൽ കെസ്റ്റർ, എലിസബത്ത് രാജു, ഫ്രെഡ്ഡി പല്ലൻ എന്നിവർ പാടിയ ഗാനങ്ങളാണ് കേട്ടത്. നാടകഗാനങ്ങൾ സമാപിക്കുന്നു.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
2: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
0: ആകാശവാണി തൃശൂർ കഥകളി പദങ്ങൾ കലാമണ്ഡലം സുഗതനും സംഘവും അവതരിപ്പിച്ചത്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,

0: പ്രചോദനത്തിൻ്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ. കേൾക്കുക ജീവിതപാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
0: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
2: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
2: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
2: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
3: ആകാശവാണി തൃശൂർ, സമയം 3 മണി കഴിഞ്ഞ് 11 സെക്കൻഡ്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം തുള്ളാതെ മനമും തുള്ളും, ഈ ചിത്രത്തിൽ പി ഉണ്ണികൃഷ്ണൻ പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം രാജ്കുമാർ എസ്.

ഉദിത് നാരായണും ശ്രേയ ഘോഷാലും പാടിയത്. ചിത്രം കുരുവി. യുഗഭാരതിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് വിദ്യാസാഗർ.

പി ഉണ്ണികൃഷ്ണൻ പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം പൂവേ ഉനക്കാക. പളനി ഭാരതിയുടെ വരികൾക്ക് രാജ്കുമാർ എസ് എ ഈണം പകർന്നിരിക്കുന്നു.

ഉദിത് നാരായണും സുജാതാ മോഹനും പാടിയ ഗാനം. ചിത്രം ഗില്ലി. യുഗഭാരതിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

ചിത്രം വേട്ടയക്കാരൻ. സുജിത് സുരേശൻ, സംഗീത രാജേശ്വരൻ എന്നിവർ ആലപിച്ചത്. രചന കപിലൻ, സംഗീതം വിജയ് ആന്റണി.

0: ആകാശവാണി തൃശൂർ.
1: ഡോക്ടർ ആശ ജയപ്രകാശ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. പേരൂർ ജയപ്രകാശ് വയലിൻ, മനോജ് കുമാർ പി കെ മൃദംഗം. ആദ്യം ശ്രീ പാർത്ഥസാരഥി എന്നാരംഭിക്കുന്ന ശുദ്ധധന്യാസി രാഗത്തിലുള്ള മുത്തസ്വാമി ദീക്ഷിതർ കൃതി രൂപകതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ആശ ജയപ്രകാശ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. പേരൂർ ജയപ്രകാശ് വയലിൻ, മനോജ് കുമാർ പി കെ മൃദംഗം. നാദത്തനു മനുഷ്യം എന്നാരംഭിക്കുന്ന കൃതി, രാഗം ചിത്തരഞ്ജിനി, ആദിതാളം ത്യാഗരാജകൃതി.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ആശ ജയപ്രകാശ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. പേരൂർ ജയപ്രകാശ് വയലിൻ, മനോജ് കുമാർ പി കെ മൃദംഗം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: സമയം 4 കഴിഞ്ഞ് 30:03.
1: ആകാശവാണി തൃശൂർ വനിതാവേദി.
3: എല്ലാ വനിതാവേദി ശ്രോതാക്കൾക്കും മറ്റൊരു വനിതാവേദിയിലേക്ക് സ്വാഗതം.
4: സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങിയ സ്ത്രീ സമൂഹം ഇന്ന് ഒരു പുതിയ കാഴ്ചയല്ല. എന്നാൽ സ്വയം പര്യാപ്തതയെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് പ്രയോജനപ്പെടുത്താൻ ഇന്നും സ്ത്രീ സമൂഹത്തിന് കഴിയുന്നുണ്ടോ? സ്ത്രീകളും സാമ്പത്തിക ആസൂത്രണവും, ഈ വിഷയത്തെക്കുറിച്ച് സാമ്പത്തിക ആസൂത്രണത്തിനായി സ്ത്രീകളെ സഹായിക്കുന്ന കോഗ്നിസന്റിന്റെ വൈസ് പ്രസിഡന്റ് മായ ശ്രീകുമാർ സംസാരിക്കുന്നു, ഒപ്പം YS പൗർണമി.
5: മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി സ്ത്രീകളും തൊഴിൽ രംഗത്ത് ശോഭിക്കുന്ന ഒരു കാലമാണ് ഇത്. പണ്ടത്തെ പോലെ വേണമെങ്കിൽ ഒരു ജോലിക്ക് പോവുക എന്നതിൽ നിന്ന് മാറി ജോലിക്ക് പോയേ തീരൂ, അതിനുശേഷം മതി കുടുംബവും കുട്ടികളും ഒക്കെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. പക്ഷേ അങ്ങേയറ്റത്തെ പഠിപ്പും ജോലിയും ഒക്കെ ഉള്ളപ്പോഴും സ്ത്രീകൾ എത്ര കണ്ട് സാമ്പത്തികമായി സ്വതന്ത്രരാണ്, അവർ സാമ്പത്തിക ആസൂത്രണത്തിൽ എത്ര കണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഈ ചോദ്യങ്ങളാണ് വനിതാവേദിയെ ഈയൊരു രംഗത്ത് നമ്മെ നയിക്കാൻ പ്രാപ്തമായ ഒരു വ്യക്തിയിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് മായ ശ്രീകുമാറാണ്. സ്ത്രീകളുടെ സ്വയം പര്യാപ്തതയിലും സ്ത്രീകളുടെ വളർച്ചയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അതിൽ തന്നെ സ്ത്രീകൾ സാമ്പത്തികമായി സുരക്ഷിതരാവേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും. നമസ്കാരം. നമുക്ക് മുൻപ് ആകാശവാണിയുടെ വനിതാവേദിയിലൂടെ ശ്രോതാക്കളുമായി സംവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. മായ കുറേ കാലങ്ങളായി സ്ത്രീകളുടെ ഇടയിൽ അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ. സ്ത്രീകൾ സാമ്പത്തികമായി മുന്നോട്ട് വരുമ്പോഴും അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം എത്ര കണ്ട് ഉണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്?
6: ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ഞാൻ എങ്ങനെ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് വന്നു എന്നുള്ളത് പറയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പഠിച്ചത് തൃശ്ശൂർ വിംല കോളേജിൽ BSc മാത്സ് ചെയ്തു, പിന്നെ MCA ചെയ്തു കോയമ്പത്തൂർ. 30 ഞാൻ കോഗ്നിസന്റിൽ ജോലി ചെയ്യണം. എൻ്റെ ചൈൽഡ്ഹുഡിൽ അമ്മ എപ്പോഴും പറയാറുണ്ട് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരരുത്, ജോലി ചെയ്യണം. അതൊരു നോൺ നെഗോഷ്യബിൾ ടോപ്പിക്കായിരുന്നു വീട്ടിലെപ്പോഴും. പക്ഷേ സേവിങ്സ് എന്ന് പറയുന്നതല്ല, അതായത് പൈസ സേവ് ചെയ്യണം, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സേവിങ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവണം എന്ന് എപ്പോഴും പറഞ്ഞിരുന്നെങ്കിലും അതിനും മുകളിലായിട്ട് ഒന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പൈസ? ഒന്നുമില്ലെങ്കിൽ ബാങ്കിൽ ഇടുക, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗോൾഡ്. അപ്പോൾ ഇത് മാത്രമേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ജോലി ഞാൻ ഇന്റേൺഷിപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്റേൺഷിപ്പ് പൈസ 2000 രൂപയാണെങ്കിൽ 300 രൂപ സേവ് ചെയ്തിട്ടേ ബാക്കിയുള്ള ചിലവുള്ളൂ. അങ്ങനെയായിരുന്നു ഞാൻ എപ്പോഴും. അങ്ങനെ ജോലി തുടങ്ങി ഒരു 10 ഓൾമോസ്റ്റ് 10 എനിക്കൊരു 33-34 വയസ്സ് എപ്പോഴാണ് ആ സമയങ്ങളിൽ, ഒരു 32 ആ സമയങ്ങളിൽ ഞാൻ US എനിക്ക് ഒരു പ്രോജക്റ്റിന് പോകേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ടീമിലെല്ലാം ആണുങ്ങളാണ്, ഞാൻ മാത്രമേ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറച്ച് സീനിയർ റോളിലായിരുന്നു. അപ്പോൾ എപ്പോഴും ഇവരുടെ കൂടെ ലഞ്ച് ബ്രേക്കിന് പോയാലും കോഫി ബ്രേക്കിന് പോയാലും ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഈ സ്റ്റോക്സിനെ പറ്റിയും ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിനെ പറ്റിയും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും പൈസ എങ്ങനെ ഗ്രോ ചെയ്യുന്ന, ഞാൻ ഈ ടേംസ് ഒക്കെ കുറച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഷെയർസ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതെന്താണ് ഇവര് ഇതിനെക്കുറിച്ച് ഇത്രമാത്രം സംസാരിക്കുന്നത്? ആൻഡ് ഇവരൊക്കെ നല്ല പൈസ അല്ലേ, ഇവരൊക്കെ പൈസ ചിലവാക്കുന്നുണ്ട് നല്ലപോലെ. അപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു ക്യൂരിയോസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് കുറേ കൂടി വന്നത്. അപ്പോൾ ഞാൻ ഇവർ കൂടെ കൂടുതൽ കൂടി തുടങ്ങി. അപ്പോൾ വാട്സാപ്പും ചാറ്റും ഉള്ള സമയമല്ല ഇത്, 2003-04 ആ സമയങ്ങളിൽ. അതിനു മുമ്പും പൈസ സേവ് ചെയ്യണം, ഗ്രോ ചെയ്യണം,

0: ഫ്ളാറ്റ് വാങ്ങിക്കണം അങ്ങനെയൊക്കെ ഗോളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു അസറ്റ് ക്ലാസ്, ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ പലതരം അസറ്റ് ക്ലാസ്സുകളുണ്ട്, പൈസ ഇടാനുള്ള ഇൻസ്ട്രുമെന്റ്സ്. ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ത്രൂ മ്യൂച്വൽ ഫണ്ട്സ് ഓർ സ്റ്റോക്സ് ഓർ ബോണ്ട്സ്, ആ ഒരു ഭാഗം എനിക്ക് അറിഞ്ഞിരുന്നില്ല. റിയൽ എസ്റ്റേറ്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഗോൾഡ്, ഇത് മൂന്നും മാത്രമേ ഉള്ളൂ. പിന്നെ ബാങ്കിലെ സേവിങ്സ്, പിന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ്, അങ്ങനത്തെയൊക്കെ. ഇൻഷുറൻസ് എടുക്കണം ഫോർ സേഫ്റ്റി, ഹെൽത്ത് ഇൻഷുറൻസ്. എൻ്റെ ഒരു 33 ഒരു 34 വയസ്സിലാണ് ഞാൻ തന്നെ ഇൻവെസ്റ്റിംഗ് എന്നുള്ളൊരു ടേം മനസ്സിലാക്കുന്നത്. അതുവരെ അറിഞ്ഞിരുന്നത് സേവിങ്സ്, റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് കോൺഷ്യസ് ആയിട്ട് ആലോചിച്ചിരുന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റിംഗ് എന്നൊരു ടേം ആൻഡ് ഗ്രോയിങ് യുവർ മണി ടു ബീറ്റ് ഇൻഫ്ലേഷൻ, അതുവരെ ഇൻഫ്ലേഷൻ എന്നുള്ളൊരു ടോപ്പിക്കോ ഇൻഫ്ലേഷൻ കൊണ്ട് നമ്മുടെ പർച്ചേസിംഗ് പവർ റിസ്ക് ഉണ്ടാവുന്ന ഒന്നും ഒരു ടോപ്പിക്കേ ആയിരുന്നില്ല. എൻ്റെ എൻട്രി ഇൻ ടു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് തന്നെ ഞാൻ പറയും, വന്നത് അങ്ങനെയാണ്. അന്ന് തുടങ്ങിയതാണ് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ഏകദേശം 18 years ബാക്ക്. ഇന്ന് എനിക്കൊരു ഡിസിഷൻ എടുക്കണം, എനിക്ക് ഇനി ജോലി ചെയ്യേണ്ട, വേറെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ഓൾമോസ്റ്റ് ഉണ്ട് തന്നെ ഞാൻ പറയുന്നു. എനിക്ക് എന്താ വെച്ചാൽ എന്റെ ഗോൾസിനും എന്റെ ഫാമിലിയുടെ നീഡ്സിനും ഉള്ള പൈസ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച്. ഓക്കെ, പലർക്കും പല മെറ്റീരിയലിസ്റ്റിക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ആ ഒരു വഴിയിലേക്ക് എന്നെ എത്തിച്ചത് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് മാത്രമാണ്.
1: ഇപ്പോഴത്തെ സ്ത്രീകൾ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അതോ മുൻകാല സ്ത്രീകൾക്ക് അത്തരത്തിലുള്ളൊരു ഫിനാൻഷ്യൽ നോളജ്, ഇപ്പൊ ഒരു സേവിങ്ങിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റിലേക്ക് നീങ്ങുന്ന അറിവ് അവർക്ക് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടോ?
0: ആ ഒരു പോയിന്റ് പൗർണമി ചോദിച്ചത് എനിക്ക് ഇപ്പോഴും എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നതും ഇനിയും എനിക്കൊരു ആൻസർ ഇല്ലാത്തൊരു പോയിന്റാണത്. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ കുറെ ഗൈസ് ആയിട്ട് മിംഗിൾ ചെയ്യാനും അവർ പറയുന്നു വെച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് പിന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ പഠിച്ച ഒരു 50 പേരെ ഞാൻ എടുത്താലും മേ ബി 1-2 പേരെ ഈ ഒരു ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. പിന്നെ എൻ്റെ കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ എടുത്താലും 1 or 2 in 50, കഴിഞ്ഞൊരു 30 years വർക്ക് ചെയ്തവരെ വെച്ച് നോക്കുകയാണെങ്കിൽ, അതും ഞാൻ അത്ര അധികം വിമനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ഇപ്പൊ ഞങ്ങളുടെ കോയമ്പത്തൂർ ഓഫീസിൽ ഞാൻ കോയമ്പത്തൂർ ഓപ്പറേഷൻ ഹെഡ് ആണല്ലോ, അപ്പോൾ ഞങ്ങളുടെ വിമൻ എംപവേർഡ് ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിലൊരു 1000-2000 വിമനൊക്കെ പാർട്ട് ഓഫ് ദാറ്റ് ആണ്. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചാൽ തന്നെ വളരെ കുറവ് ശതമാനം വിമൻ ഏത് ഇവരൊക്കെ ഏൺ ചെയ്യുന്നു. പലരും മാനേജർ, സീനിയർ മാനേജർ മാസം 1-1.5 lakh കൂടുതൽ സമ്പാദിക്കുന്നവരാണ്. അവരോട് ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ പൈസ നിങ്ങൾ എങ്ങനെയാണ് ചെലവാക്കുന്നത്, എവിടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, ഇത് രണ്ടും അല്ലാതെ ഇപ്പോഴും ആസ് ഓഫ് ടുഡേ കൂടെ അവർക്ക് ആൻസർ ഇല്ല. അപ്പൊ ഞാൻ ഇവരോട് എല്ലാവരും ഫസ്റ്റ് നിങ്ങൾ പോയി ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, മ്യൂച്വൽ ഫണ്ട്, 500 രൂപയെങ്കിൽ 500 രൂപ ഓർ 1000 മാസം, ഇറ്റ്സ് എ ഹാബിറ്റ് ടു ബി ബിൽഡ്. ഇപ്പോഴും അതിനുള്ള ധൈര്യം അവർക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പൗർണമിയുടെ ചോദ്യത്തിനോട്, ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ്, അവർ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയ വഴി ഇൻഫ്ലുവൻസേഴ്സ് കുറേ ഉണ്ടല്ലോ, ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ്. അപ്പോൾ അവർ വഴി അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ ഇൻഫർമേഷൻ വരുന്നുണ്ട്. വെച്ചാൽ അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള കുറേ കുട്ടികൾ ഈ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയും കേട്ടിട്ട് അവർക്ക് ഒരു അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണ്, 25, 22 വയസ്സ്, രണ്ടുപേരും ജോലി ചെയ്യുന്നു. അതിൽ 2-ാമത്തെ ആള് ഓക്കെ, അവൾക്ക് തന്നെ ക്യൂരിയോസിറ്റി വന്ന് പഠിക്കണം എന്ന് ആഗ്രഹിച്ചു, അവൾ തന്നെ മാസം ഒരു നല്ല അമൗണ്ട് ഓഫ് അവളുടെ ശമ്പളം ഇൻവെസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചിലവാക്കുള്ളൂ. പക്ഷെ എൻ്റെ മൂത്ത മോളാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബാക്കി ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മുഴുവൻ ചിലവാക്കുക എന്നുള്ളത്. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ പൈസ മ്യൂച്വൽ ഫണ്ട്സിൽ ഇടുന്നത്, അവർ എന്തിനു വേണ്ടി അത് ഗ്രോ ചെയ്യണം, എന്തുകൊണ്ട് എനിക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇട്ടുകൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗോൾഡിൽ ഇട്ടുകൂടാ, എന്തുകൊണ്ട് ഇതന്നെ ചെയ്യണമെന്നുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫൈനാൻഷ്യൽ ലിറ്ററസിന് വേണ്ടി നമ്മൾ സ്കൂളുകളും കോളേജിലും ഒക്കെ പഠിക്കുന്ന പോലെ ഇതിനു വേണ്ടി ഒരു 8 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത് മാൻഡേറ്ററി ആണ് കോളേജിൽ പഠിക്കുമ്പോൾ. അതിന് അനുബന്ധിച്ചാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വനിതാ വേദിയിൽ വന്നപ്പോൾ പറഞ്ഞു, നർച്ചർ ഹെർ നോട്ട് പ്രോഗ്രാം, അതിൽ ഒരു പില്ലർ മാസ്റ്ററി ഇൻ പേഴ്സണൽ ഫിനാൻസ് എന്നാണ്. അതായത് ഗേൾസ് സ്റ്റുഡൻസിന് ഡിഗ്രി പഠിക്കുമ്പോൾ അവരുടെ 3 കൊല്ലത്തിലും അവർക്ക് ഓരോരോ മണിക്കൂർ വിതിൻ ലൈക് 2 months എന്നുള്ള പോലെ ഓൾമോസ്റ്റ് 8 to 12 hours അവർ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ പ്രോഗ്രാം ചെയ്യണം, അവരെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഗോയിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കുട്ടികൾക്കും ആഗ്രഹം ഉണ്ടാവും, എല്ലാവരോടും ചോദിച്ചാൽ വി വോണ്ട് ടു ബിക്കം റിച്ച്, കുറേ പൈസ ഉണ്ടാക്കണം, ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യണം, പക്ഷേ അതിനുള്ള സ്ട്രക്ചേർഡ് അപ്രോച്ച് ഇല്ല.
1: സ്ത്രീകളെ ഈ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്താനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സ്വന്തം അനുഭവങ്ങളാണോ ഇത്തരത്തിൽ സ്ത്രീകളെ ഇങ്ങനെ സാമ്പത്തിക സ്വയം പര്യാപ്തത, അത് കൃത്യമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ കാരണമായത്?
0: ഇത് എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ാണ്. ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി, ഞാൻ ആ മണിയുടെ ഗ്രോത്ത് ഒക്കെ കണ്ടു. പക്ഷെ കഴിഞ്ഞ ഒരു 1-1.5 കൊല്ലമായിട്ടോ 2 കൊല്ലമായിട്ടോ ഞാൻ വിചാരിച്ചു, പക്ഷെ ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ മറ്റുള്ളവരെന്നെ ട്രസ്റ്റ് കൂടുതൽ ട്രസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് സെബി സർട്ടിഫിക്കേഷൻ വേണം, ദാറ്റ് ഇസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കുറേ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ NISM എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അത് സർട്ടിഫിക്കേഷൻ കൊടുക്കണേ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി സെബിയുടെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ സർട്ടിഫിക്കേഷൻ എടുത്തു. അപ്പോൾ അതൊരു ടെസ്റ്റാണ്, നമ്മൾ ഒരു പരീക്ഷ സെൻറ്ററിൽ പോയിട്ട് എഴുതുന്ന ടെസ്റ്റാണ്, അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു 3 മണിക്കൂർ ഒന്ന് ടെസ്റ്റ്. അത് ചെയ്തപ്പോൾ നമ്മൾ കുറെ പഠിച്ചു ഇതിനെ കുറിച്ച്, മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് കുറെ കൂടി ഡീപ്പറായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റി. പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൗർണമി തന്നെ എന്നോട് പറയുകയാണ് എനിക്ക് ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, പൗർണമി എന്നെ ട്രസ്റ്റ് ചെയ്യും. എന്താ വെച്ചാൽ ഞാൻ പഠിച്ച എനിക്കൊരു ഫോർമൽ സർട്ടിഫിക്കേഷൻ

0: ഒരു ഡോക്ടർ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് മാത്രം പോരെ, ഇനിയും കൂടുതൽ സർട്ടിഫിക്കേഷൻ എടുക്കാം. അപ്പൊ ഞാൻ സെബിയുടെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ സർട്ടിഫിക്കേഷൻ ലെവൽ 1, അത് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള എക്സാം ആയിരുന്നു എനിക്ക്. അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ട്, അതായത് കുറെ ഫോർമുലാസ് ഉണ്ട്, സേവിങ്സ് റേഷ്യോ മറ്റേ റേഷ്യോ പലതും പഠിക്കണം ഒരാളെ അഡ്വൈസ് ചെയ്യാനായിട്ട്. ഇയാൾക്ക് ഇത്രയും അസെറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, എങ്ങനെയാണ് അവരുടെ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ സർട്ടിഫിക്കേഷൻ എടുത്തു. ഇതൊക്കെ എടുത്തതാണ് എനിക്ക് കുറെ കൂടി കോൺഫിഡൻസ് തന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കാനും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും.
1: ഒരു സാധാരണ ഇൻകമുള്ള ഒരു സ്ത്രീക്ക്, ഒരുപാട് പൈസയുള്ളവരാകണമെന്നില്ല, ഇത്തരത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അവർക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് മായ്ക്ക് പറയാനുള്ളത്?
0: അവർ ജേർണി ടുവേർഡ്സ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഇസ് എ വെരി പ്ലാൻഡ്, ഞാൻ പറയാം അതൊരു വെരി തോട്ട് ത്രൂ നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്കിപ്പോൾ മാസം 25,000 രൂപ ശമ്പളമുണ്ട് അല്ലെങ്കിൽ 50,000 ശമ്പളമുണ്ട്, ഓക്കെ ഇതിന് ഞാൻ 2,000 രൂപ മാസം ഇടും, അങ്ങനെയല്ല. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പ്, നമ്മളുടെ ഗോൾസ് എന്താണ്, അത് കുറേ പേര് ഇതിനെക്കുറിച്ച് എന്താ പറയുക പഠിപ്പിക്കാനും അവരുടെ അവയർനെസ് വരുത്താൻ നോക്കുന്നവർക്ക് ആർക്കും അതിനുവേണ്ടി ഗോൾസ്

കാര്യമാണ്. എനിക്കിപ്പോ മാസം 25,000 ശമ്പളം ഉണ്ട് അല്ലെങ്കിൽ 50,000 ശമ്പളം ഉണ്ട്, ഓക്കെ ഇതിന് ഞാൻ 2,000 രൂപ മാസം ഇടും, അങ്ങനെയല്ല. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ സ്റ്റെപ്പ്, നമ്മളുടെ ഗോൾസ് എന്താണ്, അത് കുറെ പേര് ഇതിനെക്കുറിച്ച് എന്താ പറയുക പഠിപ്പിക്കാനും അവരുടെ അവയർനെസ് വരുത്താൻ നോക്കുന്നവർക്ക് ആർക്കും അതിനു വേണ്ടി ഗോൾ സെറ്റിങ്ങിന് വേണ്ടി ഇരിക്കാൻ സമയമില്ല, അവർ ഇഷ്ടമില്ല. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു ജോലി തുടങ്ങി 30 വയസ്സ് എന്ന് വെച്ചോളൂ, 30 വയസ്സുള്ള ഒരാൾ ശമ്പളം കിട്ടുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് എന്താണ് നെക്സ്റ്റ് ഗോൾസ്, ആ ഗോൾസിനെ നമ്മൾ ഷോർട്ട് ടേം, മിഡ് ടേം ആൻഡ് ലോങ് ടേം മൂന്ന് കാറ്റഗറിയിൽ തിരിക്കണം. അതിൽ ഷോർട്ട് ടേം ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എനിക്ക് ഇനി അടുത്ത 6 മാസത്തിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കണം, അപ്പോൾ ആ ലാപ്ടോപ്പിന് മേ ബി 60,000 രൂപയാവും, അപ്പോൾ ആ 60,000 രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കും, അതൊരു ഷോർട്ട് ടേം ഗോളാണ്. ലാപ്ടോപ്പ് ബൈ December 2026 വേണം, അതിന് എനിക്ക് 60,000 രൂപ വേണം, അതിന് എവിടെ നിന്ന് എനിക്ക് ഞാൻ ആ പൈസ ഉണ്ടാക്കും, അതിന് വേർ ഇസ് എ സോഴ്സ്, ആ സമയത്ത് December 26 എവിടെ എങ്ങനെ ഞാൻ ആ പൈസ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്ത്രീ പറയാം എൻ്റെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഞാൻ എടുക്കും, മേ ബി പറയാം, ഓർ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. പിന്നെ നെക്സ്റ്റ് ഗോൾ മേ ബി പറയാം ഒരു 1.5 കൊല്ലത്തിൽ എനിക്ക് പാരീസ് വെക്കേഷൻ പോകണം, അല്ലെങ്കിൽ ഫോറിൻ എവിടെയെങ്കിലും പോകണം, അതിന് ഒരു 5 ലക്ഷമോ 8 ലക്ഷമോ ചിലവ് ഫാമിലിയുടെ കൂടെ പോകാനായിട്ട്. അപ്പോൾ എനിക്ക് December 2027 ഓർ June 2028 എനിക്കിങ്ങനെ ഫോറിൻ ട്രിപ്പ് പോകണം, അതിന് ഇത്രയും പൈസ വേണം. അപ്പോൾ ഡിഫൈൻഡ് ഗോൾ വേണം, ബൈ വിച്ച് ടൈമിൽ, ഞാൻ പറയും സ്മാർട്ട് ഗോൾസ്, ദാറ്റ് ഇസ് സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടി ഇസ് ടൈം ബൗണ്ട്. നമ്മൾ എനി ഗോൾ സെറ്റിങ്ങിലും പറയുന്നതാണ് ഈ സ്മാർട്ട് ഗോൾസ്. ഫൈനാൻഷ്യലി നമ്മളൊരു പ്ലാനിങ് തുടങ്ങുമ്പോൾ ആരായാലും ഒരു സ്ത്രീ ആയാലും ആരായാലും നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ഗോളുകൾ. ഇത് ഞാൻ എന്താ പറയുക ഇങ്ങനെ സ്മാർട്ട് ഗോൾസ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പണ്ട് മുതലേ ചെയ്തിരുന്നു അത്, അതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു. അത് ഫസ്റ്റ്. സെക്കൻഡ്, നമ്മുടെ മന്ത്ലി എക്സ്പെൻസസ്, എവിടെയാണ് നമ്മുടെ മാസത്തിലെ പൈസ പോകുന്നത് എന്നുള്ളത് 100% ക്ലിയർ ആയിട്ടൊരു ധാരണ വേണം. അതായത് എൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ്, സാലറി, ഐ മീൻ ആൾക്കാർക്ക് കൊടുക്കുന്ന പൈസ, ശമ്പളങ്ങളായിട്ട് കൊടുക്കുന്ന പൈസ, അല്ലെങ്കിൽ പേപ്പറിന്, ഇലക്ട്രിസിറ്റിക്ക്, അതെല്ലാം മാസം ഒഴിച്ചുകൂടാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഫിക്സ്ഡ് ആണ്, ദാറ്റ് ഈസ് അവർ എന്താ പറയുക നീഡ്സ് ആണ്, നമ്മൾ നീഡ്സ് ആൻഡ് വോൺസ് എന്ന് പറയും. ആ നീഡ് എന്താണെന്നുള്ളത് നമ്മൾ എഴുതണം, വോൺസ്, വോൺസ് ആണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ എക്സ്പെൻസസ് എന്താണെന്നുള്ളത് അറിയണം, നമ്മുടെ ഗോൾസ് എന്താണെന്നുള്ളത് അറിയണം. ഇത് രണ്ടും ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എവിടെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്സ് നമ്മൾ പറഞ്ഞു, സേഫ്, വെരി സേഫ് ഇൻസ്ട്രുമെൻറ്സ് എന്ന് പറയുന്നതാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഒരു മാസത്തേക്ക് ഇടാം, 5 കൊല്ലത്തേക്ക് ഇടാം, 10 കൊല്ലത്തേക്ക് ഇടാം, എത്ര വർഷത്തേക്ക് വേണേ ഇടാം. പക്ഷേ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ആണെങ്കിൽ ഒരിക്കലും ഇൻഫ്ലേഷനെ അത് ബീറ്റ് ചെയ്യുന്നില്ല. ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ കൊണ്ട് ഒരാളും വെൽത്തി ആകാൻ പോകുന്നില്ല. നമ്മുടെ ബിഗ് ഡ്രീംസ് ഒന്നും അതിലിട്ടുകൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനുള്ള ഇൻസ്ട്രുമെൻറ്റ് സേഫ് റിട്ടേൺസ് തരുമെന്നുണ്ടെങ്കിലും ആരും അതുകൊണ്ട് റിച്ച് ആവാൻ പോകുന്നില്ല എന്നുള്ളത്. സെക്കൻഡ് ഇസ് പോസ്റ്റ് ഓഫീസ് സ്കീംസ് ഉണ്ട്, ഗവൺമെൻറ് ബോണ്ട്സ് ഉണ്ട്, കോർപ്പറേറ്റ് ബോണ്ട്സ് ഉണ്ട്, ഇതെല്ലാം സേഫ് ആണ്. ഇതൊന്നും പക്ഷേ ആരെയും വെൽത്തി ആക്കിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് വീട് വെക്കണം, ഞാൻ പറഞ്ഞത് 2 ഗോളാണ്. അങ്ങനെ നമ്മുടെ ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേം, എനിക്ക് 30 വയസ്സായാലും പറയണം, എനിക്ക് 35 വയസ്സിനുള്ളിൽ എനിക്ക് സ്വന്തം ഒരു വീടുണ്ടാവണം, ലയബിലിറ്റീസ് മേ ബി മാസം 20,000 രൂപ എനിക്ക് പാടുള്ളൂ ലോണായിട്ട്, ബാക്കി എനിക്ക് വീടുണ്ടായിരിക്കണം. അങ്ങനെ പല ലോങ് ടേം ഗോൾസ്, എൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷന് പഠിപ്പിക്കാനായിട്ട് ഇത്രയും പൈസ ഉണ്ടാവണം, അങ്ങനെ നമ്മൾ ലിസ്റ്റ് ഓഫ് തിങ്സ്. ഇപ്പോൾ പൗർണമി എന്നോട് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ 10 ഗോൾസ് എനിക്ക് ഇപ്പോഴേ പറയാൻ പറ്റും, അതായത് ഇനിയുള്ള ലൈഫ്, എനിക്കിപ്പോൾ ഇത്രയും വയസ്സായി, ഇനിയുള്ള നെക്സ്റ്റ് മേ ബി 15-20 ഇയേഴ്സിൽ എന്തൊക്കെയാണ് എൻ്റെ ഫൈനാൻഷ്യൽ ഗോൾസ്, നോട്ട് നമ്മുടെ ജനറൽ ഗോൾസ് അല്ല, എവിടെയൊക്കെ പൈസ ചെലവാൻ തരം ഗോൾസ്. അപ്പോൾ കമ്മിങ് ബാക്ക്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ്, പോസ്റ്റ് ഓഫീസ് സ്കീംസ്, ബോണ്ട്സ്, ഇതൊന്നും ആ ഒരു ഇതിലേക്ക് എത്തിക്കില്ല. അപ്പോൾ വാട്ട് ഇസ് എ വെൽത്ത് എഞ്ചിൻ, ഞാൻ കോൾ ചെയ്യുന്നത് വാട്ട് ആർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് ആർ വെൽത്ത് എഞ്ചിൻസ് ഓർ ഗ്രോത്ത് എഞ്ചിൻസ്. രണ്ടെണ്ണേ ഉള്ളൂ, സ്റ്റോക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. ഇത് രണ്ടും അല്ലാതെ നമ്മുടെ വെൽത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ 500 രൂപയ്ക്ക് ഒരു ഫുൾ സദ്യ, ഫുൾ എല്ലാം ആയിട്ട് നോൺ വെജ് മീൽസ് വാട്ടവർ കിട്ടും, ആ 500 രൂപയ്ക്ക് ഇന്ന് വാങ്ങിക്കുന്നത് 5 കൊല്ലം കഴിഞ്ഞാൽ ഒരു ബർഗറേ കിട്ടുള്ളൂ ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ. 10 കൊല്ലം കഴിഞ്ഞാൽ ഈ 500 കൊണ്ട് ഒരു കോഫിയെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് ഹൗ ആ പർച്ചേസിങ് പവർ റിസ്ക് എന്ന് പറയുന്ന അതാണ്. അതിനെ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പ്രൂവൺ ഓവർ ഹിസ്റ്റോറിക്കലി, എന്താ പറയുക 100 വർഷങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ 1890 മറ്റാണ് തുടങ്ങിയത് സ്റ്റോക്ക് മാർക്കറ്റ്സ് ആയിട്ട്. ഇന്ത്യയിൽ മെയിൻ പ്രവലൻ്റ് ആയിട്ട് വന്ന 1950s or 54 മറ്റോ, 1980s പിന്നെ അത് ബൂം ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഈ സ്റ്റോക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനിയുടെ ഓണർ ആവാണ്. ഒരു 100 രൂപയുടെ ഷെയർ വാങ്ങിച്ചു ഒരു കമ്പനിയുടെ, ആ കമ്പനിക്ക് 1,000 ഷെയറാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് ആവുകയാണ്, നമ്മൾ ഓൺ ചെയ്യാണ്. പക്ഷേ ഞാൻ എല്ലാവരോടും പറയുക പൗർണമിയുടെ ക്വസ്റ്റിന് എങ്ങനെ തുടങ്ങാമെന്നുള്ളതിൽ ഒരേ ഒരു ആൻസറേ ഉള്ളൂ, മ്യൂച്വൽ ഫണ്ട്സ്.
ആ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിവിടെ തന്നെ ഒരു 10 പേര് ഓൾ ഇന്ത്യ റേഡിയോ അല്ലെ, ഈ 10 പേര് 10 ഗോൾസ് ഉണ്ട്. അപ്പോ നമ്മളെല്ലാവരും ഒരു 1000 രൂപ വെച്ചിട്ട് മാസം എടുത്തിട്ട് നമ്മളിൽ തന്നെ ഒരു ലീഡറിനെ കണ്ടുപിടിച്ച്

കൊടുക്കുന്ന പോലെയാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ്. ആ ലീഡർ എന്ന് പറയുന്ന ആൾ ഒരു ഫണ്ട് മാനേജർ. ആ ഫണ്ട് മാനേജർ പ്ലേസ് ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ആ ഫണ്ട് മാനേജറാണ്. അപ്പോൾ ആ ഫണ്ട് മാനേജറിന് അറിയാം ഈ 10 പേരുടെ 1000 രൂപ എവിടെയൊക്കെ ഇടണം. ഹോട്ടലിന്റെ സ്റ്റോക്കിലിടണോ, IT സ്റ്റോക്കിലിടണോ, ഫുഡ് ആൻഡ് ബിവറേജസ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഇടണോ, ആ ആൾക്ക് അതിനെ കുറിച്ചുള്ള വിവരം ഉണ്ടാവും. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു കാർ പൂളിംഗ് പോലെയാണ്. പൂൾ ഓഫ് മണി നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്കും പണ്ട് സംശയം ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു സ്കാമാണ്. ഇപ്പോഴും കൂടി ഒരു 2 ആഴ്ച മുമ്പും കൂടിയും ഡിഗ്രി ഫൈനൽ ഇയർ ആയിട്ടുള്ള കുട്ടികൾ, കുറച്ച് കുട്ടികളോട് സംസാരിക്കുന്നത്, അവിടെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റുഡൻസ് ആ കോളേജിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മ്യൂച്വൽ ഫണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്? അപ്പോൾ അധികം ആർക്കില്ല, എന്ന് വെച്ചാൽ എല്ലാവരും ഒരു വളരെ ലോവർ ഇതിനുള്ള ഫാമിലി എന്നുള്ള കുട്ടികളാണ്. പക്ഷേ 1-2 കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുത്ത് പൈസ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ പൈസ കുറച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് തുടങ്ങാമോ? ഏയ് അത് പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് എ സ്കാം, ഞങ്ങൾ കേട്ടിരിക്കുന്ന ഒരു സ്കാമാണ്. അപ്പോൾ പല വിമൻ്റെയും വിചാരം ഇത് ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ അതൊരു കംപ്ലീറ്റ് തെറ്റായ ഒരു കാര്യമാണ്. അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് SEBI ആണ് ഇതിനെ ഫുള്ളി റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ മ്യൂച്വൽ ഫണ്ട്സ്, ഓൾ സ്റ്റോക്ക് മാർക്കറ്റ്സ്, മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം SEBI റെഗുലേറ്റഡ് ആണ്. സെക്കൻഡ്, AMFI എന്ന് പറഞ്ഞിട്ട് അസോസിയേഷൻ ഫോർ മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. അവരാണ് ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒക്കെ റൺ ചെയ്യുന്നത്. അവർക്കൊരു കംപ്ലയൻസ് മാനേജറും അവർ ഓഡിറ്റഡ് ആണ്. അപ്പോൾ ആരും അതിനെ സംശയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിത് വന്ന് വനിതാ വേദിയിൽ പറയുന്നു, ഞാൻ 20 കൊല്ലമായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്ന ആളാണ്. നമുക്ക് ഫസ്റ്റ് ട്രസ്റ്റ് ചെയ്യണം. വിമൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനെ ട്രസ്റ്റ് ചെയ്യും, ഗോൾഡിനെ ട്രസ്റ്റ് ചെയ്യും, റിയൽ എസ്റ്റേറ്റ് ടച്ച് ചെയ്യും, ബിക്കോസ് എല്ലാം നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാം. ഇതെനിക്ക് അറിയില്ല എവിടെയാണ് ഈ പൈസ, ആർക്കും ഞാൻ കൊടുത്തു, എവിടെയോ ഇരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ അത് പഠിച്ച് മനസ്സിലാക്കാൻ നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യുക, ബിക്കോസ് ദാറ്റ് വർക്ക്സ്. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിങ്, പവർ ഓഫ് കോമ്പൗണ്ടിങ്, വിച്ച് ആൽബർട്ട് ഐൻസ്റ്റൈൻ പണ്ട് പറഞ്ഞിട്ട് ഇറ്റ്സ് 8th wonder ഇൻ ദ വേൾഡ്. നമ്മളെല്ലാവരും 1000 രൂപയുടെ എക്സാമ്പിളാണ് എടുക്കുക. 1000 രൂപ ഇട്ടു, 1000 രൂപ 1100 ആയി, 1100 ആയി. ആ 1000 ഗ്രോ ചെയ്യും, പിന്നെ 100 ഗ്രോ ചെയ്യും, ആ 100 പിന്നെയും 200 ആവും, ഈ 1000 പിന്നെയും 1200. അങ്ങനെ ആ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ എന്താ പറയുക സീക്രട്ട് സോസ്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇടുന്നത് ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ട് ഫോർ 10-year horizon, 15-year horizon, 20-year. ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ദിവസവും പോയി നോക്കരുത്, അയ്യോ ഇത് പൈസ കുറഞ്ഞോ കൂടിയോ. അത് ഇടുക ഒരു നല്ല ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പം Nifty 50, Nifty 100, ടോപ്പ് ഇൻഡെക്സ് ഫണ്ട്സ്, അതായത് ഇന്ത്യയിലത്തെ 50 ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോമിംഗ് കമ്പനീസിനെയാണ് Nifty 50 എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ളത്. ആ 50 കമ്പനിയിലിട്ട് അത് പൊളിയാനുള്ള ചാൻസസ് ഇല്ല. അത് പൊളിഞ്ഞ ഇന്ത്യയും പൊളിയുന്ന പോലെയാണ്. പിന്നെ നമ്മൾ കൊല്ലത്തിൽ ഒരിക്കോ 1 in 6 months മാത്രം നോക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് ദിവസവും നോക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ്, എനിക്കറിയുന്ന കുറേ പേര് ആണുങ്ങൾ, കുറേ മിക്കവരും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണ്, അത് സക്സസ് മാത്രമേ തരുള്ളൂ. അതിൻ്റെ ആ ഗ്രോത്ത് ഒരു ലെവൽ കഴിഞ്ഞ, ഇപ്പോൾ നമ്മൾ 1 lakh ഇട്ടു 2 lakh ഇട്ടു, ഒരു 10-20 lakh ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അതിശയിച്ചു പോകും അതിൻ്റെ ഗ്രോത്ത്, ബിക്കോസ് ആ കോമ്പൗണ്ടിങ്ങിൻ്റെ ഇത്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാൻ, കേരള ആസ് എ സ്റ്റേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അവർ ഇന്ത്യ ആസ് എ കൺട്രി എന്നും കൂടി എടുക്കുകയാണെങ്കിൽ, ഓൺലി 24% വിമൻ ഹു ആർ വർക്കിംഗ്, ഹു ആർ ഏണിംഗ്, അതായത് ടാക്സ് പേയിങ് വിമൻ, ഇല്ലേ 24% ഈ മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള 76% ഇനിയും പേടിച്ചിരിക്കുകയാണ്. അവർക്ക് ഇനിയും ഗോൾഡും റിയൽ എസ്റ്റേറ്റും തന്നെയാണ് ഇഷ്ടം. കേരള നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ളത്? കേരളയും ഇപ്പം മിസോറം അതിനെ കടത്തി വെട്ടിയെന്ന് കേൾക്കുന്നുണ്ട്. മിസോറം ഇസ് 98, കേരള മേ ബി 95. പക്ഷേ ഏറ്റവും ലോഞ്ചിവിറ്റി, ആയുസ് കൂടുതലുള്ളത് സ്റ്റേറ്റ് കേരളയാണ്, 79 years, 75 to 79. അവിടെയാണ് ഈ പൈസയുടെ ഗ്രോത്തിൻ്റെ റീസൺ വരുന്നത്. അതായത് നമ്മൾ 78-79 ജീവിച്ചിരിക്കണോ ആണ് ആവറേജ്, നമ്മളുടെ വർക്കിംഗ് ഇത് 60 വയസ്സാകുമ്പോൾ തീരും. അത് കഴിഞ്ഞിട്ടുള്ള സമയം നമ്മൾ വിചാരിക്കും നമ്മൾ ഈ സേവ് ചെയ്ത പൈസയൊക്കെ മതി, അത് ഒരിക്കലും പറ്റില്ല. ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനത്തിന് ബീറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു ഗ്രോത്ത് എഞ്ചിൻ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് സ്പെസിഫിക്കലി കേരളയിലെ വിമൻ, കേരളയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ എറണാകുളം, തൃശ്ശൂർ, ട്രിവാൻഡ്രം, അങ്ങനെ ഡിഫറെൻറ്റ്, കോട്ടയം, കോട്ടയത്താണ് ആക്ച്വലി നിറയെ റിച്ച് വിമൻ ഉള്ളത്. പക്ഷേ കോട്ടയത്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. എറണാകുളം സ്റ്റിൽ സ്റ്റാൻഡ്സ് ഒരു മഹാരാഷ്ട്രയിനൊക്കെ ഈക്വൽ ആയിട്ട് തന്നെ എറണാകുളത്തെ വർക്കിംഗ് വിമൻ ഇടുന്നുണ്ട്. തൃശ്ശൂർ വളരെ കുറവാണ്. തൃശ്ശൂർ ഇനിയും എനിക്ക് തോന്നുന്നത് ബിസിനസ് മൈൻഡ് സെറ്റുള്ള വിമൻ ആയിരിക്കും. അപ്പോൾ അവർക്ക് മേ ബി അവരുടെ ഫാമിലി സിസ്റ്റം എന്തെങ്കിലും ഉണ്ടാവും പൈസ. ഇതാ ഞാൻ ഡേറ്റ വായിച്ച് വെച്ച് ബേസ് ചെയ്തിട്ടാണ് പറയണേ. അപ്പോൾ എന്നോട് ചോദിച്ചാൽ വിമൻ ട്രസ്റ്റ് ചെയ്യണം ഈ സിസ്റ്റത്തിന്, മ്യൂച്വൽ ഫണ്ട്സ് വഴി പൈസ ഗ്രോ ചെയ്യും. പിന്നെ ഫൈനാൻഷ്യൽ അഡ്വൈസ് എടുക്കുക. ഇപ്പോൾ ഞാനും ഈ 20 കൊല്ലം 18 കൊല്ലം തുടങ്ങിയപ്പോൾ ഞാൻ പഠിച്ചിട്ടും തുടങ്ങിയതല്ല, ഈ ഫ്രണ്ട്സ് അവരൊക്കെ എന്നെ ഗൈഡ് ചെയ്തു. ഞാൻ അവരോട് ചോദിച്ചുകൊണ്ടിരുന്നു ഏതിലാ ഇടേണ്ടത്, എത്ര ഇടണം, എത്ര നാളത്തേക്ക് ഇടണം, ഇത് കറക്റ്റാണോ പെർഫോം ചെയ്യണം. അപ്പോൾ എനിക്കൊരു അഡ്വൈസർ ഉണ്ട്. ആ അഡ്വൈസറിന് നമ്മൾ കുറച്ച് പൈസ കൊടുത്താലും അതിൻ്റെ 10 times ആണ് നമുക്ക് റിട്ടേൺസ്. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക ഫിനാൻഷ്യൽ അഡ്വൈസറിന്. ഇഷ്ടംപോലെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് അവൈലബിൾ ആണ്, പക്ഷെ നമ്മൾ കറക്റ്റായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് പോകണം. പിന്നെ നമുക്കൊരു ധാരണ വേണം ഏത്
മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ മണി കൺട്രോളോ പല വെബ്സൈറ്റ്സ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ ഇക്വിറ്റി

0: മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതിൽ തന്നെ ഇക്വിറ്റിയിൽ തന്നെ പലതരമുണ്ട്, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, ഇതൊരു സബ്ജക്ട് ടു അണ്ടർസ്റ്റാൻഡ് ആണ്. അത് പക്ഷേ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് പിന്നെ നമുക്കൊരു പ്രശ്നമേ ഉണ്ടാവില്ല. അതായത് ലാർജ് ക്യാപ്പിലിടണോ സ്മോൾ ക്യാപ്പിലിടണോ, ലാർജ് ക്യാപ്പിൽ ഇടാന്ന് പറഞ്ഞാൽ ലെസ് റിട്ടേൺസ്, ലെസ് റിസ്ക്, അത്രയധികം ഗ്രോത്ത് ഉണ്ടാവില്ല. പക്ഷേ എഫ് ഡിനേക്കാളും ഗ്രോത്ത് ഉണ്ടാവും. സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ റിസ്ക് കൂടുതലാണ്, പക്ഷേ നല്ല ഗ്രോത്ത് ഉണ്ടാവും. സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രോത്ത് ഉണ്ടാവും. ഡെറ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫിക്സ് ഡെപ്പോസിറ്റ് പോലെയാണ്. ഡെറ്റ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബോണ്ട്സിലും എന്താ പറയുക അങ്ങനത്തെ മണി മാർക്കറ്റ്സിലാണ്. അപ്പോൾ അതിൽ വലിയ ഗ്രോത്ത് ഉണ്ടാവില്ല. ഹൈബ്രിഡ് ഇസ് എ മിക്സ് ഓഫ് ബോത്ത് ഇക്വിറ്റി ആൻഡ് ഡെറ്റ്. അതായത് ഈ ഫണ്ട് മാനേജറിന് കിട്ടുന്ന പൈസ അയാൾ കുറച്ച് നിഫ്റ്റി ഫിഫ്റ്റിയിലിടും, കുറച്ച് ബോണ്ട്സിലിടും. അതാണ് ഈ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഈ മൂന്ന് തരം മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാവും. ഒരു രണ്ട് മൂന്ന് മണിക്കൂറേ വേണ്ടു അത് മനസ്സിലാക്കാൻ. പിന്നെ കുറച്ചൊക്കെ മറ്റുള്ളവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ട്രാക്കിലേക്ക് വീണോ അതിൻ്റെ ഗ്രോത്ത് കണ്ടെയും പിന്നെ നമ്മളത് പുറത്തേക്ക് വരില്ല. പിന്നെ നമുക്കിപ്പോൾ ലംസം പെട്ടെന്നൊരു ബോണസ് കിട്ടി, അപ്പോൾ നമുക്കൊരു ചിലപ്പോൾ 50,000 രൂപയായിരിക്കും ബോണസ് കിട്ടുക, അല്ലെങ്കിൽ ഒരു 100,000. ആ 100,000 കൊണ്ട് സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഉടനെ എന്തായാലും ചെയ്യും, ഗോൾഡ് വാങ്ങിക്കും അല്ലെങ്കിൽ ഫിക്സ് ഡെപ്പോസിറ്റിൽ കൊണ്ടിടും. അതിന് പകരം മ്യൂച്വൽ ഫണ്ടിലിടാം. യു ക്യാൻ ലംസമായിട്ടിടാം. അപ്പോൾ ചോദിക്കും, എന്നോട് ചോദിക്കും ഫ്രണ്ട്സ് എത്ര ഇടണം, 2,000 ഇടണോ, 3,000 ഇടണോ, 5,000 ഇടണോ. ഞാൻ പറഞ്ഞു എത്ര ഇടുന്നു എന്നുള്ളതൊരു പോയിന്റ് അല്ല, അത് ഡിപ്പെൻഡിങ് ഓൺ യുവർ ഗോൾ. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് കൊല്ലത്തിൽ വെക്കേഷൻ പോകണം, ഇത്രയും പൈസ വേണമെന്നുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു സ്മോൾ ക്യാപ്പിലിടാം. അതായത് കുറച്ച് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും, റിസ്ക്കും കൂടുതലായിരിക്കും, നിങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടും, വേണമെങ്കിൽ ഇടാം. പക്ഷേ 5,000 ഇടണോ 2,000 നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇറ്റ്സ് എ ഹാബിറ്റ്. എവറി മന്ത് 5th or 6th ആ ഒരു ഡേറ്റിന് അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിൽ നിന്ന് പോയിട്ടുണ്ടാവണം, ഓട്ടോ പേ സെറ്റ് ചെയ്യണം. പാത്ത് ടുവേർഡ്സ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഇസ് ഓൾ അബൌട്ട് കൺസിസ്റ്റന്റ് ഹാബിറ്റ്സ്.
1: അപ്പോൾ ഇത് കേൾക്കുന്നവരിൽ ഒരു പക്ഷേ കൂടുതൽ മധ്യവയസ്സിലെത്തിയ സ്ത്രീകളായിരിക്കാം. തീർച്ചയായിട്ടും നമ്മൾ ലോഞ്ചിവിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഇന്ന വയസ്സിലേ ഇത് തുടങ്ങിയാലേ അതിന് ഗുണമുണ്ടാവുള്ളൂ, അതല്ല അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കാലം കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും ഇത് കേൾക്കുമ്പോൾ. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രായപരിധിയിൽ തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ അവർക്കൊരു സാധ്യതയുണ്ടോ?
0: എപ്പോൾ വേണമെങ്കിൽ തുടങ്ങാം, 80 വയസ്സിലോ 85, എപ്പോൾ വേണമെങ്കിൽ. ഇതിനൊരു പ്രായപരിധി ഒന്നുമില്ല. ഇപ്പം എൻ്റെ അച്ഛൻ തന്നെ,
1: അതായത് ഗുണപരമായിട്ട് അവർക്ക് റിട്ടേൺസ് കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ഏജ്,
0: ഇപ്പോൾ അവർ ഫിക്സ് ഡെപ്പോസിറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗുണകരമാണോ? അതേപോലെ തന്നെ, ബിക്കോസ് ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത് സെയിം ആസ് ഫിക്സ് ഡെപ്പോസിറ്റ് ആണ്. ഒരു ഏജ് കഴിഞ്ഞാൽ അതിനൊരു റൂളുണ്ട്, 70-30 റൂൾ എന്ന് പറയും. 70 വയസ്സിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെറ്റ് ഫണ്ട്സ് മാത്രമേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഈക്വലൻ ടു ഫിക്സ് ഡെപ്പോസിറ്റ് ബട്ട് ഗീവ്സ് മോർ റിട്ടേൺസ് ആൻഡ് ടാക്സും കുറയും. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ അവർക്ക് തുടങ്ങാം. പക്ഷേ പ്രായാവുന്തോറും റിസ്ക് എടുക്കാനുള്ള ടെൻഡൻസി കുറേ കൂടി കുറയുന്ന കാരണം, പിന്നെ ആരെ ട്രസ്റ്റ് ചെയ്യും? ഇപ്പോൾ ആരെങ്കിലും നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. ഈ ഫിനാൻഷ്യൽ അഡ്വൈസർ കമ്പനീസ്, ഇപ്പോൾ നമ്മൾ എഗെയിൻ നോക്കുകയാണ് കേരളത്തിലെ ഏതാണ് top 3 ഫൈനാൻഷ്യൽ അഡ്വൈസറി ഫേംസ്, അതിലേതെങ്കിലും ഒരു ഫേമിൻ്റെ അടുത്ത് വന്നിച്ച് ഇതിൽ ചിലവൊന്നുമില്ല. ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറി ഫേമിൽ ഒരു 70 വയസ്സായ ആൾ പോയി പറയുകയാണ് എനിക്ക് മാസം 2,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം, എന്താ വെച്ചാൽ എനിക്ക് കൂടുതൽ പൈസ വേണം ഫിക്സ് ഡെപ്പോസിറ്റ്. അപ്പോൾ അവർ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും. നമുക്ക് ആ ഫിനാൻഷ്യൽ കമ്പനിക്ക് നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മൾ ഈ കൊടുക്കുന്ന 2,001% ആ ഫീ ആയിട്ട് പോകും, എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയും. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. മെയിൻ തിങ് ഇസ് ഒരു ആ ഫിയർ മാറണം ആൻഡ് ട്രസ്റ്റ് ചെയ്യണം, ഈ സിസ്റ്റത്തിനെ ട്രസ്റ്റ് ചെയ്യണം.
1: സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ട് അവർ വീട്ടിലേക്ക് പൈസ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ഇത് തീരുമാനിക്കാനുള്ള ഒരു അവകാശം സ്ത്രീകൾക്ക് ഇല്ലാത്തൊരവസ്ഥ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള റിസ്ക് എടുക്കാൻ സ്ത്രീകൾക്ക് ഭയം കൂടുതലും. ആ ഒരു അവസ്ഥ മാറേണ്ടതില്ലേ?
0: അത് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്ന പോയിന്റ് ഇതാണ്, ഇന്ത്യയിലെ വിമൻ എവിടെയാണ് എംപവർമെന്റ് അല്ലേ ടു സ്പെൻഡ് മണി. അവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ, ഈവൻ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവർ, അവരുടെ ഭർത്താവിന് ഒരു വലിയ റോളുണ്ട് അതിൽ പ്ലേ ചെയ്യുന്നത്. സി, അത് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്, അതൊരു പ്രോബ്ലം തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ച് ധൈര്യം വേണം. പക്ഷേ അത് കുറച്ച് ഏർലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും തോന്നുകയാണ്, അതായത് ഭർത്താവിന് മനസ്സിലാവുകയാണ്, ഓക്കെ ഭാര്യയ്ക്ക് വിവരമുണ്ട്. എന്താ വെച്ചാൽ ജനറലി പൊതുവേ വിമൻ ഇതൊന്നും അറിയില്ല എന്നാണല്ലോ മെന്നിൻ്റെ ധാരണ. മെന്നിന് മാത്രമേ, ആണുങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ, നമുക്കിതൊന്നും അറിയില്ല എന്നൊരു ധാരണയെന്ന് അവരെ പുറത്ത് കൊണ്ടുവരാനുള്ള തരം കോൺഫിഡൻസ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരും മേ ബി 1-2 പ്രാവശ്യം ചോദ്യം ചെയ്യായിരിക്കും. സി, വിമൻ ദാറ്റ് വേ എന്ത് കാര്യത്തിനും കുറച്ച് 10 പേരുടെ ചോദ്യങ്ങൾക്ക് ആൻസർ പറഞ്ഞിട്ട് തന്നെയാണ് മുമ്പിലേക്ക് വരുന്നത്. ഇതിനും അതേപോലെ തന്നെ ചെയ്യണം.
1: ഈ അടുത്ത് കണ്ട ഒരു പരസ്യത്തിലെ ഒരു ഫാമിലി ഗ്രൂപ്പിൽ നിന്നൊരു സ്ത്രീയെ പുറത്താക്കി, അപ്പം എന്നെ എന്തിനാണ് പുറത്താക്കിയതെന്ന് ചോദിച്ചപ്പോൾ അതിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്കതിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് മാറ്റിയത്. ഫിനാൻഷ്യൽ ലിറ്ററസിയെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൻ്റെ പരസ്യമായിരുന്നു അത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കാനായിട്ട് ഉള്ള പഠനങ്ങളോ ട്രെയിനിങ്ങോ ഒക്കെ ആവശ്യമല്ലേ?
0: ആബ്സല്യൂട്ട്ലി, അതാണ് എൻ്റെ ഒരു പാത്ത് ഓർ പ്രയത്നം. ഇപ്പോൾ കോളേജിൽ സ്കൂളിൽ പറ്റി അത്രയും നല്ലത്, പക്ഷേ അറ്റ്ലീസ്റ്റ് 18 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് വിതിൻ 18 to 20 years കംപ്ലീറ്റ് ക്ലാരിറ്റി ഓൺ ജസ്റ്റ് നോട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ല, മാസ്റ്ററി ഇൻ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയാം. അതായത് വെറുതെ ടെർമിനോളജീസ് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, അവരൊരു അക്കൗണ്ട് തുടങ്ങി പൈസ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ട്

0: അവർക്ക് പോക്കറ്റ് മണി, മിക്ക കുട്ടികൾക്കും പോക്കറ്റ് മണി കിട്ടും. അതിനൊരു 500 രൂപ ഒരു 6 മാസത്തിൽ ഇടാനായിട്ട് പറ്റൂല അവർക്ക്. ഒരു ബാങ്ക് അക്കൗണ്ട് തുടർന്ന് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഡിഗ്രി കഴിയുമ്പോഴേക്കും അവർ അതിന്റെ ഗ്രോത്ത് കണ്ടിട്ടുണ്ടാവണം. അത് മാൻഡേറ്ററി ആണ്. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ എന്റെ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാനോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് വഴി ചെയ്യാനോ ഞാൻ മാക്സിമം ചെയ്യുന്നത്. പക്ഷേ ആ പോയിന്റ് നീ പറഞ്ഞത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി, ഞാൻ പറയുന്ന കുറെ വിമൻ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല. അതായത് ഓ എനിക്ക് പൈസേനെ പറ്റിയൊന്നും അറിയില്ല, അതൊക്കെ നിങ്ങൾ മാനേജ് ചെയ്താൽ മതി, എനിക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളൊന്നും അറിയില്ല, അതൊന്നും എനിക്ക് പറ്റണ കാര്യം, അത് ഫസ്റ്റ് പറയാതിരിക്കണം. ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് എങ്ങനെയെങ്കിലും പഠിക്കാൻ നോക്കണം. ഇപ്പം ഇംഗ്ലീഷ് അറിയാത്തവർ ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്കുന്നില്ലേ? അതേപോലെ ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മാൻഡേറ്ററി ആണ് അറിഞ്ഞിരിക്കണേ. അപ്പോൾ അത് പഠിക്കാൻ ഫസ്റ്റ് ശ്രമിച്ച് നമ്മൾ സ്വയം താഴ്ത്തി കാണിക്കേണ്ട, ഇല്ല ഞാനിത് ചെയ്യാം, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നുള്ളൊരു ബോൾഡ് സ്റ്റെപ്പ് എടുത്ത് അവർ മുമ്പിലേക്ക് വന്നാൽ വരാവുന്ന ചേഞ്ചസേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്.
1: ഒരു ജോലി സമ്പാദിക്കുക, സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തത നേടുക എന്നതിനപ്പുറത്ത് അവനവന് ഗുണപരമായ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാനായിട്ടുള്ള സാമ്പത്തിക സുരക്ഷിതത്വം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള നവീന രീതികളിലൂടെ നേടേണ്ടത് ആവശ്യമാണ്. അതിന് ഓരോ സ്ത്രീയും ശ്രമിക്കേണ്ടതാണ് എന്ന് നമുക്ക് ചുരുക്കി പറയാം അല്ലേ?
0: അതെ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ സമ്മിങ് അപ്പ് ചെയ്യുകയാണെങ്കിൽ സെറ്റിംഗ് ഗോൾസ് മാൻഡേറ്ററി. ഫൈനാൻഷ്യൽ ഗോൾസ് എപ്പോഴും എവറി 6 മന്ത്സ് നമ്മൾ ആലോചിച്ചിട്ട് നമ്മളത് എഴുതാൻ തന്നെ ശ്രമിക്കണം. ആ എഴുതുമ്പോൾ ഗോൾ മാത്രം എഴുതിയ പോലെ ഞാൻ പറഞ്ഞ പോലെ സ്മാർട്ട് ഗോൾസ് ആയിരിക്കണം. എപ്പോൾ ബൈ വാട്ട് ടൈം എത്ര അച്ചീവ് ചെയ്യണം, എത്ര പൈസ വേണം, അത് മീറ്റ് ചെയ്യാൻ എന്തൊക്കെ പ്രോബ്ലംസാണ് ഞാൻ കാണുന്നത്, ആ പ്രോബ്ലംസ് മീറ്റ് ചെയ്യാൻ എന്ത് സൊല്യൂഷൻ കണ്ടുപിടി, ഈ 5 കാര്യങ്ങളും ആ ഗോൾ ടേബിളിൽ നമ്മളുണ്ടായി. ആ ടേബിൾ നമ്മൾ എഴുതിയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ഫ്രിഡ്ജിൻ്റെ മുകളിൽ എവിടെയാണെന്ന് വെച്ചാൽ എപ്പോഴും കാണുന്ന പോലെ നമ്മൾ ആ ഗോൾസ് എഴുതി വെക്കണം. അതൊന്ന്. സെക്കൻഡ്, പല ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് വഴി ഗ്രോ ചെയ്യുന്ന പോലെ വേറെ ഒന്നും വഴി ഗ്രോ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഞാൻ കാണുന്നില്ല. അപ്പോൾ അതിൽ ഒരു ഹാബിറ്റ് കൊണ്ടുവന്ന് മാസം മാസം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാൻഡേറ്ററി ആണ്. പിന്നെ നമ്മുടെ ചുറ്റുമുള്ളവരെ അതിനെക്കുറിച്ചുള്ള ലിറ്ററസ്, നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളൊരു ബോൾഡാണ്, നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാൻ ഇൻട്രസ്റ്റ് എടുക്കുന്ന പോലെ വിമൻ ഈ ഫൈനാൻഷ്യൽ ടോപ്പിക് വരുമ്പോഴും ആണുങ്ങളുണ്ടെങ്കിൽ നമ്മൾ പിന്മാറാതെ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യം, അതിനുള്ളൊരു കോൺഫിഡൻസും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവർക്കും അത് കാണും. ഇപ്പം എൻ്റെ ചുറ്റുമുള്ളവർ അത് പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തരുടെയും കൂടി നിൽക്കുന്നവരെ സംസാരിച്ചു കൊടുക്കുമ്പോൾ ഒരു ഹോൾ സൊസൈറ്റി ചേഞ്ച് ആവുമെന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്.
1: ഈ ഒരു മേഖലയിൽ കുറേ പേരെ കൂടി വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് വനിതാ വേദി.
0: താങ്ക് യു.
2: സ്ത്രീകളും സാമ്പത്തിക ആസൂത്രണവും ഈ വിഷയത്തെക്കുറിച്ച് സാമ്പത്തിക ആസൂത്രണത്തിനായി സ്ത്രീകളെ സഹായിക്കുന്ന കോഗ്നിസെന്റിന്റെ വൈസ് പ്രസിഡന്റ് മായ ശ്രീകുമാറുമായി YS പൗർണമി നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
1: നിർവഹണം YS പൗർണമി, നിർവഹണ സഹായം വിനിത മനമൽ.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: രേഖ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: രേഖ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
4: വേണ്ട, ആദ്യം സേവിങ്സ്,
3: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെ ആകൂ ടെൻഷൻ ഫ്രീ. എന്നാലും ആ ജിമിക്കി പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ?
5: RBI പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
6: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം.
7: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

0: സമയം 5 മണി. ആകാശവാണി തൃശൂർ.
1: ഗാന്ധിമാർഗം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.
3: ഇന്ന് ഗാന്ധിമാർഗത്തിൽ ആദ്യം ഗാന്ധിയൻ സാഹിത്യത്തിന്റെ പ്രസക്തി, വർത്തമാനകാല സമൂഹത്തിൽ എന്ന വിഷയത്തിൽ ഒരു ലഘുപ്രഭാഷണം കേൾക്കാം.
2: മഹാത്മാഗാന്ധി നമ്മോട് വിട പറഞ്ഞിട്ട് വർഷങ്ങൾ കൊഴിഞ്ഞുപോയെങ്കിലും അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ സമൂഹമനസ്സിൽ ഒരു മഹാവൃക്ഷമായി തന്നെ ഇന്നും വേരുറപ്പിച്ചു നിൽക്കുന്നു. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വാർത്ത കേട്ടപ്പോൾ ജവഹർലാൽ നെഹ്റു ഇങ്ങനെ വിലപിച്ചു: വെളിച്ചം പൊലിഞ്ഞു, അത് നിന്നു കത്തും. വെളിച്ചം പൊലിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എങ്കിലും അത് തെറ്റാണ്. കാരണം ഈ രാജ്യത്ത് ജ്വലിച്ചിരുന്ന ആ വെളിച്ചം ഒരു സാധാരണ വെളിച്ചമായിരുന്നില്ല. വളരെ കൊല്ലങ്ങളായി നമ്മുടെ നാട്ടിൽ വെളിച്ചത്തെ വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1000 കൊല്ലങ്ങൾക്കുശേഷവും ആ വെളിച്ചം പിന്നെയും ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കും. ലോകവും അത് കാണും. എണ്ണമറ്റ ഹൃദയങ്ങൾക്ക് അത് സാന്ത്വനം നൽകും. കാരണം ആ വെളിച്ചം ഇന്ന് കാണുന്നതിലും കവിഞ്ഞ ഒന്നിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ അന്വർത്ഥമാവുകയാണ്. വർത്തമാനകാല സമൂഹത്തിൽ ഗാന്ധിയൻ ആദർശങ്ങൾക്കുള്ള പ്രസക്തി ദിനേനയെന്നോണം വർദ്ധിച്ചുവരികയാണ്. ഗാന്ധിജിയുടെ ഗാർഹിക ജീവിതം, സാമൂഹ്യ ജീവിതം, രാഷ്ട്രതന്ത്രം, അർത്ഥശാസ്ത്രം, വിദ്യാഭ്യാസം, തത്വചിന്തയും മതവും തുടങ്ങി ഒട്ടനവധി ആശയങ്ങളിലേക്ക് പടർന്നുകിടക്കുന്ന ഒന്നാണ് ഗാന്ധിയൻ സാഹിത്യം. മഹാത്മാഗാന്ധിയെ ഒരു സാഹിത്യകാരനായി വിശേഷിപ്പിക്കാൻ ആവില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ അന്നത്തെ മിക്ക വാരികകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, യങ് ഇന്ത്യ, ഹരിജൻ എന്നീ വാരികകൾ അവയിൽ പ്രധാനമാണ്. ഗാന്ധിയുടെ എഴുത്തുകളിലൂടെ അദ്ദേഹത്തിന്റെ ലോകവ്യാപകമായ സൗഹൃദം, കാഴ്ചപ്പാടുകൾ, വ്യക്തിപ്രഭാവം എന്നിവ മനസ്സിലാക്കാനാകും. പല സന്ദർഭങ്ങളിലായി ഗാന്ധി എഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ച് നിരവധി പ്രസാധകർ അവ ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഇടപെടലുകൾ, സത്യഗ്രഹ സമരങ്ങൾ, അഹിംസയെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ എന്നിവയെല്ലാം ഈ എഴുത്തുകളിലൂടെ പുതുതലമുറകളിലേക്കും എത്തിച്ചേരുന്നു. ഇവയെല്ലാം സർവകലാശാലകളിൽ പാഠ്യവിഷയങ്ങളുമാണ്. ഇന്ന് ഹിംസയുടെ പലവിധ മുഖങ്ങൾ സമൂഹത്തിൽ വിരാജിക്കുമ്പോൾ അഴിമതിയുടെ, അധികാരക്കൊതിയുടെ, അധികാര ദുർവിനിയോഗത്തിന്റെ, അഹന്തയുടെ മൂർത്തരൂപങ്ങൾ നിറഞ്ഞാടുമ്പോൾ നാം അറിയാതെയെങ്കിലും ഗാന്ധിജിയെ ഓർത്തുപോകും. അദ്ദേഹം പകർന്നുവെച്ച ആ വെളിച്ചം കെടാതെ അക്ഷരങ്ങളായി നമുക്കു മുന്നിലുണ്ട്. അവയെ പുതുതലമുറയിലേക്ക് വേണ്ട വിധത്തിൽ എത്തിക്കാനായാൽ അതൊരു മഹാവിജയമായിരിക്കും. മഹാത്മാഗാന്ധിയുടെ ആദ്യ പുസ്തകം എന്ന നിലയിൽ ഹിന്ദ് സ്വരാജ് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. 1910 പുറത്തിറങ്ങിയ ഈ പുസ്തകം സംഭാഷണ രൂപത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദർശങ്ങളുടെ അടിസ്ഥാനമായി ഇതിനെ കണക്കാക്കാം. 1909 നവംബർ 13 മുതൽ 22 വരെയുള്ള തുടർച്ചയായ 10 ദിവസങ്ങളിൽ ലണ്ടനിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള കപ്പൽ യാത്രയ്ക്കിടെയായിരുന്നു അദ്ദേഹം ഇതെഴുതിയത്. ഇന്ത്യൻ ഒപ്പീനിയന്റെ ഗുജറാത്തി പതിപ്പിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചതിനു ശേഷമാണ് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകൃതമായത്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ സത്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിക്കുന്നു: എനിക്ക് ഒന്നും തന്നെ ഈ ലോകത്തെ പുതുതായി പഠിപ്പിക്കാനാകില്ല. സത്യവും അഹിംസയും പർവ്വതങ്ങളോളം പഴക്കമേറിയതാണ്. ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച്, സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ച്, ആരോഗ്യം, ശുചിത്വം, പരിസ്ഥിതി തുടങ്ങിയ ചിന്തകളെക്കുറിച്ച്, മതം, ധാർമ്മികത എന്നീ വിഷയങ്ങളെക്കുറിച്ച്, നിയമത്തെക്കുറിച്ച്, സ്വഭാവരൂപീകരണത്തെക്കുറിച്ചും രാഷ്ട്രനിർമ്മാണത്തെക്കുറിച്ചുമുള്ള എഴുത്തുകൾ, ഗ്രാമസ്വരാജ് എന്ന മഹത്തായ ആശയം, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച്, ഭഗവത്ഗീത സന്ദേശത്തെക്കുറിച്ച്, സർവമത സാഹോദര്യത്തെക്കുറിച്ച് എല്ലാം ഗാന്ധിയൻ സാഹിത്യം നമ്മോട് സംസാരിക്കുന്നു. സഹിഷ്ണുത എന്ന വാക്കിനെ ഏറെ പ്രാധാന്യമുള്ള ഒരു സാമുദായിക സ്ഥിതിയിലാണ് നാം ഇന്നുള്ളത്. മരണം മുന്നിൽ കണ്ടപ്പോൾ പോലും ഗാന്ധിജി എങ്ങനെ പ്രതികരിച്ചു എന്നത് നമുക്ക് പാഠമാകേണ്ടതാണ്. മരിക്കുന്നതിനു മുൻപ് ജനുവരി 20 ഗാന്ധിജി പങ്കെടുത്ത പ്രാർത്ഥനായോഗത്തിൽ ബോംബേറുണ്ടായപ്പോൾ ഗാന്ധി

0: ഗുരുജി ഇങ്ങനെ പറഞ്ഞു: എന്റെ നേർക്കെറിഞ്ഞ ഒരു ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പെരുമാറുക എന്നത് ദൈവത്തിനേ അറിയാവൂ. പൊട്ടിത്തെറിയുടെ ഫലമായി ഞാൻ വീഴുകയും അതേസമയം അത് എറിഞ്ഞ ആളിന്റെ നേരെ യാതൊരു വിദ്വേഷവും തോന്നാതെ പുഞ്ചിരി തൂകുകയും ചെയ്താൽ മാത്രമേ പ്രശംസയ്ക്ക് ഞാൻ അർഹനാവുകയുള്ളൂ. അത്യപൂർവമായ മനസംയമനത്തിന്റെ പ്രതീകമായിരുന്ന മഹാത്മാഗാന്ധി അക്ഷരവെളിച്ചമായി ഇന്നും നമുക്കിടയിലുണ്ട്. ആ വെളിച്ചം പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്നത് നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്തമാണ്.
1: ഗാന്ധിയൻ സാഹിത്യത്തിന്റെ പ്രസക്തി വർത്തമാനകാല സമൂഹത്തിൽ എന്ന വിഷയത്തിൽ ഒരു ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അഞ്ജു പി അർജുനൻ. മഹാത്മാഗാന്ധിയുടെ ജീവിതം തന്നെയാണ് പാഠപുസ്തകമെന്നും ആ വെളിച്ചം നമുക്ക് മാർഗദർശകമാണെന്നും പറയുന്ന കവിത നമ്മുടെ ബാപ്പുജി. അവതരിപ്പിക്കുന്നത് യു കെ രാഘവൻ.
2: അഹിംസയ്ക്ക് സമപ്പേരായി നമുക്കുണ്ടൊരു ബാപ്പുജി, സർവലോകവിഹായസിൽ ഉദിക്കും സത്യതാരകം. ചില്ലിട്ട് ചുമരിൽ തൂങ്ങും ചിത്രമല്ല മഹാത്മജി, നല്ലപോലെ തപം ചെയ്ത് ചില്ലുപോലെ തെളിഞ്ഞൊരാൾ. ദൈവം സ്നേഹമാണെന്ന ബോധമുള്ളിലുദിച്ചൊരാൾ, നിറമല്ല മനുഷ്യന്റെ നിറവെന്ന് ഗർജിച്ചൊരാൾ. നാടിൻ മോചനത്തിനായി നിത്യകാഹളമോദിയോൻ, വെളിച്ചത്തിൻ മഹാമാർഗം തെളിച്ച പടനായകൻ. അങ്ങാഫ്രിക്കയിലൊറ്റയ്ക്ക് ധർമ്മപാത പണിഞ്ഞൊരാൾ, ഇടിയും തല്ലും വാങ്ങി തടവറകൾ പൂകിയോൻ. ഒളിമങ്ങാത്ത വാക്കാലെ ഇരുളും പകലാക്കിയോൻ, തല്ലുതന്ന കരത്തോട് നൊന്തോ എന്നു തിരക്കിയോൻ. ഒരു പിടിയുപ്പിനുള്ളിൽ ഇടിനാദം മുഴക്കിയോൻ, നാടിന്റെ നാണം മറയ്ക്കാൻ മേൽമുണ്ടൂരിക്കൊടുത്തൊരാൾ. അന്നന്നു വേണ്ടതിനെല്ലാം പരാശ്രയം തടഞ്ഞൊരാൾ, നൂറ്റും നെയ്തും ആറ്റുനോറ്റും സങ്കൽപ്പങ്ങൾ പടുത്തൊരാൾ. ജീവിതം തന്നെ സന്ദേശം എന്നും മന്ദം മൊഴിഞ്ഞൊരാൾ, വെടിയേറ്റു പതിക്കുമ്പോൾ പതറാതെ കൈകൂപ്പിയോൻ. അപ്പാഠപുസ്തകത്താളിൽ ജീവതാളമറിഞ്ഞിടാം, ഇന്നിൻ കെടുതികൾക്കെല്ലാം നന്നായുത്തരമോതിടാം. അപ്പാഠപുസ്തകത്താളിൽ ജീവതാളമറിഞ്ഞിടാം, ഇന്നിൻ കെടുതികൾക്കെല്ലാം നന്നായുത്തരമോതിടാം.
1: മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള കവിതയാണ് നിങ്ങൾ കേട്ടത്. എഴുതി അവതരിപ്പിച്ചത് യു കെ രാഘവൻ. ഗാന്ധിമാർഗം സമാപിക്കുന്നു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
3: ഗാന്ധിമാർഗം.

0: സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി തൃശൂർ.
1: സ്വാസ്ഥ്യം. കരൾ രോഗത്തെ അതിജീവിക്കാനുള്ള ഭക്ഷണക്രമം. ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ കരുണ എം എസ് സംസാരിക്കുന്നു.
2: മനുഷ്യ ശരീരത്തിൽ ത്വക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അവയവമാണ് കരൾ. ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന 500-ലധികം പ്രവർത്തനങ്ങളാണ് കരൾ ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്ലൂക്കോസ്, പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, ഫാറ്റി ആസിഡുകൾ, ബൈൽ ആസിഡുകൾ എന്നിവയുടെ നിർമ്മാണം, രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ ഫൈബ്രിനോജൻ, പ്രോത്രോമ്പിൻ എന്നിവയുടെ ഉൽപ്പാദനം, ഗ്ലൈക്കോജൻ, വിറ്റാമിൻ എ, ബി12, അയൺ എന്നിവ ശേഖരിച്ചു വയ്ക്കുക. വിഷാംശങ്ങളെ പുറന്തള്ളുക മാത്രമല്ല, രക്തത്തിൽ അമിതമായി കാണുന്ന ഗ്ലൂക്കോസിനെ ഫാറ്റാക്കി മാറ്റി ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തുന്നതും കരളാണ്. തെറ്റായ ജീവിത രീതികൾ, ആഹാര രീതികൾ എന്നിവ മൂലം കരളിൽ സാധാരണയിൽ നിന്നും 5% ൽ അധികം കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ അഥവാ ഹെപ്പാറ്റോസ്റ്റിയറ്റോസിസ്. ഫാറ്റ് കൂടുന്നതിൻ്റെ തോതനുസരിച്ച് ഫാറ്റി ലിവറിനെ ഗ്രേഡ് 1, 2, 3 എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഗ്രേഡ് 1-ൽ പ്രത്യേക രോഗലക്ഷണങ്ങൾ ഒന്നും കാണിക്കാറില്ലെങ്കിലും കൊഴുപ്പ് കരളിൻ്റെ പുറം ഭാഗങ്ങളെ മൂടുന്നു. ഗ്രേഡ് 2-ൽ കൊഴുപ്പ് കരളിൻ്റെ ഉൾഭാഗത്തെത്തുകയും പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നു. കരളിൻ്റെ കോശങ്ങൾ പുനർജനിക്കുന്നതിനാൽ ഒരു പരിധിവരെ കരളിനെ രക്ഷിക്കാനാവും. ഗ്രേഡ് 1-ഉം ഗ്രേഡ് 2-ഉം കൃത്യമായ ആഹാര ക്രമീകരണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ സഹായത്താലും നിയന്ത്രിക്കാം. ഗ്രേഡ് 3-ൽ പരമാവധി കോശങ്ങളും നശിക്കുകയും ഫൈബ്രഡ് ആവുകയും കരളിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാവുകയും ചെയ്യുന്നു. ഇത് രോഗാവസ്ഥയ്ക്കനുസരിച്ച് ചികിത്സിക്കുകയോ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയോ ചെയ്യേണ്ടി വന്നേക്കാം. അമിതമായ മദ്യപാനം മൂലവും ഫാറ്റി ലിവർ ഉണ്ടാകുന്നു. ഇതിനെ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നു. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫൈബ്രോ സ്കാനിംഗ് എന്നിവ വഴി കരളിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താം. ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് വഴി രക്തത്തിലെ കൊഴുപ്പുകളുടെ അളവും കണ്ടെത്താം. ആഹാര രീതികളിൽ മാറ്റം വരുത്തുകയും കൃത്യമായി വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് വഴി ഫാറ്റി ലിവർ തടയാനാകും. ആഹാരം എല്ലാത്തരം പോഷകമൂല്യങ്ങളും അടങ്ങിയ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ മുഴുധാന്യങ്ങളായ ഗോതമ്പ്, റാഗി, ഓട്സ്, ക്യുനോവ, ബാർലി, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഫാറ്റ് കുറഞ്ഞ പാൽ, മത്സ്യം, എണ്ണകളായ സോയാബീൻ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ എന്നിവ ഉൾപ്പെടുന്നു. മുഴുധാന്യങ്ങളിലും പയറുവർഗ്ഗങ്ങളിലും അലിയുന്നതും അലിയാത്തതുമായ നാരുകളുടെ അംശം ധാരാളമുണ്ട്. നാരുകൾ കൊഴുപ്പിൻ്റെ ആകിരണത്തെ തടയാൻ സഹായിക്കും. ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, പോളിഫിനോൾസ്, നാരുകൾ എന്നിവ ഫാറ്റ് അടിഞ്ഞുകൂടുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫാറ്റിൻ്റെ ഓക്സിഡൈസേഷൻ പ്രക്രിയ തടയുന്നു. ഇലക്കറികളിലെ നൈട്രേറ്റ് സംയുക്തങ്ങൾ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുകയും ക്ലോറോഫിൽ കരൾ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അതിനാൽ പച്ചനിറമുള്ള പാലക്, ചീര, മുരിങ്ങയില, ബ്രോക്കോളി എന്നിവയുടെ ഉപയോഗം കരളിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും സാലഡുകളായോ അരിക്കാതെ പഞ്ചസാര ചേർക്കാത്ത ജ്യൂസുകളായോ ഉപയോഗിക്കുന്നത് ഉന്മേഷം നൽകുന്നതിനും കരൾ വീക്കം കുറയ്ക്കുന്നതിനും വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിനും ഉപകരിക്കും. പ്രോട്ടീനുകൾ ധാരാളമുള്ള പയർ, കടലവർഗ്ഗങ്ങൾ എന്നിവ നിത്യേനയുള്ള ആഹാരത്തിൻ്റെ ഭാഗമാക്കുക. പ്രോട്ടീനുകൾ കോശങ്ങളുടെ നിർമ്മിതിക്കും സംരക്ഷണത്തിനും അത്യാവശ്യമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ കരൾ വീക്കം കുറയ്ക്കുക, രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുക, വിഷാംശങ്ങളെ പുറന്തള്ളുക, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുക, കോശഭിത്തികളുടെ സംരക്ഷണം, കോശനശീകരണം തടയുക എന്നീ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. മത്സ്യങ്ങളായ അയല, മത്തി, ചൂര, സാൽമൺ, നട്ട്സ്, സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, സസ്യ എണ്ണകളായ സോയാബീൻ ഓയിൽ, ഒലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ബീൻസ്, പഴവർഗ്ഗങ്ങളായ അവക്കഡോ, മാങ്ങ, മസ്ക്മെലോൺ എന്നിവയിലെല്ലാം ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡുകളുണ്ട്. ഗ്രീൻ ടീയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ് എന്നിവ കുറയ്ക്കാനും വിഷാംശങ്ങളെ പുറന്തള്ളാനും കരളിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും സഹായിക്കുന്നു. അതിനാൽ ദിവസം 1-2 ഗ്ലാസ് വരെ ഗ്രീൻ ടീ കുടിക്കുന്നതും നല്ലതാണ്. ദിവസവും 1 കപ്പ് കട്ടൻ കാപ്പി പഞ്ചസാരയില്ലാതെ ഉപയോഗിക്കുന്നത് ഉന്മേഷം നൽകുകയും ഇതിലെ കഫീൻ കരളിൻ്റെ കോശനശീകരണം ത്വരിതപ്പെടുത്തുന്ന എൻസൈമുകളെ നിയന്ത്രിക്കുകയും ചെയ്യും.

0: ചെയ്യുന്നു. ഔഷധമൂല്യമുള്ള ഇഞ്ചി, മഞ്ഞൾ, ഏലയ്ക്ക, ഗ്രാമ്പൂ എന്നിവ കരളിലെ നീർക്കെട്ട്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവ കുറയ്ക്കുന്നു. 2 മുതൽ 2.5 ലിറ്റർ വെള്ളം കുടിക്കുന്നത് കരളിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. ദിവസം 45 മിനിറ്റ് വ്യായാമം ശീലമാക്കുന്നത് ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുന്നതിനും അമിതമായിട്ടുള്ള കൊഴുപ്പുകളെ ഉപയോഗപ്പെടുത്തുന്നതിനും കരളിൻ്റെ കേടുപാടുകൾ കുറയ്ക്കുന്നതിനും ഉത്തമമാണ്. ഫാറ്റി ലിവർ ഉള്ളവർ ആഹാര സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. തവിട് കളഞ്ഞ ധാന്യങ്ങൾ, മൈദ പോലുള്ള റിഫൈൻഡ് ഫ്ലോറുകൾ, മൈദ കൊണ്ടുള്ള പലഹാരങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവ ഒഴിവാക്കുക. എണ്ണ, നെയ്യ്, ബട്ടർ, മയണീസ്, ഫാറ്റ് കൂടിയ വിഭവങ്ങൾ, വറുത്തതും പൊരിച്ചതുമായ വിഭവങ്ങൾ, എണ്ണ അധികം ചേർത്തുള്ള പാചക രീതികൾ, റെഡ് മീറ്റ് വിഭാഗത്തിൽപ്പെടുന്ന പോർക്ക്, മട്ടൺ, ബീഫ്, ഓർഗൻ മീറ്റുകളായ കരൾ, കുടൽ, ബ്രെയിൻ എന്നിവയുടെ ഉപയോഗം കൊഴുപ്പടിഞ്ഞു കൂടാൻ ഇടയാക്കും. പഞ്ചസാര ചേർത്തുള്ള ജ്യൂസുകൾ, സ്വീറ്റ്സ്, ഐസ്ക്രീമുകൾ, പെപ്സി, കോള പോലുള്ള കാർബണേറ്റഡ് ഡ്രിങ്കുകൾ എന്നിവയിൽ ഊർജം അഥവാ കലോറി മൂല്യം കൂടുതലാണ്. അധികമായി ഉണ്ടാകുന്ന ഊർജം ഫാറ്റുകളുടെ നിർമ്മാണത്തിനിടയാക്കുന്നു. ഫാറ്റി ലിവർ ഉള്ളവർ നീർക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ഉപ്പ് അധികമുള്ള പപ്പടം, അച്ചാർ, ചിപ്സ്, ഉണക്കമീൻ, ഫാസ്റ്റ് ഫുഡ്സ്, പ്രിസർവ്ഡ് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ് എന്നിവ ഒഴിവാക്കുകയും വേണം. രുചിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അജിനോമോട്ട എന്ന രാസവസ്തുവിൽ സോഡിയത്തിൻ്റെ അംശം വളരെ കൂടുതലാണ്. അതിനാൽ ഇതിൻ്റെ അധിക ഉപയോഗം കരളിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്നു. ഒട്ടുമിക്ക ഹോട്ടൽ ഫുഡുകളിലും ഫാസ്റ്റ് ഫുഡുകളിലും അജിനോമോട്ട ആവശ്യത്തിലധികം ചേർക്കുന്നുണ്ട്. അതിനാൽ വീട്ടിലെ ഭക്ഷണം ശീലമാക്കാൻ ശ്രദ്ധിക്കണം. ആൽക്കഹോളിക് ഡ്രിങ്ക്സ് കരളിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല, ഇത് ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് ഇടയാക്കുകയും ചെയ്യുന്നു. ഫാറ്റി ലിവർ പ്രതിരോധിക്കാനായി അമിതവണ്ണം നിയന്ത്രിക്കുകയും ഹെൽത്തി ഡയറ്റ് ശീലമാക്കുകയും വേണം. അതോടൊപ്പം ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ് എന്നിവ ഒരു ഡോക്ടറുടെയും ഡയറ്റീഷ്യന്റെയും നിർദ്ദേശപ്രകാരം നിയന്ത്രണ വിധേയമാക്കി കരളിനെയും ആരോഗ്യത്തെയും സംരക്ഷിക്കാം.
1: കരൾ രോഗത്തെ അതിജീവിക്കാനുള്ള ഭക്ഷണക്രമം ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ കരുണ എം എസ് സംസാരിച്ചതാണ് കേട്ടത്. സ്വാസ്ഥ്യം സമാപിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
4: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
6: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
5: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
6: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
5: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: സമയം 5 മണി കഴിഞ്ഞ് 20 മിനിറ്റും 5 സെക്കൻഡും.
1: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. നന്ദനാരുടെ ദാരിദ്ര്യം എന്ന കഥയാണ് ഇന്ന് കഥകൾ അതിസാദരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവതരണം മെജോ.
2: ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടപ്പോൾ കുട്ടികളെല്ലാം പുറത്തേക്ക് പ്രവഹിച്ചു. വർണ്ണശബളമായ പ്രവാഹം, എന്തൊരു ബഹളം, എന്തൊരു തിരക്ക്! വേഗം വീട്ടിലെത്തി, ആഹാരം കഴിക്കാനുള്ള ഉത്സാഹത്തിമിർപ്പ്. പക്ഷേ അപ്പുണ്ണിക്കൊട്ടും ഉത്സാഹമില്ല, ഒട്ടും ധൃതിയുമില്ല. കാരണം വീട്ടിൽ പോയാൽ വെറും പച്ചവെള്ളമല്ലാതെ മറ്റൊന്നും അവിടെ കഴിക്കാനില്ലെന്ന് അവനറിയാം. വീട്ടിലേക്കാണെങ്കിൽ സ്കൂളിൽ നിന്ന് കഷ്ടിച്ച് അരനാഴിക ദൂരവുമുണ്ട്. വെറും പച്ചവെള്ളം കുടിക്കാനായി വിശക്കുന്ന വയറുമായി അരനാഴിക അങ്ങോട്ടും അരനാഴിക ഇങ്ങോട്ടും നടക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. തിരക്കൊഴിയുന്നതുവരെ അവൻ സ്കൂളിൻ്റെ വരാന്തയിൽ നിന്നു. തിരക്കൊഴിഞ്ഞപ്പോൾ മെല്ലെ നടന്ന് സ്കൂളിൻ്റെ ഗേറ്റിനടുത്ത് വന്നു നിന്നു. വിശപ്പ് സഹിക്കാനാവുന്നില്ല. ഇന്നലെ മുഴുവനും ഇന്നിതുവരെയായും അന്നത്തിൻ്റെ വെള്ളം കണ്ടിട്ട് പോലുമില്ല. പഴംപുളിയും പച്ചമുളകും ഉപ്പും ഞെരടി ചേർത്ത വെള്ളം കഴിച്ചതിൻ്റെ ശക്തിയിലാണ് ജീവൻ നിലനിൽക്കുന്നത്. അതിൻ്റെ ശക്തി എത്രത്തോളം കാണും? വയറു നിറച്ച് 2 നേരം ആഹാരം കഴിച്ച് ജീവിക്കാൻ എന്നാണ് സാധിക്കുക? അതിന് നാടുവിടേണ്ടി വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. നാടുവിടണം. നാടുവിട്ടാൽ ഏതു വേഷവും കെട്ടാമെന്ന് ശങ്കുമ്മാൻ പറയാറുണ്ട്. ഏതു വേഷം കെട്ടാനും അപ്പുണ്ണി തയ്യാറാണ്. ഹോട്ടലിൽ പാത്രം മോറണോ? മോറാം. റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ പോയി ചുമട് ചുമക്കണോ? ചുമക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. സമയത്തിന് വയറ് നിറച്ച് ആഹാരം കിട്ടിയാൽ മാത്രം മതി. ആ ഒരൊറ്റ മോഹമേ ഉള്ളൂ ഇപ്പോൾ. ഇങ്ങനെ പട്ടിണി കിടന്ന് പഠിക്കാൻ വയ്യ. മാഷ് പറയുന്നതൊന്നും തലയിൽ കയറുന്നില്ല. വയറ് വിശക്കുമ്പോൾ തലയിൽ എങ്ങനെ കയറാനാണ്? മരമണ്ടൂസൻ എന്ന് മാഷ് വിളിക്കുമ്പോൾ ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല, ലജ്ജിച്ചിട്ടും കാര്യമില്ല. എല്ലാറ്റിനും കാരണം വിശപ്പാണ്. പഠിപ്പ് മതി. പട്ടിണിയും പാടുമായി 6ാം ക്ലാസ് വരെ എത്തിയില്ലേ? അത് മതി. ഇപ്പോൾ കണ്ടാൽ തിരിയാറായി എന്ന സ്ഥിതിയിലെത്തിയിരിക്കുന്നു. എവിടെ ചെന്നാലും അമ്മയ്ക്കൊരു കത്തെഴുതാനും അമ്മയുടെ കത്തു വന്നാൽ അത് വായിക്കാനും വേറൊരാളുടെ സഹായം വേണ്ട. നാടുവിടുക തന്നെ, അതേ രക്ഷയുള്ളൂ. അപ്പുണ്ണി ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. റോഡിൻ്റെ ഓരം ചേർന്ന് സാവധാനത്തിൽ നടന്നു. കാലുകൾ ഇടറുന്നു. ശക്തി തീരെ തോന്നുന്നില്ല. ഒഴുകുന്ന പ്രതീതി. അമ്മ ഇപ്പോൾ വീട്ടിലുണ്ടായിരിക്കുമോ? അതോ ഇല്ലത്തേക്ക് പോയിരിക്കുമോ? ഒരുപക്ഷെ ഇല്ലത്തോളം എന്ന് പോകുമെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, വെറുതെ ഒന്ന് പോകുന്നുവെന്ന് മാത്രം. പണ്ടായിരുന്നുവെങ്കിൽ ഇല്ലത്ത് ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. ഒട്ടുമിക്ക ദിവസവും അവിടെ നെല്ല് കുത്താൻ കാണും. ഇപ്പോൾ ഇല്ലത്തെ കാര്യം തന്നെ നന്നേ പരുങ്ങലിലാണ്. ഒരൊറ്റ മണി നെല്ല് പോലും പാട്ടം കിട്ടുന്നില്ല. ചാക്കരിയും ഗോതമ്പും ചാമയുമൊക്കെയായി അരിഷ്ടിച്ച് കഴിയുകയാണത്രേ ഇല്ലത്തുള്ളവർ. കാലുകളിടറുന്നു. ശക്തി തീരെ തോന്നുന്നില്ല. ഒഴുകുന്ന പ്രതീതി. വരണ്ട തൊണ്ട, വരണ്ട ചുണ്ടുകൾ. ഒന്ന് ഉമിനീരിറക്കാൻ പോലും വായിൽ നനവില്ല. കണ്ണുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇരുട്ട് കയറുന്നു. സ്കൂളിൻ്റെ അടുത്തുള്ള ഇടവഴിയുടെ സമീപത്തെത്തിയപ്പോൾ അവനൊന്ന് നിന്നു. ഇടവഴിയിലേക്ക് തിരിഞ്ഞാലോ? ഒന്നും ഉദ്ദേശിച്ചല്ല ഇടവഴി വരെ നടന്നെത്തിയത്. ഇനി ഏതായാലും ഇടവഴിയിലൂടെ കുറച്ചു ദൂരം നടന്ന് ബെല്ലടിക്കുന്നതിന് മുൻപ് സ്കൂളിൽ തിരിച്ചെത്താം. വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെയുണ്ടെന്നത് ശരി തന്നെ. അവൻ ഇടവഴിയിലേക്ക് തിരിഞ്ഞു. തണലും തണുപ്പുമുള്ള ഇടവഴി. ഇരുഭാഗത്തും വീടുകൾ. ഓടിട്ട വീടുകൾ, വൈക്കോൽ മേഞ്ഞ വീടുകൾ. ഇരുഭാഗത്തെയും വീടുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ മെല്ലെ മെല്ലെ നടന്നു. ഇക്കാണുന്ന വീടുകളിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവരെല്ലാം അകത്തിരുന്ന് ഊണ് കഴിക്കുകയാവും. ഊണിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നാവിൽ നനവ് പൊടിയുന്നത് പോലെ. നടക്കുകയല്ല, ഒഴുകുക തന്നെയാണവൻ. ഒഴുക്കിൽ വിചാരിച്ചെടുത്ത് നിൽക്കാൻ പറ്റാതെ വരുമോ? അവൻ അതൊന്ന് പരീക്ഷിച്ചു നോക്കി. പെട്ടെന്ന് ഒരിടത്ത് നിന്നു. കാലുകൾ ശരിക്ക് നിലത്തുറക്കുന്നില്ല. അവൻ ഇരുഭാഗത്തേക്കുമൊന്ന് നോക്കി. വലതുഭാഗത്തെ ചെറിയ വീട് എന്തുകൊണ്ടോ അവനെ ആകർഷിച്ചു. ഒരു തീരുമാനമെടുത്തതുപോലെ അവൻ ആ വീടിൻ്റെ പടികടന്ന് മുറ്റത്തേക്ക് നടന്നു.

0: ചെറിയ വീട്, യോജിച്ച ചെറിയ മുറ്റം. മുറ്റത്തൊരു ചെന്തെങ്ങ്. ചെന്തെങ്ങിൽ ഒരാടിനെ കെട്ടിയിരിക്കുന്നു. ആടിൻ്റെ അകിട് കണ്ടപ്പോൾ ഈയിടെ പ്രസവിച്ചതാണെന്ന് മനസ്സിലായി. ആട്ടിൻകുട്ടികളെവിടെ? വീടിനകത്തോ ആട്ടിൻകൂട്ടിനുള്ളിലോ? ആട്ടിൻകൂട് മുറ്റത്തൊന്നും കാണാനില്ലല്ലോ. ഇവിടെ ആളുകളാരുമില്ലേ? പുറത്താരെയും കാണാനില്ലല്ലോ. പൂമുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി. പൂമുഖത്തിൻ്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. വീട്ടുടമസ്ഥൻ ദൂരത്തൊന്നും പോയിരിക്കാനിടയില്ല. മുറ്റത്ത് ആടിനെ കെട്ടിയിട്ടുണ്ടല്ലോ. വീടിൻ്റെ ചില ജനൽപ്പാളികൾ തുറന്നു കിടക്കുന്നുമുണ്ട്. വീട്ടുടമസ്ഥൻ അടുത്ത വീട്ടിലേക്കെങ്ങാനും പോയതാവും. അവൻ ആടിൻ്റെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ സ്വാഗതോക്തിയോതുന്ന ഭാവത്തിൽ അത് അവനെയൊന്നും മണത്ത് അവനോട് ചേർന്ന് നിന്നു. അവൻ ആടിനെ തലോടിക്കൊണ്ടു നിന്നു. അപ്പോഴാണ് ആടിൻ്റെ മുൻപിലുള്ള മൺചട്ടി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മൺചട്ടിയിലെന്താണ്? അവൻ പാളി നോക്കി. കഞ്ഞി. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. വിശപ്പിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നുണ്ടോ? കഞ്ഞി? ആട് കുടിച്ച കഞ്ഞിയുടെ ബാക്കി. മൺചട്ടി നിറയെ കഞ്ഞി ആടിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ച് കാണും. വിശപ്പും ദാഹവും തീർന്നപ്പോൾ ആട് കഞ്ഞികുടി മതിയാക്കി. അങ്ങനെയാവും ചട്ടിയിൽ കഞ്ഞി ബാക്കി വന്നത്. അവൻ ചുറ്റും നോക്കി. ആരുമില്ല. ആട് മാത്രമേയുള്ളൂ. പതുക്കെ മൺചട്ടി കയ്യിലെടുത്ത് ആകെയൊന്ന് കുലുക്കി നോക്കി. കഞ്ഞിയുടെ അടിയിൽ ലേശം വറ്റും കാണാനുണ്ട്. പിന്നെ അവൻ ആലോചിക്കാൻ ഒന്നും നിന്നില്ല. ചട്ടിയിലെ കഞ്ഞി മുഴുവനും ഒരൊറ്റ വീർപ്പിന് കുടിച്ചു തീർത്തു. ചട്ടി താഴെ വെച്ചു. വിശപ്പടങ്ങിയെങ്കിലും തൻ്റെ ഗതികേടോർത്ത് അവന് ദുഃഖം തോന്നി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരാശ്വാസത്തിനെന്നോണം ആടിനെ തന്നോടടുപ്പിച്ച് അവൻ തേങ്ങി തേങ്ങി കരഞ്ഞു.
1: കഥകളതിസാദരത്തിൽ നിങ്ങൾ ഇന്ന് കേട്ടത് നന്ദനാരുടെ ദാരിദ്ര്യം എന്ന കഥ. അവതരിപ്പിച്ചത് മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ

സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലയിലെ മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലേക്ക് SC പ്രൊമോട്ടറെ നിയമിക്കുന്നതിന് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലുൾപ്പെട്ട് +2 യോഗ്യതയുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ള പട്ടികജാതിക്കാർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയിൽ നിന്നുള്ള റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഈ മാസം 29-ന് 2 മണി മുതൽ 3 മണി വരെ അയ്യന്തോളിലെ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487-23-60-381. മറ്റൊരു നമ്പർ 8547-63-01-05. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 0487-23-60-381. മറ്റൊരു നമ്പർ 8547-63-01-05. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഫാം സൂപ്പർവൈസർ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥിയിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പൗൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദമോ പൗൾട്രി പ്രൊഡക്ഷനിൽ ഡിപ്ലോമയോ നേടിയവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകരുടെ പ്രായപരിധി 1 മെയ്ന് 30 വയസ്സ് കവിയരുത്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 20,000 രൂപ ശമ്പളം ലഭിക്കും. June 4 രാവിലെ 10 മണി മുതൽ 11:30 വരെ നടക്കുന്ന എഴുത്തു പരീക്ഷയുടെയും തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അപേക്ഷകൾ ഈ മാസം 29-ന് വൈകിട്ട് 5 മണിക്കകം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ അയ്യന്തോൾ തൃശൂർ പിൻകോഡ് 68001 എന്ന വിലാസത്തിൽ ലഭിക്കണം. തൃശൂർ വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി സൗജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. June 1 ആരംഭിക്കുന്ന പരിശീലനത്തിന് 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയായിരിക്കും പരിശീലനം. 31 ദിവസം നീളുന്ന പരിശീലനത്തിൽ സംരംഭകത്വം, വായ്പാ സൗകര്യങ്ങൾ എന്നിവ സംബന്ധിച്ച ക്ലാസുകളും ഉണ്ടായിരിക്കും. ഭക്ഷണവും താമസവും ഉൾപ്പെടെ പരിശീലനം തികച്ചും സൗജന്യമാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റിനോടൊപ്പം 2 വർഷം വരെ RCTയുടെ സഹായ സഹകരണങ്ങളും ലഭ്യമാകും. ഫോൺ നമ്പർ 0487-26-94-412. മറ്റൊരു നമ്പർ 9447-19-63-24. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 0487-26-94-412. മറ്റൊരു നമ്പർ 9447-19-63-24. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.

5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 നാട്ടുചിന്ത്. പെരുമൺ സജീവ്കുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാടൻപാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PME ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ.

6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം, 8:00 നാട്ടുചിന്ത്, പെരുമൺ സജീവ്കുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാടൻപാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PME ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 പണ്ട്, 9:30 അക്ഷര സൗരഭം, നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ GR ഇന്ദുഗോപനുമായി അഭിമുഖം ആദ്യഭാഗം. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് ജയകുമാർ രാമകൃഷ്ണൻ. 6:00 ഉഷമലരി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:15 പ്രഭാതവന്ദനം, തിരുവമ്പാവൈ എം എൽ വസന്തകുമാരി ആലപിച്ചത്, 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കൾ, സൈമർ ദ വുമൺസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഇ പെൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ജാഗ്രത. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാം, ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നു. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരോട് തൃശൂർ കാവ്യാഞ്ജലി. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കാവിലെ പാട്ട് എന്ന കവിത ആലാപനം ജ്യോതിഭായ് പരിയാടത്ത്. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം, 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാഡമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ കാഴ്ച, കണ്ണുകളിലെ വരൾച്ച. ഡോക്ടർ മിനു ദത്തുമായി YS പൗർണമി സംസാരിക്കുന്നു, രണ്ടാം ഭാഗം. 9:30 മഹിത വർമ്മ പാടിയ കൃതികൾ, എം രതീഷ് വയലിൻ, എം സുരേഷ് കുമാർ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരോട് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 തോറ്റംപാട്ട് എലവഞ്ചേരി രാജനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 സ്മൃതിലഹരി, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 സ്വരസാഗരം, 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മായാമുദ്രകൾ. ഹലോ ഡോക്ടർ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. FM 101.3 MHz രാവിലെ 10:30 പദ്ധതികൾ ജനക്ഷേമത്തിനായി പുനഃപ്രക്ഷേപണം, പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന. 10:45 ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 11:02 ഹലോ ആകാശവാണി. വൈകിട്ട് 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ സമാപിച്ചു. ഇനി കാലാവസ്ഥ. കേരളത്തിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്.

0: ആകാശവാണി തൃശൂർ സമകാലികം.
1: നമുക്ക് ലഭ്യമായ പ്രകൃതി വിഭവങ്ങളിൽ ഏറെ പ്രാധാന്യമേറിയവയാണ് മണ്ണും ജലവും. ആർത്തിയുടെയും ആഡംബരത്തിന്റെയും കണ്ണുകൾ ചെന്ന് പതിയുന്ന പ്രകൃതി വിഭവങ്ങളും ഇവ തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഇക്കാലത്ത് മണ്ണ് ജലസംരക്ഷണത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഈ വരുന്ന മൺസൂൺ കാലത്ത് മണ്ണിനെയും ജലത്തെയും സംരക്ഷിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാനാവും? ഈ വിഷയമാണ് ഇന്ന് സമകാലികം പരിശോധിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ഓരോ തുള്ളി മഴവെള്ളവും സംഭരിച്ചില്ലെങ്കിൽ ഭൂഗർഭ ജലസ്രോതസ് വർദ്ധിപ്പിക്കാൻ നമുക്കാവില്ല. കോഴിക്കോട് ജില്ലാ മണ്ണു പരിവേഷണ ഓഫീസർ എം എ സുധീർ ബാബു.
2: നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രകൃതിവിഭവങ്ങളാണ് മണ്ണും ജലവും. ഇപ്പോ മൺസൂൺ വരികയാണ്. 2025 നമുക്ക് ലഭിച്ച മഴ ഏകദേശം 1752.7 mm ആയിരുന്നു. അതായത് സാധാരണ ലഭിക്കേണ്ട 2018.6 mm മഴ നിന്നും 13% കുറവായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമുക്ക് ചൂട് കൂടുതലായിരുന്നു, വേനൽമഴ കുറച്ചൊക്കെ ലഭിച്ചു, പക്ഷെ പറഞ്ഞപ്രകാരമുള്ള ക്വാണ്ടിറ്റി ഒന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഓരോ തുള്ളി മഴയും നമ്മൾ വിവിധ മാർഗങ്ങളിലൂടെ സംഭരിച്ചില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ നമ്മുടെ കാർഷിക ഉൽപ്പാദനം, നമ്മുടെ കുടിവെള്ളം, അതായത് ഭൂഗർഭ ജലസ്രോതസ് കൂട്ടാനൊന്നും നമുക്ക് ചെയ്ത് വരില്ല. നമുക്കറിയാം നമ്മുടെ പല ബ്ലോക്കുകളും ഭൂഗർഭജലത്തിന്റെ തോത് കുറഞ്ഞതായിട്ട് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 250 cents ഏക്കർ സ്ഥലത്തുനിന്ന് ഒരു വർഷം ശരാശരി 20 ടൺ മണ്ണാണ് മണ്ണൊലിപ്പോയി നഷ്ടപ്പെടുന്നത്. ഈ മണ്ണൊലിപ്പോയി മണ്ണ് നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണ്, ജൈവാംശമുള്ള മണ്ണ് നഷ്ടപ്പെടും, മണ്ണിലെ ചരലിന്റെ അംശം കൂടും. മാത്രമല്ല മഴവെള്ളത്തെ കൃത്യമായി സംഭരിക്കുവാനും മഴവെള്ളത്തെ മണ്ണിലേക്ക് താഴ്ത്തുവാനുള്ള മണ്ണിന്റെ ശേഷി കുറയും.
1: നമുക്ക് ലഭിക്കുന്ന മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിനെ തടസ്സപ്പെടുത്തുന്ന പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നും അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകുന്നുണ്ട്. വയനാട് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ സണ്ണി പി ജെ.
3: നമ്മളുടെ മൺസൂൺ ആരംഭിക്കുമ്പോൾ മഴവെള്ളം ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്നുണ്ട്. അതിനെ തടസ്സപ്പെടുത്തുന്ന പ്രവൃത്തികൾ നമ്മൾ അറിഞ്ഞറിയാതൊക്കെ ചെയ്യാറുണ്ട്. അതിന് നമ്മുടെ കൃഷി രീതികളിൽ വരുന്ന മാറ്റങ്ങളും നമ്മുടെ നിർമ്മാണ രീതികളിൽ വരുന്ന ചില മാറ്റങ്ങളൊക്കെ ഭൂമിയിലേക്ക് മഴവെള്ളം കിനിഞ്ഞിറങ്ങുന്നതിനെ കുറവരുന്നുണ്ട്. മഴവെള്ളം ഒരു പ്രദേശത്ത് നിന്ന് ഒഴുകിപ്പോകുന്ന നമ്മുടെ സാധാരണ ശാസ്ത്രീയ ഭാഷ റൺ ഓഫ് എന്നാണ് പറയുക. നമ്മളൊരു ടൈലിട്ട പ്രദേശത്ത് അല്ലെങ്കിൽ ടൈലിട്ട ഒരു മുറ്റത്ത് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഒരു മുറ്റത്ത് നമുക്ക് ഒരു 100 liter വെള്ളം അവിടെ മഴ പെയ്ത് കിട്ടുകയാണെങ്കിൽ ഏകദേശം 80-90 liter തന്നെ പുറത്തേക്ക് ഒഴുകിപ്പോകും. അതേസമയം ഒരു 10% ആഴ മാത്രം ചെരിവുള്ള മണ്ണിൽ മഴ പെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു 30 liter വെള്ളം മാത്രമേ പുറത്തു പോയി പോകൂ. അപ്പൊ നമ്മളത് 80% അല്ലെങ്കിൽ 80 liter അല്ലെങ്കിൽ 90% വെള്ളം ഒഴുകിപ്പോണ നമ്മുടെ അവിടുത്തെ റൺ ഓഫ് കോയിഫിഷ്യന്റ് 0.9 ഈ 30 liter പോകുന്ന നമ്മുടെ 0.3 പരിഗണിക്കുക. അതായത് നമ്മൾ റൺ ഓഫ് കോയിഫിഷ്യന്റ് അല്ലെങ്കിൽ മഴവെള്ളം പുറത്തോട്ട് ഒഴുകി പോകുന്നത് കുറയ്ക്കുക എന്നതാണ് നമ്മളുടെ മണ്ണ് സംരക്ഷണ പ്രവൃത്തികളുടെ ആകെ തുക എന്ന് പറയും. അതായത് നമ്മൾ കൃഷിയിൽ നമുക്ക് അനുവർത്തിക്കാൻ പറ്റുന്ന രീതി നമ്മളൊരു ചെരിഞ്ഞ പ്രദേശത്ത് നമ്മൾ മുൻകാലം ചെയ്തുകൊണ്ടിരുന്ന കോണ്ടൂർ കൾട്ടിവേഷൻ അതൊരു അനുയോജ്യമായ രീതിയാണ്. കോണ്ടൂർ സമോച്ച രേഖകളിലായിട്ട് കോണ്ടൂറിലൂടെ കൃഷി ചെയ്യുമ്പോൾ ആ കുന്നിൻ മുകൾ ഭാഗത്ത് പെയ്യുന്ന മഴവെള്ളം കുത്തനെ ഒഴിച്ചു പോകില്ല. അത് ആ കോണ്ടൂറിലൂടെ കൃഷി ചെയ്യുന്ന ആ കൃഷി തടഞ്ഞെടുക്കുന്നതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഒഴുകിപ്പോകില്ല. അപ്പൊ നമുക്ക് അത് വെള്ളം ഒഴുകിപ്പോ അളവ് കുറയ്ക്കാൻ കഴിയും. അതോടൊപ്പം നമുക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞ രീതിയുണ്ട്. അത് നമ്മൾ ചെയ്യാം. നമ്മൾ വെള്ളം ഒഴുക്കുന്നതിനെ ത്വരിതപ്പെടുത്തുന്ന ഒരു കൃഷിയാണ് നമ്മൾ അവലംബിക്കുന്നതെങ്കിൽ അത് ചെയ്തതിന് കുറച്ചും താഴെയായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വെള്ളം ഒഴുകി പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കൃഷി ചെയ്യുക. ഉദാഹരണത്തിന് ഒരു കുഞ്ഞു ചോളമാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് ചെയ്തതിനു ശേഷം താഴെ ഭാഗത്ത് നമ്മൾ പയറുവിനത്തിൽ പെട്ട് കൃഷി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വെള്ളത്തിന്റെ ഒഴുക്കിനെ നമുക്ക് പിൻവലിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രദേശം നമ്മൾ മരച്ചീനിയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ആ മരച്ചീനി കൃഷി ചെയ്തതിന് തൊട്ട് താഴെ തന്നെ പുല്ലുവിനത്തിൽ പെട്ടതോ അല്ലെങ്കിൽ കുറ്റിച്ചെറി വിനത്തിൽ പെട്ട ഏതെങ്കിലും ഒരു സ്ട്രിപ്പായിട്ട് നമ്മൾ ഒരു കൃഷി ചെയ്ത് അങ്ങനെ മാറി അനുവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും വെള്ളം ഒഴുകി പോകുന്നത് പ്രതിരോധിക്കേണ്ടത് കുറവ് വരുത്താൻ കഴിയും. അതുകൂടാതെ നമ്മളുടെ കൃഷിയിടങ്ങളിൽ നമ്മൾ മൾച്ചിങ് നമ്മൾ ഇപ്പോൾ അനുവർത്തിക്കുന്നതാണ് എങ്കിലും അത് മൾച്ചിങ് പുതയിടുക എന്ന് പറയുന്നത് അനുവർത്തി കഴിയുമ്പോൾ ആ ഭൂമിയിലേക്ക് വെള്ളം ആഗിരണം ചെയ്യുന്ന അളവ് കൂട്ടാൻ കഴിയും. അത് മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവിടെ കൃഷി ചെയ്ത് കിട്ടുന്ന അവശിഷ്ടങ്ങളും അതേ പ്രദേശത്ത് തന്നെ അവിടെ തന്നെ ഉപയോഗിക്കാറുണ്ട്. അതുവഴി ചെയ്യുക വഴി നമുക്ക് രണ്ടു രീതി ചെയ്യാൻ കഴിയും. ഒന്ന്, നമുക്ക് ഭൂമിയിലേക്ക് വെള്ളം ആഗിരണം ചെയ്യുന്ന തോത് വർദ്ധിപ്പിക്കാൻ കഴിയും. രണ്ടാമത് അതോടൊപ്പം തന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് വെള്ളം ആകെ പോകുന്നത് നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതുപോലെ നമ്മൾ നിർമ്മാണ പ്രവൃത്തിയിൽ ഒരു പ്രധാനമന്ത്രി ചെയ്യാനുള്ള റോഡുകൾ ടാർ ചെയ്യുന്ന അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ മുറ്റങ്ങളും കോൺക്രീറ്റ് ചെയ്യുന്നു ഇന്റർലോക്ക് ചെയ്യുന്നു. മുറ്റം ഇന്റർലോക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം വേണ്ടതുണ്ട് അവിടേക്ക് മാത്രം പരിമിതപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ വെള്ളം ഭൂമിയിലേക്ക് ആഗ്രഹം ചെയ്യുന്ന രീതിയിൽ അത് ക്രമീകരിക്കാനും കഴിയും. കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഇന്റർലോക്കുകളിൽ ജോയിന്റ് സാന്നിധ്യത്തിൽ നടത്താതിരിക്കുകയാണെങ്കിൽ അതോടെ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി പോകാൻ കഴിയും. അത്തരത്തിലുള്ള രീതികളിൽ ചെയ്തുകൊണ്ട് നമുക്ക് ക്രമീകരിക്കാൻ കഴിയും.
1: ജലസംരക്ഷണത്തോടൊപ്പം മണ്ണൊലിപ്പ് തടയേണ്ടതും അത്യാവശ്യമാണ്. മൺസൂൺ സമയത്തെ മണ്ണൊലിപ്പ് തടയാൻ എന്തൊക്കെ ചെയ്യാനാകും? സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ മുൻ ഫീൽഡ് ഓഫീസർ ഹരികൃഷ്ണൻ ടി.
4: നമ്മൾ എങ്ങനെയാണ് മൺസൂൺ സമയത്ത് മണ്ണ് സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്? മൺസൂൺ സമയമല്ല, അതിന് മുമ്പ് വെച്ച് തുടങ്ങണം. പക്ഷെ എന്തൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒന്ന്, കോണ്ടൂർ അടിസ്ഥാനത്തിലുള്ള ബണ്ടിങ് ചെയ്യുമ്പോൾ മലഞ്ചെരുവുകളിലെ ജല ഒഴുക്ക് കുറയ്ക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ മണ്ണൊലിപ്പും കുറയും, ജലത്തിന്റെ കുത്തിയൊലിച്ച്

0: രണ്ടാമത് ഇതേപോലെ തന്നെ കോണ്ടൂർ അടിസ്ഥാനമാക്കിയിട്ട് ടെറസിംഗ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം കുന്നും പ്രദേശങ്ങളിലെ കൃഷിക്ക് സുരക്ഷിതമായിട്ട് കൃഷി ചെയ്യാനും പറ്റും. താഴേക്കുള്ള മഴവെള്ളത്തിന്റെ വേഗത കുറയ്ക്കും. മൂന്നാമതായിട്ട് ചെക്ക് ഡാമുകൾ. ചെക്ക് ഡാമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നീർച്ചാലുകളിൽ ഇടയിൽ അവരുടെ രണ്ട് നീർച്ചാലുകളുടെ കോൺഫ്ലുവൻസിൽ കെട്ടുന്ന ചെറിയ ഡാമുകളെ ആണ് ചെക്ക് ഡാംസ് എന്ന് പറയുന്നത്. ചെക്ക് ഡാമുകളുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിയൊഴിച്ചു വരുന്ന വെള്ളത്തിന് ഒരു പോയിന്റിൽ പിടിച്ചു നിർത്തി അവിടെ നിന്ന് ആ ചെറിയ ഡാം നിറഞ്ഞിട്ട് അടുത്ത ഡ്രെയിനേജ് അല്ലെങ്കിൽ അടുത്ത തോട്ടിലേക്ക് വെള്ളത്തിനെ ഷിഫ്റ്റ് ചെയ്ത് പോകും. അപ്പൊ മോളി എന്ന് പറയുന്ന വെള്ളത്തിന്റെ സ്പീഡ് കുറയ്ക്കാനും പറ്റും. അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഭൂഗർഭജലം ഓട്ടോമാറ്റിക് ആയിട്ട് വർദ്ധിപ്പിക്കാനും അത് സഹായിക്കും. അപ്പോ ചെക്ക് ഡാമുകള് കൈത്തോടുകൾ നമ്മൾ പറയുന്ന ചെറിയ ചെറിയ മലഞ്ചെരുവുകളിലുള്ള ചെറിയ തോടുകളുടെ കോൺഫ്ലുവൻസ് അല്ലെങ്കിൽ അവർ കൂടിച്ചേരുന്ന ഏരിയയിൽ ഒരു ചെക്ക് ഡാമുകൾ ചെറിയ ചെക്ക് ഡാമുകൾ നിർമ്മിച്ചാൽ വലിയ ഡാം പാടില്ല, ചെറിയ ചെക്ക് ഡാമുകൾ നിർമ്മിച്ചാൽ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ശക്തി തടയാനും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ഭൂഗർഭജല സ്രോതസ് കൂട്ടാനും സാധിക്കും. പിന്നെ മനുഷ്യനെത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്രയും വലിയ സ്ലോപ്പുകളിൽ നമുക്ക് പുല്ലുകള് അതേപോലെ മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ട് ഇത് ഇറോഷൻ കുറയ്ക്കാൻ പറ്റും. പുല്ലുകളിൽ പ്രധാനമായിട്ട് രാമച്ചം, മുളകള്, ലോക്കലായി അല്ലെങ്കിൽ അവിടുത്തെ ആ ഏരിയയിൽ വളരുന്ന സാധാരണ ചെടികള് ഇതൊക്കെ വെച്ച് ആ ഏരിയനെ ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് സ്ലോപ്പ് സ്റ്റെബിലൈസേഷന് സഹായിക്കും. അതോടൊപ്പം സ്ലോപ്പ് സ്റ്റെബിലൈസ് ആവുന്നതോടുകൂടി വെള്ളത്തിന്റെ ഇറോഷനും ബാക്കി കാര്യങ്ങളും കുറയും. ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ കൺസർവേഷനും അതോടുകൂടെ സഹായിക്കും. പിന്നെ മഴവെള്ള സംഭരണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വെള്ളക്കെട്ട് കുറയ്ക്കും, അതോടൊപ്പം തന്നെ ജലസംരക്ഷണം മെച്ചപ്പെടുത്തും. പിന്നെ ഡ്രെയിനേജ് ചാലുകൾ, ഇതാണ് മഴക്കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. പ്രത്യേകിച്ച് കുന്നും പ്രദേശങ്ങളിലുള്ള ചെറിയ ഡ്രെയിനേജ് ചാലുകൾ അല്ലെങ്കിൽ ചെറിയ കൈത്തോടുകൾ, ചെറിയ തോടുകൾ ഇതെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ സർഫസ് റൺ ഓഫ് അല്ലെങ്കിൽ മേൽ മണ്ണിന്റെ ഒഴുകി പോല് വളരെയധികം കുറയ്ക്കാനും സാധിക്കും. അതോടൊപ്പം തന്നെ കുത്തിയൊഴിച്ച് വെള്ളപ്പൊക്കം സംഭവിക്കുക അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അങ്ങനത്തെ നാച്ചുറൽ കലാമിറ്റി ഒക്കെ നമുക്ക് തടയാനും ഇത് സഹായിക്കും. അപ്പൊ ഡ്രെയിനേജ് ചാനലുകൾ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഏരിയയിൽ പോയി അത് ക്ലീൻ ചെയ്ത് എന്തെങ്കിലും അതിനകത്ത് കച്ചറൊക്കെ കിടക്കുകയാണെങ്കിൽ അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരും. അതേപോലെ ആരെങ്കിലും ഡ്രെയിനേജിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും മാറ്റണം.
1: ഓരോ പ്രദേശത്തിന്റെയും ഭൂപ്രകൃതിക്കനുസരിച്ച് ജലസംരക്ഷണ മാർഗങ്ങൾ തിരഞ്ഞെടുക്കണം. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന് കീഴിലെ നാഷണൽ ബ്യൂറോ ഓഫ് സോയിൽ സർവേ ആൻഡ് ലാൻഡ് യൂസ് പ്ലാനിംഗിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിരുന്ന ഡോക്ടർ കെ എസ് അനിൽകുമാർ.
0: മഴക്കുഴികൾ എടുക്കുന്നത് ഈ ഫ്രജൈൽ ആയിട്ടുള്ള ഏരിയകള് എല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മഴക്കുഴികളിൽ കൂടെ കൂടിയിട്ട് പൈപ്പിംഗ് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനും കൂടെ നോക്കിയിട്ട് വേണം ഈ മഴക്കുഴികൾ എടുക്കുന്നത്. മഴക്കുഴികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം ഡയറക്റ്റ് ആയിട്ട് താഴേക്ക് ഇറക്കത്തക്ക രീതിയിൽ വരരുത്. അത് നമുക്ക് ഇത് കയ്യാല കെട്ടി അങ്ങനെ ചെയ്തിട്ട് മാത്രം എടുക്കാൻ പാടില്ല. അല്ലാതെ വളരെ ഇതായിട്ട് എല്ലായിടത്തും ഇങ്ങനെ മഴക്കുഴികൾ ഉണ്ടാക്കി വെള്ളം ഡയറക്റ്റ് ആയിട്ട് ഒരു മീറ്റർ താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ അത് എക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള രീതിയിൽ ജനങ്ങളിൽ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം പലയിടത്തും പ്രതീക്ഷിക്കാത്ത പല സ്ഥലങ്ങളിലും ലാൻഡ് സ്ലൈഡ്സും അങ്ങനത്തെ പൈപ്പിംഗ് ഒക്കെ കഴിഞ്ഞോണം വയനാട് കെട്ടിമുടിയൊക്കെ. അപ്പൊ അങ്ങനത്തെ സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വെള്ളം താഴേക്ക് ഇറങ്ങാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പൊ ലാറ്ററേറ്റ് ഉള്ള ഏരിയയില് ഒരു അത് താഴെ വെട്ടുകല്ലിന്റെ ഇതുള്ളത് കൊണ്ട് അവിടെ വലിയ പ്രശ്നം വരുന്നില്ല. മുകളിലോട്ട് പോകുന്നോറും ഉള്ള കുന്നുള്ള ഇങ്ങനത്തെ മൂന്നാറ് മാതിരിയുള്ള ഏരിയകളിൽ ഏകദേശം ഒരു 30 മീറ്ററോളം ഇങ്ങനെ വെതർ ചെയ്ത മെറ്റീരിയലാണ് കൂടുതൽ. അപ്പൊ അതിന്റെ ഇതിലേക്ക് അത്ര അടിയിലേക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരാം. ഇങ്ങനത്തെ ഏരിയകളില് ഈ വെള്ളം കയ്യാല കെട്ടി ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാല് പുറത്തേക്ക് പോവാണ്ട് അതിൽ തന്നെ നിൽക്കും. നമ്മൾ എവിടെ എവിടെ ഒരു ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ ഇതിൽ നിന്ന് ഇറങ്ങി പോവാണ്ട് കറക്റ്റായിട്ട് എക്സസ് വരുന്ന വെള്ളം കയ്യാളിൽ കൂടെ ചാനലിൽ കൂടെ സ്ട്രീംസിൽ കൂടെ പോയി അതിലേക്ക് ഇറങ്ങാത്തക്ക രീതിയിൽ അവിടെ കല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോൺ ഫിറ്റിംഗ് അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ട്. കേരളം ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുകളുണ്ട്. ഈ വെള്ളം ഇത് അവിടുത്തെ മണ്ണ് എടുക്കാണ്ട് വെള്ളം മാത്രം ഇത് എക്സസ് ആയി ഒരുപാട് വരുന്ന വെള്ളം. കാരണം ഭയങ്കര നെരിയമംഗലം അങ്ങനത്തെ ഭാഗത്തേക്കാണ്, കൊല്ലമംഗലം ഭാഗത്തേക്കാണ് ഒരുപാട് വെള്ളം വരും. അപ്പൊ അങ്ങനത്തെ അല്ലെങ്കിൽ വല്ല നോർത്ത് കേരളയിലാണെങ്കിലും ചില ഏരിയകളിൽ ഒരുപാട് മഴ വരുന്നു. ആ വെള്ളം അതിനാവശ്യമുള്ളത് എക്സസ് നദികളിൽ കൂടെ അല്ലെങ്കിൽ ആ സ്ട്രീമുകളൊക്കെ പോഷിപ്പിക്കാനും ഈ മഴവെള്ളം ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് ഒന്ന് കെട്ടി തടയണകൾ വെച്ചിട്ട് മിനിമം ഏരിയ മിനിമം വെള്ളം അവിടെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തേക്ക് ചെറിയ ചെറിയ തടയണകൾ അല്ലെങ്കിൽ അപ്പൊ അതിൽ നിന്ന് അത് ഒരു ഗ്രൂപ്പ് ഓഫ് കൃഷിക്കാർ കൂടിയിട്ട് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. അപ്പൊ വെള്ളത്തിന് ഈ ഇതിന്റെ ശരിക്ക് നമ്മള് ചെയ്തെന്ന് വെച്ചാൽ മഴയ്ക്ക് മുമ്പായിട്ട് പണ്ടൊക്കെ ചെയ്യായിരുന്നു ഒരു ചെറിയൊരു
2: കിളച്ചിട്ട് അതിനൊന്ന്

0: ഈസർ പൊടി തട്ടിയിട്ട് സോയിൽ മൾസ് എന്ന് പറയും, മൾച്ചിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ് ചെയ്യേണ്ടത്. മൾച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃഷികളുടെ വേസ്റ്റ് കൊണ്ട്, കൃഷി എന്നുള്ള വേസ്റ്റ് കൊണ്ട് ഇട്ടതായാലും അത് കത്തിക്കാതെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് അപ്പൊ അത് നമുക്ക് കൂടെ വലിച്ചു പോകുമ്പോ ഈ ഒലിച്ച് മണ്ണ് ഒലിച്ചു പോകാനുള്ള സാധ്യത പറയും. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് നന്നായിരിക്കും. ഒരിക്കലും മണ്ണ് എക്സ്പോസ് ചെയ്ത് വെക്കാൻ പാടില്ല. എക്സ്പോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന്റെ അത് മൾച്ച് ചെയ്തിട്ട് എന്തെങ്കിലും മൾച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിന്നെ സ്റ്റാൻഡിൽ നിന്നുള്ള വേസ്റ്റുകൾ മലയും സാധനങ്ങളൊക്കെ ഇട്ട് പൊതയിടുക, അങ്ങനെ പൊതയിട്ട് വെക്കണം. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഏരിയയില് എന്ന് വെച്ചാൽ വെള്ളം അനാവശ്യമായിട്ട് ഇവാപറേറ്റ് ചെയ്ത് പോകില്ല. മറ്റേത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വെള്ളം താഴെ ഉണ്ടായിരുന്ന വെള്ളം ഡയറക്റ്റ് ആയിട്ട് പോകുമ്പോഴാണ് ഇത് വരുന്നത്, ഈ ഇങ്ങനെ ക്രസ്റ്റിങ് വരുന്നത്. അപ്പൊ ഇവ താഴെ നിന്ന് വന്ന് പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യണം. അപ്പൊ അതിനാണ് നമ്മൾ മണ്ണ് ഈ പ്ലവ് ചെയ്തിട്ട് അതിനെ ഈ എന്താ പറയാ അതിന ഈ ഒന്ന് നീരേലത്തെ മാത്രം ഒന്ന് നിരപ്പാക്കി ഇടണം. അപ്പൊ ആ അങ്ങനത്തെ അപ്പൊ ഒരുപാട് വിളക്കണ്ട, മിനിമം അത് അല്ലെങ്കിൽ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാണ്ട് വെറുതെ പതയിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പൊ അതാണ് ഏറ്റവും ബെസ്റ്റ്.
1: മഴവെള്ളം സമൃദ്ധമായി ലഭിക്കുന്ന ഈ മൺസൂൺ കാലത്താണ് നീർത്തട പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എം എ സുധീർ ബാബു തുടരുന്നു.
2: മഴവെള്ളം നമുക്ക് കൂടുതൽ കിട്ടുന്ന ഒരു കാലഘട്ടം ഈ അഞ്ചാറ് മാസത്തിനുള്ളിൽ നമുക്ക് സാധ്യതയുള്ള സമയമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതാണ് നീർത്തട പരിപാലനം എന്നുള്ളൊരു വാട്ടർഷെഡ് മാനേജ്മെന്റ്. ഒരു പൊതുവായ നീരൊഴുക്കുള്ള പ്രദേശത്തെ പറയുന്ന പേരാണ് വാട്ടർഷെഡ്, നീർമറി. അപ്പൊ അതിന് കൃഷിഭൂമികളിലെ ജലസംരക്ഷണ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്, നമ്മുടെ ഓരോ ഇഞ്ച് മണ്ണും നമ്മൾ തരിച്ചായി ഇടരുത്, നമ്മൾ മണ്ണ് കൊത്തിക്കിളക്കണം. മാത്രമല്ല മണ്ണിൽ തെങ്ങിന് തളർന്നുറക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാർഷിക മുറകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കയ്യാലകൾ കെട്ടുക, ബണ്ടുകൾ കെട്ടാൻ, അതായത് മിതമായ ചെരിവുള്ള പ്രദേശത്ത് അവലംബിക്കാവുന്ന ഉത്തമമായ മണ്ണ് സംരക്ഷണ മാർഗം നമ്മുടെ കയ്യാല കെട്ടല് അല്ലെങ്കിൽ ബണ്ടുകൾ നിർമ്മിക്കുക. അതിൽ തന്നെ കല്ല് കയ്യാലുകളുണ്ട്. താരതമ്യ ചെരുകൂടിയ പ്രദേശത്ത് ചെറിയ കല്ലടിക്ക് മണ്ണ് ബലപ്പെടുത്തുന്ന രീതിയിലാണ് കല്ല് കയ്യാലകൾ. മഴവെള്ളത്തെ തടഞ്ഞു നിർത്തി മണ്ണിലേക്ക് ഇറക്കാൻ പറ്റും. വഴി ബണ്ടുകൾക്ക് മുകളിൽ തീറ്റപ്പുല്ല്, പൈനാപ്പിള്, രാമശം എന്നിവ വളർത്തിയും നമുക്ക് ബലപ്പെടുത്താൻ പറ്റും. പിന്നെ വേദികകൾ എന്ന് പറയും, തട്ട് തിരിക്കുക. ചെരുവുള്ള ഭൂമിയെ നിരപ്പുള്ള നിരവധി തട്ടുകാട്ടി കൃഷി ചെയ്യാൻ പാകപ്പെടുക രീതിയാണ്. വേദികളിൽ ജലം തങ്ങി നിന്ന് മണ്ണിലേക്ക് ഊർന്നിറങ്ങും. അപ്പൊ നമുക്ക് അതിനെ പുല്ലുകളും മറ്റു വിളകളൊക്കെ വെച്ചാൽ ശക്തിപ്പെടുത്താൻ പറ്റും, കരുത്തു കൂട്ടാൻ പറ്റും. പിന്നെ കോണ്ടൂർ ട്രെഞ്ചുകളുണ്ട്. നമുക്കറിയാം ചാല് കീറി മണ്ണിനകത്ത് വെള്ളം സംഭരിക്കുന്ന രീതിയിൽ കിടങ്ങ് നിർമ്മാണം എന്ന് പറയും. ഇത് ഒരുപാട് നമുക്ക് ചെയ്യാവുന്നതാണ്. ചെരുവിനനുസരിച്ചാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. മഴക്കുഴികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചെരുവിന് കുറുകെ സമോച്ച രേഖയിൽ നിശ്ചിത അകലത്തിൽ കുഴികൾ നിർമ്മിച്ച് കൃഷിയിടത്തിലെ മണ്ണും ജലവും ഒഴുകി നഷ്ടപ്പെടാതെ രക്ഷിക്കാൻ പറ്റും നമുക്ക്. ഇത് ജലം നിറഞ്ഞു നിന്ന് സാവധാനമായി മണ്ണിലേക്ക് ഊർന്നിറങ്ങും. അതാണ് നമുക്ക് മഴക്കുഴികളുടെ ഒരു പ്രത്യേകത. ഈ മഴക്കുഴികൾ നമുക്ക് മണ്ണിന്റെ സ്ലോപ്പിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ മണ്ണിടിയാനൊക്കെ സാധ്യത വരും. പിന്നെ വൃക്ഷത്തടങ്ങൾ, നമുക്കറിയാം ഈ മരങ്ങളിൽ നിന്ന് തടികളിലൂടെ വെള്ളം മഴവെള്ളം വരുമ്പോൾ ആ വെള്ളം ശരിക്കും സംഭരിക്കാൻ പറ്റും. നമുക്ക് തെങ്ങിനെ ഒക്കെ തടം തുറക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ചെരുവുള്ള അല്ലെങ്കിൽ വൃക്ഷവിളകൾക്ക് ഒക്കെ ഉള്ളിലേക്ക് ചെരുവുള്ള രീതിയിൽ നമ്മൾ തടം തുറക്കണം. പിന്നെ സസ്യങ്ങൾ വെച്ച് ബലപ്പെടുത്തിയ മൺതിരികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പുൽവരമ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. ചെരുവിന് കുറുകെ കോണ്ടൂർ രേഖകൾ തീറ്റപ്പുല്ല് കൊണ്ട് തെരുണ്ടാക്കാൻ പറ്റും. അതേപോലെ രാമറ്റം പറ്റും. പിന്നെ വിവിധ പുൽച്ചെടികൾ നമുക്കതിനെ തീറ്റപ്പുല്ലൊക്കെ നമുക്ക് അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ ചെറു കുളങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പുരയിടത്തു നിന്നും വെള്ളം ഒഴുകി പോകുന്ന സ്ഥലങ്ങളിൽ മഴക്കാലത്തിന് മുമ്പായി നമുക്ക് ചെറു കുളങ്ങൾ നിർമ്മിച്ച് ആ വെള്ളം നമുക്ക് സംഭരിക്കാൻ പറ്റും. മാത്രമല്ല മണ്ണിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പിന്നെ സംരക്ഷണ കൃഷി മുറകളുണ്ട്. കോണ്ടൂർ കൃഷി, നമുക്കറിയാം ഭൂമിയുടെ ചെരുവിന് കുറുകെ കോണ്ടൂർ വരമ്പിന് സമാന്തരമായി കൃഷി ചെയ്യുന്ന രീതിയാണ് കോണ്ടൂർ കൃഷി. ബഹുതല കൃഷിയുണ്ട്. ഉയരം കൂടിയതും കുറഞ്ഞതുമായ ചെടികൾ വിളകൾ നിശ്ചിത രീതിയിൽ കൃഷി ചെയ്യുന്ന സമ്പ്രദായമാണ് ബഹുതല കൃഷി, മൾട്ടി ടയർ സിസ്റ്റം എന്ന് പറയും. അതായത് ചെടികളുടെ ഉയരത്തിനനുസരിച്ച് തട്ടിലെത്തായി നമുക്ക് ഭൂമിയുടെ തട്ടിനനുസരിച്ച് നമുക്ക് വ്യത്യസ്ത വിളകൾ, ഏറ്റവും ഉയരം കൂടിയ വിളകൾ ഏറ്റവും മുകളിൽ, അങ്ങനെ അങ്ങനെ അതിനനുസരിച്ച് ഉയരം കുറഞ്ഞ് വരുമ്പോൾ ഏറ്റവും അടിയിൽ, അങ്ങനെ വിവിധ തട്ടുകളായി കൃഷി ചെയ്യുക. ബഹുതല കൃഷി ഏറ്റവും നല്ലതാണ്. ഇടവരി കൃഷി, നമുക്കറിയാം മണ്ണൊലിപ്പ് തടയുന്ന വിളകളും മണ്ണിളക്കൽ ആവശ്യമുള്ള വിളകളും ഒന്നിടവിട്ട് വരികൾ കൃഷി ചെയ്യുന്ന സമ്പ്രദായമാണ് ഇടവരി കൃഷി എന്ന് പറയുന്നത്.
1: ഭൂമിയിൽ നമുക്ക് ലഭ്യമായതിൽ ഏറ്റവും ശുദ്ധമായ ജലസ്രോതസ്സുകളിൽ ഒന്നാണ് മഴയും മഴവെള്ളവും. ശരാശരി 2000 മില്ലിമീറ്റർ മഴയാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്ത് നമുക്ക് ലഭിക്കുന്നത്. ഈ മൺസൂൺ സമയത്ത് നമുക്ക് ലഭ്യമാവുന്ന ജലം ശരിയായ രീതിയിലൂടെ സംരക്ഷിക്കാനും അതുവഴി ഭൂഗർഭ ജലനിരപ്പിനെ പരിപോഷിപ്പിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് സമകാലികം പ്രത്യാശിക്കുന്നു.
3: തയ്യാറാക്കിയത് സതീശൻ പി ജി, നിർവഹണം വൈ എസ് പൗർണമി.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസ്സുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 6 മണി കഴിഞ്ഞ് 4:50. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashwani, the news read by Nishit Kumar.

0: ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ സമഗ്രമായ നൈപുണ്യ വികസനവും തൊഴിൽ സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ മുൻനിര പദ്ധതിയായ PM വികാസ് പദ്ധതിക്ക് NIT തുടക്കമായി. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്ര കൈമാറ്റവും നിർവഹിച്ചു. സമൂഹത്തിനായി സമർപ്പിച്ചുള്ള ഈ പദ്ധതിയിലൂടെ നൈപുണ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും അതിലൂടെ ശാക്തീകരിക്കപ്പെട്ട ഒരു ജനതയെ സൃഷ്ടിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള രജിസ്ട്രാർ പ്രൊഫസർ VB സമീർ കുമാർ, NIT കാലിക്കറ്റ് രജിസ്ട്രാർ ഡോക്ടർ സുനിൽ ജേക്കബ് ജോൺ, കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ശ്രീ ഷാ ഫൈസ് അഹമ്മദ് എന്നിവർ ചേർന്നാണ് ഔദ്യോഗികമായ ധാരണാപത്രം ഒപ്പുവെച്ച് കൈമാറിയത്. PM വികാസ് പദ്ധതിയുടെ ഭാഗമായി NIT കാലിക്കറ്റിലും കാസർഗോഡുള്ള കേരള കേന്ദ്ര സർവ്വശാലയിലുമായി ആകെ 1500 ഉദ്യോഗാർത്ഥികൾക്കാണ് വിവിധ കോഴ്സുകളായി പരിശീലനത്തിന് അവസരമൊരുക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിൽ 4 പ്രധാന കോഴ്സുകളായി 1100 പേർക്കാണ് പരിശീലനം നൽകുക. പെൺകരുത്തിനും വനിതാ സംരംഭത്തിനും മുൻഗണന നൽകിക്കൊണ്ട് കേരള കേന്ദ്ര സർവ്വശാലയിൽ പ്രത്യേക കോഴ്സ് അനുവദിച്ചിട്ടുണ്ട്. രാജ്യത്തെ 16-ാമത് ജനസംഖ്യ കണക്കെടുപ്പായ സെൻസസ് 2025 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. 25 ഫീൽഡ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകിയത്. വീടുകൾ നേരിട്ടെത്തി വിവരശേഖരണം നടത്തുന്ന എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും പരിശീലനം നൽകേണ്ടവരാണ് ഫീൽഡ് ട്രെയിനർമാർ. 2 ഘട്ടങ്ങളിലാണ് സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ ആദ്യഘട്ടം. ഇതിനായി July 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തും. ഇതിനു മുന്നോടിയായി June 16 മുതൽ 30 വരെ വ്യക്തികൾക്ക് പ്രത്യേക വെബ് പോർട്ടൽ വഴി സ്വന്തം നിലയ്ക്ക് വിവരങ്ങൾ നൽകാനും അവസരം നൽകും. ഓരോ വീട്ടിലെയും അടിസ്ഥാന സാഹചര്യങ്ങൾ, ആസ്തികൾ, സൗകര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശേഖരിക്കുക. 2025 February നടക്കുന്ന 2 ഘട്ടത്തിൽ ഓരോ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയെ സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ ഉൾപ്പെടെ വിവരങ്ങളും ശേഖരിക്കും. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ നിർവഹിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ കൂടുതൽ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലുള്ള ചർച്ചകളും മാതൃകാ അവതരണവും നടന്നു. പ്രാദേശിക പ്രവർത്തനത്തിലൂടെ ആഗോളമാറ്റം സൃഷ്ടിക്കുക എന്ന ആശയത്തിൽ കടലുണ്ടി, കായണ്ണ, ചെങ്കോട്ടുകാവി, കൊയിലാണ്ടി എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ BMC കൾ വിവിധ ജൈവ വൈവിധ്യ സംരക്ഷണ മാതൃകകൾ അവതരിപ്പിച്ച് ആശയങ്ങൾ പങ്കുവച്ചു. തുടർന്ന് ചർച്ചകളും സാങ്കേതിക സെഷനുകളും നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ട പാലനത്തിൽ ജില്ലാതലത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ജില്ലാ ശുചിത്വ മിഷന്റെ പുരസ്കാരങ്ങൾ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിതരണം ചെയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി കോഴിക്കോട് ബ്ലോക്കും, മികച്ച നഗരസഭയായി രാമനാട്ടുകര നഗരസഭയും, മികച്ച കോർപ്പറേഷനായി കോഴിക്കോട് കോർപ്പറേഷനും, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ അമീദും, റീൽസ് മത്സരത്തിൽ 1-ാം സ്റ്റേഡിയ ചേലൂർ ശ്രീനാരായണ ഗുരു കോളേജ് എന്നിവരുമാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ജില്ലാ കലക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ LSTD ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ET രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തിൽ ഹരിത ചട്ട പാലനത്തിന് മികച്ച ജില്ലയ്ക്കുള്ള പുരസ്കാരം കോഴിക്കോടിനായിരുന്നു. കൂടഞ്ചി ഗ്രാമപഞ്ചായത്തിൽ ഈറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി കൂടഞ്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹകരണത്തോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചൂട് കാരണമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം, പ്രാഥമിക ചികിത്സ, നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ, വയോജനങ്ങൾ, കുട്ടികൾ, ഗർഭിണികൾ, കഠിനാധ്വാന തൊഴിലാളികൾ തുടങ്ങിയ അതീവ ജാഗ്രത ആവശ്യമായ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ തുടങ്ങിയ ഈറ്റ് ക്ലിനിക്കിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. വേനൽക്കാലത്ത് പാലിക്കേണ്ട ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ, വിദഗ്ധരുടെ സേവനവും കൗൺസിലിംഗും ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട്. സ്വച്ഛ് സാർവേഷൻ ഗ്രാമീൺ റാങ്കിൽ കേരളത്തിൽ 1-ാം സ്ഥാനവും ദക്ഷിണ മേഖലയിൽ 2-ാം സ്ഥാനവും നേടി കോഴിക്കോട് ജില്ലയ്ക്ക് അഭിമാന നേട്ടം. ഗ്രാമീണ ശുചിത്വത്തിലും മാലിന്യ സംസ്കരണ രംഗത്തുള്ള മികവാണ് ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള കുടിവെള്ള ശുചിത്വ വകുപ്പുകൾ നൽകുന്ന അംഗീകാരത്തിന് അർഹരാക്കിയത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനം ഉൾപ്പെടുന്ന ദക്ഷിണ മേഖലയിലാണ് ജില്ല 2-ാം സ്ഥാനം സ്വന്തമാക്കിയത്. സ്വച്ഛ് സർവേഷൻ ഗ്രാമീണ സർവേയുടെ ഭാഗമായി സ്കൂളുകൾ, അംഗൻവാടികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവരുടെ ശുചിത്വവും ശൗചാലയ സൗകര്യങ്ങളും ദേശീയ ഏജൻസികൾ നേരിട്ട് പരിശോധിച്ചിരുന്നു. കൃത്യവും സമയബന്ധിതവുമായ IMIS റിപ്പോർട്ടിംഗ് ജില്ലയുടെ പുരോഗതി ദേശീയ വിലയിരുത്തലിൽ പ്രതിഫലിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.
2: സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. ചോദ്യമിതായിരുന്നു: ഗ്ലോബൽ ഡേ ഓഫ്

പാരൻസ് അഥവാ ആഗോള രക്ഷാകർതൃ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 1. ഐക്യരാഷ്ട്രസഭ ജൂൺ 1 ആഗോള രക്ഷാകർതൃ ദിനമായി ആചരിക്കുന്നു. 2026 ആഗോള രക്ഷാകർതൃ ദിനത്തിൻ്റെ പ്രമേയം രക്ഷിതാക്കൾക്കായി ഒരുമിച്ച് എന്നുള്ളതാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ചോദ്യം ഇതായിരുന്നു, ഗ്ലോബൽ ഡേ ഓഫ് പാരൻസ് അഥവാ ആഗോള രക്ഷാകർതൃ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 1. ഐക്യരാഷ്ട്രസഭ ജൂൺ 1 ആഗോള രക്ഷാകർതൃ ദിനമായി ആചരിക്കുന്നു. 2026 ആഗോള രക്ഷാകർതൃ ദിനത്തിൻ്റെ പ്രമേയം രക്ഷിതാക്കൾക്കായി ഒരുമിച്ച് എന്നുള്ളതാണ്. ഇനി ചിന്താവിഷയം.

വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കയ്പുള്ളതാണ്, പക്ഷേ ഫലം മധുരമുള്ളതാണ്. അരിസ്റ്റോട്ടിൽ. ചിന്താവിഷയം ഒരിക്കൽ കൂടി. വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കയ്പുള്ളതാണ്, പക്ഷേ ഫലം മധുരമുള്ളതാണ്. അരിസ്റ്റോട്ടിൽ.

0: ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
4: ഓ ലവ്ലി, വെൽ ഡൺ.
3: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം. അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
5: RBI പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
7: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
8: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
9: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
8: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: ചേച്ചി, ഇത് കണ്ടോ?
1: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
0: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: ആർബിഐ പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. CBSE പുനർമൂല്യ നിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. രോഗം വ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൗരന്മാർക്ക് നിർദ്ദേശവും നൽകി. ആഫ്രിക്കയിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തു നിന്നും വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചതായും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു.
8: വിദേശത്ത് നിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഇതിൻ്റെ ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിലും സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റേ സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല.
7: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. കൊച്ചിയിൽ പൗരാവലി ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന വികസന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്ര താരം മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാർ, MPമാർ, MLAമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യ നിർണയ പ്രക്രിയയിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനെ സാങ്കേതികമായി സഹായിക്കുന്നതിന് IIT മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശിച്ചു. CBSE പോസ്റ്റ് റിസൾട്ട് സർവീസസ് പോർട്ടലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനം. പ്ലസ് ടു ഉത്തരകടലാസ്

0: കോളേജുകളുടെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികളെ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് CBSE അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രമക്കേടുകളിൽ ആദ്യഘട്ട നടപടികൾ എടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി സതീശൻ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായും ശ്രീ വി രാജേഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ബലി പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: നാളെ വൈകിട്ട് 5 തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന ദീപം തെളിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഹോമകുണ്ഡത്തിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ അനുമതി ലഭിക്കും. നട തുറക്കുന്ന നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇടവത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. 26-ന് പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10 നടയടയ്ക്കും.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് വയനാട് ജില്ലകളിൽ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന 2-ാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ് സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരത്തിനെതിരെയാണ് ജോക്കോവിച്ചിന്റെ മത്സരം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവ് ഇറങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ല എന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപം നടത്തുന്നവർക്ക് പ്രതിമാസം 3 ലക്ഷം രൂപ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്വാണ്ടം AI നിക്ഷേപ പദ്ധതി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CBSE പുനർമൂല്യനിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 22 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം നീലക്കടമ്പ്. വരികൾ കെ ജയകുമാർ. സംഗീതം രവീന്ദ്രൻ. പാടിയവർ യേശുദാസ്, ചിത്ര,

ചിത്രം ബിന്ദു, വരികൾ ഭരണികാവ് ശിവകുമാർ, സംഗീതം പീറ്റർ റുബൻ, ഗായിക എസ് ജാനകി.

സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി.
1: വയലും വേടും

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ കണക്ക് പുസ്തകങ്ങൾക്ക് വികാരങ്ങളില്ല, വിചാരങ്ങൾ മാത്രമേയുള്ളൂ. ലാഭം, നഷ്ടം, സമ്പാദ്യം തുടങ്ങിയ വാക്കുകൾ പണത്തിന്റെ പര്യായ പദങ്ങളായി മാത്രം വിശകലനം ചെയ്യുമ്പോൾ ലോകത്തിന് നഷ്ടമാകുന്നത് നന്മ, സ്നേഹം, കാരുണ്യം എന്നിവയാണ്. അവനവന് ആദായം നൽകുന്ന പദ്ധതികളെക്കാൾ

0: അന്യന് അനുഗ്രഹമാകുന്ന പ്രവർത്തനങ്ങളാണ് ഒരാളുടെ കർമ്മവീഥിയെ ധന്യമാക്കുന്നത്. ഓർക്കുക, ചില ലാഭങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവർ മാത്രമാണ് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാകുന്നത്. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന പരിപാടിയാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: കരിമുണ്ട ഏത് സുഗന്ധവിളയുടെ ഇനമാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പലർക്കും ആഗ്രഹമില്ലേ? ഒരാട് ഫാം അല്ലെങ്കിൽ കന്നുകാലി ഫാം, അതുമല്ലെങ്കിൽ ഒരു കോഴി ഫാം തുടങ്ങാമെന്ന് കരുതുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമ്മെ പൊതിയും. എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ വേണം, രജിസ്ട്രേഷൻ വേണോ, ലൈസൻസ് വേണോ എന്നുള്ള ചിന്തയൊക്കെ നമ്മെ അലട്ടാൻ തുടങ്ങും. പേടിക്കണ്ട, സംശയങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്. ഇത് ശ്രദ്ധിക്കൂ. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് ഇന്ന്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഷിബു ജോർജ്.
1: നമ്മുടെ പാലുൽപാദനം ചെയ്യുന്ന പ്രസൻസിക്കും അല്ലെങ്കിൽ അത് വിൽപ്പന ചെയ്യുന്ന ഡിഫറെന്റ് തരത്തിലായിരിക്കും. അപ്പം അതിനുവേണ്ടി ഒരു ഫുഡ് ലൈസൻസിങ് ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ട്?
2: തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ വസ്തുക്കൾ വിപണനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ അനുമതി ആവശ്യമാണ്. അതിനാണ് FSSAയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം അതും നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. ഇതിനകത്തൊരു മാനദണ്ഡം എന്ന് പറയുന്നത് 1,200,000 രൂപ വരെ വാർഷിക വിറ്റുവരവ് ടേൺ ഓവർ ഉള്ള ഒരു സംരംഭത്തിന് രജിസ്ട്രേഷൻ എടുത്താൽ മതി. 1,200,000 മുകളിൽ വിറ്റുവരവ് വരുന്ന ഒരു സംരംഭമാണെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമാണ്. അതാണ് FSSAയുടെ ലൈസൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ 500 ലിറ്റർ പാല് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന ഒരു സംരംഭമാണെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അപ്പോൾ സാധാരണ ചെറുകിട കർഷകർക്ക് രജിസ്ട്രേഷൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ 10 പശുവാണേലും 15 പശുവാണേലും ഒക്കെ തന്നെ ഈ 500-നകത്ത് നിൽക്കും. അപ്പോൾ അവരെല്ലാം തന്നെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതിന് മുകളിലേക്ക് പാല് വിപണനം ചെയ്യുന്ന ഒരു കർഷകൻ മാത്രം ഈ ലൈസൻസിലോട്ട് പോയാൽ മതി. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സൊസൈറ്റിയിൽ പാല് കൊടുക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം FSSAയുടെ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പം അദ്ദേഹം പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, ആ സംരംഭകൻ പാല് അടുത്തുള്ള സൊസൈറ്റിയിൽ അങ്ങ് കൊടുക്കുന്നു, അവിടെ വേറെ ഒരു വിപണനം ഒന്നുമില്ല,
1: ഡയറക്റ്റായിട്ട് നമ്മൾ ആർക്കും
2: കൊടുക്കുന്നില്ല. ആ പാല് സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തമായിട്ട് വിപണനം ചെയ്യുന്നു, അല്ലെങ്കിൽ പാലിൽ നിന്നും തൈരുണ്ടാക്കി വിൽക്കുന്നു, അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കി വിൽക്കുന്നു, പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നു. ഇതൊക്കെ ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തമായിട്ട് നമ്മൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന ഒരു ഡയറി യൂണിറ്റാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പൗൾട്രി, ഒരു ചെറിയ പൗൾട്രി പ്രോസസ്സിംഗ് യൂണിറ്റ്, അപ്പോൾ 50 കോഴികളെ വരെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 50 കൂടുതൽ കോഴികളെ ഒരു ദിവസം ട്രസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വിപണനം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ 2 പശുവിനെയോ അല്ലെങ്കിൽ കാളയോ ഒക്കെ സ്ലോട്ടർ ചെയ്യുന്ന അറവുശാലയാണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 2-ൽ കൂടുതലാണെങ്കിൽ ലൈസൻസ് വേണം. ഇത്തരത്തിൽ, അതായത് ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷനോ ലൈസൻസോ നമ്മൾ എടുത്തിരിക്കണം. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫോം ഓൺലൈനായിട്ട് കിട്ടും, അതിന് വെരിഫിക്കേഷനും എല്ലാവരും നടത്തുന്നുണ്ട്, എന്നിട്ട് ലൈസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ലൈസൻസ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം. നമ്മുടെ യൂണിറ്റിൽ ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ ലൈസൻസ് എന്താണെന്നുള്ളത് അവിടെ തീർച്ചയായിട്ടും പ്രദർശിപ്പിച്ചിരിക്കണം. അത്
1: മാൻഡേറ്ററി ആണ്. സർ സൂചിപ്പിച്ച് നമ്മൾ സ്വന്തമായിട്ട് പാലെടുത്ത് അത് പാക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ FSSAയുടെ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് കുറവാണെങ്കിൽ. അപ്പം ചില ആൾക്കാർ, ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, അവർ പാക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. അപ്പം ആ സ്ഥിതിയിലും
2: തീർച്ചയായിട്ടും നമ്മളിവിടുന്ന് വിപണനം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. വളരെ തുച്ഛമായ ഫീസ് ആവുള്ളൂ, മാത്രമല്ല അത് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കിട്ടുകയും ചെയ്യും. അത് FSSAയുടെ രജിസ്ട്രേഷൻ കിട്ടിയ ഒരു ഡയറി യൂണിറ്റ് ആണ്.
1: സർ, ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ സാർ, നമസ്കാരം. ദേവമാർ അലപ്പുഴത്ത് കളിക്കുന്ന പരിപാടി സംബന്ധിച്ച സാറിന് എന്റെ 1,000 നമസ്കാരം.
1: നമസ്കാരം.
3: ഈ സാർ, നമുക്ക് ഫാം തുടങ്ങുന്നതിന് ലോണോ മറ്റുള്ള കാര്യങ്ങളോ 60 പൈസ വെച്ചാൽ കിട്ടുമോ? രണ്ടാമത് എങ്ങനെയാണത് നിയമങ്ങൾ?
2: അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫാം തുടങ്ങുന്നതിനുള്ള എന്ത് ഫാമാണ് ഉദ്ദേശിക്കുന്നത്? ഡയറി ഫാമാണോ, ഗോട്ട് ഫാമാണോ?
3: ആടുവളത്തിലാണ്.
2: അപ്പൊ ആടുവളത്തിൽ

0: സംരംഭം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആടിൻ്റെ ഒരു യൂണിറ്റാണ്. ഒരു തുടക്കക്കാരനായ ഒരാൾക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് 20 ആടിൻ്റെ ഒരു യൂണിറ്റാണ്. അപ്പോൾ അതിനകത്ത് 19 പെണ്ണാടും ഒരു മുട്ടനാടും അടങ്ങുന്ന ഒരു സംരംഭമാണ്. ഏകദേശം 300,000 രൂപ അതിന് മുടക്ക് വരും. അപ്പോൾ അതിന് ഒരു 240 സ്ക്വയർ ഫീറ്റുള്ള ഒരു കൂട് നിർമ്മിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു 30 സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ തീറ്റപ്പുല്ല് കൃഷിയും ഈ കൂടും അതോടൊപ്പം തന്നെ ആടുകളെ പുറത്തിറക്കി വിടാനുള്ള ഒരു പാഡക്കും എല്ലാം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം 300,000 രൂപ മുതൽ മുടക്കും. ഒരു 30 സെന്റ് സ്ഥലവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഈ പറയുന്ന ആട് വളർത്തൽ. അപ്പോൾ ഈ ആട് വളർത്തലിന് പ്രധാനമായിട്ടും പദ്ധതികളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ വെക്കുന്ന പ്രോജക്റ്റിലൂടെയാണ് ഇപ്പം ലഭിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഈ പദ്ധതി രേഖയിൽ തന്നെ അവർക്ക് 20 ആടിൻ്റെ യൂണിറ്റിനുള്ള സ്കീമുകൾ എടുക്കാൻ പറ്റും. 100,000 രൂപ സബ്സിഡിയോടുകൂടി 20 ആടിൻ്റെ യൂണിറ്റ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വാശ്രയ ഗ്രൂപ്പുകൾക്കോ നൽകാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് തന്നെ ഉണ്ട്. പഞ്ചായത്തിന്റെ പ്രോജക്ട് എടുക്കാം,
1: ലോൺ എടുക്കാൻ വേണ്ടി.
0: പഞ്ചായത്തിന്റെ പദ്ധതിക്ക് എന്ന് പറയുന്നത് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 500,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനം ഉള്ള ഒരാൾക്ക് അത് കിട്ടത്തില്ല. വാർഷിക വരുമാനം 500,000 രൂപയിൽ താഴെയാണെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ഈ ചെറുകിട ആട് വളർത്തൽ യൂണിറ്റ് അതായത് പ്രജനന യൂണിറ്റ് എന്ന് പറയും അത് പഞ്ചായത്തിന് പ്രോജക്ട് വെച്ച് നിങ്ങൾക്ക് തരാൻ സാധിക്കും. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഒരു സ്കീം കൊണ്ടുവരാൻ പറ്റും. ഇനി കുറച്ചുകൂടെ വലിയൊരു സംരംഭമാണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ വായ്പയോടുകൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നിലവിൽ കുറച്ച് ആടിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സംരംഭത്തിന് വേണ്ടിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതിന്റെ മൂലധനം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് നിലവിൽ ആട് വളർത്തുന്ന ഒരാളാണ് കൂടൊക്കെ ഉണ്ടെങ്കിൽ അതായത് ആവർത്തന ചെലവ് റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അതായത് നിലവിലുള്ള സംരംഭം വിപുലീകരിക്കാൻ ആവശ്യമായ തുക കണ്ടെത്താനായിട്ട് നമുക്ക് ഈ പറയുന്ന റെക്കറിംഗ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC എന്ന് പറയും ബാങ്കിന്റെ സഹായത്തോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 200,000 രൂപ വരെ നമുക്ക് ഈടില്ലാതെ വായ്പ എടുക്കാൻ സാധിക്കും. 7% പലിശ മാത്രമേ അതിന് വരുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള തിരിച്ചടവുണ്ടെങ്കിൽ താങ്കൾക്ക് 3% പലിശ സബ്സിഡി അതായത് 4% പലിശയ്ക്ക് നമുക്കിത് ലഭ്യമാകും. അപ്പോൾ KCCയുടെ സഹായം തേടാം. ബാങ്ക് വായ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ മുദ്രാ ലോണ് ഈ പറയുന്ന കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് ഇപ്പം നൽകുന്നുണ്ട്. അതിന് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാൽ മുദ്രാ ലോണിൽ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതിനൊരു പ്രോജക്റ്റ് തയ്യാറാക്കി അടുത്ത വെറ്ററിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. അപ്പം ഇങ്ങനെ നിരവധി സാധ്യതകളാണ് ഇതിനകത്തുള്ളത്.
2: ഓക്കെ, സംശയങ്ങൾ
0: നന്ദി.
2: സർ, നമ്മൾ ഈ FSSI രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക ഒരു കർഷകൻ അല്ലെങ്കിൽ സംരംഭകൻ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവർ വന്ന് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്?
0: തീർച്ചയായിട്ടും അവിടെ പ്രധാനമായും വരുന്നതെന്ന് വെച്ചാൽ ഈ പാല് പ്രോസസ്സ് ചെയ്യുന്ന ആ പ്രദേശം അവിടെ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വൃത്തിയും അതുപോലെ തന്നെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഈ അപേക്ഷയിൽ തന്നെ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. ഗൈഡ്ലൈനകത്ത് കുറേയധികം മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം തന്നെ എത്ര ആനിമൽസ് ഉണ്ട്, എത്ര ലിറ്റർ പാലവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മുടെ വാർഷിക വിറ്റുവരവ് എത്രയാണ്, ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വിപണനം ചെയ്യാൻ പോകുന്നത്, ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ, പാക്ക് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ അപേക്ഷയിൽ ചേർത്താണ് നമ്മൾ അപേക്ഷ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്.
2: സർ, ഇപ്പം നമ്മളിപ്പം നമ്മുടെ ശ്രോതാവ് ചോദിച്ച മാതിരി തന്നെ ഇങ്ങനത്തെ സംരംഭകം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് സ്കീംസ് ഒത്തിരി ഉണ്ടല്ലോ, അപ്പം അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പശുവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ സംസ്ഥാനത്തുണ്ട്. ഈ പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന ക്ഷീരവികസന വകുപ്പാണ്. ക്ഷീരവികസന വകുപ്പ് എല്ലാ വർഷവും അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ പറയുന്ന പശുവളത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പശുവിൻ്റെ യൂണിറ്റ്, 5 പശുവിൻ്റെ യൂണിറ്റ്, 10 പശുവിൻ്റെ യൂണിറ്റ് അങ്ങനെയുള്ള ഡയറി യൂണിറ്റുകൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീറ്റപ്പുൽ കൃഷി, അതുപോലെ ഫാമുകളുടെ യന്ത്രവൽക്കരണം, ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ ആനുകൂല്യം ലഭിക്കാനായിട്ട് അവരുടെ പോർട്ടലുണ്ട്. ക്ഷീരശ്രീ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ സബ്സിഡി വരുന്നതെന്ന് വെച്ചാൽ ഉൽപ്പാദന മേഖലയിൽ 30% സബ്സിഡിയാണ് ത്രിതല പഞ്ചായത്തുകൾ ഈ പാല് ഉൽപ്പാദന മേഖല, മുട്ട ഉൽപ്പാദനം, മാംസ ഉൽപ്പാദന മേഖലയിൽ മാറ്റിവെക്കുന്നത്. പഞ്ചായത്തിനൊരു സബ്സിഡി മാനദണ്ഡമുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇറച്ചി കോഴി വളർത്തൽ യൂണിറ്റ് 1000 കോഴിയുടെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 20 ആടിന്റെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബയോഗ്യാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റും. അപ്പം ഈ പഞ്ചായത്തുകൾക്ക് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കാനായിട്ട് മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ ഒട്ടനവധി ഓപ്ഷൻസുകൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓരോ സ്ഥലത്തിൻ്റെയും പ്രാദേശിക

0: ആദ്യം നമ്മൾ നോക്കി. ഇപ്പൊ ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കും, അപ്പൊ അവിടെ പദ്ധതികൾ കൂടുതലായിരിക്കും. ചില പ്രദേശത്ത് കാറ്റിൽ പോപ്പുലേഷൻ കുറവായിരിക്കും, ചില പഞ്ചായത്തുകൾ അവിടെ പദ്ധതികളുടെ ആവശ്യം കുറവായിരിക്കും. അപ്പൊ ആ രീതിയിൽ പ്രാദേശിക ആസൂത്രണത്തിലൂടെ നമുക്ക് ഈ മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ
1: കൊണ്ടുവരാൻ
0: പറ്റും. അത് ഗ്രാമസഭയിലും മറ്റു വരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പദ്ധതികൾ തയ്യാറാക്കുന്നത്.
1: പിന്നെ അടുത്ത് വരുന്ന സാറ് സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ ലോണൊക്കെയാണ്,
0: ബാങ്ക് വായ്പ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ കുറച്ച് പദ്ധതികൾ ഉണ്ടായിരുന്നു, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ എൻ എൽ എം എന്ന് പറയും. എൻ എൽ എമ്മിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വൻകിട പദ്ധതികൾ, അതായത് ആടുവളർത്തൽ പദ്ധതികൾ, പന്നിവളർത്തല്, അതുപോലെ തന്നെ കോഴിവളർത്തൽ പദ്ധതികൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, ദേശീയ കന്നുകാലി മിഷന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ താൽക്കാലികമായിട്ട് ആ പോർട്ടൽ നിർത്തിവെച്ചിരിക്കുകയാണ്, വീണ്ടും അത് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ആ പദ്ധതികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും അതിനും നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ട് ആ പദ്ധതികളിലും വരാവുന്നതാണ്. പിന്നെ ഈ മുദ്ര ലോൺ പോലെയുള്ള കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് 9% വരെ പലിശയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾ, അതിൽ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. അതിൽ തന്നെ ചെറുകിട ലോണുകളും വലിയ ലോണുകളും ഒക്കെ തന്നെ വിവിധ പലിശ നിരക്കിൽ ലഭ്യമാണ്. കെ സി സി എന്തായാലും വലിയൊരു പ്രയോജനമാണ്,
1: കിസാൻ ക്രെഡിറ്റ് കാർഡ്,
0: ആവർത്തന ചെലവുകൾ,
1: ഇത് മൃഗസംരക്ഷണ മേഖലയ്ക്ക് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ടുണ്ടല്ലേ.
0: അതായത് കൂടുതലും കാർഷിക മേഖലയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴ് മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പശുവളത്തിൽ ആടുവളത്തിലൊക്കെ വരുന്ന കർഷകന് ആവർത്തന ചെലവിന് ആവശ്യമായിട്ടുള്ള മൂലധനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കെ സി സി ഉപയോഗിക്കുന്നത്. അപ്പൊ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ 5 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്, 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ കിട്ടും, 2 ലക്ഷത്തിന് മുകളിൽ ഈടോടുകൂടി കിട്ടും. അപ്പൊ ഈ തിരിച്ചടവ് ഈ പറഞ്ഞ പോലെ 7% പലിശയിലത് തിരിച്ചടയ്ക്കാൻ സാധിക്കും. കൃത്യമായ റീപേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 3% പലിശ സബ്സിഡി കിട്ടും.
1: അപ്പൊ അത് നമ്മൾ പിന്നെ തിരിച്ചടയ്ക്കുന്നതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം.
0: വീണ്ടും എടുത്തുകൊണ്ട് നമുക്ക് എപ്പോഴും ആ പൈസ ആവശ്യം വരുന്ന സമയത്ത് ഇത് നമുക്ക് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ അതൊരു വലിയൊരു ഇതാണ്, കാരണം ആവശ്യത്തിനനുസരിച്ച് പൈസ കണ്ടെത്താനായിട്ട് പ്രത്യേകിച്ച് വേറെ വായ്പകളൊക്കെ എടുക്കാതെ നമുക്ക് ഈ മേഖലയിൽ തന്നെ നിൽക്കാൻ സാധിക്കും.
1: പിന്നെ സാർ, ഈ തൊഴിലുറപ്പ് പദ്ധതികളുണ്ടല്ലോ, ഇത് എങ്ങനെയും നമ്മുടെ ഈ മൃഗസംരക്ഷണ മേഖലയിലോട്ട് ഇത് ചേർത്ത് എന്തെങ്കിലും കർഷകർക്ക് അതിൽ നിന്ന് ലാഭം എടുക്കാൻ സാധിക്കും?
0: തീർച്ചയായും. അതായത് മുമ്പ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിനകത്ത് ഈ മേഖല ഉൾപ്പെട്ടിരുന്നില്ല, പിന്നീടാണ് നമ്മൾ ഈ മൃഗസംരക്ഷണ കാർഷിക മേഖലകളെല്ലാം തന്നെ വന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ലേബർ ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ലേബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരു തൊഴിൽ നിർമ്മിക്കുന്നു, അപ്പൊ അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഈ
1: കർഷകൻ
0: വഹിച്ചാൽ മതി, ബാക്കി ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു. ആട്ടുകൂടായാലും തൊഴുത്ത് നിർമ്മിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ അസോള കൃഷി അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണം അല്ലെങ്കിൽ ഈ പറയുന്ന തീറ്റപ്പുൽ കൃഷി ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. സ്വകാര്യ വ്യക്തിയുടെ ഒരിടത്തിലെ തീറ്റപ്പുൽ കൃഷി ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്, കാരണം വെച്ചാൽ അതിന്റെ തീറ്റപ്പുൽ നടീൽ വസ്തുക്കൾ മാത്രം നമ്മൾ വാങ്ങിക്കൊടുത്താൽ മതി. കൃഷിസ്ഥലം ഒരുക്കുന്നത് തൊഴിലുറപ്പില് തൊഴിലായിട്ട് നമുക്കത്
1: ലേബർ കോസ്റ്റ്
0: നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, അതായത് പഞ്ചായത്ത് പ്രദേശത്തുള്ള തൊഴിലുറപ്പിന്റെ ചാർജ് ഓഫീസർക്ക് അവിടെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം, ഇപ്പൊ പശു വളർത്തുന്ന ഇത്ര പേരുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല് കൃഷി ചെയ്യാനായിട്ട് ഈ തൊഴിലുറപ്പിലെ അംഗങ്ങളെ ഉപയോഗിക്കാം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലേബർ അവിടെ കിട്ടുന്നു, തൊഴിൽ ദിനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, ഈ നടീൽ വസ്തുക്കൾ അദ്ദേഹം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നടാൻ സാധിക്കുന്നു, ഉൽപ്പാദനം കൂടുന്നു. അപ്പൊ ഈ രീതിയിൽ കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ബയോഗ്യാസ് യൂണിറ്റ് ഉണ്ടായി കൊടുക്കുന്നു, മണ്ണിര കമ്പോസ്റ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും, പശുവിന്റെ തൊഴുത്ത് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു, മെറ്റീരിയൽ കോസ്റ്റ് മാത്രം നമ്മൾ കൊടുക്കുന്നു. ഈ രീതിയിൽ തൊഴിലുറപ്പായിട്ട് സംയോജിപ്പിച്ചാൽ
1: ഇതൊരു കർഷകൻ ഇങ്ങനെ സ്കീമില് ലാഭം എടുക്കണമെങ്കിൽ പഞ്ചായത്തുകളെ,
0: അതായത് ആ പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചാർജ് ഓഫീസർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഇപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പോൾ 1 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ തീറ്റപ്പുല് കൃഷി ചെയ്യണം ആവശ്യമുണ്ട്, അപ്പൊ അതിന് ഇദ്ദേഹം അപേക്ഷ കൊടുക്കുക, അപ്പൊ അത് പരിഗണിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഇത്ര കൃഷി ചെയ്യുന്നതിന് ഇത്ര തൊഴിൽ ദിനം വരും, അവിടേക്ക് ആ പഞ്ചായത്തിലെ ആ വാർഡിലെ തൊഴിലുറപ്പിലെ ജോബ് കാർഡുള്ളവരെ അങ്ങോട്ട് തൊഴിലിന് വിടുന്നു. അതിന് അടിസ്ഥാനമായിട്ട് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യേണ്ടതായിട്ട് വരും, അതായത് നടീൽ വസ്തുക്കളും വളവും മറ്റുമൊക്കെ ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ തീറ്റപ്പുല് അവർ കൃഷി ചെയ്തിട്ട് പോകുന്നു.
1: ഒരു 10 പശുവുള്ള ഒരു ചെറിയൊരു ഡെയറി യൂണിറ്റ് ആരെങ്കിലും തുടങ്ങാൻ താല്പര്യപ്പെടുന്നു, അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ചെലവ് എത്രയാവും?
0: ഇപ്പൊ 10 പശുവുള്ള ഒരു സംരംഭം തുടങ്ങാനായിട്ട് കുറഞ്ഞത് 10 ലക്ഷം രൂപ വേണ്ടി വരും. 10 ലക്ഷം, 10 മുതൽ 15 ലക്ഷം രൂപ വേണ്ടി വരും. അത് ഭൂമി ഒഴിച്ചാണ് പറയുന്നത്, കാരണം ലാൻഡ് ഒന്നുകിൽ സ്വന്തമായിട്ടുണ്ടാവണം അല്ലെങ്കിൽ പാട്ടത്തിലെടുക്കണം. ആ ലാൻഡിൽ നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1 തൊഴുത്ത് നിർമ്മിക്കുക, 2 ഈ പശുക്കളെ വാങ്ങുക. അപ്പൊ പശുക്കളുടെ ഇന്നത്തെ വില നിലവാരവും മറ്റുമൊക്കെ നോക്കുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയെങ്കിലും ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് നമുക്ക് വേണ്ടി വരും. പിന്നെ 10 പശുകളുള്ള ഒരു സംരംഭം ആയതുകൊണ്ട് പഞ്ചായത്തിന്റെ ലൈസൻസ് ആവശ്യമില്ല, 10 കൂടുകയാണെങ്കിൽ മാത്രം ലൈസൻസ് എടുത്താൽ മതി. കാരണം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് കൂടെ വരുമ്പോഴാണ് നമുക്ക് ലൈസൻസിലോട്ട് പോകേണ്ടി വരുന്നത്. തുടക്കത്തിൽ എന്തായാലും ലൈസൻസ് വേണ്ടി വന്നിരുന്നില്ല, ബിൽഡിംഗ് പെർമിറ്റും വേണ്ടി വരുന്നില്ല. പക്ഷെ നമ്മൾ

0: അംഗീകരിക്കാൻ ഉള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലൈസൻസ് എടുത്ത് തന്നെ തുടങ്ങണം.
1: ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ആ പ്രക്രിയ എല്ലാം
0: ചെയ്ത് തന്നെ പോകണം. പിന്നെ ഇതിനകത്ത് വേറെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. കെ സി സി ആയിട്ട് ബന്ധപ്പെട്ട്
1: റിവോൾവിംഗ്
0: ഫണ്ട് സൗകര്യം, തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് തീറ്റപ്പുൽ കൃഷി, ഡയറി എന്ന് പറയുന്ന യൂണിറ്റ് ലാഭകരമായിട്ട് പോകണമെങ്കിൽ സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാഭമുള്ളൂ. കാരണം ഉൽപാദന ചെലവിന്റെ 70%
1: തീറ്റയാണ്.
0: അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുക. ഒന്നുകിൽ ഇവിടെ ഒരേക്കർ സ്ഥലത്ത് നമ്മൾ തീറ്റപ്പുല്ല് കൃഷിയാണെങ്കിൽ ഈ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള 365 ദിവസത്തേക്കുള്ള തീറ്റപ്പുല്ല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സ്ഥലം സ്വന്തമായിട്ടില്ലെന്നുണ്ടെങ്കിൽ പാട്ടത്തിനെടുത്ത് ചെയ്യാം. അങ്ങനെ പാട്ടത്തിനെടുത്ത് ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്.
1: തീറ്റപ്പുല്ല് തന്നെ നല്ല ഗുണമേന്മയുള്ളത്, നല്ല പോഷകമൂലകളും
0: അത് കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഈ പറഞ്ഞ തൊഴിലുറപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തീറ്റപ്പുല്ല് കൃഷി ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മൾ പശുവിന് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
1: പിന്നെ ഇതേമാതിരി ഒരു ചെറിയൊരു ഗോട്രി യൂണിറ്റ്
0: അതിനുവേണ്ടിയാണ്. അത് നമ്മള് നേരത്തെ ഒരു ശ്രോതാവ്
1: ചോദിച്ചിരുന്നു.
0: അപ്പൊ തുടക്കത്തിൽ ഏറ്റവും നല്ലത് ഒരു 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണല്ലോ. 20 ആടിന്റെ യൂണിറ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങള് പഠിച്ച് മനസ്സിലാക്കി പിന്നീട് അത് വിപുലീകരിക്കാൻ സാധിക്കും. 20 ആടിന് എന്തായാലും ലൈസൻസ് വേണ്ട, ബില്ലിംഗ് പെർമിറ്റ് ആവശ്യമില്ല. 50 ആട് വരെ ലൈസൻസ് വേണ്ടാത്തതുകൊണ്ട് 20 ആടിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലൈസൻസ്
1: ആവശ്യമില്ല.
0: ഒരു 3 ലക്ഷം രൂപ മുടക്കം മതി. കാരണം അതിനൊരു കൂട് നിർമ്മിക്കാനും അതുപോലെ തന്നെ ഈ ആടുകളെ വാങ്ങാനും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബ്രീഡിംഗ് യൂണിറ്റ് ആണ്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടികളെ 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുക. നല്ല ഇനം ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് വേണം ഇത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ പേരന്റ് സ്റ്റോക്ക് നല്ല ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട നല്ല പേരന്റ് സ്റ്റോക്കിനെ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. ഈ 19 ആടുകളെ വാങ്ങുന്ന സമയത്ത്, ഫീമെയിൽ ആടുകളെ വാങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല വർഗ ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളെ തന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായിട്ട് രക്തബന്ധമില്ലാത്ത, ഇൻബ്രീഡിംഗ് വരാതെ കുറച്ചുകൂടെ ദൂരെ പോയി നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാടിനെ നല്ല വിലയ്ക്ക് വാങ്ങണം. എന്നിട്ട് ഈ ആടിനെ എല്ലാ ഇൻഷുർ ചെയ്ത് തന്നെ വേണം ഇവിടെ വളർത്താൻ. എല്ലാവിധ പ്രതിരോധ കുത്തിവെപ്പുകളും എടുക്കണം, അവയ്ക്ക് ആവശ്യമായ ആരോഗ്യ പരിചരണങ്ങൾ, വാക്സിനേഷനും ഡിവോമിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് അതിനുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഒരു 3 മാസം വരെ വളർത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു 3 മാസം വരെ വളർത്തിയാൽ കുറഞ്ഞത് ഒരു 12 കിലോ ബോഡി വെയ്റ്റ് കിട്ടും. ഒരു 400 രൂപ ലൈവ് വെയ്റ്റും നമുക്ക് വിൽക്കാൻ സാധിക്കും. നല്ല ഡിമാൻഡുള്ള ഒരു സംരംഭമാണ്. അപ്പം നല്ല ഇനം ആട്ടുകുട്ടികളെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഒരു 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റിന് കേരളത്തിൽ സാധ്യതയുണ്ട്. ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
1: അപ്പോൾ ഇത് 20 ആടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വർഷം നല്ലൊരു വരുമാനം.
0: ഇതിന്റെ ആട്ടുകുട്ടികളെ നമുക്കൊരു 3 മാസം വരെ വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 12 കിലോ തൂക്കം കിട്ടും. ഈ സമയത്ത് ലൈവ് വെയ്റ്റിന് ഒരു 400 രൂപയ്ക്ക് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് ഒരു 2 വർഷം കൊണ്ട് തന്നെ അത് ബ്രേക്ക് ഇവൻ ആവും, നന്നായിട്ട് നടത്താൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ആട്ടിറച്ചിക്ക് ഇത്ര ഡിമാൻഡുള്ള ഒരു സംസ്ഥാനമാണ്. ആട്ടും കുട്ടികൾക്കും വലിയ ഡിമാൻഡുണ്ട്. പശു വളർത്തുന്നത് പോലെയുള്ള പരിചരണം ആവശ്യമില്ല താനും. കാരണം ഇതിനെ എന്നും കുളിപ്പിക്കേണ്ട കാര്യമില്ല, കൂടെ ഒന്നും കഴുകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകിട്ട് ഒരു 1.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറുകിട സംരംഭമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള സമയവും അതിനുള്ള സാഹചര്യം ഉള്ളവർക്ക് അത് പറ്റുള്ളൂ. അത് അതാദ്യം കണ്ടെത്തണം.
1: പിന്നെ പറഞ്ഞ മാതിരി ഒരു ചെറിയ പരിശീലനം ആദ്യം എടുത്താൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും.
0: തീർച്ചയായിട്ടും. അത് ഇത് ഏത് സംരംഭം തുടങ്ങുന്നതിന് മുമ്പും ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഈ സംരംഭത്തിന്റെ സാധ്യതകളും പരിമിതികളും രണ്ടും വേണം. സാധ്യതകൾ മാത്രം കണ്ട മനസ്സിലാക്കിയാൽ പോരാ, ഇതിന്റെ പരിമിതികൾ. കാരണം ഇത്ര സമയം നമുക്കിവിടെ ചെലവഴിക്കേണ്ടി വരും, ഇത് ചെയ്യുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഇന്ന ഇന്ന പരിസരത്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം ഒന്ന് മുൻകൂട്ടി കണ്ട് ആ സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കി ഒരു പരിശീലനം കൂടെ തേടണം. അപ്പം വിവിധ വകുപ്പുകൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. പശു വളർത്തലും ആട് വളർത്തലും അവരുടെ പ്രദേശത്ത് അടുത്തുള്ള ഒരു പരിശീലന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് അടുത്ത് വരുന്ന ഒരു പരിശീലന പരിപാടിയിൽ പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ അധികം മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫാം നടത്തുന്നവരുടെയും മറ്റും കുറേ കോൺടാക്റ്റും അഡ്രസ്സും കാര്യങ്ങളും എല്ലാം അതിൽ നിന്ന് കിട്ടും. ഡയറി ഫാമൊക്കെ പലതും നിർത്തിപ്പോയവർ ലീസിനെടുത്ത് അതിനേക്കാൾ നന്നായിട്ട് നടത്തുന്നവരുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു ഒരു മുന്നൊരുക്കം നടത്തി ഒരു കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി സാധ്യതയും പരിമിതിയും കണ്ട്
1: സാവകാശമായിട്ട് മുന്നോട്ട് പോകണം. ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് കേട്ടത്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്. ഡോക്ടർ ആർ വേണുഗോപാലിന്റെ ഫോൺ നമ്പർ 9387830718. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
0: മാങ്ങാണ്ടി അപ്പം രുചികരവും ഗുണകരവുമായ ഒരു ഭക്ഷണ വിഭവമായിരുന്നു മാങ്ങാണ്ടി അപ്പം. മാമ്പഴക്കാലമാകുമ്പോഴേ മാമ്പഴം തിന്ന് വലിച്ചെറിയുന്ന മാങ്ങാണ്ടിയിൽ എന്തെല്ലാം ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് അപ്പോൾ നാം ചിന്തിക്കാറില്ല. വെട്ടിക്കീറാൻ ആവശ്യമായ അത്ര മാങ്ങാണ്ടി ആകുമ്പോൾ അവ വെട്ടിക്കീറി പരുവപ്പെടുത്തുന്നു. മിക്കവരും കർക്കടക മാസത്തോടെയാണ് ഈ നടപടികൾ ആരംഭിക്കുന്നത്. മാങ്ങാണ്ടിയിൽ നിന്നും എടുത്ത പരിപ്പ് വൃത്തിയാക്കിയ ശേഷം നന്നായി ഉണക്കി ചണച്ചാക്കിലോ തുണിയിലോ കെട്ടി വെള്ളത്തിൽ കട്ടുകളയാൻ മുക്കിയിടും. കുറഞ്ഞത് 4 ദിവസമെങ്കിലും വെള്ളത്തിൽ മുക്കിയിടണം. പണ്ട് പാടവരമ്പിലെ മടവീണ ഒഴുക്കുള്ള വെള്ളത്തിൽ കെട്ടിയിടുമായിരുന്നു. കട്ടുപോയ ശേഷം പുഴുങ്ങി വെയിലത്തിട്ടുണക്കി സൂക്ഷിക്കും. അതിൽ നിന്നും ആവശ്യമായവയെടുത്ത് ഇടിച്ചു പൊടിച്ചോ വെള്ളത്തിൽ കുതിർത്തോ നാടൻ തവിടരിയോടൊപ്പം അരച്ചു ചേർത്ത് അപ്പമുണ്ടാക്കുമായിരുന്നു. കൂടാതെ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ശർക്കര പാനിയിൽ ഇളക്കി ചുക്കും ജീരകവും അരിപ്പൊടിയും ചേർത്ത് ശർക്കര വരട്ടിയുണ്ടാക്കി സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇടിച്ചു പൊടിച്ച് തവിടുള്ള അരിയോടൊപ്പം ചേർത്ത്

0: മാങ്ങാണ്ടി പുട്ടും ഒരു വിശേഷ വിഭവമായിരുന്നു. അക്കാലത്തെ ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു ഇത്. വയറുകടി, കുടൽപുണ്ണ്, മൂത്രസംബന്ധമായ അസുഖങ്ങൾ, ആമാശയരോഗങ്ങൾ, കരൾ രോഗങ്ങൾ ഉൾപ്പെടെ പല അസുഖങ്ങൾക്കും പരിഹാരം കൂടിയായിരുന്നു ഇത്.
1: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, കരിമുണ്ട ഏത് സുഗന്ധവിളയുടെ ഇനമാണ്? ഉത്തരം കുരുമുളക്. വയലിൻ വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലിൻ വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലിൻ വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.

സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. ഫോൺ നമ്പർ 9188824841. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9188824841. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയുന്നു: 8547070773. മറ്റൊരു നമ്പർ 04872.

0: മൂന്ന് ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന്. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 8547070773. മറ്റൊരു നമ്പർ 0487237773. വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ജൂൺ 15. 2026 ജൂലൈ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0487243856. മറ്റൊരു നമ്പർ 8547837256. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി: 0487243856. മറ്റൊരു നമ്പർ 8547837256. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: CELKAU.IN. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപ. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8547070773. മറ്റൊരു നമ്പർ 0487237773. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 8547070773. മറ്റൊരു നമ്പർ 0487237773. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
7: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 1 ലക്ഷത്തിൽ പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്.

0: ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: Secretary and I therefore welcome the expansion in our energy trade in recent months. Diversified supplies are at the heart of energy security for India. We devoted some time to nuclear energy cooperation as well. The passage of the Shanti Act has opened up new possibilities.
0: മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. CBSE 12th class പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. എന്നാൽ മറ്റു ചിലരിൽ നിന്നും കുറഞ്ഞ തുകയാണ് ഈടാക്കിയതെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12th class ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കേരളത്തിൽ 2nd വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡെ 100,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21 റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 22,000 രൂപയുടെ നിക്ഷേപത്തിൽ നിന്നും 300,000 രൂപ പ്രതിമാസ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റേതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രതൻ യു കേൽക്കർ ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ

0: ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. മേഖലയിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നിയന്ത്രിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ആഫ്രിക്കയിൽ തുടർച്ചയായി വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് മരുന്നുകളുടെയും ആരോഗ്യ സംരക്ഷണ കിറ്റുകളുടെയും ആദ്യ ഗഡു അയച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, വിദർഭ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടുത്ത 5 ദിവസം ഉഷ്ണതരംഗമുണ്ടാകുമെന്നാണ് പ്രവചനം. ആൻഡമാൻ നിക്കോബാർ, അരുണാചൽ പ്രദേശ്, മാഹി, ലക്ഷദ്വീപ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് പാരീസിൽ തുടക്കമായി. ഇതിഹാസ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് 25 ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ടാണ് മത്സരിക്കുന്നത്. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളും മത്സരിക്കുന്നുണ്ട്. യുകി ഭാംബ്രി ന്യൂസിലൻഡിന്റെ മൈക്കൽ വീനസിനൊപ്പവും എൻ ശ്രീറാം ബാലാജി ബ്രസീലിന്റെ മാർസലോ ഡെമോ ലൈനറിനൊപ്പവും കളത്തിലിറങ്ങും. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-നും 28-നുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപ്പെരുന്നാൾ ആഘോഷം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നട അടയ്ക്കും. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ റെയിൽവേ പാതയിൽ ഇന്നുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ഏറ്റെടുത്തു. ട്രെയിനിൽ യാത്ര ചെയ്ത പാകിസ്ഥാൻ സൈനികരെയാണ് ലക്ഷ്യമിട്ടതെന്ന് അവർ അവകാശപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൗഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽ പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 26 സെക്കൻഡും. ആകാശവാണി തൃശൂർ.
3: ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
4: പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കൾക്കൊപ്പത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ചയും നമുക്കൊരു വിശേഷ ദിവസമുണ്ട്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന ബക്രീദ് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് കത്തുകളിലേക്ക് കടക്കാം.
5: കേൾവിയുടെ വസന്തം തീർത്തുകൊണ്ട് എത്തിയ റേഡിയോ നാടകോത്സവത്തെക്കുറിച്ച് നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. ഓരോ നിലയത്തിന്റെയും നാടകങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വളരെ വിശദ

0: വ്യക്തമായി തന്നെയാണ് ഓരോരുത്തരും കത്തുകൾ അയച്ചിട്ടുള്ളത്.
1: ശബ്ദത്തിലൂടെയും സംഭാഷണങ്ങളിലൂടെയും സംഗീതത്തിലൂടെയും കഥ പറയുന്ന ശ്രവ്യകലയാണ് റേഡിയോ നാടകം. ദൃശ്യങ്ങൾക്ക് പകരം ശബ്ദവിന്യാസങ്ങളും പശ്ചാത്തല സംഗീതവും ഉപയോഗിച്ചുകൊണ്ട് ശ്രോതാക്കളുടെ ഭാവനയിലാണ് റേഡിയോ നാടകങ്ങൾ പൂർണ്ണതയിലെത്തുക. ഏറെ സ്വീകാര്യതയുള്ള ആകാശവാണിയുടെ നാടകങ്ങൾക്ക് ഇത്തവണയും നിരവധി അഭിനന്ദന കത്തുകളും സന്ദേശങ്ങളും ലഭിക്കുകയുണ്ടായി.
0: വളരെയധികം സന്തോഷത്തോടെ തന്നെ ആ കത്തുകൾ വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആകാശവാണിയിൽ അഖില കേരള നാടകോത്സവത്തിൽ തൃശൂർ നിലയം ചെയ്ത നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം നല്ല നിലവാരം പുലർത്തിയ നാടകമായിരുന്നു. ഇങ്ങനെ കത്ത് ആരംഭിച്ചിരിക്കുന്നത് എ. രമണപ്രസാദാണ്. അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ റിട്ടയേർഡ് മാനേജറാണ്. പാലക്കാട് നിന്നാണ് കത്ത് അയച്ചിരിക്കുന്നത്. സ്ഥിരമായി കത്ത് എഴുതുന്ന ഒരു ശ്രോതാവല്ല എന്ന് തോന്നുന്നു.
1: നമ്മുടെ റേഡിയോ നാടകം കേട്ട് ആകാശവാണിയിലേക്ക് കത്തയച്ച ശ്രീ രമണപ്രസാദിന് ആകാശവാണി കുടുംബത്തിലേക്ക് സ്വാഗതം.
0: സ്നേഹം നിറഞ്ഞ അഭിനന്ദനത്തോടെ അദ്ദേഹം കത്ത് തുടരുകയാണ്. ഞാൻ ചെറുപ്പകാലത്ത് നാടകം ഏറെ ആസ്വദിച്ചിരുന്നു. 1967 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാലക്കാട് ജോലിയിൽ പ്രവേശിച്ചു. ആ സമയത്ത് പാലക്കാട് ലളിത കലാരംഗം എന്നൊരു കലാസംഘടന ഉണ്ടായിരുന്നു. അതിൽ പല സംഘങ്ങളുടെയും നല്ല നിലവാരം പുലർത്തുന്ന നാടകങ്ങൾ കാണുവാൻ അവസരം ലഭിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് നല്ല നാടകങ്ങൾ കാണുവാൻ അവസരം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് തൃശൂർ നിലയം അവതരിപ്പിച്ച രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്ത നാടകം എല്ലാ തരത്തിലും നല്ല നിലവാരം പുലർത്തുകയും പാലക്കാടുള്ള കൽപ്പാത്തിയിൽ പോയ പ്രതീതി ഉളവാക്കുകയും ചെയ്ത നാടകമാണ്. റേഡിയോ പഠനകാലം മുതലുള്ള ആത്മസുഹൃത്തായിരുന്നു, കുടുംബാംഗമായിരുന്നു, ഇപ്പോഴും അത് ചേർത്ത് നിർത്തുകയാണ് എന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വളരെ വിശദമായ ഒരു കത്ത് തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അടുത്ത കത്ത് ആലപ്പുഴയിൽ നിന്നാണ്. പത്തിയൂർ ശ്രീകുമാരനാണ് കത്തെഴുതിയിരിക്കുന്നത്. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം കേൾക്കുകയായിരുന്നില്ല, കാണുകയായിരുന്നു. രചനയുടെ ഗരിമ അവതരണത്തിലൂടെ അനുഭവിപ്പിച്ചു. മുഴുവൻ പിന്നണി പ്രവർത്തകർക്കും നേതൃത്വം വഹിച്ച YS പൗർണമിക്കും കേൾവിയിലൂടെ നാടകലോകം സൃഷ്ടിച്ച ശബ്ദപ്രതിഭകൾക്കും ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ.
1: കേരളത്തിലെ എല്ലാ നിലയങ്ങളും നാടകോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, ഈ നാടകത്തെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നാടകങ്ങൾ കേട്ട, പ്രത്യേകിച്ച് തൃശൂർ നിലയത്തിന്റെ നാടകം കേട്ട് അഭിപ്രായം അറിയിച്ച എല്ലാവർക്കും നന്ദി.
0: ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നാടകങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ് എന്ന ആമുഖത്തോടെയാണ് പത്തിയൂർ ശ്രീകുമാർ കത്ത് എഴുതിയിരിക്കുന്നത്. അടുത്തത് ടോബിയോ PD അയച്ചിരിക്കുന്ന വാട്സപ്പ് സന്ദേശമാണ്. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്ത സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം ശ്രദ്ധിച്ചു. രാജേഷ് വിശ്വംഭരന്റെ രചനയിൽ YS പൗർണമി സംവിധാനം ചെയ്ത നാടകം പ്രമേയപരത കൊണ്ടും അവതരണ ഭംഗി കൊണ്ടും വളരെയധികം മികച്ചു നിന്നു എന്ന് പറയാം. ഇതുവരെ കേട്ട റേഡിയോ നാടകങ്ങളിൽ മികച്ചതായിരുന്നു തൃശൂർ നിലയത്തിന്റെ നാടകം എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാ കഥാപാത്രങ്ങളെയും ഓരോ അഭിനേതാവും വളരെ ഭംഗിയോടെ തന്നെ അവതരിപ്പിച്ചു. ശ്രീമതി മനീഷ KS, കാഞ്ഞൂർ മത്തായി, YS പൗർണമി, ശ്രീമൂലനഗരം പൊന്നൻ എന്നീ അഭിനേതാക്കൾ വളരെ മികവായി തന്നെ അഭിനയിച്ചു. രഥോത്സവവും അതുപോലെ തന്നെ ആ പശ്ചാത്തല സംഗീതവും എല്ലാം ഈ നാടകത്തിന് മിഴിവേകി എന്ന് തന്നെ പറയാം. ഇങ്ങനെയൊരു നാടകം ഞങ്ങൾക്ക് തന്നതിന് വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ നന്ദി അറിയിക്കുകയാണ് ഞാൻ ടോബിയോ PD.
1: സന്തോഷം.
0: അടുത്ത വാട്സപ്പ് സന്ദേശം പ്രിയ മുണ്ടൂരിന്റേതാണ്. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം നാടകം ഗംഭീരമായിട്ടുണ്ട്, സൂപ്പർ. മറ്റ് നാടകങ്ങളും കേട്ടു. അടുത്തത് ഷഹാന മജീദ് കൂർക്കഞ്ചേരിയിൽ നിന്ന് അയക്കുന്ന വാട്സപ്പ് സന്ദേശമാണ്. ആകാശവാണി തൃശൂർ നിലയം ശ്രോതാക്കൾക്കായി അണിയിച്ചൊരുക്കിയ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം വ്യത്യസ്തമായ പ്രമേയം കൊണ്ടും അവതരണ ശൈലി കൊണ്ടും ഏറെ ശ്രദ്ധേയമായി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഹൃദയനാഥനും അനന്തനും സേതുലക്ഷ്മിയും പാട്ടിയമ്മയുമെല്ലാം ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ ആകാശവാണിക്കും ഈ നാടകത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്കും.
1: ശ്രീ രാജേഷ് വിശ്വംഭരന്റെ രചനയിൽ പിറന്ന ഈ നാടകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഏവർക്കും അഭിനന്ദനങ്ങൾ.
0: അടുത്തത് PK ചന്ദ്രൻ പെരുമണ്ണൂർ മലയിൽ നിന്ന് അയക്കുന്ന സന്ദേശം. അദ്ദേഹത്തിന് അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഏറ്റവും ഇഷ്ടമായത് മോഹൻലാൽ കഥാപാത്രമായുള്ള കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകമാണ്. സിനിമാ ശൈലിയിൽ മാത്രമല്ല നാടകശൈലിയിലും അഭിനയ മികവ് തെളിയിച്ച മഹാനടന്റെ സാന്നിധ്യമാണ് ഈ നാടകത്തെക്കുറിച്ച് അഭിപ്രായം എഴുതാൻ പ്രേരകമായത്. MG ധരൻ തൃക്കരിപ്പൂർ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ അനന്തരാമന്റെ ജീവിതകഥയിൽ ചില സംശയങ്ങൾ ബാക്കിയാകുന്നു. സേതുലക്ഷ്മിയുടെ മരണകാരണം നെയ്യം അറിഞ്ഞതിലൂടെ നടന്നുവരുമ്പോൾ വഴുതി തലയെ

ഇടിച്ചു വീണതുകൊണ്ടാണോ അതോ തിളച്ച എണ്ണയിൽ വീണതാണോ അഭിനയ സംവിധാന മികവ് നാടകത്തെ ശ്രദ്ധേയമാക്കി എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നെയ്യിൽ ചവിട്ടി വഴുക്കി വീണതുകൊണ്ട് തിളച്ച എണ്ണയിലേക്ക് വീഴുകയും അങ്ങനെ പൊള്ളിയാണ് സേതുലക്ഷ്മി മരിക്കുന്നത്. അഖില കേരള റേഡിയോ നാടകോത്സവത്തെക്കുറിച്ച് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര ഇങ്ങനെ എഴുതുന്നു. നിളയുടെ പോഷകനദിയായ കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തമിഴ് ബ്രാഹ്മണർ അധിവസിക്കുന്ന അഗ്രഹാരങ്ങളുടെ ഇടയിലെ ഒരു വലിയ കുടുംബത്തിലെ കുടുംബ ബന്ധങ്ങളുടെയും ദുരന്തങ്ങളുടെയും കഥ പറഞ്ഞ നാടകം. കഥാപാത്രങ്ങളുടെ ബാഹുല്യം ഒരു പോരായ്മയായി തോന്നി. അഭിനേതാക്കൾ നല്ല പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹം സുഭാഷിതം, ഹരിതം, സ്വാസ്ഥ്യം, സമകാലികം, ജാഗ്രത തുടങ്ങി എല്ലാ പരിപാടികളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. സുനിൽകുമാർ, സുനി, കണ്ണൻ, ആമി എന്നിവർ പനമണ്ണ സൗത്തിൽ നിന്ന് അഖില കേരള റേഡിയോ നാടകോത്സവത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു വാട്സപ്പ് സന്ദേശമാണ് അയച്ചിരിക്കുന്നത്. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം പേരുപോലെ തന്നെ വ്യത്യസ്തമായ പ്രമേയം കൊണ്ട് ശ്രദ്ധേയമായി. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ എല്ലാം

0: സുനി, കണ്ണൻ, ആമി എന്നിവർ പനമണ്ണ സൗത്തിൽ നിന്ന് അഖില കേരള റേഡിയോ നാടകോത്സവത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു വാട്സപ്പ് സന്ദേശമാണ് അയച്ചിരിക്കുന്നത്. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം പേരുപോലെ തന്നെ വ്യത്യസ്തമായ പ്രമേയം കൊണ്ട് ശ്രദ്ധേയമായി. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ എല്ലാം തന്നെ പൊതുവെ നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചു. സേതുലക്ഷ്മി, കനകസുന്ദരാമ്പാൾ എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കെ എസ് മനീഷ, വൈ എസ് പൗർണമി എന്നിവരുടെ പ്രകടനം ഗംഭീരമായി. ഡോക്ടർ കൃഷ്ണദാസ് എളേടത്തിന്റെ വാട്സപ്പ് സന്ദേശത്തിലേക്ക്, അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 7 നാടകങ്ങളും കേട്ടു, 7 ഒന്നിനൊന്നു മെച്ചം. നാടകങ്ങളുടെ പേരിൽ എന്നെ ഏറെ ആകർഷിച്ചത് കാൺക കടലിനെ കൺതുറക്കാതെ എന്നതായിരുന്നു. സിനിമയിലും സീരിയലുകളിലും ഉള്ള പ്രമുഖർ ശബ്ദവിസ്മയം തീർത്തപ്പോൾ ഓരോ നാടകവും രംഗക്കാഴ്ചകൾ തന്നെയായി. ഏറെക്കാലത്തിനു ശേഷം വീണ്ടും നാടകോത്സവം എത്തിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. നാടകോത്സവം മനോഹരമാക്കിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നിട്ടുണ്ട് അദ്ദേഹം. തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്ത നാടകത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. സംവിധായക നല്ല അഭിനേത്രി കൂടിയാണ് എന്ന് കനകസുന്ദരാമ്പാൾ എന്ന കഥാപാത്രം മനസ്സിലാക്കി തന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നാടകത്തിന്റെ അണിയറ പ്രവർത്തകർക്കും നിർവഹണം നടത്തിയ ജയ സിയാറിനും അഭിനന്ദനങ്ങളുടെ വാടാമലരുകളാണ് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. ഓരോ നാടകത്തെക്കുറിച്ചും വളരെ വിശദമായി തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ ഇവിടെ വായിക്കാൻ സമയമില്ല, എങ്കിലും ആ അഭിപ്രായങ്ങളൊക്കെ ഉൾക്കൊള്ളുകയാണ്. വിപിൻ വെള്ളിയാട്ട് ചേലക്കരയിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു: ഒരിടവേളയ്ക്ക് ശേഷം റേഡിയോ നാടകോത്സവം തിരിച്ചു വന്നതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. സ്കൂൾ കാലഘട്ടത്തിലേക്ക് എന്നെ ഒരിക്കൽ കൂടി തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു ഈ നാടകോത്സവം. എല്ലാ നാടകങ്ങളും വൈവിധ്യമാർന്ന പ്രമേയം കൊണ്ട് മികച്ചു നിന്നു. കാരളം രാമചന്ദ്രൻ നമ്പ്യാരുടെ അഭിപ്രായത്തിലേക്ക്: ജിജ്ഞാസയോടെ കാത്തിരുന്ന ആകാശവാണിയുടെ നാടകങ്ങൾ സാഗൂതം കേട്ടു. ആകാശവാണി എക്കാലവും ശ്രോതാക്കളുടെ ഇംഗിതങ്ങൾക്കനുസൃതമായി പഴയകാല നാടകോത്സവങ്ങളുടെ പ്രതാപകാലത്തെ അനുസ്മരിക്കാൻ ഉതകുന്ന വിധത്തിൽ മനോഹരമായി നാടകങ്ങൾ ഒരുക്കി. തൃശൂർ ആകാശവാണിയുടെ നാടകമാണ് ഞങ്ങൾക്ക് അഭികാമ്യമായത് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മുരളി മേലേപ്പാട്ട് റേഡിയോ നാടകോത്സവത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു: 7 വ്യത്യസ്ത നാടകങ്ങൾ, വ്യത്യസ്ത പ്രമേയങ്ങൾ, വ്യത്യസ്ത അവതരണ ശൈലികൾ. 2020 ശേഷം വീണ്ടും നാടകോത്സവം എത്തിയപ്പോൾ കണ്ണുകാണാത്തവർക്ക് പോലും കേൾക്കാനും ആസ്വദിക്കാനും കഴിയുന്ന മനസ്സിന്റെ തിയേറ്ററായി ആകാശവാണി മാറി. ഇപ്പോഴും റേഡിയോ നാടകങ്ങൾ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. അടുത്ത ദിവസം ഞങ്ങളും ഒരു അവലോകനം സംഘടിപ്പിക്കാനുള്ള ആലോചനയിലാണ് എന്നും അദ്ദേഹം എഴുതിയിരിക്കുന്നു. തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകത്തിൽ ഹൃദയനാഥന് ശബ്ദം നൽകിയ ശ്രീമൂല നഗരം പൊന്നൻ, അനന്തന് ശബ്ദം നൽകിയ എം കെ കൃഷ്ണൻ പോറ്റി മെജോ, കനകസുന്ദരാമ്പാൾ പാട്ടിയമ്മയ്ക്ക് ശബ്ദം നൽകിയ വൈ എസ് പൗർണമി, നേഴ്സായി വന്ന ബിനിത ഗോപിനാഥ്, ധനലക്ഷ്മിക്ക് ശബ്ദം നൽകിയ ജയലക്ഷ്മി തുടങ്ങി ഓരോ കഥാപാത്രങ്ങളെയും എടുത്തെടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം അഭിനന്ദനങ്ങൾ നേർന്നിരിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം എന്ന നാടകവും വളരെയധികം ഇഷ്ടമായി. ശ്രീ ജനാർദ്ദനന്റെ രചനയിൽ റൂബി ബാബുവിന്റെ സംവിധാനത്തിൽ ആ നാടകം മികച്ചു നിന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഓരോ നാടകത്തെക്കുറിച്ചും ഇദ്ദേഹവും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. മണികണ്ഠൻ സൗത്ത് കൊണ്ടാരിയുടെ അഭിപ്രായത്തിലേക്ക്: റേഡിയോ നാടകോത്സവത്തിലെ എല്ലാ നാടകങ്ങളും കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേട്ട നാടകങ്ങളിൽ തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നീ നാടകങ്ങൾ നന്നായിരുന്നു. ഗിരിജ പെരുവമ്പ് റേഡിയോ നാടകോത്സവത്തെക്കുറിച്ചും ആകാശവാണി തൃശൂർ നിലയം ഒരുക്കിയ നാടകത്തെക്കുറിച്ചും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു: രചനയെക്കാളും മികച്ചു നിന്നത് സംവിധാനവും അഭിനയവുമാണ്. രഥോത്സവ സമയത്ത് കൽപ്പാത്തി അഗ്രഹാരത്തിലൂടെ നടന്നാൽ നമ്മുടെ കാതോരമെത്തുന്ന ശബ്ദങ്ങളൊക്കെയും നാടകത്തിൽ സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ് എന്ന് ഗിരിജ പെരുവമ്പ് അഭിപ്രായപ്പെടുന്നു. തമിഴ് പേശുന്ന പ്രായമായവരുടെ വിറയാർന്ന ശബ്ദവും മൂളലും ഞരങ്ങലും നീട്ടിയുള്ള വിളിയും സ്നേഹവാത്സല്യങ്ങളും ഒക്കെയായി അഗ്രഹാരത്തിലെ പാട്ടിയമ്മയെയും നിങ്ങൾ അനശ്വരമാക്കി എന്ന് അവർ എഴുതിയിരിക്കുന്നു. അക്ഷര ബാലകൃഷ്ണൻ മലഞ്ചിറ്റി നാടകോത്സവം കേട്ട ശേഷം കത്ത് ഇങ്ങനെ എഴുതുന്നു: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവമാണ് എനിക്കേറെ ഇഷ്ടമായത്. ഒരുപക്ഷെ കൽപ്പാത്തിയും രഥോത്സവവും ക്ഷേത്രങ്ങളും സുപരിചിതമായതുകൊണ്ടുകൂടിയാകാം. അതിനപ്പുറം രാജേഷ് വിശ്വംഭരന്റെ രചനയിലെ മികവുകൊണ്ടും വൈ എസ് പൗർണമിയുടെ സംവിധാന തികവുകൊണ്ടും സ്വാഭാവികമായ അഭിനയശൈലി കൊണ്ടും നാടകം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇവിടെയാണ് നാടകം ശ്രോതാവിന്റെ ഉള്ളുലച്ച് ഹൃദയത്തിൽ തൊട്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു.
1: നന്ദി.
0: ശൈലജ രാജശേഖരൻ അരികന്യൂർ ഗുരുവായൂരിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു: ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ഒരു കാലത്ത് ചിരിയുടെ തമ്പുരാനായി അരങ്ങു തകർത്ത തിക്കൊടിയനെയും ഒപ്പം മൺമറഞ്ഞ സർഗപ്രതിഭകളെയും പരിചയപ്പെടാൻ ആ നാടകം സഹായിച്ചു. കെ വി ശരത്ചന്ദ്രന് അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നു ശൈലജ രാജശേഖരൻ.
1: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രോഗ്രാം മേധാവിയായ ശ്രീ കെ വി ശരത്

0: ചന്ദ്രന്റെ ശക്തവും ശ്രദ്ധേയവുമായ രചനയിൽ പിറന്ന നാടകമാണ് കാണുക കടലിനെ കൺതുറക്കാതെ എന്ന മനോഹരമായ നാടകം. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ അഭിപ്രായം അദ്ദേഹത്തെ അറിയിക്കാം.
1: അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ എല്ലാ നാടകങ്ങളും കേട്ടു. മൊത്തത്തിൽ നാടകങ്ങളെക്കുറിച്ച് ആധികാരികമായി വിലയിരുത്തുകയാണെങ്കിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ നാടകങ്ങളായിരുന്നു ചിലത് എന്ന് ആചാരി തിരുവത്ര അഭിപ്രായപ്പെടുന്നു. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, കണ്ണൂർ നിലയത്തിന്റെ മൗനം സാക്ഷി, കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ എന്നീ നാടകങ്ങളായിരുന്നു ഒരുവിധമെങ്കിലും കഷ്ടിച്ച് രക്ഷപ്പെട്ട നാടകങ്ങൾ എന്ന് ആചാരി അഭിപ്രായപ്പെടുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം പേരുപോലെ തന്നെ സുന്ദരമായിരുന്നു. രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, ഷിബു എം ജോസ് മച്ചാട് ടീം പരമാവധി ആ നാടകത്തെ ഉയർച്ചയുടെ പടവുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. കഥാപാത്രങ്ങളെല്ലാം അവരവരുടെ ഭാഗങ്ങൾ നന്നായി അവതരിപ്പിച്ചു. രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, ജയ സി ആർ, ഷിബു എം ജോസ് മച്ചാട് എന്നിവർക്കും നിലയത്തിനും ആശംസകൾ എന്ന് എഴുതിയിരിക്കുന്നു നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. അനന്തനാരായണന്റെ ചെറുപ്പത്തിലെ ശബ്ദം നൽകിയ മെജോ വേറിട്ട അനുഭവമാണ് കാഴ്ചവെച്ചത് എന്നും അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആകാശവാണിയുടെ റേഡിയോ നാടകോത്സവം ഒരു ആഘോഷമായി തോന്നി എന്നാണ് ലതിക കുറ്റുമുക്ക് എഴുതിയിരിക്കുന്നത്. മലയാളികളുടെ സ്വീകരണമുറിയിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവത്തെക്കുറിച്ച് PV ഉമ്മർ എടപ്പാളിൽ നിന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്. സി കൃഷ്ണകുമാർ രചനയും സംവിധാനം നിർവഹിച്ച നാടകം, കോഴിക്കോട് നിലയം അവതരിപ്പിച്ചത്. മടക്കം കേട്ടു. കോഴിക്കോട് നിലയത്തിനും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ തിരനോട്ടം തന്നെ ശ്രദ്ധേയമായി എന്നാണ് PM വാസുദേവൻ നമ്പൂതിരി മടിപ്പാക്കം ചെന്നൈയിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. ഒരു ചിത്രകാരൻ തന്റെ ഭാവനയിൽ വിരിയുന്ന ചിത്രം ക്യാൻവാസിൽ ഔട്ട്ലൈനായി വരയ്ക്കുന്നതുപോലെ പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സിനിമാ ടാക്കീസിൽ വരുന്ന സിനിമാ പരസ്യത്തിൽ കഥയുടെ ബാക്കി ഭാഗം സ്ക്രീനിൽ എന്നെഴുതുന്നതുപോലെ എല്ലാ നാടകങ്ങളുടെയും ചെറുവിവരണം ആസ്വാദ്യകരമായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. രാജി മരത്തങ്കോട് തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകത്തെക്കുറിച്ച് വിശദമായി തന്നെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമായ നാടകം, എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ തകർത്ത് അഭിനയിച്ചു എന്നാണ് രാജി എഴുതിയിരിക്കുന്നത്. ദേവി രാമചന്ദ്രൻ, രാമചന്ദ്രൻ എന്നിവർ കോണത്തുകുന്നിൽ നിന്ന് ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നാടകങ്ങൾക്കായി കാതോർത്തിരുന്നത് വെറുതെയായില്ല. 7 നാടകങ്ങളും കേട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. ഓരോ നാടകത്തിനും ഓരോ സന്ദേശമുണ്ടായിരുന്നു. പ്രിയ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം ഹൃദയസ്പർശിയായി എന്നും അവർ എഴുതിയിട്ടുണ്ട്. കനകസുന്ദരാമ്പൾ ശരിക്കും കരയിപ്പിച്ചു. കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി എന്ന നാടകം മറ്റുള്ളതിനേക്കാൾ വിഭിന്നമായിരുന്നു എന്ന അഭിപ്രായം അറിയിച്ചവരും ഉണ്ട്. അക്ഷര ബാലകൃഷ്ണനും അത്തരത്തിൽ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. റേഡിയോ നാടകോത്സവത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പരിഗണിച്ചതിനാൽ മറ്റു പരിപാടികളെക്കുറിച്ചുള്ള എല്ലാ കത്തുകളും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വരും ആഴ്ചയിൽ തീർച്ചയായും ആ കത്തുകൾ ഉൾപ്പെടുത്താം. ലോക മാതൃദിനത്തിന്റെ ഭാഗമായി അമ്മ എന്ന വാക്കുവരുന്ന ഗാനങ്ങൾ എഴുതി അയച്ച ഗിരിജ പെരുവെമ്പിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനമഞ്ജരി വളരെ ഇഷ്ടപ്പെട്ടു എന്ന് സുബ്രഹ്മണ്യൻ VG തളിക്കുളം എഴുതിയിട്ടുണ്ട്. മാതൃദിനത്തിൽ ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്ത ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും സ്വാതി അവതരിപ്പിച്ചത് കേട്ടു. നല്ല അവതരണം, തിരഞ്ഞെടുത്ത ഒരുപിടി നല്ല മെലഡികൾ, ഇവയാൽ സമ്പുഷ്ടമായിരുന്ന പരിപാടിയായിരുന്നു അത് എന്ന് ആചാരി തിരുവത്ര അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഈ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് ഷഹാന മജീദും എഴുതിയിട്ടുണ്ട്. അമ്മ എന്ന രണ്ടക്ഷരം ആർക്കാണ് മറക്കാൻ കഴിയുക. പാട്ടോർമകൾ എന്ന പരിപാടിയിൽ May 8 മുതുകൃഷിയിലെ ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് വളരെ നന്നായി തന്നെ അമ്മയോടുള്ള അതിരറ്റ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. സുന്ദരമായിരുന്നു ആ പരിപാടി എന്ന് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അറിയിക്കുന്നു. ഒപ്പം ബക്രീദ് ആശംസകളും നേർന്നിട്ടുണ്ട് നഫീസ.
0: തുടർന്നും കത്തുകൾ അയക്കുക, നന്ദി.
1: 90 നിറവിൽ ആകാശവാണി എന്ന പരിപാടിയിൽ 65 നാടകരംഗത്ത് പ്രവർത്തിച്ച അബൂപാലിയത്ത്, തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് വിരമിച്ച അനൗൺസർ കാഞ്ചിയോട് ജയൻ, ശ്രോതാവായ ഹേമലത ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചത് ആ പരിപാടിയെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തി എന്നാണ് നഫീസ കുഞ്ഞിപ്പ അറിയിച്ചിരിക്കുന്നത്. രാജി മരത്തങ്കോട് ഈ പരിപാടിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. ഗായകനും ബാങ്ക് ഉദ്യോഗസ്ഥനുമായ മുരളീധർ ഷേണായി റേഡിയോ അനുഭവങ്ങളെക്കുറിച്ചും ശ്രവണശീലം, ഉച്ചാരണശുദ്ധി, മലയാള ഭാഷാപ്രാവീണ്യം, ഗായകരെ പരിചയപ്പെടുന്നത് ഒക്കെ ശ്രോതാക്കളുമായി പങ്കുവച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഷീലാരാജിന്റെ ശബ്ദം ഏവർക്കും ഓർമ്മയുള്ളതാണ്. അവരുടെ ഔദ്യോഗിക ജീവിതത്തിലെ സന്തോഷകരമായ ദിനങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചതിനും സന്തോഷം. രഞ്ജിനി എന്ന പരിപാടിയിലൂടെയും എഴുത്തുപെട്ടിയിലൂടെയും ഒക്കെ ഞങ്ങളൊക്കെ എഴുതിയ അക്ഷരങ്ങളെ സ്നേഹത്തോടെ അവർ ചേർത്തുവെച്ചിരുന്നു. പരിപാടി തയ്യാറാക്കിയവർക്ക് അഭിനന്ദനങ്ങൾ. ഞായറാഴ്ചയിൽ

0: അക്ഷരകേരളം സ്വസ്ഥമായിരുന്ന് കേൾക്കാറുണ്ട് എന്ന് ആശാ ബാബുരാജ് പൊറത്തിശ്ശേരിയിൽ നിന്ന് എഴുതുന്നു. രാവണ്യയുടെ രാ എന്ന പുസ്തകം ദർശന കെ ആർ പരിചയപ്പെടുത്തിയത് അതീവ ഹൃദ്യമായി. അതുപോലെ തന്നെ 19-ാം തീയതി കഥകളതിസാദനം എന്ന പരിപാടി മെജോ അവതരിപ്പിച്ചത് വളരെയധികം മനസ്സിനെ നോവിക്കുന്നതായി മാറി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ശാരീരികാരോഗ്യത്തിന് കാലുകളുടെ പേശീക്ഷമത, ഈ വിഷയത്തെക്കുറിച്ച് സ്വാസ്ഥ്യം പരിപാടിയിൽ ഫിറ്റ്നസ് ട്രെയിനറായ അജീഷ് കുമാർ ടി എസുമായി വൈ എസ് പൗർണമി നടത്തിയ അഭിമുഖം ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വരരാഗലയം എന്ന പുതിയ പരിപാടിയിൽ സി എസ് അനുരൂപ് വയലിൻ തന്ത്രികളിൽ ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ മീട്ടിയ എല്ലാ ഗാനങ്ങളും ഹൃദ്യമായി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എം പി പൗലോസ് മാസ്റ്റർ പട്ടിമറ്റവും അക്ഷരകേരളം പരിപാടിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കുന്നംകുളം താജ്മഹൽ എന്ന പാട്ടു നോവലിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് 3-ാം തീയതി ഞായറാഴ്ച അക്ഷരകേരളത്തിൽ പ്രൊഫസർ സ്വപ്ന നടത്തിയ പ്രഭാഷണം മികച്ചു നിന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു.
1: ശ്രോതാക്കൾക്കൊപ്പത്തിന്റെ സമയം ഏകദേശം അവസാനിക്കുന്നു.
0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ. ശബ്ദ സന്ദേശങ്ങളിലേക്ക്.
2: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, ഞാൻ അജിത രാമകൃഷ്ണൻ, തിരുവില്ലാമല. അഖില കേരള നാടകോത്സവത്തിൽ ആകാശവാണിയുടെ ഓരോ നിലയങ്ങളും അവതരിപ്പിച്ച നാടകങ്ങൾ ഓരോന്നും ഇതിവൃത്തങ്ങളിൽ വ്യത്യസ്തത പുലർത്തിയതും ഒന്നിനൊന്ന് മികവുറ്റതും ആയിരുന്നു. ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം ഏറെ ഹൃദ്യമായി തോന്നി. കഥാപാത്രങ്ങളായ സേതുലക്ഷ്മിയും മുത്തുലക്ഷ്മിയും പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. നാടകം നിർമ്മിച്ച രാജേഷ് വിശ്വംഭരനും അവതരിപ്പിച്ച വൈ എസ് പൗർണമിക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.
3: മെയ് 10 ലോകമാതൃദിനം, അമ്മ എന്ന ആ രണ്ടക്ഷരത്തെ ആർക്കാണ് മറക്കാൻ കഴിയുക? 10/5/26 4:30 വനിതാ വേദിയിൽ തൃശൂർ പ്രോഗ്രാം മേധാവി ജയ CR, അവനൂർ ശാന്ത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക മായാ ദേവി, മാജിദ റഷീദ്, പൂജ, ശീതൽ മേനോൻ, ഐശ്വര്യ MS, എലിസബത്ത് ജോസഫ് തുടങ്ങി ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത് സംസാരിച്ച അന്നത്തെ വനിതാ വേദി കൂടുതൽ ആ ദിവസത്തിന് കൊഴുപ്പൊഴുകി. കുഞ്ഞിപ്പ, പന്താവൂർ, മലപ്പുറം.
4: കഴിഞ്ഞ ശനിയാഴ്ച ലതാ മുരളീധരൻ അവതരിപ്പിച്ച സുഭാഷിതവും പിറ്റേന്ന് ഞായറാഴ്ചയിലെ 90-ൻ്റെ നിറവിൽ എന്ന പരിപാടിയും ബാലലോകവും നന്നായിരുന്നു. ചൊവ്വാഴ്ച വൈ എസ് പൗർണമി മേഡം അവതരിപ്പിച്ച ആരോഗ്യക്കുറിപ്പും ബുധനാഴ്ച ഡോക്ടർ KS രജിതൻ അവതരിപ്പിച്ച ആരോഗ്യക്കുറിപ്പും നന്നായിരുന്നു. ഞാൻ മണികണ്ഠൻ പുറത്തുകൊണ്ടായി.
5: ഞാൻ MS രാജൻ ചൊവ്വന്നൂർ, 17/5/2026 ചൊവ്വന്നൂർ മോഹനനും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട് ഭക്തി നിർഭരവും ശ്രദ്ധേയവുമായിരുന്നു.
6: KS ചങ്കരകുളം പള്ളിക്കര, 16/5/26 ലതാ മുരളീധരൻ അവതരിപ്പിച്ച സുഭാഷിതവും 6 ഉഷപുലരിയിലെ യൂസുഫലി എഴുതിയ കവിത വായിച്ച അദ്ദേഹത്തിനും അഭിനന്ദനം അറിയിക്കുന്നു.
1: തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
0: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806-6311.
7: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ CR, വൈ എസ് പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നിവെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി
2: നാട്ടുചിന്ത. നാട്ടുചിന്തിൽ ഇന്ന് പെരുമൺ സഞ്ജീവ് കുമാറും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.

പെരുമൺ സഞ്ജീവ് കുമാറും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ അനിൽ ദേവ്, വിൻസി, ശശികല, കലാകുമാരി, കുമാർ നെയ്യാറ്റിൻകര, ഗോകുൽ ദേവ്, തങ്കമണി.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്.
2: 2024 സെപ്റ്റംബർ 29 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി പ്രഖ്യാപിച്ചത്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധപ്പെട്ട സപ്ലൈ ചെയിനുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനം എന്നിവ വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 2026 മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. സബ്സിഡികൾ നൽകിയും മൂലധന സ്വത്തുക്കൾ സൃഷ്ടിക്കാനുള്ള ഗ്രാന്റുകൾ അനുവദിച്ചും ഈ പദ്ധതി രാജ്യത്തെ ഇലക്ട്രിക് ഡ്രൈവിന് ഇന്ധനം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഇരുചക്രവാഹനങ്ങൾ, മൂന്നുചക്രവാഹനങ്ങൾ അഥവാ ഇ റിക്ഷ, ഇ കാട്ടുകൾ, ഇ ആംബുലൻസുകൾ, ഇ ട്രക്കുകൾ, മറ്റു പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കാൻ ഈ വൗച്ചറാണ് നൽകുന്നത്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആധാർ തിരിച്ചറിയൽ വഴി EKYC അടിസ്ഥാനമാക്കി

0: വൗച്ചർ ഉപഭോക്താവിനായി സൃഷ്ടിക്കപ്പെടും. ഉപഭോക്താവിന് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഈ വൗച്ചർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയയ്ക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ വഴിയും അതിന്റെ ഏജൻസികൾ വഴിയും വാങ്ങുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഇല്ല. ഇലക്ട്രിക് വാഹന വിൽപ്പന നടത്തുമ്പോൾ സബ്സിഡി തുക സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങുന്നതിന് എല്ലാ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാർ അഥവാ OEMs PM eDrive പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. OEM എന്നത് ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി, സ്വകാര്യ കമ്പനി, പൊതുകമ്പനി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കുക, ഇന്ത്യയിലുടനീളം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക, പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 ഏപ്രിലിലാണ് രാജ്യത്ത് ആദ്യമായി ഒരു പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഫെയിം എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത്. ഫെയിം പദ്ധതിയുടെ കൂടുതൽ പരിഷ്കൃത രൂപമാണ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM eDrive പദ്ധതി. ഫെയിം ഇന്ത്യ ഫേസ് 2 ഇതിനകം രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാരും ഇ ഡ്രൈവ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷാ നടപടികളും സബ്സിഡി പ്രാപ്തീകരണവും PMeDrive.heavyindustries.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ വിശദീകരിച്ചിട്ടുണ്ട്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നതിനെക്കുറിച്ചുള്ള പരിപാടിയാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

സമയം 8 മണി കഴിഞ്ഞ് 34:40. ആകാശവാണി തൃശൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൗഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12-ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ

0: ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. കേരളത്തിൽ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെ 100,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21 ഫാൽത്ത മണ്ഡലത്തിൽ റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം മണ്ഡലമായ പറവൂരിലും മുഖ്യമന്ത്രിക്ക് സ്വീകരണമൊരുക്കി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ അറിയിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26 പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10 നടയടയ്ക്കും. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ലെന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ കടന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 30 പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8 കഴിഞ്ഞ് 15 സെക്കൻഡും. ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. തൃശൂർ പുറനാട്ടുകര PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ 11 ബയോളജി സ്ട്രീമിൽ SC/ST വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റിലും ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലും 12 സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സ്ട്രീമുകളിലും ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ള രക്ഷിതാക്കൾ നാളേക്കകം വിദ്യാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്ത് ആവശ്യമായ രേഖകൾ സഹിതം സ്കൂൾ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. വെബ്സൈറ്റ് വിലാസം ഇനി പറയാം. TIRUCHUR.KVS.AC.IN. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി TIRUCHUR.KVS.AC.IN. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 25-26 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 29 തീയതി മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്.

കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള പഠന കിറ്റ് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 5 വരെ ദീർഘിപ്പിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487-23649-00. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487-23649-00. സേവന വാർത്തകൾ സമാപിച്ചു.

0: നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് നാല് ഒൻപത് പൂജ്യം പൂജ്യം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 0484239900. സേവന വാർത്തകൾ സമാപിച്ചു.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
2: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.

സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 40 സെക്കൻഡും. ആകാശവാണി തൃശൂർ. 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: In these episodes, we provide listeners insights into the work and life of Padmavatis. To listen to the episodes, tune into 100.1 Akashvani Gold Channel tomorrow from 9:10 a.m. onwards. It can also be heard on NewsOn AIR app and NewsOn AIR official YouTube channel. A four-member medical team from the All India Institute of Medical Sciences, AIMS, Delhi today conducted second autopsy of the former model turned actor Trisha Sharma in Bhopal in alleged dowry death case. The post-mortem lasted nearly 3 hours under tight security arrangements. After completion of legal formalities, the body was handed over to the family and the last rites were performed at the Bhadbhada Crematorium in Bhopal. 33-year-old Trisha died under suspicious circumstances at her matrimonial home in Bhopal on the 12th of this month. While her in-laws have claimed it is a case of suicide, women's family has alleged that she was murdered by her husband and in-laws. At the Asian Under-23 Wrestling Championships, Indian grapplers continued their impressive run, securing 3 gold, 2 silver and 3 bronze medals in Vietnam's Da Nang today. In the women's freestyle event, Mansi Lathera and Kajal Dhochak clinched gold medals, while Sweety and Neha Sangwan bagged silver medals. Ahilya Shinde added to the tally with a bronze medal finish. In the men's Greco-Roman category, Sumit Dalal won gold, while Neeraj Patel and Rohit Bura secured bronze medals. And in IPL cricket, Rajasthan Royals defeated hosts Mumbai Indians by 30 runs at the Wankhede Stadium today to join Royal Challengers Bengaluru, Gujarat Titans and Sunrisers Hyderabad in this season's playoffs and securing the fourth place in the points table. And now before we end the bulletin, the headlines once again. India and US outline trade agreement, energy security and mobility as key areas of cooperation in high-level talks in New Delhi. BJP candidate Debangshu Panda sweeps West Bengal's Falta Assembly re-poll by over 1 lakh votes. TMC candidate forfeits deposit. West Bengal government directs all district magistrates to set up holding centers for suspected illegal foreigners. Government ropes in IIT Madras and Kanpur experts to fix CBSE re-evaluation portal glitches. In Karnataka, 8 people swept away by strong currents in Tate Hakalu River in Uttar Kannada district. President, Vice President and Prime Minister express grief over the loss of lives. Normal life affected due to severe heat wave in central and northwest India, conditions to continue for next 7 days. And in Asian Under-23 Wrestling Championships, Indian grapplers clinched 3 gold, 2 silver and 3 bronze medals in Vietnam. And that's all in the news at 9. Good night.
1: ആകാശവാണി പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
3: ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില വാഗ്വാദങ്ങളുടെ പേരിൽ യുദ്ധത്തിൽ നിന്ന് വീരനായിട്ടുള്ള അക്കിലസ് ഗ്രീക്ക് സൈന്യവുമായി പിണങ്ങി നിൽക്കുകയാണ്. ഗ്രീസിലെ വില്ലാളി വീരന്മാരൊക്കെ മുറിവേറ്റ് ഗ്രീക്ക് താവളങ്ങളിൽ കഴിയുകയാണ്. അക്കിലസ് പങ്കെടുത്താൽ മാത്രമേ ഇനി യുദ്ധത്തിൽ ഒരു മുന്നോട്ടുള്ള പോക്കുണ്ടാകൂ എന്ന അവസ്ഥയിലാണ് ഗ്രീക്ക് സൈന്യം ഇരിക്കുന്നത്. അക്കിലസിന്റെ പ്രിയപ്പെട്ട സുഹൃത്തും വീരനുമായിട്ടുള്ള പെട്രോക്ലോസ് മരണമടഞ്ഞു. ഇനി അക്കിലസ് യുദ്ധത്തിൽ പങ്കെടുക്കുമോ? കഥ കേൾക്കാം. പെട്രോക്ലോസിന്റെ മരണത്തോടെ നിമിഷ നേരം കൊണ്ട് അക്കിലസിന്റെ രഥവും കുതിരകളും അക്കിലസിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. അത് ഹെക്ടർ കൈവശപ്പെടുത്താതിരിക്കാൻ ഓട്ടോമേഡോൺ ചെയ്തതായിരുന്നു അത്. മെനലാവൂസ് ഈ കാഴ്ച കണ്ട് യുദ്ധക്കളത്തിൽ പാഞ്ഞെത്തി. മെനലാവൂസിനോടൊപ്പം പെട്രോക്ലോസിന്റെ ശവശരീരം തിരിച്ചെടുക്കാൻ ഗ്രീക്ക് പടയാളികളും ഓടിയെത്തി. ഹെക്ടർ പെട്രോക്ലോസിന്റെ ശവശരീരം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഗ്രീക്കുകാരെ കണ്ടപ്പോൾ അയാൾ ഭയന്നോടി. പെട്രോക്ലോസിന്റെ ശരീരത്തിൽ നിന്ന് അഴിച്ചെടുത്ത പടച്ചട്ടയും തൊപ്പിയും ധരിച്ചു ഹെക്ടർ നിന്നു. അത് പീലൂസ് അക്കിലസിന് നൽകിയവയായിരുന്നു. ഹെക്ടർ വീണ്ടും ശവശരീരത്തിനായി പിന്തിരിഞ്ഞെങ്കിലും യവനവീരന്മാർ ആയുധം കൊണ്ട് അതിനു ചുറ്റുമൊരു വേലി നിർമ്മിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ തിരിച്ചുപോയി. കപ്പലിന്റെ മുകൾ തട്ടിൽ നിന്ന് അക്കിലസ് നോക്കുകയായിരുന്നു. ഗ്രീക്കുകാരുടെ അമ്പരപ്പും വിഹ്വലതയും അദ്ദേഹം കണ്ടു. തന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ അദ്ദേഹത്തിന് ആകെ ആകാംക്ഷയായി. അക്കിലസിന്റെ പക്കൽ ഓടി

എത്തിയ ഗ്രീസിലെ പടയാളികൾ പറഞ്ഞു, അക്കിലസ്, വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അങ്ങയെ അറിയിക്കാനുള്ളത്. നമ്മുടെ വീരനായകനായ പെട്രോക്ലോസിനെ ട്രോജൻകാർ വധിച്ചു. അദ്ദേഹത്തിന്റെ മൃതശരീരത്തിനായി ഇപ്പോൾ ഗ്രീക്കുകാർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് പെട്രോക്ലോസിന് നൽകിയ തലപ്പാവും കവചവും ഹെക്ടർ കൈവശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടതും അക്കിലസ് മാറത്തടിച്ച് കരയാൻ തുടങ്ങി. അക്കിലസിന്റെ അമ്മ തേറ്റിസ് ദേവി മകന്റെ ഈ കരച്ചിൽ കേട്ട് പാഞ്ഞെത്തി. അക്കിലസ് പറഞ്ഞു, അമ്മേ, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വധിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പടച്ചട്ടയും ട്രോജൻകാർ കൈവശപ്പെടുത്തി. ഹെക്ടറിനെ കൊല്ലാതെ ഇനി ഞാൻ ഉറങ്ങില്ല അമ്മേ. തേറ്റിസ് ദേവി പറഞ്ഞു, നീ ഹെക്ടറെ കൊല്ലുകയാണെങ്കിൽ അധികം താമസിയാതെ നീയും യുദ്ധത്തിൽ കൊല്ലപ്പെടും. അപ്പോൾ അക്കിലസ് പറഞ്ഞു, എനിക്ക് ഈ നിമിഷത്തിൽ തന്നെ മരിച്ചാൽ മതി, എന്റെ ആത്മസുഹൃത്തിനെ രക്ഷിക്കാൻ എനിക്കായില്ലല്ലോ. അവനെ എനിക്ക് ഇങ്ങനെ ഒരു യുദ്ധത്തിൽ നഷ്ടപ്പെടുകയാണല്ലോ ചെയ്തത്. ഞാൻ അയാളെ സഹായിക്കാതിരുന്നത് എന്റെ വലിയ തെറ്റാണ്. ഹെക്ടറിനെ എനിക്ക് കൊല്ലണം. ഇവിടെ വന്നതിന് ശേഷം യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എനിക്ക് ഇടവരുത്തിയ ആ വഴക്ക് ആവശ്യമില്ലാത്തതായിരുന്നു. എന്റെ വാശിയും പകയും ഇനി ട്രോജൻകാരോട് മാത്രമായിരിക്കും. എന്റെ പെട്രോക്ലോസിനെ കൊന്ന ഹെക്ടറിനെ ഞാൻ കൊന്നിരിക്കും, അത് തീർച്ചയാണ്. അപ്പോൾ തേറ്റിസ് ദേവി പറഞ്ഞു, നിന്റെ തീരുമാനം എനിക്ക് അഭിമാനമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നിനക്ക് യുദ്ധം ചെയ്യാൻ എങ്ങനെ കഴിയും? നിന്റെ പടച്ചട്ടയും തലപ്പാവുമൊക്കെ ഹെക്ടർ കൊണ്ടുപോയില്ലേ? തേറ്റിസ് ദേവി അത് പറഞ്ഞപ്പോഴാണ് അക്കിലസ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പടച്ചട്ട ഇല്ലാതെ ഹെക്ടറോടെ എതിരിടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. തേറ്റിസ് ദേവി പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ പോകട്ടെ. ദേവന്മാരുടെ ലോഹപ്പണിക്കാരനായ ഹെഫസ്തൂസിനെ കൊണ്ട് ഞാനൊരു പുതിയ പടച്ചട്ടയും തലപ്പാവും ഉണ്ടാക്കി നാളെ കൊണ്ടുവന്ന് തരാം. അതും പറഞ്ഞ് തേറ്റിസ് ദേവി അപ്രത്യക്ഷയായി. അക്കിലസ് തന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ ആയപ്പോൾ തേറ്റിസ് ദേവി വന്നു. തലേ ദിവസം പറഞ്ഞിരുന്നതുപോലെ നല്ല ഒരു പടച്ചട്ടയും ദേവി കൊണ്ടുവന്നിരുന്നു. അത് കണ്ട് മിർമിടൻകാരുപോലും അത്ഭുതപ്പെട്ടുപോയി. അഖിലസിന് സന്തോഷമായി. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി പ്രതികാരം ചെയ്യാനുള്ള ആയുധം വന്നെത്തിയിരിക്കുന്നു. അമ്മയോട് നന്ദി പറഞ്ഞ് അയാൾ പടച്ചട്ട വാങ്ങിയണിഞ്ഞു. അങ്ങനെ ട്രോജൻ കടൽ തീരത്തുകൂടി അഖിലസ് നടന്നു. ഗ്രീക്കുകാരായ പടയാളികളെയെല്ലാം അഖിലസ് വിളിച്ചുകൂട്ടി. ഒഡീസിയൂസ്, ഡിയമേഡസ്, മെനലാവൂസ്, ആഗ്മെനോൺ എന്നിവരെല്ലാം മുറിവേറ്റ് തളർന്നവരായിരുന്നെങ്കിലും അഖിലസ് തിരിച്ചു വന്നപ്പോൾ അവർക്ക് ആകെ ഉന്മേഷമായി. അഗമെനോൺ, നമ്മൾ തമ്മിലുള്ള തർക്കം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട. നമ്മുടെ അഹങ്കാരം കൊണ്ടുണ്ടായ ഭിന്നതയൊക്കെ ഞാൻ മറക്കാം. എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നമുക്ക് ഗ്രീക്കുകാരെ മുഴുവൻ ഒരുമിച്ച് നിർത്തി യുദ്ധത്തിന് പോകാം. അപ്പോൾ അയാൾ പറഞ്ഞു, അക്കിലസ്, താങ്കളുടെ വാക്കുകൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് തരുന്നത്. പ്രിയപ്പെട്ട ഗ്രീക്കുകാരെ, ഞാൻ ചെയ്തത് വലിയ തെറ്റായിരുന്നു. നമ്മുടെ വീരനായകനായ അക്കിലസിനെ ഞാൻ വേദനിപ്പിച്ചു. അതിനൊക്കെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അക്കിലസിനോട് മാപ്പ് പറയുകയാണ്. എന്ന് മാത്രമല്ല, എന്റെ സമ്പത്തിൽ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ അക്കിലസിന് നൽകുകയും കൂടി ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അക്കിലസിനും സമാധാനമായി. അവർ വളരെ സന്തോഷത്തോടെ നന്ദിപൂർവ്വം യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അജയനായ അഖിലസ് തന്റെ മുന്നിൽ കണ്ട ട്രോജൻ പടയാളികളെയൊക്കെ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തി കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. ശത്രുക്കളുടെ കുന്തമോ അസ്ത്രമോ ഒന്നും അഖിലസിന്റെ ലോഹപ്പടച്ചട്ടയിൽ പോറൽ പോലും ഏൽപ്പിച്ചില്ല. ട്രോജൻ പടയാളികൾ ആകെ പേടിച്ച് പിന്തിരിഞ്ഞോടി. ചിലർ രക്ഷപ്പെടുവാനായിട്ട് നദിയിൽ ചാടി. അങ്ങനെ അവർ അവിടെ മുങ്ങി മരിച്ചു. പ്രിയാം രാജാവ് കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് അഖിലസിന്റെ വിജയ പോരാട്ടം കാണുകയായിരുന്നു. അഖിലസിന്റെ പരാക്രമം കണ്ട് അദ്ദേഹം യുദ്ധദേവൻ തന്നെയോ എന്ന് പ്രിയാം ശങ്കിച്ചുപോയി. കോട്ടയുടെ വാതിലുകളെല്ലാം തുറന്നിടാൻ രാജാവ് കൽപ്പിച്ചു. പ്രാണരക്ഷാർത്ഥം ട്രോജൻ സൈന്യങ്ങളെല്ലാം കോട്ടയിൽ അഭയം തേടി. ട്രോജൻ നഗരം രക്തക്കളമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയന്നോടിയ ട്രോജൻ പടയുടെ പിന്നാലെ അഖിലസും ഗ്രീക്കുകാരും പാഞ്ഞു ചെന്നു. ട്രോജൻ സൈന്യം മുഴുവൻ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചെങ്കിലും ഹെക്ടർ മാത്രം സമരഭൂമിയിൽ നിന്നു. പ്രിയാം രാജാവ് താഴേക്കിറങ്ങി വന്ന് മകനോട് കരഞ്ഞപേക്ഷിച്ചു കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച് ജീവൻ രക്ഷിക്കണമെന്ന്. അഖിലസ് ഹെക്ടറെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ് എന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ പ്രിയാം വിളിച്ചു പറഞ്ഞു, മകനെ ഹെക്ടർ, അഖിലസ് നിന്നെ കൊല്ലാനാണ് വരുന്നത്. ഓടി ഈ കോട്ടയ്ക്കുള്ളിൽ കയറും, സമയമില്ല, വേഗം വരൂ എന്ന് ധൃതി കൂട്ടിക്കൊണ്ടിരുന്നു. ഹെക്ടറാകട്ടെ അച്ഛന്റെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. അയാൾ അഖിലസിനെ നേരിടാനായി തന്റെ ഇടത്തോടെ നിന്നു. സംഹരിക്കുവാനുള്ള ആവേശം ബാധിച്ചതുപോലെ അഖിലസ് ഹെക്ടറിന്റെ അടുത്തെത്തി. ശരിക്കും ഹെക്ടറിന് പേടിയുണ്ടായിരുന്നു. എങ്കിലും വെല്ലുവിളിയോടെ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അഖിലസ് ഹെക്ടറുടെ ശിരസിന് നേർക്ക് കുന്തമെറിഞ്ഞു. ഹെക്ടർ ഒഴിഞ്ഞുമാറി. ഇനി ഹെക്ടറിന്റെ ഊഴമാണ്. അദ്ദേഹം ആഞ്ഞെറിഞ്ഞ കുന്തം അഖിലസ് പരിച കൊണ്ട് തടുത്തു. അഖിലസിന്റെ പരിച രണ്ടായി പിളർന്നു. പരിച വലിച്ചെറിഞ്ഞുകൊണ്ട്
അക്കിലസ്

ഹെക്ടറിന്റെ അടുത്തെത്തി. അക്കിലസിനെ വെട്ടാനായി ഹെക്ടർ വാൾ വലിച്ചൂരിയ നിമിഷത്തിൽ അക്കിലസ് അയാളെ ആഞ്ഞടിച്ചു. ഹെക്ടർ നിലംപതിച്ചു, പൊടിമണ്ണിൽ കിടന്നുരുണ്ടു. വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അപ്പോൾ അക്കിലസ് പറഞ്ഞു, ഹെക്ടർ, ഇപ്പോഴെന്തായി നിന്റെ വീരവാദം? എന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിന്റെ ഘാതകനാണ് നീ. നീ ജീവിച്ചാൽ എനിക്ക് വിശ്രമിക്കാനാവില്ല, നീ മരിക്കണം. അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കെ ഹെക്ടർ അപേക്ഷിച്ചു, അക്കിലസ്, നിങ്ങളോട് ഞാൻ യാചിക്കുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മൃതദേഹം എന്റെ ആൾക്കാരായ ട്രോജൻ പടയാളികളെ ഏൽപ്പിക്കണം. വിധിപ്രകാരം എന്റെ ശവശരീരം സംസ്കരിക്കാൻ താങ്കൾ അനുവദിക്കണം. അപ്പോൾ അക്കിലസ് അലറി, സംസ്കാരത്തെക്കുറിച്ചൊന്നും നീ പറയണ്ട. ഹെക്ടർ അപ്പോൾ മറുപടിയായി, നിങ്ങളുടെ ഇഷ്ടം പോലെ പെരുമാറിക്കൊള്ളൂ, പക്ഷേ നിങ്ങളുടെ ഈ ഹൃദയകാഠിന്യത്തിന് ദൈവം ശിക്ഷ നൽകും. അത് ഞാൻ സത്യം ചെയ്യുകയാണ്. നിങ്ങൾ എത്ര വലിയ ശക്തനാണെങ്കിലും എന്റെ അനുജനായ പാരീസിന്റെ അടിയേറ്റ് നിങ്ങൾ ഇവിടെ മരണമടയും. അതും പറഞ്ഞുകൊണ്ട് ഹെക്ടർ അന്ത്യശ്വാസം വലിച്ചു. ഗ്രീക്ക് താവളത്തിലേക്ക് ഹെക്ടറുടെ ശവശരീരം കൊണ്ടുപോകാൻ അക്കിലസ് നിർദ്ദേശിച്ചു. അത് അവർ അനുസരിച്ചു. അന്ന് സന്ധ്യയ്ക്ക് പ്രിയാം രാജാവ് ഒറ്റയ്ക്ക് അക്കിലസിന്റെ അടുത്തെത്തി. തന്റെ മകന്റെ മൃതശരീരം വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. ആ വൃദ്ധന്റെ ധൈര്യവും പുത്രസ്നേഹവും കണ്ടപ്പോൾ അക്കിലസ് അത്ഭുതപ്പെട്ടുപോയി. അതുകൊണ്ട് മാത്രം ഹെക്ടറുടെ മൃതശരീരം അക്കിലസ് വിട്ടുകൊടുത്തു. വിധിയാവണ്ണം മകന്റെ ശവശരീരം പ്രിയാം രാജാവ് സംസ്കരിച്ചു. ജയപരാജയങ്ങൾ ആർക്കാണെന്ന് തീരുമാനിക്കാനാവാത്ത വിധം ട്രോജൻ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രോയി നഗരത്തിനുള്ളിലെ പ്രിയാം രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു യോഗം നടന്നു. പ്രിയാം രാജാവ് തന്നെയായിരുന്നു യോഗം നടത്തിയിരുന്നത്. പണ്ഡിതന്മാരും സൈന്യാധിപന്മാരും പ്രഭുക്കന്മാരും ഒക്കെ യോഗത്തിൽ പങ്കെടുത്തു. ഏറ്റവും ശക്തനായിട്ടുള്ള ഹെക്ടർ യുദ്ധത്തിൽ മരണമടഞ്ഞിരിക്കുന്നു. അക്കിലസ് നമ്മയെല്ലാം കീഴടക്കുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് അതിലൊരാൾ പറഞ്ഞു. ട്രോയ് നഗരത്തിൽ നിന്ന് അവർ നമ്മെ തുരത്തി. നമ്മുടെ ഈ പ്രിയപ്പെട്ട രാജ്യത്തിന് തീ കൊടുക്കുന്ന സമയം അധികം ദൂരമാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ പ്രിയം പറഞ്ഞു, നമ്മളാരും നഗരം വിട്ടുപോകേണ്ട അവസ്ഥ എത്തിയിട്ടില്ല. എത്യോപ്യയിലെ രാജാവായ മെംനോൺ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എത്രയും വേഗം വരുമെന്നാണ് എന്റെ വിശ്വാസം. അതുവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ മതി. ശത്രുവിനെ പേടിച്ചോടി അന്യരാജ്യത്ത് കിടന്ന് മരിക്കുന്നതിനേക്കാൾ നമ്മുടെ മണ്ണിൽ പടപൊരുതി മരിക്കുന്നതല്ലേ നല്ലത്. യുദ്ധം കൊണ്ട് ക്ഷീണിച്ച പോളിഡെമസ് പറഞ്ഞു, എത്യോപ്യയിലെ രാജാവ് വരുമെന്ന് തന്നെ കരുതുക, പക്ഷെ അദ്ദേഹത്തിന് നമ്മയെല്ലാം രക്ഷിക്കാൻ കഴിയുമെന്ന് എന്താണ് ഉറപ്പ്? അജയ്യനായ ഗ്രീക്ക് സൈന്യാധിപനാണ് അക്കിലസ്. അയാൾ അദ്ദേഹത്തെയും വധിച്ചെങ്കിലോ? പിന്നീട് എന്താണ് നമ്മുടെ അവസ്ഥ? ഈ 13 മണിക്കൂറെങ്കിലും നമുക്ക് ഹെലനെയും കവർന്നെടുത്ത വസ്തുവകകളെയും തിരികെ കൊടുത്ത് ഗ്രീക്കുകാരോട് സന്ധി ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? പോളിഡെമസ് പറഞ്ഞത് പരമാർത്ഥമാണെന്ന് സദസ്സിലുണ്ടായിരുന്നവർക്കൊക്കെ തോന്നി. പക്ഷെ പാരീസ് മുന്നോട്ട് വന്നു പറഞ്ഞു, പോളിഡെമസ്, നിങ്ങൾ യുദ്ധക്കളത്തിലെ ഭീരുവാണോ? നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വീട്ടിലിരുന്നുകൊള്ളൂ, ബാക്കിയുള്ള ട്രോജൻകാരൊക്കെ യുദ്ധം ചെയ്തുകൊള്ളൂ. ഉടനെ തന്നെ പോളിഡെമസ് അതിന് മറുപടി കൊടുത്തു, പാരീസ് രാജകുമാരാ, നിങ്ങളുടെ വിഡ്ഢിത്തം കൊണ്ടാണ് ഈ ദുരിതം എല്ലാം ഉണ്ടായത്. പുരുഷാരം മുഴുവനും നശിക്കാൻ മാത്രമേ നിങ്ങളുടെ ഈ പോക്ക് ഉപകരിക്കുകയുള്ളൂ. പാരീസ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. യുദ്ധത്തിനും ദുരന്തങ്ങൾക്കും കാരണം താനാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാലും ഹെലനെ വിട്ടുകൊടുക്കുക എന്നത് അയാൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല. ആ സമയത്ത് എത്യോപ്യയിലെ രാജാവായ മെംനോൺ വന്നെത്തി. ട്രോജൻ സൈന്യം ആകെ ആവേശത്തിലായി. പിറ്റേ ദിവസം അയാൾ ട്രോജൻ സൈന്യത്തെ നയിക്കുകയും ചെയ്തു. അതിഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമാണ് പിന്നീട് നടന്നത്. ആർത്തിരമ്പുന്ന സമുദ്രങ്ങളിലെ തിരമാലകൾ പോലെ സൈന്യ വ്യൂഹങ്ങൾ അണിനിരന്നു. അക്കിലസ് അസ്ത്രമേതും എത്യോപ്യൻ രാജാവായ മെംനോണിന്റെ സമീപം നിന്ന രണ്ട് ട്രോജൻ സൈന്യ തലവന്മാരെ വധിച്ചു. മെംനോൺ പൈലോസിലെ ജനങ്ങളുടെ നേരെ തിരിഞ്ഞു. വയസ്സനായ നെസ്തോർ അവരുടെ നടുവിൽ നിൽക്കുന്നു. നെസ്തോറിനെ ലക്ഷ്യമാക്കി മെംനോൺ കുന്തമെറിഞ്ഞു. നെസ്തോറിന്റെ ഇളയ പുത്രനായ ആന്റിലോക്കോസ് പിതാവിന്റെ മുന്നിൽ ചാടിയെത്തി. കുന്തം അയാളുടെ നെഞ്ചിൽ തറച്ചു. ആന്റിലോക്കോസ് മരിച്ചു വീണു. കോപവും ദുഃഖവും സഹിക്കാൻ പറ്റാതെ ഭ്രാന്തനെപ്പോലെ അലറിക്കൊണ്ട് നെസ്തോർ മെംനോണിന്റെ നേരെ എത്തി. ഒറ്റയടിക്ക് അയാളെ കൊല്ലാൻ മെംനോണിന് കഴിയുമായിരുന്നെങ്കിലും അത് ചെയ്തില്ല. നെസ്തോർ തന്റെ പിതാവിന്റെ ഉത്തമ സുഹൃത്താണെന്ന കാര്യം മെംനോണിനും അറിയാമായിരുന്നു. മെംനോൺ പറഞ്ഞു, നെസ്തോർ രാജാവേ, നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല. ഇത് കേട്ടതോടെ നെസ്തോർ അവിടെ നിന്ന് പോയി. എന്നിട്ട് അക്കിലസിനോട് പറഞ്ഞു, അക്കിലസേ, എന്റെ മകനെ വധിച്ചവനാണ് മെംനോൺ, നീ അവനെ കൊല്ലണം. അതുമാത്രമാണ് എന്റെ ആഗ്രഹം. അക്കിലസും മെംനോണും തമ്മിൽ അതിഭീകരമായിട്ടുള്ള യുദ്ധമാണ് പിന്നീട് നടന്നത്. വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടി തീപ്പൊരികളാണ് പറന്നത്. തടഞ്ഞ പരിചയ്ക്ക്

0: മുഖങ്ങളിലൂടെ വീശിയെത്തിയ അക്കിലസിന്റെ വാൾ മെംനോണിനെ മുറിവേൽപ്പിച്ചു. അക്കിലസിന്റെ നേരെ മെംനോൺ കുന്തം പ്രയോഗിച്ചു. അക്കിലസ് തന്റെ തോളിൽ കുത്തിക്കയറിയ കുന്തം വലിച്ചുരിയെറിഞ്ഞിട്ട് വാൾ വീശി. മിന്നൽ വേഗത്തിലാണ് ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നത്. വാൾ പടച്ചട്ടയിലും ശിരോകവചത്തിലും തട്ടിയുണ്ടാകുന്ന ശബ്ദം കൊണ്ട് അന്തരീക്ഷം വിറങ്ങലിച്ചു. പൊടിപടലം മേഘപാളികൾ പോലെ ഉയർന്നു. രണ്ടാളും പൊരിഞ്ഞ യുദ്ധമാണ്. ആരും കീഴടങ്ങുന്ന ലക്ഷണമില്ല, ആരും തോൽക്കുന്ന ലക്ഷണവുമില്ല. ചുറ്റുമുള്ളവരൊക്കെ വികാരഭരിതരായി ഈ കാഴ്ച കണ്ടുകൊണ്ട് നിന്നു. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ അതാ അത് സംഭവിച്ചു. അക്കിലസിന്റെ വാൾ മെംനോൺ രാജാവിന്റെ നെഞ്ചിലൂടെ കടന്നു. ശക്തനായിട്ടുള്ള എത്യോപ്യൻ രാജാവ് മെംനോൺ നിലംപതിച്ചു. ട്രോജൻകാർക്ക് അതുവരെ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നുപോയി. അവർ പരിഭ്രാന്തരായി. ഗ്രീക്കുകാരാവട്ടെ സന്തോഷത്തോടെ ആർപ്പു വിളിച്ചു. ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് ട്രോജൻ സൈന്യം കോട്ടയ്ക്കുള്ളിലേക്ക് പാഞ്ഞു. അക്കിലസും കൂട്ടരും പിറകെയും. കോട്ടയുടെ വാതിൽക്കിലെത്തി. വിജയം തങ്ങൾ കൈവരിച്ചുവെന്നും നിമിഷങ്ങൾക്കകം ട്രോജൻ നഗരം ചുട്ടരിക്കാമെന്നും ഗ്രീക്കുകാർ കരുതി. കോട്ടവാതിലിലേക്ക് കുതിച്ചുപാഞ്ഞ അക്കിലസിന്റെ കണങ്കാലിൽ ഒരു അസ്ത്രം വന്നു പതിഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അക്കിലസ് ഭൂമിയിൽ വീണു. പാരിസ് തൊടുത്തുവിട്ട അമ്പായിരുന്നു അത്. കണങ്കാലിൽ ഒഴികെ ശരീരത്തിൽ ഒരിടത്തും ആയുധം പ്രയോഗിച്ച് അക്കിലസിനെ കൊല്ലാൻ കഴിയുകയില്ലായിരുന്നു. അക്കിലസ് കുട്ടിയായിരിക്കുമ്പോൾ അമ്മയായ തേറ്റിസ് ദേവി സ്റ്റിക്സ് നദിയിൽ അയാളെ മുക്കിയതിന്റെ ഫലമാണത്. അന്ന് കണങ്കാൽ മാത്രം നനഞ്ഞിരുന്നില്ല, അതുകൊണ്ട് അവിടെ മാത്രം ആയുധപ്രഹരമേൽക്കും. അതല്ലെങ്കിൽ അക്കിലസ് അമരനായിരുന്നു. അക്കിലസിന്റെ കണങ്കാലിലെ മുറിവിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. നിമിഷങ്ങൾക്കുള്ളിൽ ആ മഹാനായിട്ടുള്ള ഗ്രീക്ക് വില്ലാളി വീരൻ മരണമടഞ്ഞു. അങ്ങനെ ഹെക്ടർ മരണത്തിന് തൊട്ടു മുൻപ് പറഞ്ഞത് സത്യമായി മാറി. പാരിസിന്റെ അമ്പുകൊണ്ട് അജയ്യനായിരുന്ന അക്കിലസ് മരണമടഞ്ഞിരിക്കുന്നു. അക്കിലസിന്റെ മരണത്തോടെ ഗ്രീക്ക് പടയുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ട്രോജൻ യുദ്ധത്തിന്റെ ബാക്കി കഥ കേൾക്കാം അടുത്തയാഴ്ച.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് ഐശ്വര്യ.
2: പണ്ട്

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മലയാള സാഹിത്യ ലോകത്ത് വ്യത്യസ്തമായ എഴുത്തുശൈലിയും ആഴമുള്ള ചിന്തകളും കൊണ്ട് ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് ശ്രീ ജി ആർ ഇന്ദുഗോപൻ. വാക്കുകളിലൂടെ മനുഷ്യ ഹൃദയത്തെ സ്പർശിക്കുകയും ജീവിതത്തിന്റെ സങ്കീർണതകളെ അതീവ സൂക്ഷ്മമായി വരച്ചു കാട്ടുകയും ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിന്റെ നിഗൂഢതകളും മനുഷ്യന്റെ ഉള്ളറകളുമെല്ലാം തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ വായനക്കാരുടെ മനസ്സിൽ വേറിട്ട സ്ഥാനം നേടിയവയാണ്. ചരിത്രത്തിന്റെ ഇഴകളിലൂടെ സഞ്ചരിച്ച് രചിച്ച ആനോ എന്ന നോവലിലൂടെ 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ജി ആർ ഇന്ദുഗോപനാണ് ഇന്ന് അക്ഷര സൗരഭത്തിന്റെ അതിഥി. അദ്ദേഹവുമായുള്ള സംഭാഷണം ഇനി നമുക്ക് കേൾക്കാം.
1: നോവലിസ്റ്റ്, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രപ്രവർത്തകൻ, അങ്ങനെ വിവിധ നിലകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന പേരുകളിലൊന്നായി മാറിയ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി. 2024 കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലിനുള്ള പുരസ്കാരം നേടിയ ആനോ അടക്കം നിരവധി കൃതികൾ എഴുതിയ ശ്രീ ജി ആർ ഇന്ദുഗോപൻ, സ്വാഗതം.
2: നമസ്കാരം.
1: ആനോ എന്ന നോവൽ സാഹിത്യ അക്കാദമി അവാർഡ് നേടി. അത് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കണ്ട് പരിചയിച്ച ഒരു ജി ആർ ഇന്ദുഗോപൻ സൃഷ്ടിയല്ല ശരിക്കും നമ്മുടെ കണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആനോ നമ്മുടെ കേരളത്തിൻ്റെ തീരത്ത് നിന്ന് പോർച്ചുഗൽ വഴി റോമിലെത്തി അവിടെ മാർപ്പാപ്പയുടെ വളരെ പ്രിയപ്പെട്ട ഒന്നായി മാറിയ ഒരു ആനക്കുട്ടിയെ കേന്ദ്രമാക്കി നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു നോവൽ, ഒരു കൺസെപ്റ്റാണ് അതിനകത്തുള്ളത്. എങ്ങനെയാണ് ഈ ഒരു കഥയുടെ തന്തുവിലേക്ക് എത്തിയത്?
2: ഇത് ഒരു അമേരിക്കൻ മ്യൂസിയത്തിൻ്റെ ക്യൂറേറ്ററായ സിൽവിയോ ബദനി എന്ന് പറഞ്ഞ ഒരു മഹാനായ ചരിത്ര മ്യൂസിയം സൂക്ഷിപ്പുകാരനായ ഒരു മനുഷ്യൻ

0: അദ്ദേഹം ഒരിക്കൽ വത്തിക്കാനിൽ പോയപ്പോഴത്തേക്ക് അവിടെ അവിടുത്തെ മ്യൂസിയം എന്ന് വെച്ചാൽ 1500-2000 വർഷത്തോളം പഴക്കമുള്ള പഴയ രേഖകളൊക്കെ ഉള്ള സഭയുടെ ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. അവിടെ കുറച്ച് അസ്ഥി കഷ്ണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് തിട്ടപ്പെടുത്തിയിട്ടില്ല, എന്തിൻ്റെയാണെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ മാമത്തിൻ്റെതായിരിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, മാമത്തിൻ്റെ ആവാൻ സാധ്യതയില്ല, കാര്യം അത് ഫോസിലൈസ്ഡ് ആയി പോകും, ഇനിയും ഇത്രയും 1000 കണക്കിന് വർഷം പുറകോട്ടുള്ളവർ. അപ്പോൾ ഇതാണ് ആനയുടേതാവാൻ സാധ്യതയുണ്ട്. പക്ഷേ യൂറോപ്പിൽ അങ്ങനെ ആന വരാനോ അല്ലെങ്കിൽ മരിക്കാനോ മരിച്ച് അവിടെ വത്തിക്കാനിൽ അന്ന് ഈ പഴയ റോമിലോ ഇവിടെ നിന്ന് അതിനുള്ള സാധ്യത വളരെ കുറവാണ്.
1: അതെ,
0: വന്നിട്ടില്ല എന്നില്ല, പക്ഷെ വളരെ അപൂർവമാണിത്. അങ്ങനെ അദ്ദേഹം ഇത് അമേരിക്കയെ കൊണ്ടുപോയി പഠിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇത് ഒരു ആനക്കുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങളാണ്, എല്ലും നട്ടെല്ലിൻ്റെ ഭാഗവും. അങ്ങനെ അദ്ദേഹം ഇതെവിടെ നിന്നാണ് വന്നത് എന്ന് നോക്കിയിട്ട് ഒരു പുസ്തകം പുള്ളി രചിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസുകാർ വന്ന കാലയളവിൽ ഇവിടുന്ന് കൊണ്ടുപോയ വെളുത്ത തൊലിയുള്ള ചാൽബിനോ രോഗമുള്ള ഒരു കുട്ടി ആനക്കുട്ടിയുടെ കഥയായിരുന്നു എന്നുള്ളത്. അതിനോടൊപ്പം ഒരു പാപ്പാൻ പോയിരുന്നു തുടങ്ങി വലിയൊരു ചരിത്രം അദ്ദേഹം നമ്മളെ മുന്നിലേക്ക് തുറന്നു വെച്ചു. അതിനൊരു ചരിത്രവും കാലയളവും ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ എൻ്റെ ശ്രദ്ധയിലത് പെട്ടു. അപ്പം ഞാനൊരു 10-12 വർഷം മുമ്പ് ഞാനന്ന് മലയാള മനോരമ പത്രത്തിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്യുമ്പോൾ ഞാനിതിനെക്കുറിച്ച് അതിലെഴുതി. എന്നിട്ട് അതേ സംബന്ധിച്ചൊരു നോവൽ എഴുതാനുള്ള ഒരു യാത്ര തുടങ്ങി. ഏതാണ്ട് 10 വർഷത്തോളം എടുത്ത് ആണ് ഈ നോവൽ പൂർത്തിയാക്കിയത്. അത്ര കണ്ട് ഗവേഷണം ആവശ്യമായിട്ട് വന്നു. നമ്മളുടെ കേരളത്തിലെ ആ സമയത്തുള്ള, കേരളമായിട്ടില്ല, അന്നേ കാലത്തുള്ള ഈ മലബാർ കൊച്ചി ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥകൾ അതെല്ലാം നമ്മൾ പഠിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു പാപ്പാൻ അവിടെ ചെന്നാൽ, അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഈ SSLC അല്ലെങ്കിൽ നമ്മുടെ ഹൈസ്കൂളിലോ ഒക്കെയുമായി പഠിച്ച മൈക്കിളാഞ്ചലോ അല്ലെങ്കിൽ പിന്നെ റഫേൽ അങ്ങനെ വലിയ വലിയ പ്രതിഭാശാലികളായ മനുഷ്യർ ഉള്ള ഒരു റൂമിലാണ് ഈ നമ്മളെ മലയാളിയായ ആനക്കുട്ടിയും അതിൻ്റെ ഒരു പാപ്പാനും ചെന്നെത്തുന്നത്.
1: അതെ,
0: അന്ന് ഇതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഈ ആനയായിട്ട് മാറി. സ്വാഭാവികമായിട്ടും അവിടുത്തെ പല കാര്യങ്ങളിലും, രാഷ്ട്രീയ കാര്യങ്ങളിലോ ചെറിയ ചെറിയ ഇടപെടലുകൾ നടത്താൻ തക്കവിധം ഉള്ള ഒരു പൊസിഷൻ അന്നത്തെ പാപ്പാന് ഉണ്ടായിരിക്കാം എന്ന് ഊഹിക്കാം. കാര്യം വെച്ചാൽ ഈ ആനക്കുട്ടി അന്ന് ഈ ലോകത്തിലെ രാജാക്കന്മാരുടെയും രാജാവായിരുന്ന ലിയോ 10-ാമൻ മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ പെറ്റായി മാറുമ്പോൾ അതിൻ്റെ പാപ്പാന് തക്ക രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം എല്ലാം ഉണ്ടാകും. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ നോവൽ സൃഷ്ടിച്ചെടുത്തത്.
1: തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് സാധാരണ കാണുന്ന ഒരു ഇന്ദുഗോപൻ നോവൽ അതിൽ ഒത്തിരി വ്യത്യാസമാണ്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഗവേഷണങ്ങളുടെ പിന്നിലുണ്ട്. മാത്രമല്ല ബൃഹത് നോവൽ എന്ന് തന്നെ വിളിക്കാം. ഇത്രയധികം പേജുകളിൽ ഒരു കഥ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഇത് എഴുതി കഴിഞ്ഞപ്പോഴുണ്ടായ അനുഭവം എന്തായിരുന്നു?
0: എഴുതി കഴിഞ്ഞപ്പോഴുള്ള അനുഭവം വളരെ രസകരമായിരുന്നു. പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു യാത്ര ഈ നോവലിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോയി. നമ്മുടെ സഹ നോവലിസ്റ്റ് ആയിരുന്ന ബെന്യാമിനും കൂടെ എൻ്റെ കൂടെ വന്നു. അങ്ങനെ ഈ നോവലിനെ പ്രതി ഞങ്ങൾ തിരിച്ചൊരു യാത്ര നടത്തി ഈ നോവൽ ഉത്ഭവിച്ച സ്ഥലങ്ങളിലേക്ക്. ഇപ്പം നോവൽ എഴുതുന്ന സമയത്ത് ഈ സ്ഥലങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മളുടെ കയ്യിലുള്ള മറ്റ് ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ. കാണുക എന്ന് പറയുന്നതും എളുപ്പമല്ല, 500 വർഷം മുമ്പുള്ള ഒരു സ്ഥലവും അല്ല ഇന്നുള്ളത്.
1: അതെ,
0: പക്ഷെ എന്നിരുന്നിട്ട് കൂടി ഞങ്ങൾ ഈ ആനയെ കൊണ്ടുപോയ വഴികളിലൂടെ സഞ്ചരിച്ചു. ഉദാഹരണത്തിന് പോരെ പോർച്ചുഗലിൽ ചെന്നു, കപ്പൽ യാത്ര സാധ്യമല്ല.
1: അതെ,
0: വിമാനത്തിൽ പോർച്ചുഗലിൽ ചെന്ന് അവിടുന്ന് കപ്പലിലും വിമാനത്തിലും ഒക്കെ ആയിട്ട് ഇതിനെ കൊണ്ടുവന്നിറക്കിയ കൊച്ചു കൊച്ചു ദ്വീപുകൾ, സ്പെയിനിൻ്റെ ഭാഗമായിരുന്ന ഇബീസ, പൾമ പോലുള്ള ചെറിയ ചെറിയ ദ്വീപുകൾ ടച്ച് ചെയ്ത് കണക്ട് ചെയ്ത് അന്നത്തെ റോമിൻ്റെ ഒരു ഭാഗത്തുനിന്ന്, ഇറ്റലിയൊന്നും വന്നിട്ടില്ല, അന്ന് റോമിൻ്റെ പ്രാന്തപ്രദേശം 100-150 കിലോമീറ്റർ അപ്പുറമുള്ള പോർട്ടോ എർക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെർക്കുലീസിൻ്റെ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പോർട്ടിൽ കൊണ്ടുവന്നിറങ്ങി. അവിടുന്ന് ജൂലിയസ് സീസറൊക്കെ പട നയിച്ച ഒരു ചെറിയ കല്ലുപാകിയ വഴി കൂടെയാണ് ഇതിനെ കൊണ്ടുപോയത്. അപ്പം ഞങ്ങൾ ആ പാത, ആ കല്ല് പാകിയ പാതയൊക്കെ ഇപ്പോൾ ഉപയോഗപ്രദമല്ല, പക്ഷേ പലയിടത്തും കാട് കയറി കിടക്കുകയാണ്. അതൊക്കെ ഞങ്ങൾ കണ്ടത് വലിയൊരു അനുഭവമാണ്. നമ്മുടെ കാലത്തുള്ളൊരു മലയാളിയായ ഒരു ആനക്കുട്ടി ഈ പാപ്പാനുമൊത്ത് ഇത്രയും ദൂരം അവൻ സഞ്ചരിച്ച് റോമിൻ്റെ റോമനയായി മാറിയ ഒരു കഥ. അന്നത്തെ പല സ്ഥലങ്ങളിലുള്ള പേര് പോലും വയാഡെ, എലിഫൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതാണ്. അന്ന് മുസോളിനി വരുന്ന കാലം വരെയും ഈ 400-450 വർഷവും ആ വഴിയുടെ പ്രധാന പേര് അത് തന്നെയായിരുന്നു, ആനയുടെ വഴി. അപ്പം അങ്ങനെ അതുവിനെ ഓർമ്മിപ്പിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും വത്തിക്കാനിലുണ്ട്. അന്നത്തെ കാലത്ത് നിർമ്മിച്ച ചില ഗാർഡൻസിൽ ഇതിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ കൊട്ടാരത്തിൽ അതിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അന്നേ കാലത്തുണ്ടായിരുന്ന പല പല സംഗതികളിൽ, പാത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഇതിൻ്റെ ചിത്രപ്പണികൾ തുന്നി വെച്ചിട്ടുണ്ട്. റാഫേൽ ഇതിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. അത് വലിയ ചുമർചിത്രമായിട്ട് വരയ്ക്കാൻ പറഞ്ഞു. റോമിലേക്കുള്ള ഈ പ്രവേശന കവാടത്തിൽ നമ്മുടെ ഈ ആനക്കുട്ടിയുടെ പടമായിരുന്നു ചുമർചിത്രമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കവാടം ഇല്ലാതായപ്പോഴും അദ്ദേഹം വരയ്ക്കാനായിട്ട് അതിൻ്റെ കണക്കെടുക്കാനായി റഫേൽ സ്വന്തം കയ്യിൽ കൊണ്ട് വരച്ചത് ഇപ്പോഴും നമുക്ക് അവൈലബിളാണ് നെറ്റിൽ. ഹാനോ ദി

0: എലിഫൻ്റ് എന്ന് അടിച്ചു നോക്കിയാൽ മതി, എച്ച് എൻ എന്നോ. യഥാർത്ഥത്തിൽ ഹാനോ എന്നുള്ളത് ആംഗ്ലിസൈസ്ഡ് ആകുമ്പോഴത്തേക്കാണ് ഹാനോ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവൻ്റെ പേര് ആനോ എന്നാണ്. ആനോ എന്ന് പറയുന്ന പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ആനെ എന്ന് ഈ പാപ്പാൻ എപ്പോഴും വിളിക്കുമല്ലോ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ആനയെ ഒരിക്കലും അതിൻ്റെ പേര് ചൊല്ലിയല്ല പാപ്പാൻ വിളിക്കുന്നത്. ആനയെന്ന് വിളിച്ചാലേ ആ ദ്രാവിഡ പദമാണ്, തമിഴിലും ആനയാണ്. ആനയെന്ന് വിളിച്ചാലേ അതിൻ്റെ ഡി എൻ എയിലേക്ക് ഇത് കയറത്തുള്ളൂ ഈ വിളി. അല്ലാതെ അതിൻ്റെ റോമന പേരുണ്ടായിരിക്കും, പക്ഷെ അത് വിളിച്ചാൽ അത് കേൾക്കണമെങ്കിലോ. ആന എടത്താനെ വലത്താനെ എന്ന് പറഞ്ഞാലേ. അപ്പോൾ ഈ ആനപ്പാപ്പാൻ അവിടെ ചെന്നിട്ട് ആനയെന്ന് വിളിച്ച് വിളിച്ചപ്പോൾ ആൾക്കാർ കരുതി ഇതിൻ്റെ പേര് ആനയെന്നായിരിക്കും. പക്ഷെ നമ്മൾ റൊണാൾഡോ എന്ന് പറയുന്നു, അവരത് റൊണാൾഡോ എന്നാണല്ലോ ഉച്ചാരണം. ആന എന്നുള്ളത് ആനോ എന്നായിട്ട് മാറി. അങ്ങനെ ചരിത്രത്തിൽ അവൻ്റെ പേര് ആനോ എന്ന് പറഞ്ഞു, നമ്മുടെ ഒരു മലയാളി പേര് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെയാണ് ആ നോവലിനും ആനോ എന്ന് പേരിട്ടത്.
1: വളരെ രസകരമാണ്. നമ്മൾ ഇതുപോലെ നമുക്കൊക്കെ എത്രയോ നൂറ്റാണ്ട് മുമ്പേ കടന്നുപോയൊരു ആനയുടെ വഴിയിലൂടെ അത് നമ്മൾ ഭാവനയിൽ ആദ്യം കണ്ടു, എന്നിട്ടാണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്.
0: അതെ,
1: അത് വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ്.
0: വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ വ്യത്യസ്തം എന്ന് വെച്ചാൽ, നമ്മൾ അന്ന് ഞങ്ങൾ വാസ്കോ ഡ ഗാമയുടെ ജനിച്ച ഗ്രാമങ്ങളിലും മറ്റുമൊക്കെ പോയി പലപ്പോഴും അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നടത്തിയ പോരാട്ടങ്ങൾ ചില്ലറ പോരാട്ടങ്ങളായിരുന്നില്ല എന്നുള്ളത്. നമ്മൾ അതിശക്തമായിട്ട് പോർച്ചുഗീസുകാരെ പ്രതിരോധിച്ചു. ഒരുപാട് നമ്മൾ ആളുകൾ മരിച്ചു. തുറമുഖങ്ങളുടെ അകത്തേക്ക് കയറാനായിട്ട് ഇവരെ നമ്മൾ അനുവദിച്ചില്ല. ആ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് പോർച്ചുഗീസുകാർ കൊച്ചിയിൽ നിന്നുള്ള ആസ്ഥാനം ഉപേക്ഷിച്ച് ഗോവയിലേക്ക് പോയതും. പിൻകാലത്ത് കേരളം നമ്മളിപ്പോൾ നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന ഭാഷ, നമ്മളെ കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ പറയുന്ന ഭാഷ എല്ലാം മലയാളമായതിൻ്റെ കാരണം നമ്മുടെ പോരാട്ടമായിരുന്നു എന്നുള്ളത് ഈ യാത്രയിലൂടെയാണ് ഞങ്ങൾക്ക് വ്യക്തമായത്. കാര്യം അവിടുത്തെ ചില ലോക്കൽ ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത്, വാസ്കോ ഡ ഗാമയുടെ രണ്ടാമത്തെ വരവിന് ശേഷം അദ്ദേഹത്തെ പിന്നെ രാജാവ് മാനുവൽ ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ അന്തപുരത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജസദസ്സിലേക്ക് കയറ്റിയില്ല. അത്രമാത്രം ക്ഷതവും ക്ഷീണവുമാണ് ഈ കേരള തീരത്തുനിന്നോ അല്ലെങ്കിൽ മലബാർ കൊച്ചി തീരത്തുനിന്നുള്ള നമ്മളുടെ പിന്നെ പടയാളികൾ ആത്മാഹൂതി ചെയ്തുകൊണ്ട് പോരാടിയത്. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം വന്ന കബ്രാൾ ചെന്നിറങ്ങിയ സ്ഥലം പിന്നീട് അവർ ബ്രസീൽ എന്ന് പേരിട്ടു. ഇന്ത്യയെക്കാൾ ബൃഹത്തായ ഒരു പ്രദേശമാണ്. അവിടെ ഇപ്പം സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് പോർച്ചുഗീസാണ്, നമ്മൾ സംസാരിക്കുന്നത് മലയാളമാണ്. അപ്പൊ അടുത്ത കാലത്ത് ഒരു കുറെ കുട്ടികളുടെ ഒരു പരിപാടിയിൽ ഇവർ ചോദിച്ചപ്പോൾ, നമ്മുടെ ഈ ഭാഷ വളരെ ദുർബലമായി പോവുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ദുർബലമായി പോയ ഭാഷകളെല്ലാം ഇല്ലാതായി പോയിട്ടുണ്ട്. നമ്മുടെ ഭാഷ ഒരിക്കലും ഇല്ലാതായിട്ടില്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ, അത്രയും പരീക്ഷണങ്ങൾ അത് നേരിട്ടു, അത് അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിനൊരു പരീക്ഷണം ഇത്ര കണ്ടുകൊണ്ടാകാൻ സാധ്യതയില്ല.
1: തീർച്ചയായിട്ടും നല്ലൊരു നിരീക്ഷണം കൂടിയാണത്. അത് പറയുമ്പോഴാണ് അങ്ങ് ഒരു പത്രപ്രവർത്തകനായിട്ടാണ് അങ്ങയുടെ ഒരു ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. വർഷങ്ങളോളം വളരെ ദീർഘകാലം പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തെ ഒന്ന് ഓർത്തെടുക്കാമോ?
0: ഞാൻ പത്രപ്രവർത്തകനായിട്ട് 90s മധ്യത്തിൽ വരുന്ന സമയങ്ങളിലാണ് നമ്മളെ ഈ മനുഷ്യനിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് കൈമാറുകയാണ്, ഇന്ന് നമ്മൾ AIയിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞു.
1: അതെ.
0: അപ്പം അന്ന് ഒരു എഴുത്തുകാരൻ കടലാസിൽ എഴുതുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ 20s തുടക്കത്തിൽ തന്നെ പേപ്പർ ഉപേക്ഷിച്ച് ടൈപ്പിങ്ങിലേക്ക്. അപ്പം അതേ തുടർന്ന് ഞാൻ നേരിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടായിരുന്നു വന്നത്. അപ്പം അങ്ങനെ പിൻകാലത്ത് വലിയ ഗവേഷണങ്ങൾ നടത്താൻ ഞാൻ എൻ്റെ ഒരു 20s പ്രായത്തിൽ തന്നെ ഞാൻ ഈ നാനോ ടെക്നോളജി ഇപ്പോഴും സമ്പൂർണ്ണമായി വികസിച്ചിട്ടില്ലാത്ത നാനോ ടെക്നോളജി ആസ്പദമാക്കിക്കൊണ്ട് ഒരു ടെക്നോളജി നോവൽ അക്കാലത്ത് എഴുതിയിട്ടുണ്ട്. ബയോണിക്സ് അല്ലെങ്കിൽ ഐസ് എന്ന് പറഞ്ഞു, അങ്ങനെ നമ്മുടെ ഒരു നാനോ മെഡിസിൻസിൻ്റെ ഒക്കെ ഒരു ആവിർഭാവത്തെ സംബന്ധിച്ചൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പം അന്ന് അതൊക്കെ എനിക്ക് സാധിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഗവേഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനായിട്ടെന്ന് വെച്ചാൽ ഈ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു പ്രാക്ടീസ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് എപ്പോഴും നമുക്ക് നന്ദിപൂർവ്വമായി എനിക്ക് ആ ഒരു കാലഘട്ടത്തെ ഓർത്തെടുക്കാനായി പറ്റത്തുള്ളൂ.
1: തീർച്ചയായിട്ടും. അത് കൂടാതെ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ഒബ്സർവേഷൻ സ്കില്ല് പലപ്പോഴും നമ്മൾ ഈ കൃതികളിലൂടെ പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. സമൂഹത്തിലെ വളരെ സൂക്ഷ്മമായ ചില അംശങ്ങൾ, വ്യക്തികളുടെ ചില സൂക്ഷ്മമായ അംശങ്ങൾ പലപ്പോഴും അങ്ങയുടെ കഥാപാത്രങ്ങളൊക്കെ കാണാറുണ്ട്, അതുപോലെ നോവലുകൾ കാണാറുണ്ട്. അവിടെ ഒരു പത്രപ്രവർത്തകൻ്റെ കണ്ണാണോ പ്രവർത്തിച്ചിട്ടുള്ളത്?
0: പത്രപ്രവർത്തകൻ്റെ കണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട്. പക്ഷെ അതിലും സൂക്ഷ്മത വേണ്ട ഒന്നാണ് നമ്മൾ സാഹിത്യവും സാഹിത്യരചനയും നടത്തുമ്പോഴേ. നമ്മളുടെ കയ്യിൽ ദൃശ്യത്തിനുള്ള ഉപാധികളൊന്നുമില്ല.
1: അതെ.
0: എവിടേക്കോ ഇരിക്കുന്ന മനുഷ്യർ നമ്മുടെ മസ്തിഷ്കങ്ങൾ തമ്മിലുള്ളൊരു ഇടപാടാണ് അക്ഷരങ്ങൾ വഴി. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ശ്രോതാക്കളായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരവരുടെ ജോലി വേലകളെല്ലാം അവർക്ക് തുടർന്നുകൊണ്ട് പോകുമ്പോൾ തന്നെ ഇത് പാസീവായിട്ട് ഈ ഹിയറിങ് എന്നുള്ള സംഗതി ബ്രെയിനിൻ്റെ പണി എടുത്തുള്ളൂ. അപ്പം അത് അങ്ങനൊരു സൂക്ഷ്മകലയാണ് സത്യത്തിൽ ഈ സാഹിത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു അതിൻ്റെ ഒരു ഇലക്ട്രോണിക് ഡേറ്റയിലൂടെ നമുക്ക് ഈ സാഹിത്യത്തെ ഇപ്പോൾ ആൾക്കാർക്ക് ഈ ആനോ എന്ന നോവൽ മൊത്തം വേണമെങ്കിൽ നമുക്ക് വായിച്ചിടാം. ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, എല്ലാം വായിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റത്തിനും എല്ലാം സാഹിത്യം എല്ലാ കാലത്തും നിലനിൽക്കുന്നത് കൊണ്ടാണ്, എല്ലാ ഈ ദൃശ്യ കലകൾ അതിൻ്റെ സർവപ്രതാപവും കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആത്മനിഷ്ഠമാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഇപ്പോൾ

0: റേഡിയോയുടെയൊക്കെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അതാണ്. അതിനൊരു ആത്മനിഷ്ഠമായ ഇടമുണ്ട് അതിന്. അതുകൊണ്ടാണ് ആകാശവാണി ഇത്രയും കാലമായിട്ടും ഇതെല്ലാം വന്നിട്ടും തകർന്നു പോകാതിരിക്കുകയും അത് പല അവസരങ്ങളിലും വളരെ മേൽക്കൈ നേടുകയും ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ലോകത്തിന്റെ വേഗം കൂടുമ്പോൾ ഇത് അസ്തമിക്കുമെന്ന് വിചാരിച്ചിരുന്ന കലകളാണ് പലപ്പോഴും സാഹിത്യമോ അല്ലെങ്കിൽ ഈ ആകാശവാണി പോലുള്ള ഈ ശ്രോതാവും ശ്രോതാവും തമ്മിലുള്ള കലയും ഒക്കെ. എല്ലാ കാലത്തും സാഹിത്യത്തിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്.
1: തീർച്ചയായിട്ടും. നമ്മൾ ഒന്ന് പുറകിലേക്ക് പോവുകയാണെങ്കിൽ 2008 തസ്കരൻ മണിയൻപിള്ളിയുടെ ആത്മകഥ എന്ന പുസ്തകം അതൊരു ട്രെൻഡ് സെറ്ററായി മാറി അക്കാലത്ത്. കാരണം നമ്മൾ പൊതുവെ ആത്മകഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഒരു ചിന്താധാരയിൽ വരുന്ന കാര്യമേ ആയിരുന്നില്ല. വളരെ സാധാരണക്കാരനായ എന്നാൽ ഇതേപോലെ ഒരു മോഷണം ഒരു തൊഴിലായി കൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയുടെ ആത്മകഥ ഒരു പ്രത്യേക രൂപത്തിൽ അത് സ്വീകരിക്കപ്പെടുകയാണുണ്ടായത്. എന്തായിരുന്നു ആ ഒരു അനുഭവം?
0: അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ള അവിടുത്തെ ഉള്ള വളരെ വിപുലമായ പല കുടുംബങ്ങളിൽ പെടുത്ത ഒരാൾ തന്നെ ഒരു മോഷ്ടാവായി മാറി എന്നുള്ളതിൻ്റെ ഒരു ഷോക്ക് അന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക്. പക്ഷെ അദ്ദേഹം സാധാരണ മനുഷ്യനെന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ഇത് ചെയ്യുന്നു. ഒരു സ്വന്തം നാട്ടിൽ മോഷ്ടിച്ചാൽ

0: ആ ഒരു അനുഭവം.
1: അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ള അവിടുത്തെ ഉള്ള വളരെ വിപുലമായ പല കുടുംബങ്ങളിൽ പെടുത്ത ഒരാൾ തന്നെ ഒരു മോഷ്ടാവായി മാറി എന്നുള്ളതിൻ്റെ ഒരു ഷോക്ക് അന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക്. പക്ഷേ അദ്ദേഹം സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഇടയിൽ തന്നെ ഇത് ചെയ്യുന്നു. ഒരു സ്വന്തം നാട്ടിൽ മോഷ്ടിച്ചാൽ മാത്രമല്ലേ അയാളെ ആൾക്കാർ ഭയക്കേണ്ടതുള്ളൂ, പക്ഷേ മറ്റു സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പത്രങ്ങളിലും വാർത്തയായി മാറുകയും സ്വന്തം നാട്ടിൽ ഒരു സാധാരണ മനുഷ്യനെ കണക്ക് ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു യുക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത്ഭുതം എന്നെ വല്ലാതായത്. അപ്പം ഞാനന്ന് എൻ്റെ പ്രീ ഡിഗ്രി ഇപ്പോഴത്തെ പ്ലസ് ടു അതിനുള്ള കാലത്ത് ഞാൻ നാട്ടിൽ നിന്ന് ശബരിമലയ്ക്കൊരു ട്രിപ്പ് പോകുമ്പോൾ ഏകാന്തനായിട്ട് അതിൽ ഒരു ഭാഗത്തിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന് മറ്റാർക്കും ഇല്ലാത്ത കഥകൾ പറയാനായിട്ടുണ്ടാവും. ശരിയാണ്, അദ്ദേഹം സമൂഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മോശമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഉൾക്കൊള്ളേണ്ടതായ ഒരു സമഗ്രത നമുക്ക് വേണം. എല്ലാവരെയും കൊണ്ട് അത് പറ്റണമെന്നില്ല, പക്ഷെ അങ്ങനെ ഒരു സമഗ്രതയുടേതുകൊണ്ട് എല്ലാ മനുഷ്യരെയും നമ്മൾ അറിയണം. അവരുടെ ദൗർബല്യങ്ങൾ, അവരുടെ ദോഷങ്ങൾ നമ്മൾ അറിയണം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെ സമീപിച്ച് ഇദ്ദേഹത്തിലേക്ക് കടക്കുന്നതും. ഇത് ഒരു വലിയ പുസ്തകമായിട്ടൊരു 500 പേജുകൾ കൂടുതലുള്ളൊരു തസ്കരൻ, മണിയമ്പിള്ളയുടെ ആത്മകഥ എന്ന് പറഞ്ഞ് ഇത് 10-15 വർഷം മുമ്പ് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുന്നത്. മോഷണ കുറ്റത്തിന് പിന്നീടും അദ്ദേഹത്തിനെ പിടിച്ചു ഈ പുസ്തകം ഇറങ്ങിയതിനോട് മുമ്പ്. ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം അയാൾ ഒരു കേസിലും പെട്ടിട്ടില്ല. പുസ്തകം ഇറങ്ങിയതിന് ശേഷം അറസ്റ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പുസ്തകം എഴുതിയിട്ടും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ വ്യാഖ്യാനങ്ങൾ വന്നു. അങ്ങനല്ല, പുസ്തകമായി അച്ചടിച്ച് ഇറങ്ങിയതിന് മുമ്പുള്ള കാലത്തുള്ളതാണ്. അപ്പം ഈ റോയൽറ്റി വച്ച് 10-17 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഒരു മോഷ്ടാവല്ലാതായി ജീവിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനവും നമ്മുടെ മലയാളത്തിലുള്ള വായനക്കാർ, വളരെ പോസിറ്റീവായ ആൾക്കാർ, അതിൽ പിന്നെ അങ്ങനെ ഒരു പുസ്തകം വേണമായിരുന്നോ, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ജീവിതം പറയണമോ വായിക്കണോ എന്നുള്ള ചിന്താഗതിയിലുള്ളവരുമാണ്. അങ്ങനെ വേണമല്ലോ, സ്വാഭാവികമായിട്ട് അതും വേണം. അങ്ങനെ ഒരു ജനാധിപത്യം പുസ്തകത്തിലും എല്ലാം വേണം. പക്ഷേ അതൊരുപാട് പേര് വായിക്കുകയും ആ വായിക്കുന്നവരിൽ നിന്നുള്ളൊരു ചെറിയ തുക റോയൽറ്റി ഇനത്തിൽ അദ്ദേഹത്തിന് ചെല്ലുകയും അതുകൊണ്ട് വ്യക്തിക്ക് ജീവിക്കാനുള്ളൊരു ചെറിയ തുക വയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് തോന്നിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ കാര്യം.
2: തീർച്ചയായിട്ടും സമൂഹത്തിൽ ഒരു പക്ഷേ അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്താതെ പോകുന്ന കുറച്ച് ജീവിതങ്ങൾ, അത് രേഖപ്പെടുത്തി പോകുക എന്നുള്ളൊരു കാര്യം കൂടി അത് കൂടെ
1: നടന്നിട്ടുണ്ട്.
2: അതിനുശേഷം ഭൂമി ശ്മശാനം എന്ന അങ്ങയുടെ നോവൽ പുറത്തു വരുന്നു. വളരെ നമ്മളെ സ്പർശിക്കുന്ന, തികച്ചും വ്യത്യസ്തമായ ഒരു ജോണലുള്ളൊരു വർക്കാണത്. മനുഷ്യ കുഞ്ഞയെ കൊണ്ട് അയച്ചു നടത്തുന്ന യാത്ര, അത് വളരെ ഒരു പെക്യൂലർ ഒരു നോവലാണ്.
1: ആ നോവലിനൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് വെച്ചാൽ, ഞാൻ അന്ന് ജോലിയിൽ ഞാൻ ട്രെയിനിയായിട്ട് ഞാൻ കയറിയ സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു. കേരളത്തിലെ ഒരു നഗരത്തിൽ ഒരു പൊതു ശ്മശാനം ഇല്ലായിരുന്നു. നമ്മൾ ഈ കണ്ട കേരളത്തിൽ 10-20-25 വർഷം കൊണ്ട് പയ്യെ കൊണ്ട് വരികയായിരുന്നു. അതിൻ്റെ അവസാനത്തിൽ 10-25 വർഷമാണ് കുറച്ചും കൂടെ നമുക്ക് കാണാവുന്ന ഒരു സാമൂഹികമായ ഒരു മാറ്റം. അപ്പം അന്നത്തെ സമയത്ത് ഒരു പൊതു ശ്മശാനം ഇല്ല ആ നഗരസഭയിൽ, എല്ലാ സമുദായ ശ്മശാനങ്ങളാണ് ഉള്ളത്.
2: അതെ.
1: അപ്പോൾ ആ ഈ പർട്ടിക്കുലർ സമുദായത്തിലുള്ള അല്ലാത്ത ഒരാൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്ത് താമസിച്ചപ്പോൾ അവിടെ പൊതു ശ്മശാനത്തിന് സ്ഥലമൊക്കെ ഏറ്റെടുത്തതേ ഉള്ളൂ, അവിടെ ആരും സംസ്കരിക്കാറില്ല. അപ്പോൾ അയാളുടെ ഭാര്യ പ്രസവിച്ചപ്പോൾ ചാവിള്ളയായിപ്പോയി. അപ്പോൾ ഇതിനെ ഉറുക്കനുമൊക്കെ ആയിട്ട് വലിച്ചെറിയാമെന്ന് പറഞ്ഞ് ഇയാളെ മാനസികാവസ്ഥ അനുവദിച്ചില്ല. പക്ഷേ ഇതിനെ മറവ് ചെയ്യാൻ സ്ഥലമില്ല.
2: അതെ.
1: നാട്ടിൽ ഇയാളുടെ സ്ഥലം ഇയാളുടെ പെങ്ങൾക്കുമൊക്കെ കൊടുത്തു, ഇയാൾക്ക് അവിടെയും സ്ഥലമില്ല. അങ്ങനെ ഈ മരിച്ച കുഞ്ഞിനെ തോളിലിട്ടിട്ട് ഇയാൾ ആ ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരനുഭവമായിരുന്നു അത്. അത് എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ നേരെ അനുഭവമായിരുന്നു. അദ്ദേഹം ഇതുമായിട്ട് പോയിട്ടില്ല, പക്ഷേ അയാൾക്ക് ആ വിഷമമുണ്ടായി ഈ ഉപേക്ഷിക്കാനായിട്ടുള്ള, അതായിരുന്നു ആ അനുഭവം.
2: ഇപ്പോഴും വായിക്കുമ്പോഴും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു.
1: അതെ അതെ അതെ, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ വളരെ പ്രാദേശികമായ ഒരു സംഗതിയാണെങ്കിലും അത് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും.
2: അതെ.
1: ഇപ്പോൾ അടുത്തിടയ്ക്ക് ഞാൻ എഴുതിയ ഒരു 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞൊരു നോവൽ, അത് കൊല്ലത്തെ വളരെ പ്രാദേശികമായിട്ട് ഈ തലേന്ന് സ്വർണം കൊണ്ട് കൊടുക്കുകയും ആ പൊന്നിൻ്റെ പൈസ കിഴിച്ച് അപ്പോൾ തലേന്ന് തന്നെ ഈ പെൺകുട്ടിക്ക് സ്വർണം ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ അവിടെ മാത്രം നിലനിൽക്കുന്ന ഒരാചാരത്തെ പ്രതി നമ്മളൊരു നോവൽ എഴുതുകയും ആ നോവൽ പിന്നീട് പൊന്മാൻ എന്ന് പറഞ്ഞ ഒരു പേരിൽ സിനിമയായപ്പോൾ അത് OTTയിലെല്ലാം വന്നപ്പോഴത്തേക്ക് അതിനൊരു പാൻ ഇന്ത്യൻ പരിവേഷം ഭയങ്കരമായി കിട്ടി. പല ഭാഷകൾ മാറി ചെന്നിട്ടും അതിനെ കൈയേറ്റത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പ്രാദേശികത അവിടെ നിന്ന് വിട്ടു. നമ്മളുടെ കുടുംബത്തിൽ കാര്യമായി പണമോ സംഗതികളോ ഇല്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്.
2: തീർച്ചയായിട്ടും
1: അവരുടെ ഒരു അത് നമ്മൾ എഴുതിയ സമയത്തോ ഈ പുസ്തകം എഴുതുന്ന സമയത്തോ ഒന്നും നമ്മളുടെ മനസ്സിൽ വന്നതല്ല. അതാണിപ്പം സന്ദീപ് പറഞ്ഞ സംഗതി. നമ്മൾ വളരെ പ്രാദേശികമായി പൊതു ശ്മശാനം ഇല്ലാത്തൊരു നഗരമോ, ഇപ്പം ഫിക്ഷണലാ ആ സംഭവം, ഫിക്ഷനായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അന്നത് ഫിക്ഷനല്ല.
2: അതെ.
1: അപ്പൊ ഫിക്ഷണലായിട്ടുള്ളൊരു സംഭവമായിട്ട് വിചാരിച്ചാൽ പോലും ആ ഇമോഷണൽ കണക്ട് കറക്റ്റ് ആണെങ്കിൽ അത് എഴുതുന്ന ആളിന് കിട്ടണമെന്നില്ല. അയാൾ ഉപയോഗിക്കുന്ന സത്യസന്ധത എന്നുള്ള ഒറ്റ ടൂൾ ഉള്ളത് കൊണ്ടാണ് ഇമോഷണൽ കണക്ട് പിൻകാലത്ത് നിലനിൽക്കുന്നത്. അതായിരിക്കാം അതിൻ്റെ ഒരു രഹസ്യ പൂട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.

0: എല്ലാ ലിറ്ററേച്ചറിലും ബാധകമാണ് അത്, ഈ സത്യസന്ധത. അത് ഒരുപക്ഷെ സാഹിത്യത്തിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഏത് ജോലിക്കകത്തും അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്.
1: തീർച്ചയായിട്ടും പലപ്പോഴും അങ്ങയുടെ പല സൃഷ്ടികളിലെ നോവലുകളാകട്ടെ കഥകളാകട്ടെ ഇതേപോലെ തന്നെ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് നിലനിന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രമേയങ്ങൾ കടന്നു വരാറുണ്ട്. ഇപ്പോൾ മണൽജീവികൾ വന്നിരുന്നു, മുതലലായിനി, നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ളൊരു മാനത്തിലേക്കാണ് പലപ്പോഴും നമ്മളെ അത് സ്വാധീനിക്കാറുള്ളത്. അങ്ങ് കൊല്ലത്തെ തീരപ്രദേശത്ത് ജീവിച്ച ഒരാളാണ്, വർഷങ്ങളോളം തിരുവനന്തപുരത്ത് ജീവിച്ച ഒരാളാണ്. ഇവിടുത്തെയൊക്കെ ഒരു പ്രാദേശികമായ പല ചരിത്ര സംഭവങ്ങളടക്കം അങ്ങയുടെ കൃതികളിലേക്ക് കടന്നു വരാറുണ്ട്, സംഭവങ്ങൾ കടന്നു വരാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ടോ? അതോ ഇങ്ങയുടെ ഒരു താല്പര്യം?
0: അല്ല, നമ്മുടെ രണ്ട് സാധനം ഞാൻ ഇതിന്റെ കഴിഞ്ഞ മറുപടിയുടെ തുടർച്ചയായിട്ട് പറയാം. സത്യസന്ധമായിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ ആയിരിക്കുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്.
1: അതെ,
0: നമുക്ക് നമ്മളുടെ ലിറ്ററേച്ചറും മറ്റ് സംഗതികളും എല്ലാം നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കിയും നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രചനാ രീതി പോലും നമ്മൾ അവിടുന്ന് കടം കൊണ്ടതാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാം പടിഞ്ഞാറോട്ട് നോക്കി അവിടുന്ന് മാത്രം അതൊക്കെയാണ് വളരെ വിശിഷ്ടമായ സംഗതികളെന്ന് നോക്കി അവരുടെ നോവലുകളിൽ അവർ ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ്, അവരുടെ മാനസികാവസ്ഥ എന്തൊക്കെയാണ്, അങ്ങനല്ല അവിടുത്തെ കാലാവസ്ഥ, അങ്ങനല്ല ഇവിടുത്തെ ജീവിത രീതികൾ, അങ്ങനല്ല നമ്മുടെ ചിന്താ പ്രക്രിയകൾക്ക് വ്യത്യാസമുണ്ട്. ഓരോരോ സ്ഥലങ്ങളിൽ യൂണിവേഴ്സലായിട്ടുള്ള ചില എലമെന്റ്സ് കാണും, പക്ഷെ അതിനപ്പുറത്തേക്ക്. അപ്പം നമ്മൾ ഒറിജിനൽ ആയിരിക്കുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എഴുത്തുകാലം മുതൽ ആദ്യം മുതൽ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ സന്ദീപ് ചോദിച്ച മണൽ ജീവികൾ എന്നുള്ള നോവൽ എൻ്റെ നാടായ കൊല്ലത്തെ ചവറയിലെ കരിമണൽ പ്രദേശത്താണ്. ലോകത്തിന് ഏറ്റവും ഒറിജിനലായിട്ടുള്ള ലോഹ മണലുകളിൽ ഒന്ന് ആണ് ഈ ചവറയിൽ ഉള്ളത്. ഈ മണ്ണിന്റെ മേൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ, ഞാൻ എത്രമാത്രം വിജയിച്ചു എന്നൊന്നും അറിയത്തില്ല, ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. പക്ഷെ ആ മണ്ണിന്റെ മനുഷ്യരുടെ കഥ പറയണ്ടേ, അത് കേരളത്തിൽ നിന്നുള്ളൊരാൾ വന്ന് പറയണ്ടേ എന്നുള്ളത്. ഞാനിപ്പോ ആനോടെ കഥ പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ പഠിച്ച മൈക്കിളേഞ്ചലോയും ഡാവിഞ്ചിയുടെയും റാഫേലിന്റെയും പെറ്റായിട്ട് അവരെല്ലാരും ജീവിച്ചിരുന്ന ചത്തുരത്തിന്റെ അകത്ത് ആണ് ഈ ആനക്കുട്ടിയെ കെട്ടിയിരുന്നത്. എല്ലാ ഞായറാഴ്ചയും അവനെ മറ്റേ റോമിലേക്ക് വരും. ഡാവിഞ്ചി ഉൾപ്പെടെ, മൈക്കിളേഞ്ചലോ ഉൾപ്പെടെ അവനെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവന്റെ കഥ പറയണ്ടേ ആരെങ്കിലും പോയി? ഞാൻ തന്നെ പറയണമെന്നില്ല, പക്ഷെ ആരെങ്കിലും പറയണ്ടേ? അതുപോലെ മുതലായിനി എന്ന് പറഞ്ഞ നോവല്, അക്കാലത്ത് നെയ്യാർ ഡാമില് ചീങ്കണ്ണി ഭയങ്കര ശല്യം രൂക്ഷമായിരിക്കുകയും അതിന്റെ ഒരു പരിസരത്തുള്ള മനുഷ്യർ അതിനെ തിന്നെടുക്കാൻ ശ്രമിക്കുകയും അതിന്റെ പ്രശ്നങ്ങൾ കാരണം മനുഷ്യൻ വെള്ളം എടുക്കാനായിട്ട് ഡാമിലിറങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്ത ഒരു കഥയാണ്. ഇപ്പൊ അത്രയും ഒരു ശല്യം അതിനെ കൊണ്ട് ഉണ്ടാകുന്നില്ല എന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എനിക്ക് ഒറിജിനൽ ആയിട്ടുള്ള തോന്നുന്ന നമ്മളെ ചുറ്റുവട്ടത്തു നിന്നുള്ള കഥാപരിസരത്തു നിന്നുള്ള ലൈഫാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്.
1: തീർച്ചയായിട്ടും. അതുപോലെ അങ്ങയുടെ കൃതികൾ വായിക്കുമ്പോഴുണ്ടാകുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ ആ വിഷ്വൽസ് ഇങ്ങനെ മനസ്സിലിങ്ങനെ വരും. ആ എഴുത്തിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് അതാണ്. മറുവശത്ത് സിനിമയിലും അങ്ങയുടേതായ ഒരു കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പൊന്മാൻ അടക്കമുള്ള ചിത്രങ്ങളുടെ തിരക്കഥ, അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ 2005 അങ്ങ് ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി. അതിനുശേഷം ഒറ്റക്കൈ എന്ന ചിത്രം അത് എഴുതി സംവിധാനം ചെയ്യുകയും അതിന് സംസ്ഥാന പുരസ്കാരങ്ങളടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. അത് പക്ഷെ മറ്റൊരു രീതിയിലുള്ള സിനിമാ പ്രവേശം ആയിട്ട് വേണം കണക്കാക്കാൻ വേണ്ടി, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളൊരു വർക്കുകളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സിനിമയിലേക്കുള്ള ആ ഒരു പ്രവേശം, പിന്നെ അതിന് സ്വന്തമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു ഇതിലേക്ക് പിന്നെ കടന്നു പോയിട്ടില്ല, അവിടെ എന്താണ് സംഭവിച്ചത്?
0: അത് കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഞാനൊരു റൈറ്റിങ്ങിനെ വളരെ സിമ്പിളാക്കി മാറ്റി. സിമ്പിളാക്കി മാറ്റുക എന്ന് പറയുന്നത് അത്ര കണ്ട് ജോലി കൂടുതലെടുക്കുമ്പോഴാണ് കൂടുതൽ സിമ്പിളായിട്ട് മാറുന്നത്. എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന കേൾക്കുന്നൊരു ഭാഷയിലേക്ക് സാഹിത്യത്തിനെ കൊണ്ടുവരണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അല്ലാതെ പറ്റും പുതിയ കാലത്തുള്ള ചെറുപ്പക്കാരും സാഹിത്യത്തിൽ സംസാരിക്കുന്നില്ല, അവരുടെ ചെറിയ വൊക്കാബുലറി വെച്ച് അവർ മനോഹരമായ ജീവിതം നയിക്കുന്നവരാണ്. അവിടെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ ഒരുതരം ക്ലാസിക്കൽ ഭാഷ കൊണ്ടുവന്ന് ചെലുത്താൻ, അങ്ങനെ എഴുതുന്ന വളരെ മികച്ച രീതിയിൽ എഴുതുന്ന റൈറ്റേഴ്സ് നമുക്കുണ്ട്. ഞാൻ കരുതി എനിക്ക് കൂടെ സിംപ്ലിഫൈഡായിട്ട് രീതിയിൽ എഴുതാൻ എൻ്റെ വാസനയിൽ അത് പെടുന്നു എന്നിരിക്കെ ഞാൻ അതിന് ശ്രമിച്ചു നോക്കേണ്ട അല്ലേ എന്ന് തോന്നിയ പ്രകാരമാണ് ഞാനിത്. അപ്പോഴാണ് ഈ ദൃശ്യപരത കൂടുന്നത്. ആവശ്യമില്ലാത്ത തൊങ്ങലുകൾ ഉപേക്ഷിച്ചു തുടങ്ങി. എഡിറ്റിംഗ് ഭയങ്കരമായി ശ്രദ്ധിച്ചു. പിന്നെ ആൾക്കാരുടെ ഭാവന വല്ലാതെ വികസിച്ചിട്ടുണ്ട്.
1: അതെ,
0: അവരുടെ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ വ്യാപ്തി കൂടി. ഞാനിരുന്ന് വിശദീകരിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഇതല്ല. അവർക്ക് അത്യാവശ്യം ഇതിന് മനസ്സിലാവാത്ത എന്തെങ്കിലും അവർക്ക് നെറ്റിൽ നോക്കാൻ പറ്റും ഈ സംഗതി.
1: അതെ,
0: അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് പിൻവാങ്ങുക എന്ന് പറയുന്നതാണ് മര്യാദ എന്നൊരു ചിന്ത, ശരിയോ തെറ്റോ എന്നറിയില്ല, അതിലേക്ക് ഞാൻ വന്നു. അപ്പോഴാണ് ഈ ദൃശ്യപരത എന്ന് പറയുന്ന സംഭവം കൂടിയതും പുസ്തകങ്ങളുടെ വലിപ്പം ചെറുതായി മാറുകയും ചെയ്തത്. അപ്പം രസം എന്ന് പറഞ്ഞൊരു എലിമെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരം പുസ്തകങ്ങളും ഞാൻ എഴുതാനായിട്ട് തുടങ്ങി. അതുകൊണ്ടൊക്കെ ആവാം അതിന് പെട്ടെന്ന് എന്താണ് കഥയിലേക്ക് വരുന്നതും പ്രവേശിക്കും മനസ്സിലാക്കിയോണ്ടായിരിക്കാം അതിൻ്റെ പിന്നാലെ ഇതിനെ ദൃശ്യമാക്കാൻ അല്ലെങ്കിൽ സിനിമയാക്കാനൊക്കെ ആയിട്ടുള്ള പല ആവശ്യകതകൾ വന്നത്. ഇത് ഈ റൈറ്റിങ്ങിലേക്ക് വരാനായിട്ടുള്ള റീസൺ ഞാൻ ഒന്ന് രണ്ടടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഈ വിമാനത്താവളങ്ങളിൽ കിളിയെ അടിക്കുന്നവരെ സംബന്ധിച്ചുള്ളൊരു കഥ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് എലിവാണോ എന്നായിരുന്നു. ലോകത്തിലെ പ്രധാന

0: അങ്ങനെ പക്ഷിശല്യമുള്ള വിമാനത്താവളങ്ങളിൽ നമ്മൾ ചെന്നാൽ വിമാനത്താവളത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പടക്കം പൊട്ടുന്നതാണ്. അത് ഇതിനെ ഓടിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണ്. പിന്നെ പക്ഷി ഇടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പേടി സ്വപ്നമാണ് ഈ ഏവിയേഷൻ രംഗത്തെ. അപ്പോൾ അവരൊരു വാർത്ത കൊടുക്കാനായിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നു. അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമായിട്ട് ബന്ധപ്പെട്ട ദിവസ കൂലിക്കാരാണ്. എനിക്കിത് വലിയ അത്ഭുതമായിരുന്നു, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ കൂടുതൽ അവരടുത്ത് സംസാരിച്ചു, ചോദിച്ചു, പഠിച്ചു, ഒരു കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതി. അങ്ങനെ ഇത് മൂന്നാല് മാസത്തിന് ശേഷം ഒരു ദിവസം വീണ്ടും ഈ വാർത്തയെ സംബന്ധിച്ച് ഇവരൊരു റിസൾട്ട് എന്താണെന്ന് അറിയാമെന്ന് കാര്യമായി സംഭവിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും കൂടെ പറയാനായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കഥ ഞാനിങ്ങനെ ഒരു മാഗസീനിൽ എഴുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരതിലേക്ക് നോക്കാൻ പോലും തയ്യാറായില്ല. അവർ പറഞ്ഞു, സാറെ വാർത്ത ഒന്നും കൊടുന്ന് കൊടുത്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും എന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി. അതൊരു വലിയൊരു ഐ ഓപ്പണറായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവർക്ക് ഇതിനെ സംബന്ധിച്ച് അറിയത്തില്ല. അപ്പോൾ ഇതൊരു ഉപരി ഇവർക്ക് മനുഷ്യരിലാണ് ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് സാഹിത്യം, ഭാഷ കയ്യിലുള്ള ആൾക്കാർ. അപ്പോൾ പലരും ഇതിൻ്റെ കാഴ്ച കുറച്ചും കൂടെ വ്യക്തമായി, പൊടിപ്പും തൊങ്ങലുകളും ചെത്തിക്കളഞ്ഞപ്പോഴത്തെ സ്വാഭാവികമായിട്ടും പലരും അതിനെ പല കൃതികളും സിനിമയായിട്ട് അങ്ങനെ തേടി വന്നു, തേടി വരുന്നതാണ്. അതെ. അപ്പോൾ അങ്ങനെ തേടി വന്നു. നമ്മളതിൻ്റെ ചിലർക്ക് അതിൻ്റെ കഥയുടെ റൈറ്റ്സ് മാത്രം മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെ കൊടുത്തു, തിരക്കഥയിൽ കൂടെ നിൽക്കണമെന്ന് പറയുന്നവരോട് അങ്ങനെ നിന്നു. അങ്ങനെയൊക്കെയാണ് ഇത് മുമ്പോട്ട് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
1: നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ജി ആർ ഇന്ദുഗോപനുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം തുടർന്ന് കേൾക്കാം അക്ഷര സൗരഭത്തിന്റെ അടുത്ത അധ്യായത്തിൽ.
2: അക്ഷര സൗരഭം.

നാളെ രാവിലെ 7:10 പുലരിപ്പൂക്കളിൽ ജാഗ്രത. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാം. ഡോക്ടർ കെ കെ പുരുഷോത്തമൻ സംസാരിക്കുന്നു.

നാളെ രാവിലെ 7:15 കാവ്യാഞ്ജലി. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കാവിലെ പാട്ട് എന്ന കവിത ആലാപനം ജ്യോതിബായ് പരിയാടത്ത്.

നാളെ രാവിലെ 8:30 കാഴ്ച, കണ്ണുകളിലെ വരൾച്ച. ഡോക്ടർ മിന്നു ദത്തുമായി YS പൗർണമി സംസാരിക്കുന്നു. രണ്ടാം ഭാഗം.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. പെറ്റ് സ്കാൻ. ഡോക്ടർ റോസ് നാര ബീഗം സംസാരിക്കുന്നു.

നാളെ ഉച്ചയ്ക്ക് 2:30 സ്വരസാഗരം, തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മ പാഠ്യകൃതികൾ, എ അജിത് കുമാർ വയലിൻ, പാലക്കാട് കെ എസ് മഹേഷ് കുമാർ മൃദംഗം, എം കെ രാജേഷ് ഘടം.

നാളെ വൈകിട്ട് 6:30 വയലും വീടും. ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗരീതികൾ. ഡോക്ടർ ശൈലജ കുമാരി MSമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.

സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 45 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: സമയം 11 മണി.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം അവതരിപ്പിക്കുന്നത് ജയകുമാർ രാമകൃഷ്ണൻ.
2: അമൂല്യമായ ജീവിതം ആത്മവിശ്വാസപൂർണമാവണം. നമ്മുടെ ജീവിതം വളരെ വിലപിടിപ്പുള്ളതാണ്. എന്നാൽ അതിനെക്കുറിച്ച് അധികം പേരും ബോധവാന്മാരല്ല. ഒരു കൊച്ചു കുഞ്ഞിന് രത്നഹാരത്തിൻ്റെ വിലയറിയാത്തതുപോലെ അത്തരക്കാരാണ് ഭൂരിപക്ഷവും. അനുഗ്രഹീതരായ കുറച്ചുപേർ മാത്രം ജീവിതത്തിൻ്റെ അമൂല്യതയെക്കുറിച്ച് തിരിച്ചറിയുന്നു. ലക്ഷ്യം തെറ്റി അലയുന്ന കപ്പലുകൾക്ക് ദിശാബോധം നൽകുന്ന ദീപസ്തംഭങ്ങൾ എന്നതുപോലെ മാനവകുലത്തിന് ദിശാബോധം നൽകുന്ന വെള്ളി നക്ഷത്രങ്ങളാണിവർ. ജീവിതത്തിൽ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുവരുന്നവരാണ് വാസ്തവത്തിൽ ഭാഗ്യവാന്മാർ. ഒരു കത്തി ചാണയിൽ ഉരയ്ക്കുമ്പോൾ അതിൻ്റെ മൂർച്ച കൂടുന്നതുപോലെ പ്രതിസന്ധികൾ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുമ്പോഴാണ് വ്യക്തിക്കുള്ളിലുള്ള ആത്മശക്തി ഉണരുന്നത്. ഒഴിവാക്കാനാവാത്ത പ്രതിസന്ധികളിൽ ആരോരുമില്ലാതെ നിൽക്കുമ്പോൾ മുടന്തൻ മല കയറുകയും മൂക്കൻ വാചാലനാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. പ്രതികൂല സാഹചര്യങ്ങളെ കീഴടക്കുവാനായി ആത്മശക്തിയെ പ്രകാശിപ്പിക്കുമ്പോഴാണ് ജീവിതം അമൂല്യവും അർത്ഥവത്തുമായി മാറുന്നത്. ഈ ലോകം ഭീരുക്കൾക്കുള്ളതല്ല, ഓടിക്കളയാൻ നോക്കേണ്ട എന്ന ശ്രീമദ് വിവേകാനന്ദ സ്വാമികളുടെ വചനം ഇതിനെ കൂടുതൽ വ്യക്തമാക്കുന്നു. നോക്കുക, ജീവിതത്തെ ആസ്വദിക്കുന്നത് വീരന്മാരാണ്. എന്നാൽ ആ വീരഭാവം മറ്റുള്ളവരുടെ നേരെയുള്ളതല്ല, മറിച്ച് അവരവരുടെ ദൗർബല്യങ്ങൾക്ക് നേരെയായിരിക്കണം. അതിനാൽ തന്നെ കായികമായോ ബുദ്ധിപരമായോ ആധ്യാത്മികമായോ നമ്മെ ദുർബലപ്പെടുത്തുന്ന ഏതൊന്നിനെയും വിഷം പോലെ വർജിക്കുകയും ഒപ്പം നമ്മെ ശക്തിപ്പെടുത്തുന്നതെന്തും അമൃതുപോലെ സേവിക്കുകയും വേണം. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് നമ്മുടെ ദൗർബല്യങ്ങളെ സൃഷ്ടിക്കുന്നത്. ഇഷ്ടം കൊണ്ട് മാത്രം ചെയ്യുകയും ഇഷ്ടമില്ലായ്മ കൊണ്ട് ചെയ്യാതിരിക്കുകയും പോലെ വിഡ്ഢിത്തരം വേറെയില്ല. അല്ലെങ്കിൽ ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും പരാജയ കാരണം. പ്രമേഹ രോഗിക്ക് മധുരം വർജ്യമാണ്, എങ്കിലും ഇഷ്ടം കൊണ്ട് മാത്രം മധുരം കഴിച്ച് മരണം വരെ എത്തുന്ന സംഭവങ്ങൾ നമുക്ക് പരിചിതവുമാണ്. അതുപോലെ ആത്മവിശ്വാസപൂർണമായ ജീവിതശൈലിക്ക് പല കാര്യങ്ങളും ചെയ്യുകയും മറ്റു പല കാര്യങ്ങളും ചെയ്യാതിരിക്കുകയും വേണം. അതിനുള്ള തൻ്റെ ഇടം നാം കാണിക്കേണ്ടിയിരിക്കുന്നു. അതിലുള്ള അലംഭാവം നമ്മെ അലസനും പരാജിതനും രോഗിയും ആക്കി മാറ്റുന്നു. ആത്മവിശ്വാസമുള്ളവന് ലോകത്തിൽ എന്തും സാധ്യമാണ്. കാരണം ആത്മവിശ്വാസം അവനവനിലുള്ള ആത്മശക്തിയെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. തന്നിലും മറ്റുള്ളവരിലും സർവപ്രപഞ്ചത്തിലും ഏകമായ

0: ആത്മാവായി പരിലസിക്കുന്ന ചൈതന്യത്തെ ഉണർത്തുന്നതാണ് യഥാർത്ഥ ആത്മവിശ്വാസം. അത് ശരീരാസ്പദമായ വിശ്വാസത്തിൽ തുടങ്ങി ശരീരത്തിൻ്റെ പരിമിതികളെയെല്ലാം ഉല്ലംഘിച്ച് മഹത്തായ ഇച്ഛാശക്തിയായി പരിണമിക്കുന്നു. നമുക്കേവർക്കും ആത്മവിശ്വാസപൂർണമായ ജീവിതം ഉണ്ടാകുവാനും അതിലൂടെ ജീവിതം അമൂല്യമാണ് എന്ന് തിരിച്ചറിയുവാനും ഇടവരട്ടെ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. അവതരിപ്പിച്ചത് ജയകുമാർ രാമകൃഷ്ണൻ.

0: instructions to depute a team of professors and technical experts from Indian Institute of Technology, that is IIT Madras and IIT Kanpur, to assist the Central Board of Secondary Education, CBSE, in ensuring a glitch-free re-evaluation process. The decision has been taken in view of the developments and concerns raised by students and parents regarding the CBSE post-result services portal. In Karnataka, 8 members of a family, including 7 women, drowned in the Thatte Hakalu River in Uttara Kannada district today. The mishap occurred when they were collecting freshwater mussels and were swept away by strong currents. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have expressed grief over the loss of lives in the incident. Mr. Modi announced an ex gratia of 2 lakh rupees from the Prime Minister's National Relief Fund for the next of kin of each deceased. Chief Minister Siddaramaiah also announced an ex gratia of 5 lakh rupees for the next of kin of each deceased. The India Meteorological Department, that is IMD, has forecast that severe heat wave conditions are likely to persist over central and northwest India for the next 7 days. The weather agency also issued a red alert for severe heat wave conditions over East Uttar Pradesh, East Madhya Pradesh and Vidarbha for tomorrow. At the Asian Under 23 Wrestling Championships, Indian grapplers continued their impressive run, securing 3 gold, 2 silver and 3 bronze medals in Vietnam's Da Nang today. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. സമയം 11 മണി കഴിഞ്ഞ് 10:05. കാലാവസ്ഥ: കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയാകാൻ ഇടയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും ഇന്നത്തെ